ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 25, കൊല്ലവർഷം 1201 മിഥുനം 1, 2026 ജൂൺ 15 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു.
1: നമ്മളെ നമ്മളോളം അടുത്തറിയുന്ന ഒരാളും വേറെയില്ല. നമ്മുടെ മിത്രവും ശത്രുവും നാം തന്നെയാണ്. നമ്മെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നാം തന്നെയാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ശ്ലോകത്തിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരാൾ സ്വയം ഉദ്ധരിക്കണം, ഒരാളും സ്വയം അധപ്പതിക്കാൻ പാടില്ല. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും ശത്രുവും. നമ്മൾ തന്നെ വേണം നമ്മെ ഉയർത്താൻ. മറ്റാരെക്കാളും നമ്മെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വന്തം ആത്മാവിനെ അറിയുകയും ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നവൻ ഉദ്ധരിക്കപ്പെടുന്നു, അല്ലാത്തവൻ അധപ്പതിക്കുന്നു. നമുക്ക് കൂട്ടിച്ചേർക്കാം, നിരാശയിലേക്കും വിഷാദത്തിലേക്കും ആത്മനാശത്തിലേക്കും ആത്മഹത്യയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നാം തന്നെയാണ് ജാഗരൂകരാകേണ്ടത്. കാരണം നമ്മുടെ സ്നേഹിതനും ബന്ധുവും ഗുരുവും രക്ഷകർത്താവും നാം തന്നെയാണ്. പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളെക്കാൾ ഫലപ്രദം ഉള്ളിൽ നിന്നുള്ള നിമന്ത്രണങ്ങളാകുന്നു. ബാഹ്യലോകത്തിൻ്റെ താരസ്വരങ്ങളെക്കാൾ മനസ്സാക്ഷിയുടെ മന്ത്രസ്വരത്തിനാണ് നാം കാതുകൾ കൊടുക്കേണ്ടത്. ആത്മോദ്ധാരണത്തിന് ശ്രമിക്കുന്ന ആൾ സ്വന്തം മനസ്സിലേക്ക് നോക്കണം, ചിന്തകളെ പരിശോധിക്കണം, ദുഷ്ടചിന്തകളെ നിയന്ത്രിക്കുകയും സത്ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സംയമനം പാലിക്കണം. അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് ധ്യാനം ശീലമാക്കുകയും വേണം. രമണ മഹർഷി കടലിൽ നിന്ന് മുത്തെടുക്കുന്ന പ്രക്രിയയോട് ധ്യാനത്തെ ഉപമിക്കുന്നുണ്ട്. മുത്തെടുക്കാൻ കടലാഴത്തിലേക്ക് മുങ്ങുന്നയാൾ സമുദ്രോപരിതലത്തിൻ്റെ ആകർഷണ പ്രലോഭനങ്ങളാൽ കടലിന്മുകളിലേക്ക് തിരികെ പൊന്തി വരാതിരിക്കാൻ വേണ്ടി അരയിൽ കനമുള്ള വലിയ കല്ല് കെട്ടാറുണ്ട്. അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ഉള്ളിലെ ഈശ്വരനെ അഥവാ നന്മയെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മനിന്ദ ചെയ്യാതിരിക്കൽ, സ്വയം വഞ്ചിക്കാതിരിക്കൽ, അനുകൂലോർജത്താൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാൽ സ്വയം ശുദ്ധീകരിക്കൽ, തെറ്റെന്ന് മനസ്സ് പറയുന്ന മാർഗങ്ങളിൽ സഞ്ചരിക്കാതിരിക്കൽ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ, ഇതൊക്കെ ആത്മോദ്ധാരണത്തിന് ആവശ്യമാണ്. ദേഹേന്ദ്രിയങ്ങളെ ജയിച്ചവന് അവൻ തന്നെ ബന്ധുവാകുന്നു എന്ന് ഭഗവത്ഗീതയിലെ തുടർ ശ്ലോകങ്ങൾ പറയുന്നു. ഇന്ദ്രിയവശകന് താൻ തന്നെ ശത്രുവാകും. എന്നാൽ സ്വന്തം മനസ്സിനെ ജയിച്ച് പ്രശാന്തി അനുഭവിക്കുന്നവനോ അവൻ സമചിത്തനാകും. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, പ്രതിപത്തി, വിപ്രതിപത്തി, മാനം, അപമാനം തുടങ്ങിയ വിരുദ്ധ ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് മാത്രമേ സമചിത്തത പാലിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, സ്നേഹം, ദ്വേഷം, ലാഭം, നഷ്ടം തുടങ്ങിയ വിരുദ്ധ വികാരങ്ങളെ സമമായി കണ്ട് ദ്വന്ദ്വാതീതനായി വർത്തിക്കുവാൻ, അങ്ങനെ വിജയപഥത്തിൽ എത്തിച്ചേരാൻ അയാൾക്കാവുന്നു. കട്ടയും കല്ലും സ്വർണവും എന്നുവേണ്ട എല്ലാ ഭൗതിക വസ്തുക്കളെയും വേർതിരിവില്ലാതെ തുല്യമായി കാണുകയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സഹോദരസ്ഥാനത്ത് കാണുകയും സമദർശനം സ്വഭാവമാക്കുകയും സകല സങ്കല്പങ്ങളെയും ഉപേക്ഷിക്കുകയും കൂടസ്ഥ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന യോഗാരൂഢനിലേക്കുള്ള വളർച്ചയ്ക്ക് ആദ്യം വേണ്ടത് ആത്മോദ്ധാരണമാണ്. കടലിൽ താണുപോയ മന്ദരപർവ്വതത്തെ ആമയായി അവതരിച്ച് ഉയർത്തിയെടുത്ത മഹാവിഷ്ണു ശക്തമായൊരു പുരാണ സൂചകമാണ്. ആഴങ്ങളിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ് പാലാഴിമഥനത്തിലേക്കും അമൃതിൻ്റെ ലബ്ധിയിലേക്കും നയിച്ചത് എന്നോർക്കുക. മന്ദരപർവ്വതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ വീണ്ടെടുക്കൽ അതുതന്നെയാണ് വാസ്തവത്തിൽ പാലാഴിമഥനത്തിലേക്ക് അമൃതിൻ്റെ ലബ്ധിയിലേക്ക് നയിച്ചത്.
0: ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി. ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് എച്ച് രാജേഷ്.
2: താപസമന്ത്രത്തിൻ തത്വപരീക്ഷയ

0: Automobile and Railway Manufacturing. Our correspondent reports that upon his arrival in Bratislava, Mr. Modi was given a warm welcome and accorded a traditional Slovak hospitality.
1: Prime Minister Narendra Modi was received by Slovak Foreign Minister Jure Blanar upon his arrival in Bratislava last night. Members of the Indian diaspora gathered in Bratislava welcomed him with slogans upon his arrival. Slovak musicians of the Luknisa ensemble performed Vande Mataram on the Prime Minister's arrival. Sri Narendra Modi will be accorded a ceremonial welcome today in Bratislava. Midhi M. Palluruthi, Akashvani News from Bratislava.
0: The Ministry of External Affairs conducted a special briefing in Nice on the outcomes of Prime Minister Narendra Modi's visit to France and his discussions with French President Emmanuel Macron. Foreign Secretary Vikram Misri described the India-France Innovation Roadmap 2030 as a key outcome of the visit, aimed at deepening collaboration in critical and emerging technologies, artificial intelligence, startups, research and academic exchanges. He highlighted the creation of a joint India-France AI working group on AI governance and the establishment of a National Center of Excellence for Skilling in Aeronautics and Allied Sectors at NSTI Kanpur. The 52nd G7 summit will begin at Evian in France today. The three-day event are being attended by G7 members, Canada, France, Germany, Italy, Japan, the UK, US and European Union. Prime Minister Narendra Modi will participate in the outreach session tomorrow. His participation in the G7 summit underscores India's important role in global geopolitics. Commercial flight services from the Noida International Airport, located at Jewar in Gautam Budh Nagar of Uttar Pradesh, will begin this morning. The first flight from Indigo Airlines will depart from Lucknow at 7.05 a.m. and is scheduled to arrive at the Noida International Airport at 8.05 a.m. Following this, the first regular commercial flight from Noida to Bengaluru will also commence operations. The first flight from Jewar Airport to Lucknow will take off at 8 a.m. The National Testing Agency, NTA, has released the admit cards for the NEET undergraduate re-examination for admission to undergraduate medical education. Candidates can download their admit cards from NTA's official website, neet.nta.nic.in. The re-examination is scheduled to be held on 21st of this month from 2 p.m. to 5:15 p.m. The Criminal Investigation Department interrogated Trinamool Congress MP Abhishek Banerjee for over 9 hours for his alleged involvement in the signature forgery case of party MLAs. According to sources, the agency interrogated yesterday Trinamool Congress MLA Kunal Ghosh and Abhishek Banerjee face-to-face at Bhavani Bhavan. And that is the end of this news bulletin.
2: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം, ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 49-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. ഡോക്ടർ ശ്രീദേവ് രാജഗോപാൽ പാടുന്നു. തുടർന്ന് ജയലക്ഷ്മി ശേഖറിന്റെ വീണാവാദനം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക്

തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ് മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ. സുധീപ് കുമാർ പാടിയത്. രചന രാജ് പണിക്കർ ശാസ്തമംഗലം, മഷി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. മോണയുടെ ആരോഗ്യം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ഗാനസല്ലാപം, 2:15 തുടർനാടകം, ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 46-ാം ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 CIET സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ഗാനോപഹാരം, 4 മണിക്ക് സായന്തനം, 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി, 5 മണിക്ക് അക്ഷരശ്ലോകം, തിരുവനന്തപുരം കളിയിക്കാവിള എഴുത്തുപുര മലയാള ഭാഷാ സാഹിത്യവേദി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്രഗാനം, 5:45 പുരാണപാരായണം, കുരീപ്പുഴ സജീവ് പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമായോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. കന്നുകാലികളിലെ ബ്രൂസെല്ലോസിസ് രോഗം, ഡോക്ടർ വിനീത ജിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 മായാമുദ്രകൾ. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം. 8 മണിക്ക് ഹലോ ഡോക്ടർ, ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശരണ്യ സി മംഗൾ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചിറ. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ കീർത്തനങ്ങൾ കേൾക്കാം. ഹേ ചന്ദ്രചൂഡ മദനാന്തക എന്നാരംഭിക്കുന്നു.

0: ഒരറിയിപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9653 6321 9495 5 6 3 2 1 9495 5 6 3 2 1. ഓർക്കുക, ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് 2027 ഭാഗമായുള്ള ജില്ലയിലെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. നാളെ രാവിലെ 6 മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാകും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം നൽകുന്ന പദ്ധതി ഓണസമ്മാനമായി സർക്കാർ നടപ്പാക്കും. ബിരുദ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്കായിരിക്കും ധനസഹായം. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ലക്ഷ്യമാക്കി വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായതോടെ യുഎസുമായുള്ള സമാധാന ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് ഇറാൻ അറിയിച്ചു. വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ 7-1 ജർമ്മനി കുറസോവയെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ ബ്രസീൽ സമനിലയിൽ അവസാനിച്ചു. മറ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ 2 ഗോളിന് തുർക്കിയെയും സ്കോട്ട്ലൻഡ് 1 ഗോളിന് ഹെയ്ത്തിയെയും കീഴടക്കി.
5: തലമുറകളായി കേരളത്തിന്റെ കായൽ തീരങ്ങളിൽ മുഴങ്ങുന്ന റാട്ടുകളുടെ താളാത്മകമായ ശബ്ദം തൊഴിൽ മാന്യതയുടെയും ഗ്രാമീണ സമൃദ്ധിയുടെയും സുസ്ഥിര ജീവിതത്തെയും അടയാളപ്പെടുത്തി. കയർ വ്യവസായം

0: വെറുമൊരു സാമ്പത്തിക പ്രവർത്തനമായിരുന്നില്ല ആയിരക്കണക്കിന് കുടുംബങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിച്ച ഒരു ജീവിത രീതിയായിരുന്നു അത്. എന്നാൽ ഇന്ന് കുറയുന്ന ഓർഡറുകളും തൊഴിലാളി ക്ഷാമവും അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരവും സിന്തറ്റിക് ബദലുകളുമായി ഈ സ്വർണനാര് നിലനിൽപ്പിനായി പോരാടുന്ന അവസ്ഥയിലാണ്.
1: അതിന്റെ പ്രതാപകാലത്ത്
0: കോഴിക്കോട് നിന്നുള്ള 90 വയസ്സുള്ള കയർ തൊഴിലാളി അളത്തിൽ വാസു.
1: കേരളത്തിൽ 10 ലക്ഷത്തോളം കയർ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിച്ചിരുന്നു. ഇപ്പൊ വളരെ പുറകോട്ട് പോയി. കയർ സഹകരണ സംഘങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് ഉൽപാദന ചെലവ് കൂടുതലും കയറിന് കിട്ടുന്ന വില കുറവുമാണ്. അവിടെ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് കൂലി വളരെ കുറവാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കയറ് മാർക്കറ്റിൽ വില കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. എന്നാലും അവർക്ക് ലാഭമാണ്. ഇവിടെ ഉൽപാദന ചെലവ് പിന്നെ കൂടി കയറിന് വില മാർക്കറ്റിൽ കുറവാണ് കിട്ടുന്നത്. ഇതുകൊണ്ടാണ് കയറിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളാണെങ്കിലും ഇതിനൊപ്പം വരുന്നില്ല. ഫൈബറിന്റെ ചകിരി അതിന്റെ കൊടുക്കുന്ന വഴി അതിന് വരുന്ന തൊഴിലാളികളുടെ കൂലി മറ്റുള്ള ഇതെല്ലാം ആണ് ഉൽപാദന ചെലവ് എന്നുള്ള നിലക്ക് വരുന്നത്. അതിവിടെ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് കയറിന്റെ വില കിട്ടുന്നില്ല. നിലവിലുള്ള പഴയ പ്രായം ചെന്ന തൊഴിലാളികൾ ഇപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഉൽപാദിപ്പിക്കുന്ന കയറിന്റെ തന്നെ പേര് കൊയിലാണ്ടി ചൂടി
0: മുഹമ്മയിൽ നിന്ന് സി പി ഷാജി.
2: ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു കാഴ്ചയായിരുന്നു. ഓരോ വീടുകൾക്കും 3 കുളങ്ങൾ, ഒന്ന് വെള്ളം കുടിക്കാൻ, ഒന്ന് കുളിക്കാൻ, ഒന്ന് തൊണ്ട് ചീയിക്കാൻ. അമ്മമാര് രാവിലെ കാപ്പിയും കുടിച്ചിട്ട് ഈ തൊണ്ട് തല്ലുക, അഴ കെട്ടി അതിലിട്ട് വിരിച്ച് ഉണക്കി ഉച്ച കഴിഞ്ഞ് അമ്മമാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നു. അമ്മമാര് മാത്രമല്ല പെൺകുട്ടികൾ എല്ലാവരും വട്ടം കൂടിയിരുന്ന് നാട്ടുപുരാണം പറഞ്ഞു കയറ് പിരിച്ചിട്ട് വൈകുന്നേരം അടുത്തുള്ള ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ കടകളിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്നും അരിയും മറ്റുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുടുംബം പോറ്റാനുള്ള ഒരു കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഈ കയറ് ആണ് പിന്നീട് ഓരോ തടുക്ക്, ഈ പപ്പടത്തടുക്ക് ഉൾപ്പെടെയുള്ള തടുക്ക് നെയ്യുന്ന വീട്ടുകാർ വാങ്ങിക്കുകയും ഒരു കുടുംബത്തെ എത്ര പേരുണ്ട് എല്ലാവർക്കും വളരെ തൊഴിലാണ് അത്. പക്ഷെ ഇന്ന് ആ ചെറുകിട കയറും കയർ വ്യവസായമൊക്കെ അസ്തമിച്ചു മാറി. 80% ത്തിലധികം ആൾക്കാർ മറ്റു കെട്ടിട നിർമ്മാണം സാധാരണ ഗ്രാമങ്ങളിലുള്ള കൂലിവിലക്കായിട്ട് മാറിപ്പോകുകയും അതേപോലെ തന്നെ മുതിർന്ന കയർ തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിൽ ചെയ്യുവാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാതായി മാറുന്നതും ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ദുരിതത്തിലാക്കുന്നു.
3: ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ കൂടി സൊസൈറ്റിയിൽ പോയി പിരിച്ചോണ്ടിരുന്നതാണ്. അതൊരു നല്ല രസവും കൂടിയായിരുന്നു. കാരണം
0: വൈക്കത്ത് നിന്നുള്ള കയർ തൊഴിലാളി രാധാമണി.
3: കൂട്ടായ്മയിലും കൂടി ഞങ്ങൾ അങ്ങനെ പിരിച്ചു പോവുക. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇല്ലാതെ വന്നു. ഓരോരുത്തർ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ ഏതാണ്ട് 1, 2, 3 പേരെ മാത്രമേ പോകുന്നുള്ളൂ. കയർ പിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വയ്യോളം കിടന്ന് കൊണ്ടുമുട്ടിയാലും 100-300 രൂപയാ നമുക്ക് കിട്ടാറ് പതിവ്. 300 പോലും കിട്ടത്തില്ല.
0: ഒരു കാലത്ത് സ്ഥിര വരുമാനത്തിനായി കയർ നൂൽ നൂൽക്കലും കയറ്റുപായ നെയ്ത്തും ആശ്രയിച്ചിരുന്ന ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾക്ക് ഇന്ന് സ്ഥിരമായി തൊഴിൽ ലഭിക്കുന്നില്ല. കയർ സ്ഥിരമായ ഉപജീവന മാർഗം ഉറപ്പു നൽകാത്തതിനാൽ നിരവധി തൊഴിലാളികൾ ഈ മേഖല പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് ചേക്കേറുന്നത് സാധാരണമായിരിക്കുന്നു.
4: തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടിലാണ്.
0: ചേർത്തലയിൽ നിന്നുള്ള കയർ തൊഴിലാളി ബിന്ദു.
4: സൊസൈറ്റി വഴിയാണ് നമ്മളുടെ സാധനം എടുക്കുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു പേയ്മെന്റ് കിട്ടുന്നില്ല. കുറവാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത്. ആ വർക്ക് നടക്കുന്നതിന് ആണെങ്കിലും കൃത്യമായ ഒരു ലാഭവും കിട്ടുന്നില്ല. നമ്മുടെ മുതലാളികൾ തന്നെ തമിഴ്നാട്ടിൽ പോയി പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കി അവിടുന്ന് കയറി പോകുന്ന ഒരവസ്ഥയാണിപ്പോ.
0: ഓർഡറുകളിലെ കുത്തനെയുള്ള ഇടിവാണ് ചെറുകിട സഹകരണ പരമ്പരാഗത കയർ യൂണിറ്റുകൾ നടത്തുന്നവരുടെ പരാതി. കോടിക്കണക്കിന് രൂപയുടെ വിറ്റുപോകാത്ത മാറ്റുകൾ, കാർപ്പറ്റുകൾ എന്നിവ കൊണ്ട് വെയർഹൌസുകൾ നിറഞ്ഞിരിക്കുന്നതായും ചില യൂണിറ്റുകൾ പൂട്ടിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട്.
5: നമ്മുടെ സ്ഥാപനം 1980
0: കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കയർ സഹകരണ സംഘം മുൻ പ്രസിഡന്റും മുതിർന്ന തൊഴിലാളിയുമായ കെ ചന്ദ്രൻ അയ്യോത്ത്.
5: 100 തൊഴിലാളികളെ വെച്ച് നമ്മുടെ കയർ വിരിക്കുകയും ആ സമയത്ത് കൃത്യമായ ഉൽപാദനവും വിപണനവും കൃത്യമായി നടന്നിരുന്നു. പിന്നെ അതിനുശേഷം മാർക്കറ്റിൽ വലിയൊരു മത്സരം വന്നു. കൂട്ടിയിട്ട് ഏകദേശം 2-3 വർഷത്തിലധികമായി. സർക്കാരിന്റെ ഗ്രാന്റോടുകൂടി മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയൂ. നേരത്തെ ഇൻകം സപ്പോർട്ട് സ്കീം എന്നൊരു സ്കീമുണ്ടായിരുന്നു. യന്ത്രവൽക്കരണത്തിലേക്ക് വന്നതോടുകൂടി ഇൻകം സപ്പോർട്ട് സ്കീം ഇല്ലാത്തൊരവസ്ഥ വന്നു. കയർ ആള് വാങ്ങാൻ ഇല്ലാതെ പ്ലാസ്റ്റിക് ആ രംഗത്തേക്ക് പോവുകയും പിന്നെ ഉൽപാദനം കുറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് കൂലി വളരെ കുറവായിരുന്നു. 250-300 രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലി കിട്ടുന്നൊരവസ്ഥ. അത് സ്ഥിരമായി ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തൊഴിലുറപ്പ് പോലുള്ള തൊഴിൽ മേഖലയിലേക്ക് പോയി.
0: കയർ മാറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി സെക്രട്ടറി സന്തോഷ്.
6: അനുയോജ്യമായ റണ്ണേജിലുള്ള കയറിന്റെ ലഭ്യത വളരെ കുറവാണ്. കൃത്യമായ ഉൽപ്പന്നം നല്ല ക്വാളിറ്റിയിൽ ലഭ്യമാകാത്തത് മൂലം ഓർഡറുകൾ കുറയുകയും കഴിയും. ഇപ്പൊ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന കയറിന് ആ ക്വാളിറ്റി നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അന്യ സംസ്ഥാനത്തു നിന്ന് അത്രയും ക്വാളിറ്റിയിൽ കയറ് ലഭിക്കാതെ വരുന്നതും കയർ മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും വലപ്പ എന്ന് പറയും, മണ്ണൊലിപ്പ എന്നിവ തടയുന്നതിന് വേണ്കി ഉപയോഗിക്കുന്നതും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതുമാണ്. എന്നാൽ കയറിന്റെ ഗുണമേന്മ അനുസരിച്ചിട്ട് ആണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത്. അത് ഗുണമേന്മയുള്ള കയർ ലഭ്യമാകാത്തതും ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്തതും ഒരു പ്രതിസന്ധിയായിട്ട് കാണുന്നു. ഉൽപാദകർ അവരുടെ ജോലിക്കാരെ നിലനിർത്താൻ വേണ്ടി മാത്രം ജോലി ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന്റെ ഉൽപാദനം നടത്തുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാത്ത അവസ്ഥ. അതായത് കയർ വില അമിതമാണ്, എന്നാൽ ഉൽപ്പന്നത്തിന് ആ വില ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മുതൽ മുടക്കി കയറെടുക്കേണ്ടി വരുന്ന അവസ്ഥ. അന്യ സംസ്ഥാനത്ത് നിന്ന് അവരാണിപ്പോൾ കയറിന്റെ വില നിശ്ചയിക്കുന്ന ഒരവസ്ഥ.
0: ചെറുകിട കയർ ഫാക്ടറി ഉടമ എം ജി സിദ്ധാർത്ഥൻ:
7: ഗുണമേന്മയുള്ള കയർ കിട്ടാൻ പ്രയാസകരമാണ്. പിന്നെ കയർ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് പൈസ സൊസൈറ്റികൾക്ക് കിട്ടാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് രൊക്കം വില കിട്ടാനുള്ള സംവിധാനം ഇളക്കണം. ഞങ്ങൾ ലോൺ എടുത്താണ് വ്യവസായം നടത്തുന്നത്. സമയത്ത് കാശ് കിട്ടാത്തതുകൊണ്ട് പലിശ കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. 60 കിലോ ഉള്ള ഒരു ഉൽപ്പന്നം ചെയ്തു വരുമ്പോൾ 70 കിലോ ആകും. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് നിന്ന് പ്രോഫിറ്റ് കിട്ടിയത്, കാരണം നഷ്ടത്തിലാവും വ്യവസായം ഓടുന്നത്.
0: അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഡിമാൻഡ് രീതികളാണ് കയർ എക്സ്പോർട്ടേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം. ഷിപ്പിംഗ് തടസ്സങ്ങളും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ലോജിസ്റ്റിക്സ് ചെലവുകളിലെ ചാഞ്ചാട്ടവും കയറ്റുമതി ചെലവുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്.
8: നമുക്ക് വിദേശത്ത് മുൻകാലങ്ങളിൽ നമുക്ക് ഹാൻഡ്ലൂമുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബീച്ച് ക്രീല് വൈക്കം ക്രീല് മാറ്റുകൾക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്ന
0: കയർ എക്സ്പോർട്ടർ ജിഹാസ്:
8: ഇന്നത്തെ ഈ ആവശ്യത്തിനുള്ള ക്വാളിറ്റിയിലുള്ള കയർ ലഭ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യന്ത്രവൽകൃത ഉൽപ്പന്നങ്ങളായ PVC ടഫ്റ്റഡ് മാറ്റ് അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ ഓർഡർ മാറിക്കൊണ്ടിരിക്കുക. ഇത്തരത്തില് PVC ഉൽപ്പന്നങ്ങളുടെ ഓർഡർ വരുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വരികയാണ്. പഴയ കാലങ്ങളിലുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യത്തിന് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല. കയറ്റുമതി നടക്കുന്നത് കൂടുതലും ഇപ്പൊ ചകിരിച്ചോറ് അഗ്രി പ്രൊഡക്ഷനാണ് കൂടുതലായിട്ട് ഡിമാൻഡ് വിദേശത്ത്. ഈ തൊണ്ട് കൂടുതലും അതിനുപയോഗിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ചകിരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല.
0: സുസ്ഥിരവും ജൈവവിഘടനം സാധ്യമാക്കുന്നതുമായ ഉൽപ്പന്നങ്ങളിലേക്കുള്ള ആഗോള മാറ്റം കയറിനെ ഒരു പ്രീമിയം പരിസ്ഥിതി സൗഹൃദ വസ്തുവായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം കേരളത്തിന് നൽകുന്നുണ്ട്. നവീകരിച്ച് ബ്രാൻഡിംഗ് ചെയ്ത് മുന്നേറുവാനുള്ള നയ പിന്തുണയുണ്ടായാൽ ആഗോള കയർ വിപണിയിലെ നേതൃത്വം വീണ്ടെടുക്കാൻ കേരളത്തിന് അതിന്റെ സമ്പന്നമായ പൈതൃകവും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കും. സംസ്ഥാന കയർ കോർപ്പറേഷൻ ജനറൽ മാനേജർ എൻ സുനുരാജ്:
9: പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും വാങ്ങി നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ള ഒരു ചുമതലയാണ് നമുക്കുള്ളത്. അത് ഏകദേശം 74 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കയർ കോർപ്പറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയർ കോർപ്പറേഷൻ സംഭരിച്ച് എക്സ്പോർട്ടേഴ്സിന് കൊടുത്ത് 10% ഡിസ്കൗണ്ട് ഗവൺമെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. വിദേശ വിപണി കണ്ടെത്തുന്നതിനുള്ള ഒരു വിപുലമായ ലക്ഷ്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കയർ കോർപ്പറേഷൻ നേരിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ലാസ്റ്റ് ഇയർ 15 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്ക, ബ്രസീല്, യൂറോപ്യൻ കൺട്രീസ് എന്നീ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ എക്സ്പോർട്ടേഴ്സ് വഴിയും നമ്മൾ ഈ രാജ്യങ്ങളിലെല്ലാം സപ്ലൈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വാറ്, US ടാരിഫ് എന്നീ കാര്യങ്ങൾ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഈ വിപണിയെ. അതുപോലെ റോ മെറ്റീരിയൽസിന്റെ വില വർധനവ്, ഇതും ക്രമാതീതമായി വർദ്ധിച്ചത് നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ഈ ബിസിനസ്സിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കയർ കോർപ്പറേഷൻ സംഭരിച്ച ഉൽപ്പന്നങ്ങൾ കുറെ കുടിശ്ശിക നമ്മൾ സൊസൈറ്റികൾക്ക് കൊടുക്കാനുണ്ട്. എങ്കിൽ തന്നെയും പരമാവധി ആഴ്ചയിലും നല്ലൊരു എമൗണ്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കയർ ഭൂവസ്ത്രം എന്നൊരു ഉൽപ്പന്നമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം നമ്മൾ കേരളത്തിലെ 7 ജില്ലകളിലെ പഞ്ചായത്തുകളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. തോടുകള്, പാടങ്ങള് എന്നിവയുടെ പാർശ്വ വ്യക്തികൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ കയർ ഭൂവസ്ത്രം. ആ രീതിയിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഏകദേശം 48 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമാണ് കൂടുതൽ കിട്ടാനും കിടക്കുന്നത്. അതിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 10%, 90% ബാക്കി സെൻട്രൽ ഗവൺമെന്റ് ആണ് നൽകി വരുന്നത്. പക്ഷെ ഈ ഒരു കുടിശ്ശിക നിൽക്കുന്നതുകൊണ്ട് കയർ മേഖലയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച സൊസൈറ്റികൾക്കോ തൊഴിലാളികൾക്കോ നമുക്ക് പൂർണ്ണമായും ഉൽപ്പന്ന വില കൊടുത്തു തീർക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പദ്ധതി വിഹിതം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും കുടിശ്ശിക തുക കൊടുത്തു തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കയർ, നല്ല കയറിയാണുകൾ നമുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യകതയുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ അതിന്റെ ഒരു പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നില്ല. ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്.
0: കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ കഥ ആത്യന്തികമായി ജനങ്ങളുടെ കഥയാണ്. ചകിരിയിൽ നിന്ന് കയർ നൂൽക്കുന്ന പാരമ്പര്യം നെയ്യുന്ന തൊഴിലാളികൾ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഫാക്ടറികളെ സജീവമായി നിലനിർത്തുന്ന സംരംഭകർ, കേരളത്തിന്റെ കരകൗശല വൈദഗ്ധ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കയറ്റുമതിക്കാർ, കയർ മേഖലയെ സംരക്ഷിക്കുക എന്നത് ഒരു വ്യവസായത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ഒരു സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ഉപജീവന മാർഗം സംരക്ഷിക്കുകയുമാണ്.
10: ഇന്നത്തെ പ്രഭാത ഫേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
11: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
12: എന്നും രാവിലെ 7:13.
11: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
10: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
13: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
10: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:12. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ടോ വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയം പള്ളുരുത്തി.
1: ഇന്നലെ രാത്രി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജല വരവേൽപ്പാണ് ലഭിച്ചത്. ബ്രാറ്റിസ്ലാവയിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ലോവാക്യൻ വിദേശകാര്യമന്ത്രി യുറൈ ബ്ലാനർ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് രാവിലെ നടക്കും. നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്ലോവാക് ഗായക സംഘമായ ലുക്നിയ ഓൺ സാമ്പിൾ അവതരിപ്പിച്ച വന്ദേ മാതരവും ഏറെ ശ്രദ്ധേയമായി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് നീസ് സന്ദർശനം അവസാനിച്ചു. സന്ദർശനവേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ എവിയനിൽ ഇന്ന് തുടക്കമാകും. 3 പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ എവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയുൾപ്പെടെ G7 രാജ്യങ്ങളിലെ നേതാക്കളെയും യൂറോപ്യൻ കൌൺസിൽ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാരെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വൈകിട്ട് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് രാവിലെ തുടക്കമാകും. സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. തിരിച്ചറിയുന്നതിന് ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. നിലവിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലേതുപോലെ 15 വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വരെ പ്രായക്കാരായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറിൽ നിന്ന് പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങിയ ശേഷം സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് സൗജന്യം ലഭ്യമാവുക. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായ KSRTC സർവീസുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കോഴിക്കോട് ജില്ലാതല പരിപാടി മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നീ ഡിപ്പോകളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം UDF ഗവൺമെന്റ് ലംഘിച്ചെന്നാരോപിച്ച് BJP ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും KSRTC ഓഫീസുകളിലേക്കും ഡിപ്പോകളിലേക്കുമാണ് പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മന്ത്രി ഡോക്ടർമാരുമായും നഴ്സിംഗ് ജീവനക്കാരുമായും ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ലഭിച്ച 8 പരിശോധനാ ഫലം ഉൾപ്പെടെ 11 ഫലങ്ങൾ നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി K മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട്ടിലെ കോളിയാടി AUP സ്കൂളിൻ്റെ അവധി ഈ മാസം 21 നീട്ടി. നെന്മേനി പഞ്ചായത്തിലെ AUPS ചീരാൽ, സെൻ്റ് ആൻ്റണീസ് AUPS പഴൂർ, സെൻറ് തോമസ് ALPS പുത്തൻകുന്ന്, തേജസ് നഴ്സറി സ്കൂൾ, HSS ചീരാൽ, GHS ആനപ്പാറ, സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സെൻറ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി ആൻഡ് HS സ്കൂൾ, കുപ്പാടി ഹൈസ്കൂൾ, WMO ഇംഗ്ലീഷ് സ്കൂൾ, GHS ചേനാട്, നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം മർക്കസ് പബ്ലിക് സ്കൂൾ, അമ്പലവയൽ പഞ്ചായത്തിലെ വ്യാസവിദ്യാ മദർ, സെവൻത് ഡേ സ്കൂളുകൾക്ക് ഈ മാസം 17 വരെയുമാണ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്രീ സുവിധാ ദിവസ് ആചരിക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് ലോകോത്തര സേവനവും തടസ്സമില്ലാത്ത യാത്രാ അന്തരീക്ഷവും ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ആഗോള കാറ്റാടി ദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കാറ്റാടി ഊർജ്ജം അഭിലാഷത്തിൽ നിന്ന് ത്വരിതപ്പെടുത്തലിലേക്ക് എന്ന വിഷയത്തിൽ ഇന്ന് ഗോവയിൽ ആഗോള കാറ്റാടി ദിന സമ്മേളനം സംഘടിപ്പിക്കും. നമ്മുടെ കാറ്റ് നമ്മുടെ സമൂഹം എന്നതാണ് ഈ വർഷത്തെ കാറ്റാടി ദിന പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിത്തറയിലാണ് ശക്തവും ആധുനികവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. 12 വർഷത്തിനിടയിൽ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനയാത്രയാണ് ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ നയിക്കുന്ന വികസനം അതിന്റെ നാഴികക്കല്ലായി. ഈ മേഖലയിൽ ചെലവ് 6 മടങ്ങായി വർദ്ധിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ് ഉദാഹരിക്കുന്നത്. 2014-15 2 ലക്ഷം കോടിയിൽ നിന്ന് ഇത് നടപ്പ് സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ നഗര ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യയുടെ മെട്രോ റെയിൽ ശൃംഖല 5 മടങ്ങാണ് വികസിച്ചത്. 248 കിലോമീറ്ററിൽ നിന്ന് അത് 1500 കിലോമീറ്ററായി. നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കാനും കാര്യക്ഷമമായ യാത്രാ സൌഹൃദത്തിനും ഇത് വഴിവെച്ചു. ഇന്ന് ലോകത്തിലെ 2-ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയുടേതാണ്. 2014 91,000 കിലോമീറ്ററായിരുന്ന ദേശീയപാതാ ശൃംഖല ഇപ്പോൾ 1,46,000 കിലോമീറ്ററായി വികസിച്ചു. റെയിൽവേയുടെ ബജറ്റ് വിഹിതം 9 മടങ്ങായി വർദ്ധിച്ചു. 12 വർഷം മുൻപ് ഇത് 32,000 കോടിയായിരുന്നു. ഇപ്പോഴത് 2.78 ലക്ഷം കോടി രൂപയായി. രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് ശക്തി നൽകാൻ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാധിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ 4-ാം ദിവസമായ ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-7 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ജപ്പാൻ മത്സരം 2-2 സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനിയുടെ വേഗത്തിനും കരുത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൊച്ചുരാജ്യം കുറസോവയ്ക്കായില്ല. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിനെത്തിയ കരീബിയൻ ടീമിന്റെ വരയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. ആദ്യ പകുതിയിൽ 1-1 ബലാബലത്തിൽ എതിരാളികളെ പിടിച്ചു നിർത്തിയെങ്കിലും 2-ാം പകുതിയിൽ കുറസോവയ്ക്ക് സമനില കൈവിട്ടെന്ന് മാത്രമല്ല, എത്ര ഗോളുകൾ വേണമെങ്കിലും അടിക്കാമെന്ന തരത്തിലുള്ള ആധിപത്യം ജർമ്മനി നേടിയെടുക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിൽ യുവാനോ കൊമൻസി നേടിയ ഗോളിന്റെ പേരിൽ ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കുറസോവയ്ക്ക് അഭിമാനിക്കാം. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചു നിർത്തി. ഗോൾരഹിതമായ 1-ാം പകുതിക്ക് ശേഷം വിജയദാഹവുമായി ആഞ്ഞടിച്ച ഡച്ചുകാർ 2 തവണ മുന്നിലെത്തിയെങ്കിലും ജപ്പാന്റെ പോരാട്ട വീര്യം വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇഞ്ചോടിഞ്ച് ബല പരീക്ഷണത്തിന് അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരഫലം നെതർലാൻഡ്സ് 2-2.
0: ബർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ദീപ്തി ശർമ്മയാണ് കളിയിലെ താരം. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറ കളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ ഓച്ചിറ കളിയെക്കുറിച്ച് കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
4: മിഥുനം 1-2 തീയതികളിലാണ് ആയോധനകലയിൽ ഓണാട്ടുകറിയുടെ പാരമ്പര്യം പ്രകടമാകുന്ന ഓച്ചിറക്കളി. പോയ കാലത്തെ പോരാട്ടവും പടയോട്ടവും ഓർമ്മിപ്പിച്ച് 2 ദിവസം പടനിലത്ത് അങ്കം വെട്ട് നടക്കും. മിഥുനമഴയുടെ അന്തരീക്ഷത്തിൽ ചെളി നിറഞ്ഞ 8 കണ്ടത്തിലും തകടിക്കണ്ടത്തിലും ഇറങ്ങി അങ്കം വെട്ടുന്ന യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ ആവേശം നിറയ്ക്കും. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടാകും. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ 1 മാസം വ്രതാനുഷ്ഠാനത്തോടെ അടവും ചൂടും ഗുരുക്കന്മാരിൽ നിന്നും പരിശീലിച്ചാണ് യോദ്ധാക്കൾ പവിത്രമായ പരബ്രഹ്മ സന്നിധിയിൽ ഓച്ചിറ കളിക്ക് എത്തുക.
0: അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷ സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കോട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിൽ എത്തി. 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിൽ ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഇന്നു മുതൽ സൗജന്യ യാത്ര. ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോയെ 1-0 ഏഴ് ഗോളുകൾക്ക് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: फ्रांस देशस्य एवियन नगरम अद्य आरभ्यमाणस्य 52nd G7 शिखर सम्मेलनस्य आयोजनाय सज्जः अस्ति. आल्पस पर्वत श्रेण्याः लेमनाख्य सरोवरस्य च मध्ये स्थितं सुरम्यं लेक्सेंड नगरं वैश्विक कूटनीतेः केन्द्ररूपेण परिवर्तितमस्ति. यत्र नेतारः प्रतिनिधयश्च त्रिदिवसीयेऽस्मिन् कार्यक्रमे आगच्छन्ति. फ्रांस देशस्य राष्ट्रपतिः इमैनुअल मैक्रों अद्य अपराह्णे अमेरिका, यूनाइटेड किंगडम, कनाडा, जर्मनी, इटली, जापान इत्यादीनां G7 राष्ट्राणां नेतृणां यूरोपीय परिषदः यूरोपीय आयोगस्य च अध्यक्षैः सह औपचारिकरूपेण स्वागतं करिष्यति. अयं शिखरसम्मेलनं तस्मिन् समये भवति यदा विश्वं भूराजनैतिकसङ्कटैः आर्थिक अनिश्चिततया नूतनप्रौद्योगिकीनां द्रुतविकासेन च ग्रसितमस्ति. प्रधानमंत्री नरेंद्र मोदी श्वः आउटरीच इत्येतेषु सत्रेषु भागं ग्रहीष्यति. शिखर सम्मेलने भारतस्य सहभागित्वेन प्रमुख वैश्विक विषयेषु चर्चासु योगदानं कुर्वन् वैश्विक दक्षिणस्य प्राथमिकताः चिन्ताः च प्रकाशयितुम् अवसराः प्राप्यन्ते. प्रधानमन्त्रिणा नरेन्द्रमोदिना फ्रांसदेशस्य राष्ट्रपतिना इमैनुअल मैक्रों इत्यनेन सह विस्तृतचर्चां विधाय भारत फ्रांस विशेष वैश्विक सामरिक सहभागित्वं सुदृढं कर्तुं चर्चासु भागम् अगृह्णन् फ्रांसदेशस्य नीसनगरस्य स्वयात्रा समापिता. विदेशमन्त्रालयेन प्रधानमन्त्रिणः नरेन्द्रमोदिनः फ्रांसदेशस्य यात्रायाः परिणामे विशेषसूचनाः प्रदत्ताः. सूचनायां विदेशसचिवः विक्रममिश्री फ्रांस भारत नवान्वेषणस्य मार्गचित्रं 30,000 इति अस्याः यात्रायाः प्रमुखं परिणामम् इति वर्णितवान्, यस्योद्देश्यं महत्वपूर्ण उदयोन्मुख प्रौद्योगिकीषु कृत्रिमबुद्धिमत्ता संशोधनेषु शैक्षणिक विनिमयेषु च सहयोगं सुदृढं कर्तुमस्ति. उत्तरप्रदेशस्य गौतमबुद्धनगरस्य जेवरनगरे स्थितात् नोएडा अन्ताराष्ट्रिय विमानस्थानकात् वाणिज्य विमानसेवाः अद्य आरभ्यन्ते. इण्डिगो एयरलाइन्स् संस्थया प्रथमं विमानं लखनऊतः प्रातः 5:07 प्रचालयिष्यते. नोएडा अन्ताराष्ट्रिय विमानस्थानके प्रातः 5:08 तद्विमानम् आगमिष्यति. तदनन्तरं नोएडा नगरात् बेंगलुरुनगरं प्रति प्रथमं नियमितं वाणिज्यिक विमानम् अपि प्रचलिष्यति. एकं विमानं लखनऊनगरं प्रति प्रस्थास्यति. जेवरस्य MLA धीरेन्द्र सिंहेन सह प्रथमे विमाने 20 महिलाभिः सह 270 यावत् कृषकाः भविष्यन्ति. एते कृषकाः ते सन्ति येषां भूमिः विमानस्थानकस्य कृते अधिगृहीता आसीत्. लखनऊनगरं प्राप्य एते कृषकाः मुख्यमन्त्रिणा योगी आदित्यनाथेन सह मिलित्वा कार्तज्ञतां प्रकटयिष्यन्ति. अद्य विश्ववायुदिवसः आचर्यते. पवनशक्तेः जलवायुपरिवर्तनं प्रतिरोधे तस्यां भूमिकां च प्रोत्साहनाय प्रतिवर्षं जूनमासस्य 15 अयं दिवसः आचर्यते. भारतम् अद्य गोवाराज्ये 26,000 वैश्विकवायुदिवससम्मेलनस्य आयोजनं करिष्यति. सम्मेलने सर्वकारेण नियामकैः विकासकैः निर्मातृभिः विशेषज्ञैः च सह पूर्णोपवेशनं करिष्यति. महिलानाम् ICC 20x20 विश्वचषकक्रीडायां बर्मिंघम् नगरस्य एज्वेष्टन नगरे ग्रुप ए क्रीडायां भारतेन पाकिस्तान दलं 64 धावनांकैः पराजितम् इति वार्ताः।
6: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ ആദ്യം കേൾക്കാം കാർഷിക മേഖലാ വാർത്തകൾ. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരിയുടെ നേതൃത്വത്തിൽ ഈ മാസം 17 തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328975. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരന്റി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ 8137008197. സബ്സിഡി വളവിതരണ സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആന്റ് ഫാർമേഴ്സ് വെൽഫെയേഴ്സും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് എന്ന പേരിൽ ഒരു പുതിയ ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അഥവാ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആന്റ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244457749. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത: ഹയർ സെക്കൻഡറി ഓർ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം 2026 June 1 18-40 ഇടയിൽ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 04 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04872438566. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഇന്ത്യയിലെ ഏറ്റവും പഴയ പ്രാദേശിക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നായ കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908 June 15 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ ഓഹരി വിപണിയാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കിഴക്കൻ ഇന്ത്യയിലെ ചണം, ചായ, കൽക്കരി വ്യവസായങ്ങളുടെ വളർച്ചയിൽ ഈ എക്സ്ചേഞ്ച് വലിയ പങ്കുവഹിച്ചു. 1215 June 15 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായി കണക്കാക്കപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ മാഗ്നാകാർട്ട കരാറിൽ ഒപ്പുവെച്ചത്. ഭരണാധികാരിയായ രാജാവ് നിയമത്തിന് മുകളിലല്ലെന്നും രാജാവിന്റെ അധികാരം സമ്പൂർണമല്ലെന്നും പ്രഖ്യാപിച്ച ആദ്യത്തെ രേഖയാണിത്. 1667 June 15 ഫ്രഞ്ച് ഭിഷഗുരനായ ജീൻ ബാപ്റ്റിസ്റ്റ് ഡെനീസ് മനുഷ്യരിലേക്ക് ആദ്യമായി മൃഗത്തിന്റെ രക്തം മാറ്റിവെക്കുന്ന പ്രക്രിയ വിജയകരമായി നടത്തിയത്. കടുത്ത പനിയെ തുടർന്ന് അമിതമായി രക്തം നഷ്ടപ്പെടുകയും മൃതപ്രായനാകുകയും ചെയ്ത 15 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയായിരുന്നു രോഗി. ഒരു കുഞ്ഞാടിന്റെ രക്തമാണ് ഡെനീസ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് മാറ്റിവെച്ചത്. പിന്നീട് ഒരു കശാപ്പുകാരനിലും ഡെനീസ് ഇതേ പരീക്ഷണം വിജയകരമായി ആവർത്തിച്ചു. എന്നാൽ മൂന്നാമതും നാലാമതും നടത്തിയ പരീക്ഷണങ്ങളിൽ രോഗികൾ കടുത്ത അലർജി മൂലം മരണപ്പെട്ടു. ഇതേ തുടർന്ന് ഡെനീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും 1670 ഫ്രാൻസിലും ബ്രിട്ടനിലും മനുഷ്യരിൽ മൃഗരക്തം കയറ്റുന്ന പരീക്ഷണങ്ങൾ നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു. അമേരിക്കയുടെ 11th പ്രസിഡന്റായിരുന്ന ജെയിംസ് കെ പോക്ക് 1849 June 15 അന്തരിച്ചത്. പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ കൃത്യം 103rd തന്റെ 53rd അദ്ദേഹത്തിന്റെ അന്ത്യം. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ വിരമിച്ച ശേഷം ഏറ്റവും കുറച്ചുകാലം മാത്രം ജീവിച്ചിരുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിർത്തി വിപുലീകരണം നടന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനും ഭരണാധികാരിയുമായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മിന്നൽ എന്നത് ഒരു വൈദ്യുതി പ്രതിഭാസമാണെന്ന് തെളിയിച്ച പ്രശസ്തമായ പട്ടം പറത്തൽ പരീക്ഷണം നടത്തിയത് 1752 June 15 ശക്തമായ ഇടിമിന്നലുള്ള ഒരു ദിവസം ഒരു പട്ടുനൂലിൽ ഇരുമ്പു താക്കോൽ ഘടിപ്പിച്ച പട്ടം ആകാശത്തേക്ക് പറത്തിയാണ് ഇദ്ദേഹം ഈ സാഹസിക പരീക്ഷണം നടത്തിയത്. മേഘങ്ങളിലെ വൈദ്യുത ചാർജ് താക്കോലിലേക്ക് പ്രവഹിച്ചതോടെ വൈദ്യുതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. ഈ കണ്ടെത്തലാണ് കെട്ടിടങ്ങളെ ഇടിമിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്ന ലൈറ്റ്നിംഗ് കണ്ടക്ടർ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും അപകടം നിറഞ്ഞതുമായ പരീക്ഷണങ്ങളിലൊന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണ സംവിധാനത്തെയും കൂടുതൽ സുതാര്യമാക്കിയ വിവരാവകാശ നിയമം 2005 രാഷ്ട്രപതി ഒപ്പുവെച്ച് പാസാക്കിയത് June 15 ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ നേടിയെടുക്കാനും സാധാരണക്കാരന് അധികാരം നൽകുന്നതാണ് ഈ നിയമം. അഴിമതി തടയുന്നതിനും സർക്കാർ ഓഫീസുകളിലെ ഫയൽ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതിനും ഈ നിയമം വലിയൊരു ആയുധമായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക് നിർമ്മാണ കമ്പനിയായ ആർസെലർ മിത്തൽ തലവനും ഇന്ത്യൻ വ്യവസായ പ്രമുഖനുമായ ലക്ഷ്മി നിവാസ് മിത്തൽ 1950 June 15 രാജസ്ഥാനിൽ ജനിച്ചത്. ഭൌതികശാസ്ത്രത്തെ ആധുനിക യുഗത്തിലേക്ക് നയിച്ച പ്രശസ്ത സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ 1831 June 15 ജനിച്ചത്. വൈദ്യുതി, കാന്തികത, പ്രകാശം എന്നിവ ഒരേ പ്രതിഭാസത്തിന്റെ വിവിധ വശങ്ങളാണെന്ന് തെളിയിച്ച വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. മലയാള സിനിമയിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ നടൻ സത്യൻ അന്തരിച്ചത് 1971 June 15 സ്വാഭാവിക അഭിനയ ശൈലിയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു. സംസ്ഥാന സർക്കാർ മികച്ച നടനുള്ള അവാർഡ് ആദ്യമായി നൽകിയത് സത്യനായിരുന്നു. 1971 ജൂൺ 15 പുലർച്ചെ 4:30 59 വയസ്സിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിലെന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, ഇതേക്കുറിച്ച് ഡോക്ടർ LS ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു.
6: കരളിനെ ബാധിക്കുന്ന പലതരം വൈറസ് അണുബാധകളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി അണുക്കൾ ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഏകദേശം 2 മുതൽ 3 മാസം കഴിഞ്ഞതിനു ശേഷമാണ് രോഗി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു കാണുന്നത്. ഇതിനെ ഇൻക്യുബേഷൻ പീരീഡ് എന്നും പറയാം. ഹെപ്പറ്റൈറ്റിസ് ബി ശരീരത്തിൽ പ്രവേശിച്ച ആളുകളിൽ 3-ൽ 2 പേരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. പനി, മഞ്ഞപ്പിത്തം, ശരീരവേദന, വയറുവേദന, ഛർദിൽ, വിശപ്പില്ലായ്മ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. രോഗിയുടെ ശരീരത്തിൽ വൈറസ് വളരെ കാലം ഉണ്ടായിരിക്കുകയും ചെറിയ തോതിൽ കരളിന് വീക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി. പലപ്പോഴും രോഗാണു തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം രോഗി അറിയാറില്ല. പലപ്പോഴും മറ്റു കാര്യങ്ങൾക്കായി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അവർ അറിയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അണുബാധ ഉള്ള എല്ലാ രോഗികൾക്കും ആന്റിവൈറസ് മരുന്നുകൾ ആവശ്യമായി വരുന്നില്ല. ഡോക്ടർ രോഗിയെ പരിശോധിച്ച ശേഷം രോഗത്തിന്റെ സ്റ്റേജ്, വൈറസിന്റെ കൗണ്ട്, കരളിന്റെ പ്രവർത്തനം, മറ്റു ചില സാഹചര്യങ്ങൾ തുടങ്ങിയവ കണക്കിലെടുത്ത് രോഗിക്ക് ആന്റിവൈറസ് മരുന്നുകൾ വേണമോ എന്ന് നിശ്ചയിക്കുന്നു. ആന്റിവൈറസ് മരുന്നുകൾ കഴിക്കുവാൻ നിർദ്ദേശിക്കപ്പെടുന്ന രോഗികൾ അവ മുടങ്ങാതെ കഴിക്കേണ്ടതുമാകുന്നു. ആന്റിവൈറസ് മരുന്നുകൾ തൽക്കാലം കഴിക്കേണ്ടാത്ത രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് സമയാസമയത്ത് ബ്ലഡ് ടെസ്റ്റുകൾ, വൈറസ് കൗണ്ടുകൾ, അൾട്രാസോണോഗ്രഫി തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് ഭാവിയിൽ ആവശ്യമായി വന്നാൽ മരുന്ന് തുടങ്ങേണ്ടത് ആകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച സൂചി കൊണ്ടുള്ള മുറിവ്, ഇത്തരം രോഗികളുമായുള്ള സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, രോഗികളുടെ രക്തം, മറ്റ് സ്രവങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരിക തുടങ്ങിയ അവസരങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുകയും ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കേണ്ടതുമാകുന്നു. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി രോഗികളുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും നീഡിൽ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാകുന്നു. രോഗികളുമായി അടുത്തിടപെടേണ്ടി വരുന്ന ആളുകൾ, ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, നഴ്സുമാർ, മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, കൂട്ടിരിപ്പുകാർ, നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ വാക്സിൻ എടുക്കേണ്ടതാകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി രോഗപ്രതിരോധത്തിനായി ഇന്ന് വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. ഇതിന് 3 ഡോസ് ഇഞ്ചക്ഷൻ ആണ് എടുക്കേണ്ടതായിട്ടുള്ളത്. ആദ്യത്തെ വാക്സിൻ എടുത്ത 1 മാസം തികയുമ്പോൾ ആണ് 2-ാമത്തെ ഡോസ് വാക്സിൻ എടുക്കേണ്ടത്. തുടർന്ന് 6-ാമത്തെ മാസം 3-ാമത്തെ ഡോസ് വാക്സിനും എടുക്കേണ്ടതാണ്. വാക്സിൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് അവിചാരിതമായി ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധയുള്ള ഒരാൾക്ക് ഉപയോഗിച്ച ഇഞ്ചക്ഷൻ നീഡിൽ നിന്ന് മുറിവേൽക്കുകയോ മറ്റോ ചെയ്താൽ ഉടൻ തന്നെ അവർ തങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷ വാക്സിൻ മൂലം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആന്റിHBS എന്ന ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഗർഭിണികൾക്ക് HBsAg എന്ന ടെസ്റ്റ് ചെയ്ത് ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഹെപ്പറ്റൈറ്റിസ് ബി അണുക്കളുടെ കൗണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്ത് അതൊരു നിശ്ചിത അളവിൽ കൂടുതലാണെന്ന് കണ്ടാൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗാണു പകരുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കുവാൻ വേണ്ടി ആവശ്യമായ മരുന്നുകൾ സ്വീകരിക്കേണ്ടതാകുന്നു. ചുരുക്കത്തിൽ, ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുണ്ടെന്നറിയുന്ന രോഗികൾ അതിനെ നിസാരമായി കാണാതെ വിദഗ്ധ ഡോക്ടറിന്റെ ചികിത്സ തേടേണ്ടതാണ്.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് ബി, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ LS ഉണ്ണികൃഷ്ണൻ.
2: തൊഴിൽ ദർശനം.
0: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ കൊച്ചി തൃക്കാക്കരയിലുള്ള നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രഫിക് ലബോറട്ടറിയിൽ ഇന്റേൺഷിപ്പിന് അവസരം. 35 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: കമ്പ്യൂട്ടർ സയൻസ് AI ആൻഡ് ML 12, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 10, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ്, പോളിമർ ടെക്നോളജി 4, ഫിസിക്സ്,
7: ഒപ്റ്റോ ഇലക്ട്രോണിക്സ് 2, ഓഷ്യൻ സയൻസ് ഓഷ്യൻ ടെക്നോളജി 2. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് എൻറോൾ ചെയ്തവരായിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. അപേക്ഷ https://tinyurl.com/4jp8t4cc എന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ലിങ്കിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി: https://tinyurl.com/4jp8t4cc. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾക്കൊപ്പം സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ hrd.npol@gov.in എന്ന ഇമെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ ദ ഡയറക്ടർ NPOL DRDO തൃക്കാക്കര PO കൊച്ചി 68201 എന്ന വിലാസത്തിലേക്ക് സ്പീഡ് പോസ്റ്റായോ അയക്കാം. അപേക്ഷാ ഫോം അയക്കേണ്ട മെയിൽ ഐഡി വിലാസം ഒരിക്കൽ കൂടി: hrd.npol@gov.in. സ്പീഡ് പോസ്റ്റ് അയക്കേണ്ട വിലാസം: ദ ഡയറക്ടർ NPOL DRDO തൃക്കാക്കര PO കൊച്ചി 68201. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.drdo.gov.in. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. ഉത്തർപ്രദേശിലെ കാൻപൂരിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സീനിയർ മാനേജർ അല്ലെങ്കിൽ IT 1, എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 1, ലീഗൽ എക്സ്പേർട്ട് 1, എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് 1, ജൂനിയർ എക്സിക്യൂട്ടീവ് HR 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aweil.in അല്ലെങ്കിൽ https://ddpdoo.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.aweil.in അല്ലെങ്കിൽ https://ddpdoo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. കൊച്ചി ഉദ്യോഗമണ്ഡലിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ എഞ്ചിനീയർ കെമിക്കൽ തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി, പെട്രോകെമിക്കൽ ടെക്നോളജി, പെട്രോളിയം റിഫൈനിങ് ആൻഡ് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പോളിമർ ടെക്നോളജി. പ്രായം 26 വയസ്സ് കവിയരുത്. ഫാക്ടിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത്. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി കൊണ്ടുവരണം. വാക്കിൻ തീയതി June 18 രാവിലെ 9 മണി. സ്ഥലം HR Department, FEDO ബിൽഡിംഗ്, ഉദ്യോഗ് മണ്ഡൽ. വിലാസം ഒരിക്കൽ കൂടി: HR Department, FEDO ബിൽഡിംഗ്, ഉദ്യോഗ് മണ്ഡൽ. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.fact.co.in.
2: തൊഴിൽ ദർശനം. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ ഷീലകുമാരി.
1: സമൂഹ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെ സഹായിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഉപാധിയാണ് ഭാഷ. മലയാളം സംസാരിക്കുന്നവരാണ് മലയാളി. അവിടെ ജാതി, മത, ലിംഗ, ദേശ വ്യത്യാസമില്ല. മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ദേശത്ത് ചെല്ലുമ്പോഴാണ് ഓരോ വ്യക്തിയും മാതൃഭാഷയുടെ മാഹാത്മ്യവും ആ ഭാഷ സംസാരിക്കുന്നതിൻ്റെ സുഖവും തിരിച്ചറിയുന്നത്. ഭാഷയും സമൂഹവും തമ്മിലുള്ള ഈ ബന്ധം ഭാഷയിൽ പലതരം പ്രയോഗങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാന്ദർഭിക ഭാഷണം. സമൂഹവുമായി ഭാഷയ്ക്കുള്ള ബന്ധം ഭാഷാപ്രയോഗത്തിൽ പലതരത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഒത്തുചേർന്നുള്ള ജീവിതത്തിൽ, കുടുംബത്തിലായാലും പൊതു ഇടങ്ങളിലായാലും, സന്ദർഭം അനുസരിച്ച് ഭാഷ നിർവഹിക്കുക എന്നത് മര്യാദയുടെ ലക്ഷണമാണ്. ഭാഷയിൽ ഇത്തരം പദങ്ങൾ രൂപം കൊണ്ടത് തന്നെ പരസ്പര ബഹുമാനവും സ്നേഹവും കൂട്ടായ്മയും നിലനിർത്തി മനുഷ്യൻ ഒന്നിച്ചു ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് വ്യക്തമാക്കുന്നത്. ഈണം പോലും ഭാഷയുടെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നുണ്ട്. ചില ദേശങ്ങളിലെ ഭാഷയ്ക്ക് മര്യാദ സ്വഭാവം കൂടുതലാണെന്നും ചിലയിടത്ത് പരിഹാസ രീതി മുന്നിട്ട് നിൽക്കുന്നുവെന്നും ഒക്കെ പറയാറുണ്ട്. എങ്കിലും ഭാഷയിൽ രൂപപ്പെട്ട സാന്ദർഭിക ഭാഷണങ്ങൾ മനുഷ്യൻ്റെ കൂട്ടായ്മയുടെ പ്രതിഫലനമാണ്. എല്ലാ ഭാഷകളിലും ഇത്തരം സാന്ദർഭിക ഭാഷണങ്ങളുണ്ട്. സന്ദർഭം എന്നത് സമയം മാത്രമല്ല, സംസാരിക്കുന്ന വിഷയം

0: ഭാഗമാണ്. സാമൂഹികമായ ഐക്യബോധമാണ് ഈ സാന്ദർഭ്യ ഭാഷണം സൂചിപ്പിക്കുന്നത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എ. ശീലകുമാരി.
2: ഒരറിയിപ്പ്. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 1 9 4 5 5 6 3 2 1 9 9 6 5 5 6 3 2 1 9 9 6 5 5 6 3 2 1. ഓർക്കുക, ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
6: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ.
2: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലെ മറ്റിനങ്ങൾ 7:35 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7:24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം. പള്ളുരുത്തി.
7: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
5: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13rd തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ച

0: യിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: ദുനിയാമേ അലഗ് അലഗ് ദേശ് ഏക് ദൂസരേക്ക് സാത് വ്യാപാർ കർത്തേ ഹേ അലഗ് അലഗ് ദേശോ കേ ബീച്ച് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് ബി ഹോത്തി ഹേ ലേക്കിൻ കുച്ച് റിലേഷൻസ് ഐസേ ഹോത്തേ ഹേ ജോ ഷെയർഡ് ഇന്ററസ്റ്റ് കേ സാത് സാത് ഷെയർഡ് വിജൻ സേ ബി ഡ്രൈവ് ഹോത്തേ ഹേ ഭാരത് ഓർ ഫ്രാൻസ് കാ റിസ്താ കുച്ച് ഐസാ ഹീ ഹേ.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് എൻടിഎ നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
3: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണവിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 ഗോളിന് പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90 മിനിറ്റിൽ നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2 സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52 G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമ രൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
6: അനായാസമായ അഭിനയ ശൈലി കൊണ്ട് മലയാള സിനിമാ പ്രേമികളെ ആകർഷിച്ച സത്യൻ എന്ന മാനുവേൽ സത്യനേശൻ നാടാർ തിരുവനന്തപുരത്ത് തിരുമനയ്ക്കടുത്തുള്ള 6 എന്ന ഗ്രാമത്തിൽ 1912 നവംബർ 9 ജനിച്ചു. അക്കാലത്തെ ഉയർന്ന ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം തിരുവനന്തപുരത്തെ സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. കുറച്ചു കാലം അദ്ദേഹം സെക്രട്ടേറിയറ്റിലും ജോലി നോക്കി. അതിനുശേഷം പട്ടാളത്തിൽ ചേർന്ന സത്യൻ അവിടുത്തെ സേവനത്തിന് ശേഷം തിരിച്ചെത്തി തിരുവിതാംകൂർ പോലീസിൽ ഇൻസ്പെക്ടറായി. ത്യാഗസീമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സത്യൻ സിനിമാ മേഖലയിലേക്ക് വരുന്നത്. എന്നാൽ ആ സിനിമ വെളിച്ചം കണ്ടില്ല. 1952 അഭിനയിച്ച ആത്മസഖി എന്ന സിനിമ വിജയിച്ചതോടെ സത്യൻ ചലച്ചിത്ര ലോകത്ത് ചുവടുറപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ സിനിമ 1954 പുറത്തിറങ്ങിയ നീലക്കുയിലായിരുന്നു. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു, ദാഹം എന്ന ചിത്രത്തിലെ ജയരാജൻ, യക്ഷിയിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ കഥാപാത്രങ്ങളിൽ ചിലത് മാത്രമാണ്. സ്നേഹസീമ, നായരു പിടിച്ച പുലിവാൽ, മുടിയനായ പുത്രൻ, അടിമകൾ, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, ചെമ്മീൻ എന്നിവയാണ് പ്രശസ്തമായ മറ്റു ചില ചിത്രങ്ങൾ. 180 മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച സത്യൻ 2 തമിഴ് സിനിമകളിലും അഭിനയിക്കുകയുണ്ടായി. 1969 കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1971 കരകാണാ കടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മരണാനന്തര ബഹുമതിയായി സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിൽക്കെ 1971 June 15 59 വയസ്സിൽ സത്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. സത്യൻ അഭിനയിച്ച ഇത്തിൽ കണ്ണി എന്ന നാടകത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് കേൾക്കാം.
7: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവി കടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാൻ പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ല രണ്ട് ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
8: അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ,
7: മക്കളെ മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം? ഇപ്പോൾ തന്നെ വന്നത് ഇവിടെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
9: അതെ അതെ.
8: ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്.
7: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരുമല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരിക്കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നിഗളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളിപ്പിടിച്ച് തരുന്നത് 2000 ഉലുവ. ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ട് ഇപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം?
6: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് സത്യന്റെ ശബ്ദം.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: സത്യൻ അഭിനയിച്ച മൂലധനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: ഗ്രാമകേരളം
1: ചില നെല്ല് വിശേഷങ്ങൾ.
2: അന്നത്തെ കുറിച്ചാണ്. അന്നം എന്നാൽ ചോറ്. നെല്ല് പുഴുങ്ങി കുത്തിയെടുത്ത് അരിയാക്കി അടുക്കളയിലേക്ക്. രാവിലെ കഞ്ഞി അല്ലെങ്കിൽ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, അത്താഴത്തിനും ചോറ്. ചോറും കഞ്ഞിയും മാത്രമല്ല, വിവിധ തരം പലഹാരങ്ങളും ഉണ്ടാക്കി കഴിച്ചിരുന്നു. നെല്ല് വറുത്ത് മലരുണ്ടാക്കും. നെല്ല് പുഴുങ്ങിക്കുത്തി അരിയാക്കി വറുത്തു പൊടിച്ച് അവലോസുണ്ട, അവലോസ് പൊടി, അരിയട, അങ്ങനെ നിരവധി വിഭവങ്ങൾ. മലയാളിയുടെ മുന്നിൽ അരിയെക്കുറിച്ച് ദീർഘമായി പറയേണ്ടതുണ്ടോ? ആവശ്യമാണ്. പൂർണ്ണമായിട്ടല്ലെങ്കിലും നഷ്ടപ്പെട്ട ഒരു നാട്ടുനന്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് അരിയെക്കുറിച്ച് വാചാലമായത്. അത് നെല്ലിനെക്കുറിച്ചാണ്, നെൽകൃഷിയെക്കുറിച്ചാണ്. ആദ്യം പറയേണ്ടത് ഞാറ്റുവേല. മലയാളത്തിന്റെ സ്വന്തം കാർഷിക കലണ്ടർ മീനം 31 തുടങ്ങി അടുത്ത മീനം 31 അവസാനിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഞാറ്റുവേല. 27 നക്ഷത്രങ്ങളുടെ പേരിലാണ് ഞാറ്റുവേല അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മീനം 31 മുതൽ മേടം 14 വരെ, അതായത് ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 28 വരെ അശ്വതി ഞാറ്റുവേല. അടുത്ത വർഷം മീനം 18 മുതൽ മീനം 31 വരെ, അതായത് മാർച്ച് 31 മുതൽ ഏപ്രിൽ 14 വരെ രേവതി ഞാറ്റുവേല. അശ്വതി ഞാറ്റുവേല കാലത്താണ് കൃഷിപ്പണികൾ ആരംഭിക്കുന്നത്, പ്രധാനമായും നെൽകൃഷി. പത്താം ഉദയത്തിന് വിത്തിട്ടാൽ പിഴക്കില്ല എന്നാണ് കർഷകരുടെ വിശ്വാസം. മേടം 10 പത്താം ഉദയം എന്ന് പറയുന്നത്. പത്താം ഉദയത്തിന് 10 വെയിൽ എന്ന് വിശേഷണം. പറഞ്ഞു വന്നത് നെൽകൃഷിയെക്കുറിച്ചാണ്. 10 ഉദയത്തിന് വിത്തിടും. വിത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ചാരം ചേറി പല്ലിടും. പല്ല് എന്നാൽ പല്ല് ചെരുപ്പ്. തടിയിൽ തീർത്ത വയലിൽ മണ്ണിളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തടി ഉപകരണം. അതിന് കാലിലണിയുന്ന ചെരുപ്പുമായി ബന്ധമില്ല. കൂമ്പി വരുന്ന നെല്ലിന്റെ മുള മണ്ണ് മൂടി പോകാതിരിക്കാനാണ് പല്ലിടുന്നത്. വിത്ത് കിടിച്ചു കഴിഞ്ഞാൽ തടപ്പിഴകൾ കാണും. കൈകൊണ്ടിടുന്ന വിത്ത് ഒരേപോലെ വയലിൽ വീഴണമെന്നില്ല. ചില ഭാഗങ്ങളിൽ കൂടിയും മറ്റു ചിലയിടത്ത് കുറഞ്ഞുമിരിക്കും. കൂടുതലുള്ളിടത്ത് നിന്ന് പിഴുതുകൊണ്ടുവന്ന് കുറഞ്ഞ ഭാഗത്ത് നട്ട് വെള്ളം കോരും. ഇടവമാദ്യം മഴ പെയ്തു തുടങ്ങും. അപ്പോഴേക്കും ചാണകം ചേറിക്കഴിഞ്ഞിരിക്കും. ചാരത്തിനൊപ്പം കടലപ്പിണ്ണാക്ക് പൊടിച്ചു ചേർത്ത് ചേർന്നവരുമുണ്ട്. ഉടമസ്ഥൻ ദിവസത്തിൽ ഒരു തവണയെങ്കിലും കണ്ടത്തിൽ ചെല്ലും. കൃത്യസമയത്ത് ഇടകിളച്ച് വളം ചെയ്ത് കരുത്തോടെ വളർന്നു നിൽക്കുന്ന നെൽച്ചെടി കാറ്റ് തിളകിയാടുന്ന രംഗം ആലോചനാമൃതമാണ്. തങ്ങളെ യഥാസമയം വളം നൽകി ഇടകിളച്ച് സംരക്ഷിച്ച് കൃഷിക്കാരനോടുള്ള സ്നേഹം അറിയിക്കുന്നതാണ് നെൽച്ചെടികളുടെ ഈ ഇളകിയാട്ടം. ഇടവപ്പാതി അക്കാലത്ത് കൃഷിയെ ദ്രോഹിച്ചിരുന്നില്ല. ഉചിതമായ സമയത്തായിരിക്കും മഴ പെയ്യുന്നത്. മഴ ദ്രോഹിക്കത്തില്ലെന്നോ കൃഷിപ്പിഴ ഉണ്ടാകത്തില്ലെന്നോ ഇപ്പറഞ്ഞതിനർത്ഥമില്ല. എന്നിരുന്നാലും മേഘവിസ്ഫോടനമെന്നോ മല കുത്തിയിടിച്ച് മനുഷ്യജീവനെ അപ്പാടെ ഒഴുക്കിക്കളയുമെന്നോ മഴയെ വിശേഷിപ്പിച്ചിരുന്നില്ല എന്നു മാത്രം. നെല്ലിന് 60 മുതൽ 65 ദിവസം വരെ പ്രായമായാൽ അടിക്കണയാകും. അവസാനത്തെ ഓല വിരിയും. അത് കുടമാകുന്നതിന്റെ സൂചനയാണ്. കുടമാവുക എന്ന് പറഞ്ഞാൽ പൂക്കാറായി എന്നർത്ഥം. തെങ്ങിൻ കൂമ്പിന്റെ ആകൃതിയിലാണ് കുടം കാണപ്പെടുന്നത്. അപ്പോഴേക്കും മിഥുനമാസമാകും. മിഥുനം അവസാനമെത്തുമ്പോൾ മുറിക്കതിര് വരാൻ തുടങ്ങും. കൂടു നിൽക്കുന്ന നെൽച്ചെടിയിലെ മിടുക്കനാണ് ആദ്യം കതിരിടുന്നത്. മുറിക്കതിര് 30 എന്നാണ് പ്രമാണം. മുറിക്കതിര് കണ്ട് 30 ദിവസം കഴിഞ്ഞാൽ കൊയ്യാൻ പാകമാകും. എല്ലാ ചെടിയിലും കതിര് വന്നു കഴിഞ്ഞാൽ ഈന്നു നിരക്കുക എന്നാണ് പറയുന്നത്.

0: ഈന്ന് കഴിഞ്ഞാൽ കതിരിരുപത് കർക്കിടകം പകുതി കഴിയുമ്പോൾ കൊയ്യാൻ പാകമാകും. മിക്കവാറും ഓണത്തിനു മുമ്പ് കൊയ്തു കഴിയും. കൊയ്തു കഴിഞ്ഞ് കറ്റമെതിച്ച് നെല്ലുണക്കി സൂക്ഷിക്കുന്നു. അതത്ര എളുപ്പമല്ല. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കച്ചി അഥവാ വൈക്കോൽ ഉണക്കിയെടുക്കാൻ തടസ്സമാകും. നനഞ്ഞ കച്ചിയും നെല്ലും അതുണക്കിയെടുക്കാനുള്ള കഷ്ടപ്പാടും അനുഭവിച്ചവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഏടുകളാണ്. വയൽ മാഞ്ഞു പോകുമ്പോൾ, കാർഷിക വൃത്തി ഉപേക്ഷിച്ചു പോകുമ്പോൾ ഈ നെൽകൃഷി വിവരണം അസ്ഥാനത്താകുമെന്ന് കരുതരുത്. കാരണം നഷ്ടപ്പെട്ടു പോയത് എന്താണെന്ന് അറിഞ്ഞാലേ വർത്തമാനകാലത്തെ പൂർണ്ണമായും അറിയാൻ കഴിയൂ.
1: ചില നെല്ലുവിശേഷങ്ങൾ. രചന പത്തിയൂർ ശ്രീകുമാർ. ആഖ്യാനം അശ്വതി ബാലചന്ദ്രൻ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: യക്ഷി എന്ന ചിത്രത്തിൽ വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസും പി ലീലയും പാടിയ ഗാനം ഇനി കേൾക്കാം.

നമുക്ക് ചുറ്റും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അടച്ചിട്ട പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ

അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ലഭ്യമാക്കി. വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഡൌൺലോഡ് ചെയ്യാം. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ NRI.IHRD.AC.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പരാമർശിച്ച കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.ce3.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായി ഇന്ന് വൈകിട്ട് 4 മണിവരെ സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഈ മാസം 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.in എന്ന കോളേജ് വെബ്സൈറ്റ് മുഖാന്തരവും ലഭ്യമാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ 0471-2560361 2560361-2560364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭിക്കും. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

പകൽക്കിനാവ് എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ വരികളെഴുതി, ബി എ ചിദംബരനാഥ് ഈണം നൽകി യേശുദാസ് പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവെട്ടം പൂർണ്ണമാവുകയാണ്. പുലർവെട്ടം വീണ്ടുമെത്തും നാളെ രാവിലെ 7 മണിക്ക്. ഏവർക്കും ശുഭദിനാശംസകൾ.

0: And finally, cross, control, dribble, goal. Fans tweak work schedules, body clock to watch World Cup football magic. In its opening weekend, the FIFA World Cup has begun capturing the imagination of Indian fans and viewers, juggling work, family commitments, obligations for the games beginning after midnight and ending at dawn, sometimes even well into mornings, prompting Indian fans to step into a portal, choosing to live by another continent's clock, reads a story in the Times of India. And with that, it's back to you, Shagun.
1: Thank you, Sarabjit. And now, before we end the bulletin, the headlines once again. US and Iran reach agreement to end military operations, open Strait of Hormuz, and lift US naval blockade of Iranian ports. Prime Minister Narendra Modi to hold talks with his Slovak counterpart Robert Fico in Bratislava today. 52nd G7 summit to begin today at Avignon in France. Prime Minister Modi to participate in outreach sessions tomorrow. Noida International Airport in Jewar begins commercial flight operations. National Testing Agency releases admit cards for NEET UG 2026 re-exam to be held on 21st of this month. And in cricket, India beat Pakistan by 64 runs in their ICC Women's T20 World Cup opener at Edgbaston in Birmingham. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: എത്താൻ വേണ്ടിയുള്ള ഓട്ടത്തോളം ലഹരി പിടിപ്പിക്കുന്നതല്ല എത്തിക്കഴിഞ്ഞാലത്തെ സ്ഥിതി. വേണോ വേണ്ടേ? ഇപ്പോൾ അയാൾക്ക് മടങ്ങാം. താൻ പരിശ്രമിച്ചു ക്ഷീണിച്ചുവെന്നൊരു സുഖിതമായ വിചാരത്തോടെ സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങാം. നാളെ കാലത്ത് ആരും അയാളെപ്പറ്റി ഒന്നും പറയില്ല. മതി, മടങ്ങാം. ഒരു നിമിഷം അയാൾ ഓർത്തു. അപ്പോഴേക്കും മാദകമായ പരിമളം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. ഒരു നേർത്ത ഗാനശകലവും എങ്ങുനിന്നോ പൊന്തി വരുന്നു. എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാമെന്നെ. അയാൾ ഒതുക്കുപടിയിലേക്ക് കാലെടുത്തുവച്ച് ഉമ്മറത്ത് നിന്നു. രണ്ടുപേരുടെ കൂർക്കം വലി ഇടമുറിച്ചിലൂടെ കേൾക്കുന്നുണ്ട്. കുറുപ്പ് ഒരു പൂച്ചയുടെ കാൽവെപ്പുകളോടെ ചുമരിനരികു പറ്റിക്കൊണ്ട് പിമ്പുറത്തേക്ക് നീങ്ങി. ജാലകങ്ങൾ തുറന്നു കിടക്കുന്നു. അതിനുള്ളിലൂടെ അകത്തുനിന്ന് നേർത്തൊരു വെളിച്ചം വരുന്നുമുണ്ട്. അയാൾ മേൽപോട്ടും കീഴ്പോട്ടും ഒന്ന് നോക്കി. മുകളിൽ നക്ഷത്രങ്ങൾ എന്തോ കണ്ണിട്ട് കാട്ടുകയാണ്. താഴെ ഇരുട്ട് തളം കെട്ടിയിരിക്കുന്നു. താൻ ഒരു സൂചിത്തലപ്പിലാണ് നിൽക്കുന്നതെന്ന് ഗോപികുറുപ്പിന് തോന്നി. പിന്മാറിയാലോ? ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്മാറാനോ? ഒരു നോക്ക് കാണണം, ഒരു നോക്ക് മാത്രം. എന്നിട്ട് എന്നേക്കുമായി വിട്ടുപിരിയുകയും വേണം. ഹാവൂ, കുറുപ്പിന് കിതയ്ക്കുന്നതുപോലെ തോന്നി. എന്നിട്ടും നീങ്ങി ജാലകത്തിന് ചുവട്ടിൽ സ്വൽപ്പനേരം വന്നു നിന്നു. അനക്കമൊന്നുമില്ല. ഒരു നിമിഷം കൂടി കഴിഞ്ഞു. ഉണക്കിലകളിൽ ഇറ്റുവീഴുന്ന മഞ്ഞുതുള്ളികൾ അടർന്നു വീഴുന്ന നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തി. കുറുപ്പ് നിശ്ചലനായി. പഞ്ചേന്ദ്രിയങ്ങളും ഒരു ബിന്ദുവിലേക്ക് ഊർന്നു കൂടിയിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ജാലക കഴി കടന്നുപിടിച്ചു. ചുമർക്കൊതയിൽ ചവിട്ടിക്കയറി ഉള്ളിലേക്ക് എത്തിനോക്കി. ഹാരത്! അകത്തുനിന്ന് ചിലമ്പുന്ന ഒരു നേർത്ത ശബ്ദം. അതൊരു ചാട്ടുളി പോലെ വന്ന് തറച്ചു. തുടർന്ന് എമ്പാടും ചാട്ടുളികൾ. ഹാര്! ഹാരാണത്! കുറുപ്പ് താഴത്തേക്ക് ചാടി. രക്തം മുഴുവൻ തലയിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. എന്തു ചെയ്യണം? അപ്പോഴേക്കും ആ സ്ത്രീ ശബ്ദം കോലാഹലമുണ്ടാക്കി കളഞ്ഞു. കുഞ്ഞന്നായരെ! ശങ്കു! പിന്നെ കുറുപ്പിന് ഒന്നും ഓർമ്മയില്ല. താൻ ഓടുകയാണെന്നും രണ്ടുപേർ തന്നെ പിന്തുടരുന്നുണ്ടെന്നും മാത്രം അയാൾ മനസ്സിലാക്കി. ആ പറമ്പിൽ എവിടെയൊക്കെയോ ഓടുകയാണ് അയാൾ. പുറത്തേക്കുള്ള മാർഗം കണ്ടുകിട്ടുന്നില്ല. ഓടുന്നു, നിൽക്കാതെ ഓടുന്നു. എന്തിനാണ് ഓടുന്നതെന്ന് പോലും വിസ്മരിച്ചു. നിൽക്കവിടെ! അഷ്ടാവക്രൻ കുഞ്ഞൻ നായർ അയാളെ പിടികൂടി. കിട്ടിയോ? തടിമാടൻ ശങ്കു ദൂരെ

0: എന്ന് ചോദിച്ചു. മുറുക്കി പിടിക്കണേ. ആ രണ്ടു ഭൃത്യന്മാരും കൂടി കുറുപ്പിനെ പിടിച്ച് കോലായിൽ കൊണ്ടുവന്ന് കയറ്റി. എന്നിട്ട് വിജയ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, അമ്മേ വാതിൽ തുറക്കൂ, പിടികിട്ടി. വാതിൽ തുറന്നു. ഒരു വിളക്ക് ഗോപികുറുപ്പിന്റെ മുമ്പിലേക്ക് വരുന്നു. വഴിയെ ഒരു സ്ത്രീരൂപവും. കുറുപ്പ് ഒന്ന് ഞെട്ടി. ഞരമ്പുകളിൽ ചൂടുള്ള ഒരു ദ്രാവകം ഒഴുകുകയാണ്. ഇരുളടഞ്ഞ ഗുഹാന്തർ ഭാഗത്തു നിന്ന് ജ്വലിക്കുന്ന ഒരു ചക്രം തീപ്പൊരി ചിതറിക്കൊണ്ട് കറങ്ങി അടുക്കുന്നു. എന്തൊക്കെയോ പൊട്ടുകയോ തകരുകയോ ചെയ്യുന്നുണ്ട്. ഒരു നിലയ്ക്കാത്ത ചൂളം വിളി. അയാൾ ഇരുന്നു. ലക്ഷ്മിക്കുട്ടി വിളക്ക് പൊക്കി ആ മുഖത്തേക്ക് നോക്കി. ചപ്ര തലമുടി, കുറ്റിത്താടി, വിയർപ്പണിഞ്ഞ മുഖം. ആ കണ്ണുകൾ അടഞ്ഞുപോയിരിക്കുന്നു. ആരാണത്? ഒരു നിമിഷം, രണ്ട് നിമിഷം, മൂന്നാമത്തെ നിമിഷത്തിൽ ആ സ്ത്രീ ഒരൊറ്റ നിലവിളി, ആര്? അവരുടെ കയ്യിൽ നിന്ന് വിളക്ക് താഴെ വീണില്ല.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതിമധുരം. നടൻ സത്യന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹം അഭിനയിച്ച ചില പ്രണയഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഭാര്യ എന്ന ചിത്രത്തിലേത്. എ എം രാജ, ജിക്കി എന്നിവർ പാടിയ ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്, ചിത്രം അടിമകൾ.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ശലഭാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ കെ പി.
3: ശലഭാസനം ഭുജംഗാസനത്തിന്റെ വിപരീത ആസനമായി കണക്കാക്കുന്നു. തുമ്പിയും ശലഭങ്ങളും ശരീരം പതിച്ച് പിൻഭാഗം ഉയർത്തുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രൂപമാണ് ഈ ശലഭാസനത്തിനുള്ളത്. ഇതിനെ വെട്ടുകിളി ആസനമെന്നും ചിലർ പറയാറുണ്ട്. ശലഭാസനം ആദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം അർദ്ധശലഭാസനം അല്ലെങ്കിൽ ഏകപാദ ശലഭാസനം ചെയ്ത് പരിശീലിക്കേണ്ടതാണ്. അർദ്ധശലഭാസനം ചെയ്യേണ്ട രീതിയാണ് ഇനി പറയുന്നത്. കമഴ്ന്ന് നീണ്ടു നിവർന്ന് കിടക്കുക. കാലുകൾ ചേർന്നിരിക്കണം. താടി തറയിൽ ഉറപ്പിക്കുക. കൈകൾ അതതു വശത്തെ തുടകളുടെ അടിയിലായി മലർത്തി വയ്ക്കുക. വേണമെങ്കിൽ കൈകൾ മുറുക്കി പിടിക്കാം. ശ്വാസം സാവകാശം ഉള്ളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം വലത് കാൽ മുട്ടുമടക്കാതെ പിന്നിലേക്ക് 45 ഡിഗ്രി ഉയർത്തുക. വലത് കാലിന് ഭാരം തോന്നുന്നത് അനുഭവിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം കാൽ താഴ്ത്തുക. ഇനി ഇടത് കാൽ ശ്വാസത്തോടൊപ്പം ഉയർത്തുക. ഇടത് കാലിന് ഭാരം തോന്നുന്നത് അനുഭവിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽ സാവധാനം താഴേക്ക് കൊണ്ടുവരിക. ശ്വാസവും കാലുകളുടെ ചലനങ്ങളും താളാത്മകമാക്കുക. തുടക്കത്തിൽ ഇങ്ങനെ 10 തവണ ആവർത്തിക്കുക. അർദ്ധശലഭാസനം ശരിക്കും ശലഭാസനം ചെയ്യാൻ എളുപ്പമാക്കുന്ന ഒരു പ്രിപ്പറേറ്ററി പ്രാക്ടീസസ് കൂടിയാണ്. അർദ്ധശലഭാസനം ചെയ്യുമ്പോൾ കാലുകളിലെ വലിച്ചിലും ഭാരവും നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. കാലുകളിലെയും പൃഷ്ഠഭാഗത്തെയും കൊഴുപ്പില്ലാതാക്കി ശരീരത്തിന് ഭംഗിയും ആകൃതിയും നൽകുന്നു. ഇനി നമുക്ക് പൂർണ്ണ ശലഭാസനം എങ്ങനെ എന്ന് മനസ്സിലാക്കാം. അർദ്ധശലഭാസനത്തിൽ ചെയ്തതുപോലെ കമിഴ്ന്ന് നീണ്ടു നിവർന്ന് കിടക്കുക. കാലുകൾ ചേർത്തുവെച്ച് താടി തറയിൽ പതിപ്പിക്കുക. കൈകൾ രണ്ട് തുടകളുടെയും അടിയിലായി മലർത്തി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം രണ്ട് കാലുകളും ഒന്നിച്ചുയർത്തുക. കാൽമുട്ടുകൾ വളയാതെ നിവർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽ സാവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. തുടക്കക്കാർ ഇത് 5 തവണ ആവർത്തിക്കുക. ഇതിൽ പ്രാവീണ്യം നേടിയതിനു ശേഷം ഫൈനൽ പൊസിഷനിൽ നിന്നുകൊണ്ട് 9 തവണ നോർമൽ ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. അനേകം ഗുണങ്ങളുള്ള ഈ ശലഭാസനത്തിന് ശരീരശക്തി വർദ്ധിപ്പിക്കാൻ അത്യുത്തമമാണ്. അതുപോലെ അരക്കെട്ട്, അടിവയർ, മുതുക്, നെഞ്ച് എന്നീ ഭാഗങ്ങളിലെ വികാസത്തിനും ഈ ആസനം വളരെ നല്ലതാണ്. പ്രസവശേഷം അടിവയർ തള്ളിവരുന്ന സ്ത്രീകൾ 3ാം മാസം മുതൽ ശലഭാസനം അഭ്യസിക്കുക. അൾസർ, ഹെർണിയ, ഗ്യാസ്ട്രബിൾ, പൈൽസ്, ഹൃദ്രോഗം എന്നിവ മാറാനും ശലഭാസനം ഗുണകരമാണ്. മലശോധന കൃമി

0: ക്രമീകരിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങൾ കുറയും. അഡ്രിനാൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിനും ഈ ആസനം പരിശീലിക്കുന്നത് വളരെ പ്രയോജനകരമാണ്.
1: ശലഭാസനം ചെയ്യുന്നതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ KP.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം കിന്നരി പുഴയോരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്. ഒരറിയിപ്പ്, ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9495569321. ഓർക്കുക, ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

മോണയുടെ ആരോഗ്യ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വയോജന സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തം. തണലൊരുക്കാം, തുണയാകാം. വാർദ്ധക്യം, ജീവിതസാഗരം ഒഴുക്കിന്റെ വേഗത കുറഞ്ഞ് കടന്നുപോയ അനവധി അനുഭവങ്ങളുടെ ഉപ്പുരസവും പേറി നിൽക്കുന്ന ശാന്തമായ സായന്തനമാണത്. നമ്മെ കൈപിടിച്ച് നടത്തിയവർ, നമുക്കായി ജീവിതം ഉരുകിത്തീർത്തവർ വിറയ്ക്കുന്ന കൈകളോടെ, മങ്ങിത്തുടങ്ങിയ കാഴ്ചയോടെ വീടുകളുടെ ഉമ്മറത്തോ വൃദ്ധസദനങ്ങളുടെ ഏകാന്തതയിലോ കാലം കഴിച്ചുകൂട്ടുന്നു. ഇന്ന് ജൂൺ 15 ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനം. അവബോധത്തിനപ്പുറം വയോജന ചൂഷണം തടയൽ പ്രായോഗികമാക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ഈ വർഷം മുന്നോട്ടുവെക്കുന്ന സന്ദേശം. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ മുതിർന്ന പൌരന്മാർക്ക് നിയമപരവും സാമൂഹികവുമായ സുരക്ഷിതത്വം പ്രായോഗികമായി ഉറപ്പാക്കുകയാണ് ഈ വർഷത്തെ പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ വയോജനങ്ങളുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വികസനത്തിന്റെ തിളക്കത്തിലും ആധുനികതയുടെ തിരക്കിലും പെട്ട് നാം മറന്നുപോകുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാർദ്ധക്യമെന്നത് അവഗണന നേരിടേണ്ട കാലമല്ല, മറിച്ച് സ്നേഹിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമായ സമയമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റിലും കേൾക്കുന്ന വാർത്തകൾ പലതും വയോധികർക്ക് നേരെയുള്ള ശാരീരിക മാനസിക പീഡനങ്ങളുടേതാണ്. സാമ്പത്തിക ചൂഷണം, അനാഥമാക്കൽ, ഭക്ഷണം, മരുന്ന്, സുരക്ഷിതമായ പാർപ്പിടം എന്നിവ നൽകാതിരിക്കുക തുടങ്ങി സ്വന്തം വീടുകളിൽ മക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ പോലും അവർ ക്രൂരമായ അവഗണന നേരിടുന്നു. സ്നേഹവും പരിചരണവും പ്രതീക്ഷിക്കുന്ന പ്രായത്തിൽ വയോധികർ നേരിടുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ആരോഗ്യമെന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ്. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിനും മനസ്സിനും കരുത്തും ഊർജവും പ്രദാനം ചെയ്യുന്ന ജീവനകലയാണ് യോഗ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ്. മുതിർന്ന പൌരന്മാർക്ക് സ്വാസ്ഥ്യം ഉറപ്പാക്കുന്നതിന് യോഗ ഒരു വലിയ ഔഷധമാണെന്ന് ഐക്യരാഷ്ട്രസഭയും വ്യക്തമാക്കുന്നു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്ക്.
2: ഇസ് വർഷ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ കി തീം ഹൈ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്. ആജ് ലോക് ഐസേ ഉപായോ കി തലാശ് മേ ഹൈ ജോ ഉനെ ലംബെ സമയ തക് സ്വസ്ഥ ഓർ സക്രിയ ബനായ രഖ് സകെ. യോഗ इसका बहुत सूटेबल ऑप्शन है. योग भोग से भी मुक्ति देता है और रोग से भी मुक्ति देता है. और सबसे अहम बात कि मिनिमम बजट में

0: हेल्दी लाइफस्टाइल का ये सबसे उत्तम उपाय है।
1: സാക്ഷരതയിലും ആരോഗ്യ സൂചികയിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം പ്രായമായവർക്ക് സുരക്ഷയും പരിചരണവും നൽകുന്ന കാര്യത്തിലും ഒരു പടി മുന്നിലാണ്. മാറുന്ന ജനസംഖ്യാ ഘടനയനുസരിച്ച് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമ്പരാഗതമായ വഴികൾ മാത്രം പോരാ എന്ന തിരിച്ചറിവിലാണ് സംസ്ഥാന സർക്കാർ. മുതിർന്ന പൌരന്മാരുടെ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, സുരക്ഷ എന്നിവ കൂടുതൽ കൃത്യതയോടെ ഏകോപിപ്പിക്കാൻ ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പിന് കേരളം ഒരുങ്ങുകയാണ്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക വയോജന വകുപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസാരിക്കുന്നു.
2: വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോകാം. ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. അപ്പൊ നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിൽ ഉണ്ടാകണം ധാരാളമായി.
1: വയോജന വകുപ്പ് നിലവിൽ വരുമ്പോൾ അതിന് കരുത്തു പകരുന്നത് ശക്തമായ നിയമ സംവിധാനങ്ങളാണ്. സംസ്ഥാനത്ത് വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് ഇടപെടാനും അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന വയോജന കമ്മീഷൻ. കമ്മീഷന്റെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വയോജന വകുപ്പ് വരുന്നതോടെ മുതിർന്നവർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ചും സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ. സോമപ്രസാദ് വാർത്താ തരംഗിണിയോട്.
3: കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള മാറ്റം പ്രായമായവരെയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. പ്രായമായവരെ സംരക്ഷിക്കേണ്ടത് കുടുംബത്തിലെ അടുത്ത തലമുറയുടെ ബാധ്യതയാണെന്ന ധാർമ്മിക ബോധത്തിന് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം വയോജന സംരക്ഷണം സമൂഹവും സർക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന മേഖലയായി മാറ്റിയിട്ടുണ്ട്. നിരവധി സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസരത്തിന് തുയരാൻ നമ്മുടെ സർക്കാരും ശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ആക്ട് 2025 എന്ന പേരിൽ ഒരു നിയമം തന്നെ കൊണ്ടുവന്നു. 2025 സെപ്റ്റംബർ 3 മുതൽ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങി. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വയോജനങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കുന്നതിനും അവരുടെ കഴിവുകളും പരിചയസമ്പത്തും പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി പ്രവർത്തിക്കാനും കാലാകാലങ്ങളിൽ സർക്കാർ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനുമാണ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 127 പരാതികൾ ലഭിച്ചതിൽ 27 ഇതിനകം തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നടന്ന അതിക്രമങ്ങളിൽ 4 സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. പരാതി പരിഹാരത്തിന് വേണ്ടി എല്ലാ ജില്ലകളിലും പ്രത്യേകം സിറ്റിംഗ് നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട 4 സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. വളരെ വളരെ സ്വാഗതാർഹമായ നടപടിയാണിത്. വയോജന സംരക്ഷണ വിഷയത്തിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും ബഡ്ജറ്റിൽ പ്രത്യേക ഫണ്ട് വകയിരുത്താനും ധാരാളം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും പുതിയ വകുപ്പ് രൂപീകരണത്തോടെ കഴിയുന്നതാണ്.
1: പണ്ടുകാലത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വീടിന്റെ ഐശ്വര്യവും അധികാര കേന്ദ്രവുമായിരുന്നു. എന്നാൽ ഇന്ന് നഗരവൽക്കരണവും അണുകുടുംബ വ്യവസ്ഥയും കുടുംബാംഗങ്ങളുടെ ഡിജിറ്റൽ ആസക്തിയും വർദ്ധിച്ചതോടെ അവർ ഒറ്റപ്പെടലിലേക്ക് ചുരുങ്ങുകയാണ്. ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ സോഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ നിഷ ജോളി നെൽസൺ:
4: വയോജന സംരക്ഷണം ഒരു കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. വയോജന പീഡനം ശാരീരിക ആക്രമണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. മാനസിക പീഡനം, സാമ്പത്തിക ചൂഷണം, സ്വത്ത് തട്ടിയെടുക്കൽ, മരുന്നുകളും ചികിത്സയും നിഷേധിക്കൽ, പരിചരണക്കുറവ്, സാമൂഹികമായി ഒറ്റപ്പെടുത്തൽ, അപമാനകരമായ ഭാഷ ഉപയോഗിക്കൽ എന്നിവയും വയോജന പീഡനത്തിന്റെ ഗുരുതര രൂപങ്ങളാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടുംബത്തിനകത്തു തന്നെ നടക്കുന്നതിനാൽ അവ പുറത്തറിയപ്പെടാതെ പോകുന്നു. കേരളത്തിൽ വയോജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി സർക്കാർ നിരവധി ഇടപെടലുകൾ നടത്തിവരുന്നു. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ, വയോമിത്രം പദ്ധതി, വയോജന ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ, ഡേ കെയർ കേന്ദ്രങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ എന്നിവയും കേരളത്തിലെ വയോജന സംരക്ഷണ സംവിധാനത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യ സംരക്ഷണം, മാനസികാരോഗ്യം, നിയമസഹായം, കൗൺസിലിംഗ്, കുടുംബ പുനരൈക്യം, സാമൂഹിക പങ്കാളിത്തം, ഡിജിറ്റൽ സാക്ഷരത, ദുരന്ത നിവാരണ സാഹചര്യങ്ങളിലെ സംരക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഇടപെടലുകളാണ് വയോജനക്ഷേമത്തിന് അനിവാര്യമായത്. വയോജനങ്ങളെ സഹായം സ്വീകരിക്കുന്നവരായി മാത്രം കാണാതെ സമൂഹത്തിന്റെ അറിവും അനുഭവ സമ്പത്തും കൈമുതലായ സജീവ പൗരന്മാരായി കാണേണ്ടതുണ്ട്. വയോജന പീഡനം തടയുക എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കുടുംബം, സമൂഹം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പങ്കാളികളാകേണ്ട കൂട്ടായ ദൗത്യമാണത്.
1: ശരീരത്തിന്റെ തളർച്ചയ്ക്കൊപ്പം ഒറ്റപ്പെടലിന്റെ വലിയൊരു മാനസിക ഭാരം കൂടിയാണ് വയോജനങ്ങൾ പേറുന്നത്. തങ്ങളുടെ സങ്കടങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാൻ ഒരു കേൾവിക്കാരനില്ലാതെ അവർ സ്വന്തം ലോകത്തേക്ക് ചുരുങ്ങുന്നു. ഇവിടെയാണ് ശാസ്ത്രീയമായ കൌൺസിലിംഗിന്റെ പ്രാധാന്യം. കൌൺസിലിംഗ് എന്നാൽ കേവലം ഉപദേശമല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ഭാരങ്ങൾ ഇറക്കിവെക്കാനും നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം തിരികെ നൽകാനുമുള്ള ഒരു സ്നേഹഹസ്തമാണ്. സൈക്കോളജിസ്റ്റ് രജുല മനേരി.
5: വാർദ്ധക്യം ഒരു രോഗമല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ വയോജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മരുന്നുകളേക്കാൾ കൂടുതൽ കരുതലും ആദരവും കേൾവിയും മാനസിക പിന്തുണയുമാണ്. ഇവിടെയാണ് കൗൺസിലിംഗ് വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നത്. അവരുടെ വികാരങ്ങൾ തുറന്നു പറയാൻ ഒരു സുരക്ഷിതമായ ഇടം കൗൺസിലിംഗ് നൽകുന്നു. എന്നെ ആരെങ്കിലും കേൾക്കുന്നു എന്ന തോന്നൽ തന്നെ പലപ്പോഴും അവരുടെ മാനസിക ഭാരം കുറക്കുന്നു. വിഷാദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഏകാന്തത എന്നിവയെ നേരിടാൻ ആവശ്യമായ മാനസിക ശേഷി വളർത്താനും കൗൺസിലിംഗ് സഹായിക്കുന്നു. അതോടൊപ്പം കുടുംബാംഗങ്ങൾക്കും ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ദിവസവും കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കുക, അവരുടെ അനുഭവങ്ങൾ കേൾക്കുക, തീരുമാനങ്ങളിൽ അവരെയും ഉൾപ്പെടുത്തുക, അവരുടെ ജീവിതാനുഭവങ്ങളെ വിലമതിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ആത്മവിശ്വാസവും ജീവിത സംതൃപ്തിയും വർദ്ധിപ്പിക്കും. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ച അളക്കേണ്ടത് നമ്മുടെ വയോജനങ്ങളെ എത്രമാത്രം ആദരവോടെയും കരുതലോടെയും സംരക്ഷിക്കുന്നു എന്നതിലാണ്. അവർ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും അടിത്തറയാണ്. അതുകൊണ്ട് വയോജനങ്ങളുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാം.
1: വയോജന സംരക്ഷണം എന്നത് കേവലം ധാർമ്മികമായ ഒരു കടമ മാത്രമല്ല, അത് നിയമപരമായ ഉത്തരവാദിത്തം കൂടിയാണ്. പലപ്പോഴും സ്വന്തം മക്കൾ ഉപേക്ഷിക്കുമ്പോഴോ ഉപദ്രവിക്കുമ്പോഴോ അത് തങ്ങളുടെ വിധിയാണെന്ന് കരുതി കണ്ണീരൊഴുക്കാൻ മാത്രമാണ് ഭൂരിഭാഗം മാതാപിതാക്കളും ശ്രമിക്കാറുള്ളത്. എന്നാൽ തങ്ങളെ സംരക്ഷിക്കാൻ രാജ്യത്ത് ശക്തമായ നിയമങ്ങളുണ്ടെന്ന കാര്യം പലരും അറിയുന്നില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് അഥവാ മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും മുൻനിർത്തിയുള്ള നിയമം പ്രകാരം മക്കൾ സംരക്ഷിക്കാതിരുന്നാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ജീവനാംശം ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിനു പുറമെ കൌൺസിലിംഗ്, നിയമസഹായം, അടിയന്തര സഹായം എന്നിവയ്ക്കായി രാജ്യമൊട്ടാകെ 1-4-5-6-7 എന്ന വയോജന ഹെൽപ്പ് ലൈൻ നമ്പറും ലഭ്യമാണ്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷക അഡ്വക്കേറ്റ് നിഖില പത്മം.
6: സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട പ്രായമായവരെ സംരക്ഷിക്കാനായിട്ട് കേന്ദ്രത്തിലും കേരളത്തിലും രണ്ട് ശക്തമായ നിയമങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. ഈ നിയമത്തിലെ പ്രധാന ഒരു വ്യവസ്ഥകളുണ്ട്, അത് നമ്മളുടെ വയോജനങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യവസ്ഥകളാണ്. അതിൽ പ്രധാനം ധനസഹായമാണ്. 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല എങ്കിൽ മക്കളോ അവരുടെ ലീഗൽ ഹെയേഴ്സോ അതുമായിട്ട് ബന്ധപ്പെട്ട അവകാശികൾക്കോ പ്രതിമാസ അലവൻസ് അല്ലെങ്കിൽ ജീവനാംശം ഈ വയോജനങ്ങൾക്ക് കൊടുക്കണമെന്നൊരു വ്യവസ്ഥ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞ സ്വത്ത് സംരക്ഷണമാണ്. അച്ഛനമ്മമാർ ഇഷ്ടദാനത്തോടുകൂടി മക്കൾക്ക് എഴുതി കൊടുത്ത വസ്തുക്കൾ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു വ്യവസ്ഥ, അതായത് മക്കൾക്ക് എഴുതി കൊടുത്ത ശേഷം മക്കൾ തിരിഞ്ഞു നോക്കാതെയോ അവരെ സംരക്ഷിക്കാതിരിക്കുകയോ അവരെ ആരോഗ്യ, വസ്ത്ര, ആഹാര കാര്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൊടുത്ത വസ്തുക്കൾ തിരിച്ചു വാങ്ങാനുള്ള ഒരു വ്യവസ്ഥയും ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് ഒരു അഭയകേന്ദ്രം സർക്കാർ സംവിധാനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രായമായവരെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ ക്രിമിനൽ കുറ്റം സ്വീകരിക്കാനുള്ള ഒരു വ്യവസ്ഥയും ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വരുമ്പോൾ അഭയകേന്ദ്രങ്ങൾ മാത്രമല്ല വയോജനങ്ങളുടെ അവകാശങ്ങൾക്ക് ഒരു കേരള സർക്കാർ ഒരു ആക്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ആക്ട് 2022 നിലവിൽ വന്നത്. ഇതിന്റെ ബേസിലും ജില്ലാ തലത്തിൽ ഓരോ ട്രിബ്യൂണലുകളുണ്ട്, RDയുടെ അണ്ടറിൽ ഓരോ വിങ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ അവഗണിക്കപ്പെട്ട വയോജനങ്ങൾക്കെതിരെയുള്ള അക്രമക്കേറ്റുള്ള എല്ലാത്തരം പരാതികളും സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ള നിയമവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്.

മക്കളും മരുമക്കളും ജോലിക്കായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ താമസമാക്കുമ്പോൾ കേരളത്തിലെ മിക്ക വീടുകളും ഇന്ന് വയോധികർ മാത്രമുള്ള ഇടങ്ങളായി മാറുകയാണ്. ഈ സാമൂഹിക ഏകാന്തത വലിയൊരു വെല്ലുവിളിയാണ്. വാർദ്ധക്യത്തിൽ അവർക്ക് പണത്തേക്കാൾ ആവശ്യം നമ്മുടെ സമയവും ചേർത്തുപിടിക്കലുകളുമാണ്. ഓർക്കുക, ഇന്ന് നമ്മൾ വയോജനങ്ങൾക്ക് നൽകുന്ന ആദരവും കരുതലും പരിചരണവുമാണ് നാളെ നമ്മുടെ വാർദ്ധക്യത്തിൽ തിരികെ ലഭിക്കുക. പ്രായമായവരെ കേൾക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. വീടുകളിലെ തീരുമാനങ്ങളിൽ അവർക്കും പങ്കാളിത്തം നൽകണം. വയോധികരുടെ സുരക്ഷയ്ക്കായി അയൽക്കൂട്ടങ്ങളും പ്രാദേശിക കൂട്ടായ്മകളും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഓരോ വാർഡിലും വയോജന ജാഗ്രതാ സമിതികൾ സജീവമാകണം. വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് നമ്മുടെ നാടിന്റെ സമ്പത്താണ്. അവരെ ചൂഷണങ്ങളിൽ നിന്നും അവഗണനകളിൽ നിന്നും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആയുസിന്റെ ഭൂരിഭാഗവും മക്കൾക്കും കുടുംബത്തിനുമായി ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ താങ്ങായും തണലായും നിൽക്കേണ്ടത് മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജെ നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് എംപി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകപ്രവർത്തകൻ, സംവിധായകൻ, സംഗീതജ്ഞൻ, താളവിദ്വാൻ, അങ്ങനെ പല രീതിയിൽ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ മനോജ് ശിവ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
3: നമസ്കാരം.
2: ഏറ്റവും പുതിയ വിശേഷം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. താങ്കള് വളരെ കാലമായിട്ട് ലണ്ടനിലാണ് താമസമെങ്കിലും കേരളത്തിൽ വരുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു പ്രൊഡക്ഷനോ വർക്ക്ഷോപ്പോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പോ ഈ മാസം സൂര്യയുമായി ചേർന്നുകൊണ്ട് താങ്കൾ ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ നാടകത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹൃദയരേഖ. ടാഗോറിന്റെ നഷ്ടം നീട്ടെന്ന് പറയുന്നത് എല്ലാ കാലത്തെയും എഴുത്തുകാരെ, സിനിമാക്കാരെ, നാടകക്കാരെ, പാട്ടെഴുത്തുകാരെ, എനിക്ക് തോന്നുന്നു അത് ഇൻസ്പയർ ചെയ്യാത്ത ആൾക്കാർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തില് കലാകാരന്മാരായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു കൃതി താങ്കൾ വീണ്ടും വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഞാൻ മനസ്സിലാക്കുന്നത് 9 ദിവസത്തിന് താഴെയാണ് അത് മെറ്റലീസിയൻ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: ശരിക്കും ഈ നാടകത്തിന് വിശ്വ മഹാപണ്ഡിതനായ ടാഗൂറിന്റെ കൃതി വായിക്കുമ്പോൾ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയാണ് നാടകമാണെങ്കിലും എനിക്ക് അതിന്റെ ഒരു ത്രികോണ സ്നേഹബന്ധത്തിന്റെ കഥയാണെങ്കിലും സിനിമകളിൽ ഈ പറഞ്ഞതുപോലെ പല പല മേഖലകളിൽ പയറ്റിയ ഒരു തീമാണ്. ബട്ട് ഇപ്പോഴും അതിന്റെ സാധ്യതകളും വ്യാപ്തിയും വളരെ വലുതാണെന്ന് എനിക്ക് വീണ്ടും വായിച്ചപ്പോൾ തോന്നി. കാര്യം ഈ ലോകത്തിപ്പോൾ കാണാറുള്ള സ്നേഹബന്ധങ്ങളുടെയും അവരുടെ ഒറ്റപ്പെടലും പരസ്പര ധാരണകൾക്കുള്ള വിടവുകളും എല്ലാം ഇന്നും ആ കൃതിക്ക് വളരെ ഇമ്പോർട്ടൻസ് എന്ന് തോന്നിയിട്ടാണ് ഈ നാടകം ഞാൻ എഴുതാൻ തയ്യാറായത്. ശരിക്കും വളരെ വെല്ലുവിളിയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇത് ആദ്യമായിട്ട് ലണ്ടനിലാണ് നടത്തിയത്. ശ്രീനാരായണ ഗുരു മിഷൻ ഓഫ് ദി UK അവരുടെ ഒരു വിമൻസ് ഫോറം ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ആവശ്യപ്പെടുകയും കുട്ടിക്കാലത്ത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമയാണ്. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടും ആ സിനിമയുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതും പല പല ക്യാരക്ടേഴ്സും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഈ സിനിമയുടെ പ്രത്യേകത എന്താ. അന്നേ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു സിനിമയായിരുന്നു സത്യചിത്രയുടെ ചാരുലത. പക്ഷേ അത് എത്രയോ കാലം 20-25 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിമൻസ് ഡേക്ക് ഒരു റൈറ്റിംഗ് നാടകം വന്ന് ചെയ്യണമെന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നിയത് ചാരുലത തന്നെയായിരുന്നു. കാര്യം ഇത്രയും സ്ത്രീയുടെ വിഷമതകളും അവരുടെ കരുതലുകളും സ്നേഹവും എല്ലാ ഭാവങ്ങളും ടാഗോർ വളരെ മനോഹരമായിട്ട് അതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതിന് വേറൊരു സെക്കൻഡ് തോട്ടിന് അതിൽ വന്നില്ല. അങ്ങനെ അതിലോട്ട് തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു. ഞാൻ അതിലോട്ട് ഇറങ്ങി എഴുതി വീണ്ടും കുറേ പ്രാവശ്യം ഞാൻ വായിക്കുകയും ഏതൊക്കെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ. അത് 1 മണിക്കൂറേ ഉള്ളൂ നാടകം. അത് തന്നെ എന്താണ് ഒരു കടലിനെ ചെറിയൊരു കൈക്കുമ്പിളിൽ എടുക്കുന്ന ഒരു വലിയ അധ്വാനമായിരുന്നു. ഇതിനെല്ലാം പിന്നിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. അത് ഇത് എഴുതുമ്പോൾ മുതൽ ഞാൻ അനുഭവപ്പെട്ടതാണ്. ഒരു മുറിക്കകത്തിരുന്ന് നമ്മൾ എഴുതിയ ഒരു സാധനം പിന്നെ അത് 10-500 പേര് കണ്ടിട്ട് അഭിപ്രായപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യവും അത്ഭുതവുമാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണെന്നും വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് ജനങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തുന്നതും ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ മാറ്റിമറിക്കാവുന്ന ഒരു സിദ്ധിയാണ് നാടകം എന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നു. പിന്നെ ആണ് രണ്ടാമത് ഇങ്ങനെ സൂര്യ കൃഷ്ണമൂർത്തി സാറുമായിട്ട് സംസാരിക്കാൻ ഇടവരുന്നതും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നു. അങ്ങനെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഞാൻ പഠിച്ചത് തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും ഞാൻ മൃദംഗം പഠിച്ചത് മാവേലിക്കര SR രാജു സാറിൻ്റെ വീടും തൈക്കാടാണ്. അതിലെല്ലാം ഉപരി എൻ്റെ ആദ്യ നാടകം ഹൃദയരേഖ എന്ന് പറഞ്ഞ ഈ നാടകം നടത്തപ്പെടുന്നതും സൂര്യയുടെ തൈക്കാട് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നി ആ സ്ഥലം എനിക്ക് വളരെ ദിവ്യമായ ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാവി എന്താണെന്ന് അതിൻ്റേതായ ഡെസ്റ്റിനി അനുസരിച്ച് പോകുമെന്ന് ഞാൻ കരുതുന്നു.
2: ഈ അവതരണത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സൂര്യയായിട്ട് സംസാരിക്കുമ്പോൾ സൂര്യ പറഞ്ഞൊരു കാര്യം, ഇറ്റ് വാസ് എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. എനിക്ക് വളരെ കുറച്ച് സമയത്തിൽ അത് പെർഫോം ചെയ്യുക മാത്രമേ എനിക്ക് പറ്റുള്ളൂ എങ്കിലും ഞാൻ തൃപ്തയാണ്, കാരണം ഇറ്റ് വാസ് എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. ഈ ഒരു പ്രോസസ്സ് നേരത്തെ പറഞ്ഞു, ഒരു കാൽ നൂറ്റാണ്ടോളം മനസ്സിൽ കിടന്നൊരു കാര്യത്തിനെ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ടെൻഷനുകൾ ഉണ്ടായിരുന്നു?
3: ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഓഫ്കോഴ്സ് ടെൻഷൻ എല്ലാത്തിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടെൻഷൻ വന്ന് നമ്മൾ പിന്മാറി പോവുകയല്ല വേണ്ടത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ ആ ജേണി വളരെ ശുദ്ധമായി അങ്ങ് നടക്കും. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനത് എഴുതാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് തോന്നിയത്, അതിന് പിന്നിലൊരു എനർജി ഉണ്ട്, എന്താണ് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് വരുന്ന അനുഭവം, പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ. ആ ജേണിയിൽ ഞാൻ അനുഭവിച്ച കാര്യം ചാരുലതയുടെ ഒരു തീർത്ഥാടനമാണ് ഈ ഹൃദയരേഖ എന്ന് പറഞ്ഞ കാര്യം. അതായത് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ത്രീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു. അവർക്ക് പറയാൻ ആളുകളില്ല, പക്ഷേ അവർ വളരെ ധനികരായ കുടുംബത്തിൽ ജീവിച്ച ഒരു ജേർണലിസ്റ്റിൻ്റെ, ഇവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ അവരും റൈറ്ററാണ്. അപ്പോൾ ഇത്രയും ബോധമുള്ള ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ഭയങ്കരമായ ഒരു ദുഃഖം, പിന്നെ ഞാൻ എൻ്റെതായ ഒരു വലിയ ദാർശനീയമായ ചിന്തകൾക്ക് ഞാൻ പല ഗുരുക്കന്മാരുടെയും പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ചേരുവകളെല്ലാം എനിക്ക് ഇതിൽ സത്യമായി വരികയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ രമണ മഹർഷിയുടെ ഒരു ചെറിയ 0001 എന്ന് പറയുന്ന ഒരു ഡിവോട്ടി എന്ന് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖങ്ങളെ എങ്ങനെ എടുത്തു കളയാം എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ ചാരുലതയിൽ ഞാൻ വളരെ നിശബ്ദമായും ഡയലോഗ് വഴിയും എഴുത്തിലൂടെയും അതെനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഏറ്റവും അത്ഭുതം ഈ സ്ഥിരമായ നാടകങ്ങളിലുള്ളതിനെക്കാട്ടിയും നിശബ്ദമായ അന്തരീക്ഷങ്ങൾ ജനങ്ങൾ നന്നായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി. കാര്യം ഉള്ളിലുള്ള നിശബ്ദതയെ മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അപ്പം അങ്ങനത്തെ നാടകങ്ങൾ നടത്തപ്പെടേണ്ടതും ആവശ്യമാണെന്ന് തോന്നി. പിന്നെ എഴുത്തിനെ കുറിച്ച് അതങ്ങ് സംഭവിക്കുകയായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത് ഞാൻ അതൊന്ന് വെളിപ്പെടുത്താം. അതായത് കീത്ത് ജോൺസ്റ്റന്റെ ഇംപ്രോ എന്ന് പറഞ്ഞൊരു കോച്ചും കൂടെയാണ് ഞാൻ. അതായത് ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇംപ്രൂവ് ടെക്നിക്സിൻ്റെ കോച്ചാണ് ഞാൻ. ആ തിയറിയും ആ ടെക്നിക്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇത് വളരെ നന്നായിട്ട് രൂപപ്പെട്ട് വരികയായിരുന്നു ചെയ്തത്. പിന്നെ നാടകത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഡയലോഗുകൾ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായങ്ങളൊന്നുമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും അവസാനമേ നമ്മൾ സംഭാഷണം യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ കഥാപാത്രം. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇതിൻ്റെ എഴുത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാരുലതയായിട്ട് അഭിനയിച്ച സൂര്യയ്ക്ക് അത് മനസ്സിലായി. ഡീപ്പായിട്ട് ആ കുട്ടി അത് മനസ്സിലാക്കി. ഒരു സ്ക്രിപ്റ്റ് മാത്രം കൊണ്ട് നാടകം വിജയിക്കുന്നില്ല, അതിന് പിന്നിലുള്ള നടീ നടന്മാരുടെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള എഫേർട്ട്, ബാക്കിയുള്ള ഇതൊരു ടീം വർക്കാണ്. എൻ്റെ മാത്രം ജോലി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പദ്ധതിയല്ല നാടകം. ശക്തമായ കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വിജയിച്ച ഒരു നാടകമായി ഞാൻ കാണുന്നു.
2: ചാരുലതയെക്കുറിച്ച് പറയുമ്പോൾ ചാരുലതയുടെ മാനസിക വ്യാപാരങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഏത് രൂപത്തിലാക്കിയാലും പ്രധാനമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. താങ്കളുടെ മറ്റ് നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്ത് അത് പ്രകടിപ്പിക്കാൻ കുറച്ചുകൂടി താങ്കൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഭാഷണവും സംഗീതവും നിശബ്ദതയും തമ്മിലുള്ള ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
3: സത്യസന്ധമാണ്. അതിൽ കൂടുതലായിട്ട് ഈ നാടകം ഞാൻ എൻ്റെ രീതി എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. ജീവിതം ഒരൊറ്റ യാത്രയാണ്, അതിന് പിന്നിൽ ഇടവേളകളൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചാരുലതയുടെ സംഘർഷങ്ങൾ, ചാരുലത എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റേജിൽ വന്നാൽ അവസാനം

0: ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹമെന്ന് പറയുന്ന കാര്യം ഡീപ്ലി റൂട്ടഡാണ്. അതിൽ കൂടുതൽ സംസാരിക്കാൻ ഒരു രചയിതാവിന് ഈ നാടകത്തിൽ അമലിനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ചലഞ്ചും കൂടെയാണ്. പക്ഷേ ചാരുലതയുടെ സോളിലൊക്കെ ആത്മകഥകളിൽ കൂടെ പോകുമ്പോഴും ഭൂപതിയുടെ സംഭാഷണങ്ങളിലും കൂടെ ഓഡിയൻസിന് അമലെന്നുള്ള രൂപം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു പാട്ടുരംഗത്തിലൂടെ മാത്രം അവളുടെ മുമ്പിൽ എത്തുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ, അതെൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം ശരിക്കും നന്നായി വിജയിച്ചു എന്നുള്ള പല ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാര്യം അതിൽ അമൽ സംസാരിക്കുന്നില്ല, ഒരു ഡ്രീമിൽ വന്നു പോകുന്ന ഒരു ഇതാണ്. സച്ചിത്രയുടെ ആയാലും ഇദ്ദേഹത്തിൻ്റെ നോവലിലായാലും ഒരുപാട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവരുടെ സ്നേഹത്തിൻ്റെ രീതിയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. മറ്റേതാ ജീവിതത്തിൻ്റെ ആ വാക്വമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്തൊരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു. പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
1: അതുപോലെ മറ്റൊരു കാര്യം, അത് ഞാൻ പെർസീവ് ചെയ്ത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അതായത് സുഗതകുമാരി ടീച്ചറുടെ കൂട്ടിലെ കിളി, അത് ഇതിനകത്ത് വരുമ്പോൾ ഒരുപക്ഷെ ചാരുലത എന്ന് പറയുന്ന അല്ലെങ്കിൽ നഷ്ടനീടിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിന് പുറത്തേക്ക് ഇന്നത്തെ ഒരു സ്ത്രീ അല്ലെങ്കിൽ എക്കാലത്തെയും ഒരു സ്ത്രീയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ കൂടി താങ്കൾ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തോന്നി.
0: ആ കവിത ഞാൻ എടുക്കാൻ കാരണമെന്ന് പറയുന്നത് നാടകം എത്രത്തോളം ലളിതമാക്കപ്പെടുകയും കവിതകൾ കൊണ്ടുവരികയും അതുപോലെ ഈ നാടകത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടത് ചാരുലതയുടെ പൂർണ്ണമായ അവരുടെ ഒരു ഫ്രീഡം അവർ അനുഭവിക്കുന്നത് ഞാൻ കണ്ടത് ദ ടെയിം ബേർഡ് വാസ് ഇൻ ദ കേജ് എന്ന് പറഞ്ഞ ടാഗോറിൻ്റെ തന്നെ ഒരു കവിതയുണ്ട്. ആ കവിതയിലാണ് ശരിക്കും എനിക്ക് ചാരുലതയുടെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഞാൻ കണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആക്ച്വലി നസ്തനീർ മാത്രമല്ല ഈ പോയട്രിയും കൂടെ ലിങ്ക് ചെയ്തു. പക്ഷെ മലയാള സദസ്സുകളിൽ എത്തിക്കാൻ അനുയോജ്യമായിട്ടുള്ള കവിത എന്ന് പറയുന്നത് സുഗതകുമാരി ടീച്ചറുടെ ഈ കവിത വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അറിഞ്ഞോ അറിയാതെയോ സുഗതകുമാരി ടീച്ചർ അതിനെ വളരെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു മാസ്റ്റർ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സംഭവിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള എല്ലാ മാസ്റ്റേഴ്സും പുറത്തു വരുന്ന ഒരു രീതി എനിക്ക് അനുഭവപ്പെട്ടു. സത്യം ഒന്നാണല്ലോ. അപ്പോൾ ഒരാൾക്ക് അനുഭവപ്പെട്ട നമ്മളെ കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വേറൊരു പോയിട്ടിന് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ കമ്പയർ ചെയ്യാനൊന്നും പോയില്ല, ഞാൻ അതിനെ എടുത്തങ്ങ് യോജിച്ചപ്പോഴത്തേക്കും അതൊരു അത്ഭുതകരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്തു.
1: അതെ,
0: കാര്യം ഈ സത്യം പറഞ്ഞു പോകുന്ന എല്ലാ ആത്മാക്കളും പറഞ്ഞു പോകുന്നത് വ്യത്യസ്തമായ സ്ഥലത്തും പല രാജ്യങ്ങളിലും പല സ്ഥലത്താണെങ്കിലും ഭാഷയൊന്നും അവിടെ പ്രശ്നമില്ല. പലരും നാടകം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി ഇതെങ്ങനെ അതുമായിട്ട് യോജിച്ചു, എങ്ങനെ യോജിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും അത് കറക്റ്റായി. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഒരു മാസ്റ്ററിനെ നമ്മൾ കണ്ടെത്തിയാൽ ബാക്കി എല്ലാവരും എന്താണോ നമ്മളുടെ പദ്ധതി ആ പദ്ധതിക്ക് ശരിയായ വണ്ണം ബാക്കിയുള്ളവരും അതിൽ അവതരിക്കപ്പെടും എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ഈ നാടകം.
1: ഇത് താങ്കളുടെ ആദ്യത്തെ നാടകം മുതൽ സ്വാതിവേദം മുതൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. കേൾക്കുന്ന പാട്ട് താങ്കൾ ആകുമ്പോഴത്തേക്ക് പറഞ്ഞാൽ പോരാ, പാടണം. ഏത് പാട്ടാണ്?
0: ചാരുലതയുടെ ആ ഭാവം വളരെ കൂടുതലായിട്ട് പി ഭാസ്കരൻ മാഷ് ചാരുലത എന്താണോ എന്നുള്ളത് കൃത്യമായി വരച്ചു കാട്ടിയ ഒരു ഗാനം മലയാള ലോകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ പല സിനിമകളിലെ സിറ്റുവേഷനൊക്കെ വേറെ ആയിരുന്നു. കാട്ടുകൂരങ്ങ എന്ന സിനിമയിൽ ഞാൻ അതെന്തായാലും പാടുന്നൊന്നുമില്ല, കാര്യം അത് ശീല വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയ ഒരു ഗാനമാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദവും ഇതിനപ്പുറം വേറൊരു ഫീമെയിൽ വോയിസ് ഇല്ല എന്ന് വരെ നിശ്ചയിക്കുന്ന ഒരു വോയിസിലാണ് അത് പാടിയത്. മാറോടണച്ചു ഞാൻ ഉറങ്ങിയിട്ടും എന്നുള്ളൊരു ഗാനം ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഈ ടേബിളിൽ തൊട്ടു, പക്ഷെ ഈ ഗാനം എൻ്റെ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയുന്ന ഒരു ഗാനം ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി.
1: പി ഭാസ്കരൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പി സുശീലയുടെ മനസ്സിൽ തൊടുന്ന ആലാപനം. വൈരമുത്ത് കൊണ്ട് സുകുമാന കുറലാർ എൻട്രാൽ സുശീലാവിൻ കുറലെൻട്രീൻ എന്ന് ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം.

0: ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് ആയതുകൊണ്ട് ഹൃദയരേഖ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഈ തൈക്കാട് അങ്ങനെ പ്രത്യേകിച്ച് സംഗീതമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നാടകം എന്ന് പറയുന്ന ഒരു ബാല്യകാലത്ത് അങ്ങനെ ഒരു കൃത്യം ലക്ഷ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അല്ല, എന്റെ അച്ഛൻ അമേച്ചുർ നാടകങ്ങളിൽ, അച്ഛന്റെ പാഷൻ നാടകമായിരുന്നു. ഞാൻ പല രാത്രികളിൽ അച്ഛൻ ലേറ്റായിട്ട് പല പല കൃതികൾ, ഇ വി കൃഷ്ണപിള്ളയുടെയും മാർത്താണ്ഡവർമ്മ, അങ്ങനെ പഴയ ഒരു കാലഘട്ടങ്ങളിൽ അച്ഛൻ സ്ഥിരമായിട്ട് രാത്രി ഇരുന്ന് ഡയലോഗ് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് അമേച്ചുർ നാടകങ്ങളിൽ അച്ഛൻ്റെ കൂടെ ഞാൻ കൂടാറുണ്ട്. പഠിക്കുന്നതിൽ കൂടുതൽ എന്നെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് മാതാപിതാക്കളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യവും, നമ്മുടെ കുട്ടികളെ കൂടുതൽ കാണിക്കുകയും കേൾപ്പിക്കുകയും അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് കേട്ട് കേട്ട് വരുമ്പോൾ ആ പ്രായത്തിൽ നമ്മളെ ഉള്ളിൽ അതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യും. ശരിക്കും അതാണ് സംഭവിച്ചത്.
0: താങ്കളുടെ കാര്യത്തിൽ പക്ഷേ ഞാനത് വിചാരിക്കുന്നത്, ഈ തൈക്കാട് നിന്ന് ലണ്ടനിൽ റെമി ബെട്രാൻ്റെ അടുത്ത് ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് ആ ഒരു യാത്ര.
1: അത് ഞാൻ പൊതുവേ വേറൊരു സബ്ജക്ട് പഠിക്കാനായിട്ടാണ് പോയത്. പിന്നെ ഞാനത് ഷിഫ്റ്റ് ചെയ്ത് തിയേറ്ററിലോട്ട് വന്നു. ഞാൻ പിന്നെ ഷേക്സ്പിയറുടെ തിയേറ്ററിൽ അവരെങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി, എങ്ങനെയാണ് അവർ ഇതൊക്കെ ഒരുക്കുന്നത് എന്നുള്ള പഠിക്കാനുള്ള ഒരു അവസരത്തിന് ഞാൻ തന്നെ കണ്ടെത്തിപ്പോയി. കാര്യം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഞാൻ ലണ്ടനെ ഉപയോഗിക്കുകയായിരുന്നു. വേറെ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും നാടകങ്ങൾ കാണാൻ പോകുന്നതും അങ്ങനെ ചെന്ന് പെട്ട ഒരു സ്ഥലമാണ് റെമി ബെട്രറിന്റെ ഇംപ്രോ എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെന്ററിൽ. അതെന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി. കാര്യം ജീവിതവുമായിട്ട് അങ്ങേയറ്റം ബന്ധമുള്ളതും അവിടെ എന്ത് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് തോന്നും. പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോകം, പല ലോകത്തുനിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് ആ ക്രിയേറ്റ് സ്പോട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇത് പഠിക്കണമെന്നും ഞാനൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം എന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സംഗീതം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇംപ്രോവൈസ്ഡ് മ്യൂസീഷ്യൻ ആയിട്ടാണ് ആ ട്രൂപ്പിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ഞാൻ ഇത് പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് നാടകമാണ് എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നത്. അതായത് പഠിക്കണം പഠിക്കണം. പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ സ്റ്റേജിലോട്ട് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സമ്പ്രദായങ്ങൾ എനിക്ക് യു കെ നിന്ന് കേരളത്തിലോട്ട് എത്തിക്കാനുള്ള പദ്ധതിയിലാണ്. കാര്യം ഇവിടെ അങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞാൻ വർക്ക്ഷോപ്പ് ചെയ്ത് ഭാരത് ഭവനിലായിരുന്നാലും അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്ത് ഒരു 100-300 പേരുടെ ഒരു പ്രോജക്റ്റുകൾ ഞാൻ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. എനിക്കിത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സാണ്. ഭാവിയിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ആൾക്കാർ ഇത് അറിയേണ്ടതാണ്. കീത് ജോൺസ്റ്റന്റെ ഇംപ്രോ എന്നൊരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വായിച്ചു നോക്കിയാൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും.
0: എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ആമുഖമായിട്ട് ആ ഒരു ക്രിയേറ്റീവ് ഇംപ്രോളജി എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമ്മുടെ ജീവിതത്തിന്റെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളെല്ലാവരും എന്താണ് ഒരു കണക്കിന് നമ്മൾ വേണമെങ്കിൽ ആക്ട് ചെയ്യണം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്നെ ഈ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇവിടെ നമുക്ക് നേരത്തെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഒന്നുമില്ല, ഡയലോഗ്സ് എഴുതപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. ഇതാണ് പെർഫെക്റ്റ് ഇംപ്രോ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നാടകത്തിനെ കുറിച്ച്

ഉള്ള ബോധമണ്ഡലത്തിൽ ഞാൻ ഇരിക്കുകയും അവിടെ എന്റെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ സീറോ ആക്കി വെച്ചുകൊണ്ട് എന്റെ അറിവിനെ ഞാൻ ഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങളുടെ ചോദ്യത്തിന് വളരെ സത്യസന്ധമായി മറുപടി പറയുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഇംപ്രോയുടെ ഒരു സ്പിരിച്വൽ ജേർണി. അവിടെ കൂടുതൽ നമ്മൾ മൈൻഡിനെ ഇട്ട് അതിൽ അലട്ടാതെ അപ്പം നമ്മളെ മനസ്സിൽ തോന്നുന്ന സത്യസന്ധമായും അതിനോട് യോജിക്കുന്ന കാര്യത്തിനും റിയാക്ട് ചെയ്യുക. അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ബ്രെയിനിന് കൊടുക്കരുത്. അപ്പം നമ്മളിൽ നിന്ന് വരുന്ന സാധനം നിങ്ങളുടെ ഉള്ളിലുള്ള സാധനമാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ മൈൻഡിനെ ഞാൻ എന്താണ് കുറേ കണക്കുകൂട്ടലുകൾ വന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുമ്പം അതെൻ്റെ ഒരു ഈഗോ ട്രിപ്പാണ്. ഞാൻ എന്തോ ആണെന്നും ഞാൻ എന്തോ ചെയ്ത് വലിയൊരു സംഭവത്തിലോട്ട് പോകുന്നതാണെന്നുള്ളൊരു ബോധം വരുമ്പം നമ്മളുടെ റിയൽ ക്രിയേറ്റിവിറ്റിയുടെ ആ എലിമെൻ്റ് അവിടെ നഷ്ടപ്പെടും. ഈ ചാരുലത എന്ന സ്ക്രിപ്റ്റിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോകാൻ കാര്യം നമ്മൾ പറയുന്ന കാര്യം ഹൃദയത്തിൽ നിന്നും ഉള്ളിൽ നിന്നും പറയുന്നതാണെങ്കിൽ അത് ജനത്തിന് ഒരിക്കലും ബോറടിക്കത്തില്ല. കാര്യം അവരുടെയും കാര്യമാണ്. നാടകത്തിൽ ഒരു നടൻ നേരത്തെ പറഞ്ഞ സൈലന്റായിട്ട് വന്ന് നിൽക്കുന്നു എന്ന് ഓഡിയൻസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാള് സൈലന്റായിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ സ്ക്രിപ്റ്റ് എഴുതണ്ട, ഓഡിയൻസ് താനേ സ്ക്രിപ്റ്റ് എഴുതിക്കോളും. ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇയാൾ കാമുകന്റെ കൂടെ പോകാൻ പോവാണോ, ആത്മഹത്യ ചെയ്യാൻ പോവാണോ, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണോ നിൽക്കുന്നത്, ഇതൊന്നും ഞാൻ എഴുതപ്പെടണ്ട. ഇതെല്ലാം ആളുകൾ അവരുടേതായ ഭാവനയിൽ അവർ ക്രിയേറ്റ് ചെയ്യും. ഇത് ഇംപ്രൂവിയുടെ ഏറ്റവും ഊർജ്ജസ്വലമായ ടെക്നിക്സ് ആണ്. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന കാര്യം എനിക്ക് ഇതുവരെ അറിയില്ല, പക്ഷെ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ ജേണിയിൽ നിൽക്കുന്നതാണെങ്കിൽ ആ ബോധത്തിലോട്ട് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജിയിൽ ഞാൻ ഒന്നായി മാറും. ഇതിൽ വിഘടിക്കപ്പെടരുത്, നമ്മൾ വേറൊരാളെന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരാളെ കാണരുത്. മറ്റൊരാളെ എൻ്റെ തന്നെ ഒരു ഭാഗമായി കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ എനിക്ക് മറ്റൊരാളടുത്ത് പെരുമാറാൻ പറ്റും, അത് അയാൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഹാളിലും എല്ലാ സ്ഥലത്തും നമ്മൾ അതൊരു സീൻ സീനായിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഓറോ ഓഫ് എനർജി കൊണ്ടുപോയും എല്ലാവരും ഒന്നാണെന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബട്ട് ഇംപ്രൂവ് വഴി അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ റിഹേഴ്സൽ ക്യാമ്പിലും ഈ ടെക്നിക്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഒരാൾ വന്ന് അഭിനയിച്ച് പോകുന്നതല്ല സ്റ്റേജ് എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഹങ്കാരം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല. ഞാനൊരു വലിയ ആക്ടറാണ്, ഞാനൊരു വലിയ സംഭവം, അവിടെ നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാക്കാനുള്ള ഒരു, നിങ്ങൾ വേറൊരു ക്യാരക്ടറായിട്ട് വന്ന് അവിടെ നിങ്ങൾ ഇല്ലാതാവുന്നതാണ്. അപ്പോൾ അത് നാടകം

0: കഴിയുമ്പം നമ്മൾ അറിയാതെ നമ്മൾ വെയ്റ്റ്ലെസ് ആവും, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭാരം അങ്ങ് പോവും. പിന്നെ നമുക്ക് വരുന്നത് ഈ പക്ഷിയെ പോലെയുള്ള ഒരു പറക്കലാണ്.
1: താങ്കൾ ഇതുപോലെ ഈ തിയേറ്ററിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേണി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ താങ്കൾ നിരന്തരമായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ താങ്കൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, രക്ഷകർത്താക്കൾ എല്ലാവരും അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, അവർക്ക് വേണ്ടത് അവരെ സെലക്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. തിയേറ്ററിന്റെ ഈ ഹോളിസ്റ്റിക് സ്വഭാവം തിയേറ്ററിനെ മനസ്സിലാക്കുന്ന തുടക്കം മുതലേ തന്നെ ഉള്ളതാണോ, അതോ താങ്കളുടെ സ്പിരിച്വൽ ജേണിയിലോട്ട് തിയേറ്റർ വരികയാണോ, അതോ തിരിച്ചാണോ?
0: തിരുവനന്തപുരത്ത് അപ്പോഴും എനിക്കറിയില്ല, അന്ന് ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എന്റെ അച്ഛനൊക്കെ പാഷനുണ്ട് അമേച്ചറായിട്ട് ചെയ്യുന്നെങ്കിലും നാടകത്തിലോട്ട് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതും അതിലോട്ട് ആൾക്കാരെ വളർത്തുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാര്യം അതിലൊരു ലൈഫില്ല, അതിൽ പോയി കഴിഞ്ഞാൽ പഠിത്തം ബാധിക്കും, അതിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വേറെ വഴിയിലായിപ്പോവും, അങ്ങനെ ഒരു ഭയം കുട്ടിക്കാലത്ത് മുതലേ ഈ നാടകത്തിൽ പോകുന്നവർക്ക് ഇങ്ങനെ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ അതിലോട്ട് അധികം പോകാറില്ല. ഞാൻ ഈ കണ്ടതൊക്കെ കൊണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോവുകയും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. കാര്യം ഇത്ര ചെറിയൊരു സ്ഥലത്തിരുന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇത്രയും തീക്ഷണമായിട്ടുള്ള നാടകകൃത്തുക്കളെ കുറിച്ച് അറിയുകയും, അച്ഛനൊന്നും ലണ്ടൻ കണ്ടിട്ടില്ല, അപ്പോൾ ഇത്രയും ബൃഹത്തായ സാധനത്തിന് അവരൊരു ചെറിയ മൂലയിലിരുന്നുകൊണ്ട് ആരാധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ചെറുതല്ല, ആക്ച്വലി എനിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വഴി തുറന്നതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അറിയുക, ഇങ്ങനെ നാടകം ചെയ്യണമെന്നൊന്നും എനിക്ക് മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് മാക്സിമം അറിയുക. അങ്ങനെ ഞാൻ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. അല്ലാതെ ഒരു നാടകക്കാരൻ ഞാൻ ഇപ്പോഴും അല്ല, ഞാൻ അങ്ങനെ ഒരു സാധനം തലയിൽ വയ്ക്കാറുമില്ല. കാര്യം അതല്ല, നമ്മൾ ജേണി എൻജോയ് ചെയ്യുക, എന്താണോ ചെയ്യുന്നത്. കാര്യം ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ എനർജി, സ്നേഹത്തിൻ്റെ ആയാലും സന്തോഷത്തിൻ്റെ ആയാലും കൂട്ടായ്മയുടെ എനർജി ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അങ്ങ് ഞാനങ്ങ് ആഘോഷിച്ചാണിത് ചെയ്യുന്നത്. തിരിച്ച് ഞാൻ പോകേണ്ടത് എൻ്റെ ജോലി സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കുട്ടികൾ ഇതിൽ ഉണ്ടാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇംഗ്ലണ്ടിൽ ഇതിനൊരു കരിയർ പാത്തുണ്ട്. നിങ്ങൾ തിയേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാജുവേഷൻ ഉണ്ട്. ഇപ്പോൾ ലൈറ്റിങ്ങിന് പോലും ഒരു മാസ്റ്റേഴ്സ് പോലും, അവർക്ക് വേറെ തൊഴിൽ മേഖലകളുണ്ട്. ആക്ടിങ്ങിനായാലും എല്ലാവർക്കും അതിൻ്റെതായ വലിയ വലിയ ഡോക്ടേഴ്സ് എഞ്ചിനീയർ നമ്മൾ ഇവിടെ പറയുന്നത് പോലെ അതിൻ്റെ സാധ്യതകൾ ഒരുപാടുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. അവിടെ തിയേറ്ററിനൊന്ന് ടിക്കറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു മേഖലകൾ വന്നിട്ടില്ല. പക്ഷേ നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല. ഷേക്സ്പിയർ പോലും ഒരു ബെഞ്ച് വെച്ചിട്ടാണ് ചെയ്ത്. ഇതിന്റെ വേറൊരു ധർമ്മം എന്ന് പറയുന്ന വളരെ ചെറിയ ബഡ്ജറ്റിൽ നാടകം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ് എന്റെ ചാരുലത. കാര്യം ആൾക്കാർ പലരും വലിയ വലിയ ബഡ്ജറ്റുകൾ ഉണ്ടാക്കി നാടകം നടത്തപ്പെടാതെ പോവുകയാണ്. അപ്പം ചെറിയ ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ, ഒരു പത്രങ്ങളുടെ ഇടയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ പത്രമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറെ നൂല് കൊണ്ടുള്ള ഇതും, പിന്നെ നടുക്ക് ഒരു വിൻഡോയാണ്. അതിൽ ഒരിക്കലും അവർ സഞ്ചരിക്കാത്തൊരു ലോകമാണ്. അപ്പൊ ആൾക്കാർക്ക് സ്ക്രിപ്റ്റിന്റെ ഫുൾ കാര്യങ്ങൾ ആ ഒരു ഒറ്റ സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ദ ഹോൾ, നമ്മൾ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. നമ്മളിപ്പോൾ ചില ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്കും അതിന്റെ സൈഡിൽ ഒരു കാർട്ടൂൺ കാണുമല്ലോ, ആ കാർട്ടൂൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ദ ഹോൾ സ്റ്റോറി എന്താണ്. അപ്പൊ വീട് സൃഷ്ടിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അതും സംഭവിക്കുന്നതാണ്. ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അത് ആരാ ചെയ്ത്. അതെല്ലാം സംഭവിച്ച് നമ്മൾ ആരും ചെയ്തതല്ലേ, നമ്മൾ ഞാൻ തന്നെ ഒറ്റയ്ക്കും എൻ്റെ കൂടെ ഫാമിലി, മീരയ്ക്കും ഇത് ഇഷ്ടമാണ്, അവരും വേറെ എൻ്റെ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയ രൂപമാണ്. ആക്ച്വലി ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ ജേണിയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇതുപോലുള്ള നാടകങ്ങൾ നടത്താനുള്ള ഇനിയും വലിയ വലിയ സംഭവങ്ങളെ ചെറിയ ബഡ്ജറ്റിൽ ആൾക്കാരെ മുമ്പ് മനസ്സിലാക്കുന്ന രീതിയിൽ നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും കൂടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു നാടകമാണിത്.
1: അല്ലെ, നമുക്ക് കാന്തിയും ആ മനുഷ്യൻ നീ തന്നെയൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഏത് പാട്ട് പറയും?
0: ആ എന്നെ

0: ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളിലൊന്നാണ്.
1: പി ഭാസ്കര മാഷിന്റെ വരികളാണ് വീണ്ടും സമയതീരത്തിൻ ബന്ധനമില്ലാതെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അവസാനത്തെ ചരണമൊക്കെ നമ്മളെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കും. വീണ്ടും ദേവരാജന്റെ സംഗീതം പാടിയിരിക്കുന്നത് യേശുദാസാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: ബെർട്രാൻഡിന്റെ അവിടുത്തെ ഉള്ള ഒരു ട്രെയിനിങ്ങിന് ശേഷം പിന്നെ പ്രൊഡക്ഷനുകൾ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പോഴാണ് സ്വാതിവേദം സംഭവിക്കുന്നത്. സ്വാതിവേദം സംഭവിക്കുമ്പോഴും താങ്കൾ അതിൻ്റെ അകത്ത് സ്വാതി തിരുനാളിനെ കൊണ്ടുവരുന്നു. സ്വാതി തിരുനാളിനെ മാത്രമല്ല, മൊസാർട്ടിന്റെ കഥ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ്റ്ററിനെ ഫോളോ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ മറ്റു പല മാസ്റ്റർമാരും വന്ന് നിരന്നു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. സ്വാതിവേദത്തെ കുറിച്ച് പറയാം.
1: മലയാളി അസോസിയേഷൻ ഓഫ് ദി UK, അവിടെ BK കൃഷ്ണമേനോൻ അദ്ദേഹം നിർമ്മിച്ച ഒരു അസോസിയേഷനാണ്. മലയാളി അസോസിയേഷൻ എന്ന് പറയാൻ ആദ്യം ഉണ്ടായത് ഈ അസോസിയേഷൻ. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നാടകങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം. വ്യത്യസ്തത കാണാൻ ശ്രമിച്ചതല്ല, ഓണമായോണ്ട് മഹാബലി എൻ്റെ മനസ്സിൽ വന്നു. അപ്പം മഹാബലി ഒന്ന് ഞാൻ പിരിച്ചെഴുതിയപ്പോൾ മഹാബലി, പിന്നെ ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ശാസ്ത്രീയ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ ഇത്രയും കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന വേറൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം തിരുവിതാംകൂറിൽ അങ്ങനെ സംഗീതത്തിനോടുള്ള ഒരു ഭയങ്കരമായ ഒരു ശ്രേണി തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. എഴുത്തിലൂടെയും ഓൾ ഇന്ത്യ റേഡിയോയിലും വളരെ ചർച്ചകൾ നടന്ന സ്ഥലമാണ്. പക്ഷെ എനിക്ക് സ്വാതിവേദം ഇംഗ്ലണ്ടിൽ നടത്തണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം ഞാനത് എൻ്റെ ഇംപ്രോയിലുള്ള ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉണ്ട്, ആക്ടേഴ്സ്, ഞാൻ അവരടുത്ത് പറയുകയും അപ്പോൾ അവരാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചതി നിങ്ങളുടെ അവിടെയുള്ള ഒരു സ്വാതി തിരുനാളെന്ന് പറഞ്ഞ് ഇത്രയും പ്രഗത്ഭനായ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്, അവർ കുറച്ചുകൂടെ ബ്രോഡാണ്, ഇത് നിങ്ങൾ വെളിയിൽ കൊണ്ടുവരണം. അന്ന് അവിടുത്തെ ടൈം മാഗസിനിൽ പോയിസനെ സ്വാതിയെ വിശ്വസിപ്പിക്കുകയും റാവുവിനെ കൊണ്ട് അത് വരുത്തിക്കുകയും ഇദ്ദേഹത്തിന് സ്ലോ പോയിസൺ കൊടുത്ത് കൊല്ലുന്നതായിട്ടാണ് എൻ്റെ നാടകം. സ്വാതി തിരുനാൾ എല്ലാം ശ്രീപത്മനാഭന് സമർപ്പിച്ചിട്ട് ഭരിക്കുകയായിരുന്നു. ഇതിൽ മൊസാർട്ടിൻ്റെ നാടകം ഞാൻ കണ്ടു വന്നപ്പോഴാണ് ഈ സ്വാതിയുടെ ഈ സബ്ജക്റ്റും എൻ്റെ കയ്യിൽ വരുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതാനിരിക്കുമ്പം ഏത് കാര്യം ചെയ്യാനും ഒരു ക്രിയേറ്റീവായിട്ടിരിക്കുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ആ സമയത്ത് നമ്മൾ കാണുന്ന സിനിമയോ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരാളോ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറും. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നടക്കപ്പെടേണ്ടതാണെങ്കിൽ കുറുക്കുകളൊക്കെ പോവുകയും അതിൻ്റേതായ ആൾക്കാർ മുന്നേ വരികയും നമ്മൾ അതിൻ്റേതായ ബുക്കുകൾ കിട്ടുകയും റെഫറൻസ് കിട്ടുകയും ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കണ്ട ഒരു നാടകവും സിനിമയാണ് മൊസാർട്ടിൻ്റെ. മൊസാർട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മൂവ് ചെയ്തു, സ്വാതി അത് ഈശ്വരീയമായിട്ട് മാറ്റി. ഇവരെ രണ്ടുപേരെയും ചതിയിലൂടെ അവരുടെ ടാലൻറ്റിനോടുള്ള അസൂയ കൊണ്ട് നശിപ്പിക്കുന്ന സെയിം സാധനം തന്നെയാണ് മൊസാർട്ടിന് സംഭവിക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അവിടെ സ്വാതിവേദം ചെയ്യുന്നത്. അതിൽ നാലഞ്ച് ഇംഗ്ലീഷ് ആക്ടേഴ്സ് അതിൽ അഭിനയിക്കാനുണ്ടായിരുന്നു. അത് വെൽ റിസീവ്ഡ് ആയിട്ടുള്ള ഒരു രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു നാടകമായിരുന്നു.
0: ആ ഒരു സബ്ജക്റ്റ് പുറത്തുള്ള നടന്മാർക്ക് മനസ്സിലാക്കാനും അതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
1: വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഈ സിനിമാ ലോകത്ത് നിൽക്കുന്നതാണെങ്കിൽ അവിടുത്തെ ആക്ടേഴ്സ് പറയുന്ന ഒരൊറ്റ കാര്യം, എനിക്ക് നാടകം ചെയ്യണം. കാര്യം സിനിമയിലൊന്നും അവർക്ക് തൃപ്തിയില്ല. ഒരു നാടകം നമ്മൾ നടത്തണമെന്ന് പറഞ്ഞ് ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് അവനൊരു ഭയങ്കര എനർജിയാണ്. വലിയ വലിയ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നാടകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവർ ഓടി വരും. കാര്യം അവർക്ക് പ്രശസ്തിയെക്കാട്ടിയും കൂടുതൽ ഇതിലുള്ള ഒരു അനുഭവം അവർ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചെന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോൺ വറി, ഐ വിൽ അഡ്ജസ്റ്റ് മൈ ടൈം ആൻഡ് ഐ വിൽ കം ടു ഡു ദിസ് പ്രോജക്ട്, ഡോൺ വറി. അപ്പോൾ അവരിത് വായിച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയും ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഞാൻ ഈ മൊസാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരും ഈ ഡിവോഷൻ എന്താണ്, ഈ സറണ്ടറിങ് എന്താണ്, ഇങ്ങനത്തെ നമ്മളുടെ സ്പിരിച്വാലിറ്റിയുടെ തലങ്ങൾ അവർ പഠിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണോ, അതവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എന്തായാലും ചെയ്യണമെന്ന് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തതും അവർ തന്നെയാണ്. ആ രാജ്യത്ത് നിന്ന് കിട്ടുന്ന വളരെ ബ്രോഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമാണ്.
0: അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി സമയമായി. ഏത് പാട്ട് പറയും?
1: അനുരാഗിണി ഇതായൻ കരളിൽ
0: വിരിഞ്ഞ പൂക്കൾ, ജോൺസൺ മാഷിന്റെ പാട്ട്, പൂവച്ചൽ ഖാദറിന്റെ വരികളാണ്. യേശുദാസ് പാടിയത് ഒരു കുട കീഴിൽ എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി ലീല പാടിയ ഗാനങ്ങൾ. ആദ്യ ഗാനം തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലേത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

പീലീല പാടിയ ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായിരുന്നല്ലോ. രക്തദാനത്തിന്റെ മഹത്വവും അതിന്റെ ഗുണവിശേഷങ്ങളും അതോടൊപ്പം തന്നെ സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്നലെ June 14 ലോക രക്തദാതാ ദിനമായി നാം ആചരിക്കുകയുണ്ടായി. എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തിയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
2: ഈ വർഷത്തെ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ 2026 തീം എന്ന് പറയുന്നത് വൺ ഡ്രോപ്പ് ഓഫ് ഹ്യൂമനിറ്റി ഗിവ് ബ്ലഡ് സേവ് ലൈവ്സ്, അതായത് മനുഷ്യത്വത്തിൻ്റെ ഒരു തുള്ളി രക്തം നൽകുക, ബ്ലഡിലൂടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നാണ് 2026 വേൾഡ് ബ്ലഡ് ഡോണേഴ്സിൻ്റെ തീമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മളെ സംസ്ഥാനത്ത് ഏകദേശം ഒരു വർഷം 634,000 യൂണിറ്റ് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അതായത് 634,000 ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിൽ അത്രയും ഡിമാൻഡ് ഉണ്ടായിന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക്. അതിനെ തന്നെ നമുക്ക് 4 ഘടകങ്ങളായി തിരിക്കാം നമുക്ക്. അതിൽ പ്ലാസ്മ എടുക്കാം, പ്ലേറ്റ്ലെറ്റ് എടുക്കാം, ക്രയോ എടുക്കാം. ഇത്രയും ഘടകങ്ങൾ ഒരുപക്ഷെ 4 പേർക്കാർക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരാൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഡിമാൻഡ്, അതായത് 634,000 × 3 × 4 എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഇത് ഗുണപ്പെട്ടു എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്.
1: സർ, ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
2: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറെയൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB count നോക്കും. 12.5 മിനിമം HB count ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്നതാണെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ് അതിൽ പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും.

0: ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്കതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് ഇത് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെ ഒക്കെ ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിലും എനിക്കന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സാർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻറ്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെൻറ്ററുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പൗരന് ഇതുകൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന്

0: കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അതവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന അവരുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളെ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും എന്ന്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകൽ ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: സർ, ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ ആദ്യം ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, വൈക്കം പി എസ് വേണുഗോപാൽ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. ആദ്യം മാനസ സഞ്ചരരെ എന്നാരംഭിക്കുന്ന സദാശിവ ബ്രഹ്മേന്ദർ രചിച്ച കൃതി, സാമരാഗം ആദിതാളം.

ഇതുവരെ പാടിയത് ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ, എസ് ആർ മഹാദേവശർമ്മ വയലിൻ, വൈക്കം പി എസ് വേണുഗോപാൽ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടം. രാഗാമൃതത്തിൽ അടുത്തതായി ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച ഊത്തുക്കാട് വെങ്കിടസുബയ്യർ കൃതികൾ കേൾക്കാം. ആദ്യം പന്തുവരാളി രാഗത്തിൽ അതിനിരുപമ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം തിശ്രഗതി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
6: മായാമുദ്രകൾ.
7: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
8: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
9: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
6: മായാമുദ്രകൾ.
10: പ്രിയ ശ്രോതാക്കളെ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഈ മാസം 24-ന് ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇന്നീ പരിപാടിയിൽ മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495946321 9495946321. സ്റ്റുഡിയോയിൽ ശ്രീമതി ജീവ മരിയ ജോയോട് സംസാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ വി എസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് നമ്മളൊപ്പമുള്ളത് നമ്മുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം ശ്രീമതി മരിയ ജീവ മരിയ ജോയ എഫ് എസ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം. താങ്ക്
1: യു. പാസ്പോർട്ട് നമുക്ക് ഒരു കേവലം ഒരു യാത്രാരേഖ എന്നതിലുപരി വിദേശ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ പൗരത്വവും ഐഡൻറ്റിറ്റിയും തെളിയിക്കുന്ന ഒരു രേഖയും കൂടെയാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തോട്ട് വിദേശത്തോട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാസ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പാസ്പോർട്ട് സേവാ ദിവസ് ആചരിക്കുന്നത്, ജൂൺ 24 എല്ലാ വർഷവും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്?
2: നമ്മുടെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെൻ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു അതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ലോ ഇല്ലായിരുന്നു. 1967 പാസ്പോർട്ട് ആക്ട്

0: നിലവിൽ വരുന്നത്. അത് ഇനാക്ട് ചെയ്ത ഡേ ആണ് ജൂൺ 24 എന്ന് പറയുന്നത്. പാസ്പോർട്ട് ഒരു യാത്രാരേഖയാണ്. നമ്മൾ വിദേശത്ത് പോകുന്ന സമയത്ത് അത് ആണ് ഒരു വ്യക്തിയുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. അത് ഐഡന്റിഫൈ ഏത് നാഷണൽ ആണെന്ന് ഐഡന്റിഫൈ എന്നിട്ട് പറയും. എന്നാലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശരിക്കും ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫും ഇല്ല. പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയും നമുക്ക് നാട്ടിലില്ല, ഡോക്യുമെൻ്റ് ഇല്ല. എന്നാലും മാക്സിമം ഏറ്റവും കൂടുതൽ വെരിഫിക്കേഷനും മറ്റ് ഡോക്യുമെൻ്റ്സ് എല്ലാം പരിശോധിച്ച് ഇഷ്യൂ ചെയ്യുന്ന രീതിയിൽ പാസ്പോർട്ടിന് ഒരുപാട് ആധികാരികത ഉണ്ട്. എന്നാലും എസൻഷ്യലി പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെൻ്റ് ആണ്. പലതരത്തിലുള്ള ട്രാവൽ ഡോക്യുമെൻ്റ് ഉണ്ട്. നമ്മൾ ഒരാൾ വിദേശത്ത് നിന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ വരുമ്പോൾ കൊടുക്കുന്ന എമർജൻസി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത ചില കാറ്റഗറീസിന് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളതും എല്ലാവർക്കും ഏറ്റവും പരിചിതമായതാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ ബോർഡേഴ്സ് വിട്ട് ആർക്ക് വെളിയിൽ പോകണമെങ്കിലും ആർക്ക് ഉള്ളിലോട്ട് വരണമെന്നുണ്ടെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ട്രാവൽ ഡോക്യുമെൻ്റ് വെച്ച് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം ഇന്ന് വേൾഡ് വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. എല്ലാവരും യാത്ര ചെയ്യുന്നു. നമുക്കാണെങ്കിലും ആ ഒരു ഫ്രഷ് പാസ്പോർട്ടിൻ്റെ എണ്ണം, അതായത് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നവരുടെ തന്നെ ഇപ്പോഴും വളരെ ഹൈ ആയിട്ട് പോകുന്നു. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും പാസ്പോർട്ടിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും കാണിക്കുന്നു.
1: അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ദിവസം ആചരിക്കുന്നത്.
0: അതെ അതെ, അത് ആ ഒരു ലോ ബേസിസിൽ നമ്മൾ എടുത്തതിൻ്റെ ഒരു ഡേ ആണ്. പിന്നെ ആ പാസ്പോർട്ട് സേവാ ദിവസ്, കാരണം നമുക്കൊരുപാട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും ട്രാൻസ്പെറൻറ്റ് റിലയബിൾ മാനറിൽ എല്ലാവർക്കും പാസ്പോർട്ട് എത്തണം. അതിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. എത്ര പ്രായത്തിലുള്ളവർക്കും എത്ര വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്കും ഒക്കെ പാസ്പോർട്ട് എടുക്കുക. അപ്പം അത് ഒരു ജനസേവ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാസ്പോർട്ട് സേവ ആയിട്ട് നമ്മൾ അന്നേ കൊടുക്കുന്നത്.
1: അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: നമസ്കാരം സാർ.
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഞാൻ കഴക്കൂട്ടത്ത് നിസാറുദ്ദീനാണ്.
1: ശരി, ചോദിച്ചോളൂ മാഡത്തിൻ്റെ അടുത്ത്.
2: സാറെ, ഞാൻ 10-29 കൊല്ലം ഗൾഫിലുണ്ടായ ആളാണ്.
0: ഓക്കെ
2: മാഡം, ഞാൻ പിന്നെ എൻ്റെ ഒരു 22 മാസമായപ്പോ 1991 ഗൾഫ് യുദ്ധം തുടങ്ങി.
0: ഓക്കെ
2: അപ്പോ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ 2 വർഷം കഴിഞ്ഞേ ഗൾഫിലോട്ട് പിന്നെ കയറാൻ പറ്റുള്ളൂ, സൗദിയിലോട്ട്. അങ്ങനെ ചേട്ടൻ 17 മാസമായപ്പോഴേ എനിക്ക് അടുത്തൊരു വിസ അയച്ചു.
0: ഓക്കെ
2: അങ്ങനെ എനിക്ക് ഒരു സെക്കൻഡ് പാസ്പോർട്ട് എടുക്കേണ്ടി വന്നു.
0: ഓക്കെ
2: അത് ഒരു ഓഫീസ് വഴിയാണ് എടുത്തത്, കഴക്കൂട്ടത്ത് ഒരു ട്രാവൽസ് വഴി.
0: ശരി.
2: ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ 1 വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു.
0: ഓക്കെ
2: ഇപ്പൊ അഡ്രസ്സൊക്കെ മാറ്റി വെച്ചാണ് 2-ാമത്തെ പാസ്പോർട്ട് എടുത്തത്. അപ്പൊ ഇനി എനിക്ക് അതിനെ പുതുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ ചെന്ന് അവിടെ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് പറയുന്നത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ആ പാസ്പോർട്ട് പുതുക്കി എടുക്കാൻ പറ്റുമോ മാഡം?
0: അതൊന്ന് മെയിൻ ഓഫീസിൽ തന്നെ വന്ന് നോക്കണം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫയല് നോക്കിയാലേ പറയാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഒരു പാസ്പോർട്ട് നിലവിലിരിക്കുമ്പോൾ നമ്മൾ മറ്റു വിവരങ്ങൾ വെച്ചൊരു പാസ്പോർട്ട് എടുക്കുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ മെയിൻ ഓഫീസിൽ, ഞങ്ങളുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈതമുക്കിൽ തന്നെ ഒന്ന് അവൈലബിൾ ആയിട്ടുള്ള പാസ്പോർട്ടും ഡോക്യുമെന്റും ആയിട്ട് വരും. അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. 9:30 മുതൽ 12:30 വരെ ബുധൻ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യാം.
2: ഓക്കെ ഓക്കെ മാഡം,
0: താങ്ക്
1: യു. ഇദ്ദേഹം ചോദിച്ചത് റിന്യൂവൽ അല്ലെങ്കിൽ റീഇഷ്യൂ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്.
0: സെയിം തന്നെ, വേർഡ് സെയിം തന്നെയാണ്. പാസ്പോർട്ട് പുതുക്കുക എന്നുള്ളതാണ്. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ് റിട്ടേൺ പാസ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പേജ് തീർന്ന് പോകുമ്പോൾ അതേ നമ്പറിൽ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതുക്കുന്ന സമയത്ത് എന്റെ ഏർലി ന്യൂ പാസ്പോർട്ട് നമ്പർ മാത്രമേ പറ്റുള്ളൂ. അതാണ് അന്ന് റീഇഷ്യൂ എന്ന് വേർഡ് പറയുന്നത്. കാരണം ഇതേ പാസ്പോർട്ട് നമ്പർ വെച്ച് റീഇഷ്യൂ ചെയ്യും. ഡേറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഡാമേജ്ഡോ അങ്ങനത്തെ ചെറിയ ഡാമേജ്ഡ് വരുമ്പോഴും ശരിക്കും അതേ നമ്പർ വെച്ച് തന്നെ റീഇഷ്യൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നെല്ലാം റിന്യൂവൽ ആണ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്പറാണ് നമ്മൾ പാസ്പോർട്ട് ഇപ്പോൾ പുതുക്കുമ്പോൾ കിട്ടുന്നത്. ആ സെയിം നമ്പർ ഉണ്ടാവില്ല.
1: ശരി. അപ്പോൾ പാസ്പോർട്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏത് തരം, എത്ര തരം പാസ്പോർട്ടുകളുണ്ട്?
0: പാസ്പോർട്ട്സ് പ്രധാനമായിട്ട് 3 കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് ഓർഡിനറി പാസ്പോർട്ട് ഉണ്ട്, അതാണ് സാധാരണയായിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഡീപ് ബ്ലൂ ബ്ലാക്ക് കളർ പോലെ ഇരിക്കുന്നത്. പിന്നെ ഒഫീഷ്യൽസിന്, ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ഇന്ത്യേനെ ഒഫീഷ്യലി റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യൽ പാസ്പോർട്ട് കൊടുക്കും, അത് വൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ വരുന്നത് ഡിപ്ലോമാറ്റിക് റാങ്കുള്ള, നയതന്ത്ര പരിരക്ഷ വേണ്ട ഒഫീഷ്യൽസിന് കൊടുക്കുന്ന ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, അതിനൊരു മെറൂൺ കളർ. ഇതാണ് മൂന്ന് പാസ്പോർട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എമർജൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട്. എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലോട്ട് മാത്രം വരാനായിട്ട് ഒരു വൺ ടൈം ട്രാവലിന് കൊടുക്കുന്ന ഒരു 6 മാസം വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിന് കുറച്ച് പേജസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെയും കളർ വൈറ്റ് ആണ്, അപ്പോൾ ചിലർ അത് മിസ്റ്റേക്ക് ആണ്. പക്ഷെ അതൊരു എമർജൻസി സർട്ടിഫിക്കറ്റ്. പിന്നെ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞത് നമുക്ക് ചില ടിബറ്റൻ റെഫ്യൂജീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ സെറ്റിൽ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല, എന്നാലും അവർക്ക് വിദേശത്ത് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് നൽകും.
1: ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് എമർജൻസി ഉണ്ടാകുമ്പോഴാണല്ലോ, ഏത് തരം എമർജൻസിയിലാണ്?
0: ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് വിദേശത്ത് നിൽക്കുന്ന സമയത്ത് മോഷണം പോവുകയാണെങ്കിൽ, പാസ്പോർട്ട് മോഷണം പോവുകയാണ്, പെട്ടെന്ന് ഇന്ത്യയിലോട്ട് റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എമർജൻസി സർട്ടിഫിക്കറ്റ് കൊടുത്ത് നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഒരാളുടെ പാസ്പോർട്ട് ഇങ്ങനെ, അതായത് നമ്മൾ പാസ്പോർട്ടിൽ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിൽ മിനിമം 6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിദേശ യാത്രകൾ സാധ്യമാവുകയുള്ളൂ. ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ്, അവസാനം വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയല്ല, നമുക്ക് 6 കലണ്ടർ മന്ത് വാലിഡിറ്റി മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ യാത്രകൾ സാധ്യമാവുകയുള്ളൂ.
1: യാത്രാ ദിവസം 6 മാസം,
0: 6 കലണ്ടർ മന്ത് പോലെ ക്ലിയർ. നമ്മളിങ്ങനെ എണ്ണി എടുക്കുന്ന ഇച്ചിരി പാടാണ്, കാരണം ഓരോ കൺട്രീസും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് കംഫർട്ടബിളി 6 മന്ത്സിന് മുകളിൽ നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിദേശ യാത്ര സാധ്യമാവുകയുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുത്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എയർലൈൻസിന് നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാണ്ടിരിക്കാം, ഇമിഗ്രേഷൻ കടത്തി വിടാണ്ടിരിക്കുക, ആ രാജ്യത്തിന് നമ്മളെ അവിടെ എൻ്റർ ചെയ്യാണ്ട് പെർമിറ്റ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും വരുന്നൊരു വലിയൊരു മിസ്റ്റേക്ക് ആണ്, അവർ 6 മന്ത്സ് വാലിഡിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യില്ല. അപ്പോൾ സപ്പോസ് ഒരാൾ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് പാസ്പോർട്ട് പുതുക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നാട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട്, വരേണ്ടി വരികയാണെങ്കിൽ പാസ്പോർട്ട് പുതുക്കി കിട്ടാനൊരു താമസം ഉണ്ടാവില്ല. അത് പറ്റില്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുത്ത് വരേണ്ടി വരും. അതുപോലെ തന്നെ ചിലർ വിദേശത്ത് നിൽക്കുമ്പോൾ അവർ ലീഗൽ ആയിട്ടല്ല നിൽക്കുന്നത്, അവർക്ക് പ്രോപ്പർ വിസയൊന്നും ഇല്ലെങ്കിലും അവർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കറക്റ്റ് അല്ല, നമുക്കുടെ രാജ്യം ലീഗലി നിൽക്കുന്നവർ നമ്മളത് പ്രൊമോട്ട് ചെയ്യണമല്ലോ, ഇല്ലീഗലായിട്ടുള്ള സ്റ്റേസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരണം. എമർജൻസി സർട്ടിഫിക്കറ്റ് നോർമലി ജസ്റ്റ് ടു റിട്ടേൺ ടു ഇന്ത്യ. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് ഒന്നും സാധ്യാവില്ല, വേറെ രാജ്യത്തൂടെ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
1: പോർട്ട് ഓഫ് എൻട്രി ഇന്ത്യ തന്നെ,
0: ഇന്ത്യ ആയിരിക്കണം ഇൻ മോസ്റ്റ് കേസസ്. അല്ലെങ്കിൽ അവർ എക്സിറ്റ് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല, അങ്ങനെയുള്ളതേ. കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ യൂറോപ്പ് ആണെങ്കിലും ഡയറക്റ്റ്ലി ഫ്ലൈറ്റുള്ള ഇതിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ അവർക്ക് അത് വെച്ച് അവിടെ രാജ്യത്തെ ട്രാൻസിറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്.
1: ഇപ്പോൾ സപ്പോസ് ഒരു റെസിഡൻസ് പെർമിറ്റ് ഒരാൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ വിദേശ രാജ്യത്തുള്ള റെസിഡൻസ് പെർമിറ്റിൻ്റെ കാർഡോ ഒന്നും കൈ വശമില്ല, എന്നാൽ വാലിഡിറ്റി ഉണ്ട് അവിടെ, അങ്ങനെ ഉള്ള ഒരാൾക്ക് യാത്ര തിരിച്ച് ആ രാജ്യത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും?
0: ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം പാസ്പോർട്ടും വാലിഡ് ആയിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് എയർലൈൻസും ഇമിഗ്രേഷനൊക്കെയാണ് ഒരു ഫൈനൽ കോൾ എടുക്കുന്നത്. കാരണം അത് റെക്കഗ്നൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ ഡീപോർട്ട് ചെയ്യുകയും ഇത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാണ്ട് വിട്ടാൽ എല്ലാവർക്കും പെനാൽറ്റി വരികയും
1: ചെയ്യും.
0: ഇന്ത്യയിൽ നിന്ന് വിട്ടാലും എല്ലാവർക്കും പെനാൽറ്റി, കാരണം പ്രോപ്പറായിട്ട് വിസയും കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെയിൽ ആ റെസിഡൻസ് പെർമിറ്റ് ഒറിജിനൽ ഇല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഇല്ല. ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയായിട്ട് ഒരാൾ എയർപോർട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് പറ്റില്ല. സോ ഒറിജിനൽ വേണ്ടടുത്ത് ഒറിജിനൽ തന്നെ വേണം. റെസിഡൻസ് പെർമിറ്റ് വേണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ വല്ല എക്സംഷൻസ് ഇടയ്ക്ക് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. ബട്ട് ഇൻ ജനറൽ നിങ്ങൾക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യാത്ര സാധിക്കാണ്ടിരിക്കാം.
1: നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
3: ഹലോ,
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലത്തിൽ കടയ്ക്കലാണ് വിളിക്കുന്നത്.
1: എനിക്ക്
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ചോദിച്ചോളൂ, മാഡത്തിനോട് ചോദിച്ചോളൂ.
3: അതെ, എന്നെ ഈ പാസ്പോർട്ടില് നമ്മളെ ഈ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് വ്യത്യാസമുണ്ട്. അത് 1988 പാസ്പോർട്ട് എടുത്തതാണ്,
0: പിന്നീട് പുതുക്കിയിട്ടില്ലേ?
3: പുതുക്കി ഞാൻ ഗൾഫിലായിരുന്നു, അവിടെ വെച്ചാ പുതുക്കിയത്.
0: ഇതും ഒന്ന് മെയിൻ ഓഫീസിൽ തന്നെ പാസ്പോർട്ടുകളും ഡോക്യുമെന്റ്സും ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. കാരണം പരിശോധിച്ചാലേ ഇത് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ പാസ്പോർട്ടിൽ സാധാരണ നമ്മൾ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഡേറ്റ് ഓഫ് ബർത്തിലുണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ

0: ണം എന്നാണ് ഗൈഡ് ലൈൻ. അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ടും നിരവധിയായിട്ട് പുതുക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ തിരുത്താനായിട്ട് പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് ഒന്ന് താങ്കളുടെ കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ നമ്മുടെ RP ഓഫീസ് കൈതമുക്ക് ഒരു ദിവസം ഡോക്യുമെന്റ്സും എല്ലാം ആയിട്ട് വരും. അപ്പൊ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കൊല്ലത്ത് പറ്റില്ല, മെയിൻ ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ, കൈതമുക്ക് ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അത് വന്നിരുന്നാൽ മതി, അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല. അപ്പോ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരികയാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് കൃത്യമായിട്ട് പറയാം.
1: തിങ്കൾ മുതൽ വെള്ളി വരെ,
0: ബുധനൊഴിച്ച് 9:30 മുതൽ 12:30 വരെ.
1: ശരി, വിളിച്ചതിന് നന്ദി. റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരുവനന്തപുരം സെർവ് ചെയ്യുന്നത് 3 ജില്ലകളാണ്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. നമുക്ക് 5 സേവാ കേന്ദ്രയാണ് ഉള്ളത്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉള്ളത് തിരുവനന്തപുരം വഴുതക്കാട്, നെയ്യാറ്റിങ്കര, പിന്നെ കൊല്ലം. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉള്ളത് ആറ്റിങ്ങലും പത്തനംതിട്ടയും. മെയിൻ ഓഫീസ് നമ്മുടെ കൈതമുക്കുള്ള ഓഫീസാണ്.
1: ശരി, ഈ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്താണ് ഇതിന്റെ ഡിഫറൻസ്?
0: അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം, അതായത് നമ്മൾ ഈ പാസ്പോർട്ട് സേവ എന്ന് പറയുന്നത് ഒരു PPP മോഡൽ പ്രോജക്റ്റ് ആയിട്ട് TCS ആണ് നമ്മുടെ സർവീസ് പ്രൊവൈഡ്. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം വരുമ്പോൾ ആ പ്രിമൈസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ ഫസ്റ്റുള്ള ഡേറ്റ എൻട്രി കൗണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും TCS ആണ്. അപ്പോൾ അത് നമുക്ക് 93 ലൊക്കേഷൻസിലാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത്. അതിനുശേഷം 2017 വന്ന ഒരു ഇനിഷ്യേറ്റീവാണ് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം. കാരണം പാസ്പോർട്ട് സേവാ കേന്ദ്രം കൂടുതലായിട്ടും, അതായത് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ, സിറ്റിയിലായിരിക്കും. അപ്പോൾ വലിയ വലിയ സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോട്ട് എത്താൻ
1: സാധിക്കൂ.
0: അതിനുവേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് എന്നൊക്കെ ആയിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു പ്രിമൈസ് നമുക്ക് വരും. അപ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ ഈ ഡേറ്റ എൻട്രി ഇനിഷ്യൽ കൗണ്ടർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റലിന്റെ തന്നെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു മാക്സിമം ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്ററിൽ അവർക്കൊരു സേവാ കേന്ദ്ര ഉണ്ടായിരിക്കണം, അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രയാണ് ഫുൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള സേവാ കേന്ദ്രം. നമുക്ക് നല്ല അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രയാണ്. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ അടുത്ത് ആപ്ലിക്കൻസിന് ഏറ്റവും അടുത്ത് പറ്റുന്ന രീതിയിൽ, അപ്പൊ അതിന് നമുക്ക് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കൂ.
1: പക്ഷേ എല്ലാ സേവനങ്ങളും അവിടെയും ലഭ്യമാണ്.
0: പാസ്പോർട്ടും PCC അവിടെ തന്നെ അപ്ലൈ ചെയ്യാം. അവിടെ ഒരു നമുക്ക് നോർമലി 2 ലെവൽ ഓഫീസേഴ്സ് ഉണ്ടാകും. നമുക്കൊരു ഗസറ്റഡ് റാങ്ക് ഓഫീസറും ഉണ്ടാവും, നോൺ ഗസറ്റഡ് ഓഫീസറും ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമുക്ക് നോൺ ഗസറ്റഡ് സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിനുശേഷം ആ ഫയൽസ് ഓൺലൈനായിട്ട് വേണം ഒരു ഗസറ്റഡ് ഓഫീസർ പരിശോധിക്കാൻ. പക്ഷെ എന്നാലും ഒരു വലിയൊരു വ്യത്യാസം ഇപ്പോൾ വരുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാം ഓൺലൈനിലായതുകൊണ്ട് എല്ലാം വളരെ സുഖമാണ്. പണ്ട് അങ്ങനെയല്ല, പണ്ട് ഇതൊക്കെ സ്കാനൊക്കെ ചെയ്തെടുത്ത് പിന്നെ മെയിൻ അങ്ങനെ വേണം. ഇപ്പോൾ എല്ലാം വളരെ സുഖമാണ്, പോലീസ് വെരിഫിക്കേഷൻ ആണെങ്കിലും എല്ലാം വളരെ ഓൺലൈനും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ വലിയൊരു ഡിലേ വരുന്നില്ല. അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയി ഏറ്റവും ആക്സസിബിൾ ആയി എത്താനുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 3 ജില്ലകളേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിയുടെ കീഴിൽ കട്ടപ്പനയുണ്ട്, പിന്നെ പാലക്കാട് ഉണ്ട്, കവരത്തിയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്.
1: നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ, ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിന്ന് ഗോപകുമാർ എന്നാണ് എന്റെ പേര്.
1: നമ്മോടൊപ്പം ജീവാമരിയ ജോയ് മാഡം ഉണ്ട്, റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ട്രിവാൻഡ്രം. ചോദിച്ചോളൂ.
2: നമസ്കാരം മാഡം.
0: നമസ്കാരം.
2: ഞാൻ രണ്ടു പേരും ഈ പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഉണ്ടോ?
0: പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഇല്ല.
2: ഞാൻ ഒരു കാഴ്ചപരിമിതരായ ഒരാളാണ്.
0: ഓക്കെ.
2: എനിക്ക് 70 വയസ്സുണ്ട്. അപ്പൊ എന്റെ മകൻ വിദേശത്തുണ്ട്, ഒമാനിലുണ്ട്.
0: ശരി.
2: അപ്പൊ അദ്ദേഹത്തിനൊക്കെ എനിക്കിത് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല.
0: മനസ്സിലായി.
2: അപ്പൊ അതിനായിട്ട് എനിക്ക് ഞാനൊരു പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു.
0: ഓക്കെ, എന്തായാലും പാസ്പോർട്ട് എടുക്കുക. നമുക്ക് അതിന് വേറെ ഒരു എന്താ പറയാ, വേറെ ഒരു മാനദണ്ഡങ്ങളും പറഞ്ഞിട്ടില്ല. താങ്കളുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖയും നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും മാത്രം മതി.
2: അതെല്ലാം ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടാകും. അതല്ല, ഇതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് വേണ്ടത്?
0: പാസ്പോർട്ട് എടുക്കാൻ വേണ്ടത് ജനനത്തീയതി തെളിയിക്കുന്ന

0: രേഖയും താങ്കളുടെ ഇപ്പോഴത്തെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും, അത് മാത്രം മതി. അത് മാത്രം മതി. ആ, ഫ്രഷ് പാസ്പോർട്ടിനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രയോ മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററോ അല്ലെങ്കിൽ താങ്കളുടെ മകന് തന്നെ അത് ഓൺലൈനായിട്ട് ഫോം അപ്ലൈ ചെയ്യാം. ഫ്രഷ് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് അടുത്തുള്ള നമുക്ക് കോട്ടയം ജില്ലയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രമുണ്ട്. അവിടെ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരുന്നാൽ മാത്രം മതി.
1: പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളും ഉണ്ടല്ലോ. പാസ്പോർട്ട് മാത്രമല്ല, ഇപ്പോൾ പി സി സി ആയാലും അങ്ങനത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: സേവാകേന്ദ്രയിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് സേവനങ്ങൾ പാസ്പോർട്ടും പി സി സി ആണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും പഠിക്കാനോ ജോലി ചെയ്യാനോ മറ്റ് ഇമിഗ്രേഷൻ ഇത് ഡിപ്പെൻഡൻറ്റ് വിസ അങ്ങനത്തെ കാര്യങ്ങൾക്ക് റിസർച്ചിന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിദേശ രാജ്യമോ അവർക്ക് ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഏജൻസി മാത്രമാണ്. പോലീസ് വെരിഫിക്കേഷൻ ഓക്കെ ആണെങ്കിലാണ് പി സി സി ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നൽകുന്ന മറ്റൊരു സേവനമാണ് ഡോക്യുമെന്റ്സിൻ്റെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ അപ്പോസ്റ്റൈൽ. കാരണം ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് മറ്റ് രാജ്യങ്ങൾ അത് സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം അത് വെരിഫൈ ചെയ്ത് അത് ചെയ്തു കൊടുക്കേണ്ട കാര്യവുമുണ്ട്. പിന്നെ ഒരെണ്ണം വരുന്നത് ഒരു ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം, അത് യു എസ് എയുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഗ്ലോബൽ എൻട്രി പ്രോഗ്രാമിൽ ഒരു പോലീസ് വെരിഫിക്കേഷനും മറ്റ് വെരിഫിക്കേഷനും ഒക്കെ ചെയ്ത് കിട്ടുന്ന ഒരാൾക്ക് അവിടെ സുഗമമായിട്ട് എൻട്രിയും വിസ റിലേറ്റഡ് മാറ്റേഴ്സ് വരും. അപ്പം അത് വലുതായിട്ട് നമുക്ക് വരാറില്ല, ഒരു പർട്ടിക്കുലർ നമ്പർ വരാറുണ്ട് ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം. അത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്തുള്ള ഒരു ഒരു ഇതാണ് അത് വരുന്നത്. അതാണ് യൂഷ്വലി വരുന്ന ഞങ്ങളുടെ സേവനങ്ങൾ. സറണ്ടർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വം മാറ്റിവെച്ച ഒരാൾ വേറൊരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം എടുത്താൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഐഡിയലി വിത്തിൻ 3 മന്ത്സ് സറണ്ടർ ചെയ്യണം. പിന്നെ വിദേശ പൗരത്വം സ്വീകരിച്ച പിന്നെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് യാത്ര ചെയ്യുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് സറണ്ടർ സർട്ടിഫിക്കറ്റ്. കാരണം സറണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് ഒ സി ഐ കാർഡൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് പേരൊക്കെ വേറെ പൗരത്വമൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് സറണ്ടർ സർട്ടിഫിക്കറ്റ്, അപ്പോൾ സറണ്ടർ സർട്ടിഫിക്കറ്റ് അവർക്ക് വേണമെങ്കിൽ അവിടെ അടുത്തുള്ള എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ അവരുടെ അഡ്രസ്സ് എവിടെയാണോ ആ ആർ പി ഒയിൽ സമീപിച്ചും സറണ്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യാം.
1: ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങളിലുള്ള
0: ഡ്യുവൽ സിറ്റിസൺഷിപ്പിൻ്റെ അല്ല, ഇന്ത്യക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലല്ലോ. അപ്പോൾ മറ്റൊരു പാസ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്തേ മതിയാവുള്ളൂ. അത് നമ്മൾ പിന്നീട് പുതുക്കുകയോ അതിൽ യാത്രയോ ചെയ്യുന്നത് കറക്റ്റ് ഇല്ല. പുതുക്കുന്നത് കുറ്റകരവുമാണ്, അത് സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ വയലേഷനും ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും നോർമലി ഒരു ടൈം ലിമിറ്റ് ചെയ്യും. എസ്പെഷ്യലി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത വിസ എടുക്കണമെങ്കിലോ ഒ സി ഐ എടുക്കുന്ന സമയത്തോ അവരിത് പ്രോപ്പർലി സറണ്ടർ ചെയ്തു എന്നുള്ളതിൻ്റെയും കൂടെ രേഖ ആവശ്യമാണ്.
1: മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ആ
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ
1: ചോദിച്ചോളൂ.
2: മാഡം നമസ്തേ. മാഡം
0: നമസ്കാരം.
2: മാഡം, നമ്മൾ പുതിയതായിട്ടാണെങ്കിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ എസ് എൽ സി ബുക്കിനകത്തിലാണെങ്കിൽ ഫുൾ നെയിമും ആധാറിലാണെങ്കിൽ ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും, അതോ നമ്മൾ ആധാറിലെ പേരും ചേഞ്ച് ചെയ്യണം?
0: ആധാറിലെ പേരിലും കൂടെ ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലെ ആക്കിയാൽ നല്ലത്. പക്ഷെ നിങ്ങൾക്കത് സപ്പോസ് അത് ഇപ്പോൾ തിരുത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ വരുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് സ്കൂളിലെ പോലെ പൂർണ്ണമായിട്ടുള്ള പേരിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അതിനുശേഷം ആധാർ തിരുത്തിയാലും മതിയാകും. ആധാർ, സ്കൂൾ ഡോക്യുമെന്റ് വേണം. പിന്നെ ആധാറിലെ അഡ്രസ്സ് തന്നെയാണല്ലോ എന്നുള്ളതും നോക്കണം.
2: അല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സും നമ്മുടെ ആധാറിലും തന്നെ വ്യത്യാസം വരുത്തില്ല മാഡം? നമ്മളിപ്പോ മാരീഡ് ആണ്.
0: അല്ല, നമുക്ക് നിലവിലെ ഒരു മേൽവിലാസ ഇത് മതി. അപ്പൊ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ജനനത്തീയതി നോക്കാനും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേരൊക്കെ മനസ്സിലാക്കാനും പിന്നെ അതിലായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേരൊക്കെ ഉള്ളത്, അതിനുവേണ്ടി ഉപയോഗിക്കുള്ളൂ. അതിലെ അഡ്രസ്സ് പഴയ അഡ്രസ്സ് ആയിരിക്കും, അത് കുഴപ്പമില്ല. നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന ആധാറോ വോട്ടർ ഐ ഡിയോ ബാങ്ക് പാസ്ബുക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രേഖ കാണിച്ചിരുന്നാൽ മതി. അതായത് നമ്മള് നമുക്കിപ്പോ ആധാർ നമ്മുടെ സ്കൂൾ ഡോക്യുമെന്റിലെ പോലെ നമ്മുടെ കറക്റ്റ് പേരായിട്ട് മാറ്റിയെടുക്കാൻ ഇപ്പൊ സാധിക്കുന്നില്ലെങ്കിൽ അതിലൊരു ഇളവ് തരണം എന്ന്.

0: ഫ്രഷ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്?
1: നമുക്ക് ആദ്യമായി ഫ്രഷ് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടുള്ള രണ്ട് രേഖകളാണ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും നിലവിലെ മേൽവിലാസത്തിന്റെ പ്രൂഫും. അപ്പൊ ജനനത്തീയതി പൂർണ്ണമായിട്ട് ഉള്ള രേഖയായിരിക്കണം. അപ്പൊ അതിന് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ രേഖ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സർവൻസ് ആണെങ്കിൽ അവിടെ സർവീസ് റെക്കോർഡ്സ്, പെൻഷൻ റെക്കോർഡ്സ്, പിന്നെ ആധാർ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല, അതാണ് ഒരു ഏറ്റവും വലിയൊരു മാറ്റം. വോട്ടർ ഐ ഡി, പാൻ കാർഡ്, അതൊക്കെയാണ് ഇത്. അപ്പൊ പൂർണ്ണമായിട്ട് നമ്മുടെ ജനനത്തീയതി ഉണ്ടാവണം. പണ്ടത്തേക്ക് ആധാർ കാർഡിൽ വർഷം മാത്രമേ ഉള്ളൂ, അത് സ്വീകരിക്കില്ല. നമുക്ക് ഡേറ്റും മന്തും ഇയറും പൂർണ്ണമായിട്ട് ഉണ്ടാവണം.
0: ആധാർ ജനനത്തീയതിക്ക് വേണ്ടി
1: പ്രൂഫ് അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല അല്ല. അത് എനിക്കൊന്ന് ഒരുപാട് സർവീസസിന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല. എനിക്കൊന്ന് ഇപ്പോഴത്തെ പുതിയ ആധാർ കാർഡുകളിലൊക്കെ അത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല എന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ. അപ്പൊ അത് നമുക്ക് ഒരു വൈഡ് വെറൈറ്റി ഉണ്ട്. ആധാർ ഉണ്ട്, വോട്ടർ ഐ ഡി, ബാങ്ക് പാസ്ബുക്ക്, രജിസ്റ്റേർഡ് റെന്റൽ അഗ്രിമെന്റ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഫോൺ ബില്ല്, അങ്ങനെ ഒരുപാട് രേഖകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലെ മേൽവിലാസം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നമുക്ക് ഒരു പെർമനന്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കാൻ നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നിലവിലെ മേൽവിലാസം വേണം കൊടുക്കാനായിട്ട്. ഒരുപാട് പേര് അത് തെറ്റായിട്ട് നൽകും. അവരവിടെ താമസം ഉണ്ടാവില്ല, അല്ലെ വീട് വിറ്റ് പോയിട്ടുണ്ടാവും, അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, മറ്റു സ്ഥലത്ത് ആയിരിക്കും. അപ്പം അത് ഒരു കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പം അത് അനുവദനീയമല്ല. നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള നിലവിലെ മേൽവിലാസത്തിൽ തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കണം. കാരണം അതിലാണ് പോലീസ് വെരിഫിക്കേഷനും പിന്നെ ഇന്ത്യ പോസ്റ്റ് വരെ നമ്മൾ പാസ്പോർട്ട് ഡെലിവറും ചെയ്യുന്നത്. പിന്നെ മാൻഡേറ്ററി അല്ലാത്ത ഡോക്യുമെൻ്റാണ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവർക്കും സ്കൂളിലേക്ക് പോയിട്ടില്ല എല്ലാവർക്കും പാസ്പോർട്ടിന് അവകാശം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈസി എന്നറി ഇമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 10-ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്യുമെൻ്റ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ അതൊരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് അല്ല, അതൊരു ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ സി എൻ ആർ കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സ്കൂൾ രേഖ കൊണ്ടുവരണം. ഇതാണ് ഫ്രഷ് പാസ്പോർട്ടിന് വരുന്നത്.
0: ശരി, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം
0: സാർ. ആരാണ്?
2: ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ഹിമയാണ്. ഹിമ,
0: ചോദിച്ചോളൂ.
2: ഓക്കെ, ഗുഡ് മോർണിംഗ് മാം.
1: ഗുഡ് മോർണിംഗ്
2: മാം. ഞാൻ എന്റെ ഹസ്ബൻഡിന് ഓവർസീസ് ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്, കയ്യിലുള്ളത് ഓവർസീസ് സിറ്റിസണാണ്. പക്ഷെ ഓൾറെഡി അത് ഡ്യൂ ആയി, ഒരു 5-6 ഇയേഴ്സ് ആയി ഡ്യൂ ആയി കഴിഞ്ഞു. പക്ഷെ അത് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ അത് കറണ്ട് ചെയ്തിട്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് എടുക്കാൻ പറ്റുമോ?
1: അതായത് ഹസ്ബൻഡ് ഒരു ബ്രിട്ടീഷ് ഓവർസീസ് സിറ്റിസൺ ആണ് അല്ലേ?
2: ഓവർസീസ് സിറ്റിസൺ ആയിരുന്നു
1: ആയിരുന്നു.
2: ഇപ്പൊ അത് ഓൾറെഡി ഡ്യൂ ആണ്.
1: ഓക്കെ,
2: അത് നമുക്ക് ഇവിടെ പിന്നെ റിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ.
1: ബ്രിട്ടീഷ് പാസ്പോർട്ട് അത് ബ്രിട്ടീഷ് എംബസിയുമായി ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം അത് സാധിക്കുമോ എന്നുള്ളത്. നമുക്ക് ഇന്ത്യയില് ഹൈക്കമ്മീഷൻസും മറ്റ് ഇതിലും ഉണ്ട്, എംബസി അല്ലെങ്കിൽ കൗൺസുലേറ്റ് പോലെ. ബ്രിട്ടന്റെ എംബസി അല്ലെങ്കിൽ കൗൺസുലേറ്റ്, അതായത് ഹൈക്കമ്മീഷൻ അല്ലെങ്കിൽ ഉള്ള മറ്റ് ഡിഫറെന്റ് സ്ഥലങ്ങളിലുള്ള ഈ ബ്രിട്ടന്റെ ഓഫീസിൽ അന്വേഷിക്കണം. കാരണം ചിലപ്പോൾ അങ്ങനെ പുതുക്കാൻ പറ്റാറുണ്ട്. കാരണം ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് സേവനം നൽകാനായിട്ടാണ് ഹൈക്കമ്മീഷനും എംബസിയൊക്കെ ഉള്ളത്. അപ്പം അവിടെ ഒന്ന് സമീപിച്ച് നോക്കുക. ഇന്ത്യൻ പൗരത്വം വീണ്ടും എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആഭ്യന്തര മന്ത്രാലയമായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ബ്രിട്ടീഷ് പൗരനായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു.
2: ഓവർസീസ് പാസ്പോർട്ടാണ് ഉള്ളത്, ഓൾറെഡി ഓവർസീസ് പാസ്പോർട്ടാണ്, ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ല മാം. അവിടെ പോയിട്ടേ ഉള്ളൂ, അവിടെ ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല.
1: ആ, പക്ഷെ എന്നാലും മറ്റൊരു രാജ്യത്തിന്റെ ഒരു പാസ്പോർട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും അത് ഒന്ന് ആഭ്യന്തര മന്ത്രാലയമായിട്ട് തന്നെ ഒന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അത് അന്വേഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ FRRO എന്നൊരു ഓഫീസുണ്ട്, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉണ്ട്. തിരുവനന്തപുരം പേട്ട 4 മുക്കാണ് ഈ ഓഫീസുള്ളത്, FRRO, ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്. അപ്പോൾ ആ ഓഫീസിലും ഇതുപോലെ എൻക്വയറി, ഡെയിലി എൻക്വയറി ഉണ്ട്. അപ്പോൾ ആ ഓഫീസുമായിട്ടൊന്ന് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി പറയും. കാരണം നമുക്ക് പൗരത്വ റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്.
2: ഓക്കെ മാം, ഓക്കെ മാം, താങ്ക് യു, താങ്ക് യു.
0: വിളിച്ചതിന് നന്ദി. നേരത്തെ പറഞ്ഞു ജനനതീയതിയുള്ള ഡോക്യുമെൻറ്റ്സ്.

0: പലപ്പോഴും ഇത് അലൈൻഡായിരിക്കില്ല. പഴയ ഡോക്യുമെൻസിൽ ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ തെറ്റായ ജനന തീയതിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർ?
1: ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ജനനത്തീയതി എല്ലാവരും മെയിൽ ജനിച്ചു എന്നുള്ളതാണ് കോമൺ ഇത്. അപ്പോൾ അത് ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നോക്കി പരിശോധിക്കാം. അല്ലാണ്ട് വേറെ നോർമലി മെയ് ഒക്കെ അല്ലാണ്ടൊന്നും വലിയൊരു വ്യത്യാസമൊന്നും സ്കൂൾ ഡോക്യുമെൻറ്റിൽ പൊതുവേ കാണാറില്ല. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നതാണെങ്കിൽ ആൾക്കാർ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ മെയിലല്ല ജനിച്ചത് അല്ലെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു ജെന്യുവിൻ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര വർഷമേ വരൂ. അതിൽ കൂടുതലൊരു വ്യത്യാസം വരില്ല, കാരണം വളരെ പ്രായ വ്യത്യാസമുള്ള കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ പണ്ടിന്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് എളുപ്പം തിരുത്തിയെടുക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി പരീക്ഷാ ഭവനിലാണ് അതിനൊരു സ്ട്രീം ലൈൻഡായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ഏത് ഇതാണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുപാതികമായി ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും ജെന്യുവിൻ ആയിട്ടുള്ള
0: ആപ്ലിക്കേറ്റ്.
1: മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഐ ഡി കാർഡുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ ആധികാരികമായിട്ട് സ്വീകരിക്കുന്നത്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന രണ്ട് കോളേഴ്സ് ഒക്കെ ചോദിച്ചല്ലോ ജനന തീയതി തെളിയിക്കുന്നതിന്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഡീറ്റെയിൽഡ് എക്സാമിൻ ചെയ്ത് ഒരു ജെന്യുവിൻ റിക്വസ്റ്റ് ആണോ അതോ ഒരു അല്ലാത്തൊരു റിക്വസ്റ്റ് ആണോ എന്ന് നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം പണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ 21 വയസ്സായാലേ പോകാൻ പറ്റൂ, 25 വയസ്സായാലേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വൈഡായിട്ട് വ്യാജമായ ഡോക്യുമെന്റ്സ് നിർമ്മിച്ച് പാസ്പോർട്ട് എടുത്തൊക്കെ പോയവരുണ്ട്. അപ്പോൾ അത് അതിനൊരു സമയപരിധിയുണ്ട്. നമ്മളത് കറക്റ്റ് ചെയ്യണം. നമ്മൾ നിരവധിയായിട്ട് അത് പുതുക്കി ഉപയോഗിച്ച് അതിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തെറ്റായിട്ട് കൈപ്പറ്റി കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് എനിക്ക് തിരുത്തി തരണം എന്ന് പറയുന്നതിൽ അത് കറക്റ്റ് അല്ല. അപ്പോൾ അത് ഓൾറെഡി കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് ഒക്കെ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെയുള്ളത് തന്നെയാണ്. പക്ഷെ പാസ്പോർട്ടിൽ ചിലപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാസ്പോർട്ട് ഒരു യാത്രാ ഡോക്യുമെൻ്റ് ആണ്. അത് നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്നതോ നമ്മുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് തെളിയിക്കുന്നതോ അതൊരു അഡ്രസ്സ് പ്രൂഫോ ഒന്നുമല്ല. അതൊരു അൾട്ടിമേറ്റ്ലി ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിൽ കറക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
0: മറ്റൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: ആരാണ്? ഞാൻ
0: ഓക്കെ, ചോദിച്ചോളൂ. ഹലോ മാഡത്തോട് ചോദിച്ചോളൂ.
2: ഹലോ,
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഞാൻ എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നതിന് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ കളഞ്ഞു പോയായിരുന്നു.
1: ഓക്കെ,
2: അതിനിട്ട് ഇപ്പം ആധാറും ബാങ്ക് പാസ്ബുക്കും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമുക്കിപ്പോ പാസ്പോർട്ട് എടുക്കുന്നതിന് വിദേശ രാജ്യങ്ങളൊക്കെ എടുക്കുന്നു.
1: മനസ്സിലായി. പക്ഷെ നമുക്ക് ജനനത്തീയതി തെളിയിക്കുന്ന ഒരു രേഖ വേണം. വോട്ടർ ഐഡിയോ പാൻ കാർഡോ ഉണ്ടോ?
2: പാൻ കാർഡ് എടുക്കാം.
1: അപ്പൊ പാൻ കാർഡ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ടും ആധാറ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അഡ്രസ് തെളിയിക്കുന്ന രേഖയായിട്ടും അപേക്ഷിക്കാം, പാസ്പോർട്ടിന് അപേക്ഷിക്കാം.
2: അല്ല മാഡം, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, അത് മിസ്സായി പോയായിരുന്നു.
1: സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. ഇപ്പൊ പ്രായം എത്രയായി?
2: 58 വയസ്സ് കഴിഞ്ഞു.
1: അപ്പൊ 50 വയസ്സ് കഴിഞ്ഞാല് എല്ലാവർക്കും ECNR പാസ്പോർട്ടാണ്. അപ്പൊ സ്കൂൾ രേഖ ഇപ്പൊ നിർബന്ധമല്ല. അപ്പോ ഈ പാൻ കാർഡും ആധാറും ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം.
2: ആധാറും പാൻ കാർഡും. അപ്പൊ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവിടെ സ്കൂളിൽ ചെന്ന് പറഞ്ഞ അതിനു മുമ്പ്.
1: ഇല്ല, സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല, ആവശ്യമില്ല, കുഴപ്പമില്ല, നിർബന്ധമല്ല, നിർബന്ധമല്ല. ജനനത്തീയതി തെളിയിക്കുന്ന രേഖയും അതുപോലെ തന്നെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയാണ് വേണ്ടത്. 50 വയസ്സ് കഴിഞ്ഞാൽ സ്കൂൾ രേഖ നിർബന്ധമല്ല.
2: മാഡം, അപ്പൊ നമ്മള് ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് എവിടെ നിന്ന്?
1: അത് പാൻ കാർഡ് ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് കണക്കാക്കും. പാൻ കാർഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി എടുത്താൽ മതി.
2: നമുക്ക് പാൻ കാർഡായിട്ട് എടുത്തിട്ടില്ല, നമുക്ക് എടുക്കാം. അത് അന്നേരം ഈ ഒരു ബാങ്കിന്റെ ബുക്കുമായിട്ട് അതുമായിട്ട് നോക്കി നമുക്ക് പാൻ കാർഡ് തരുമല്ലോ.
1: അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതൊന്ന് എൻക്വയറി ചെയ്യണം. പാൻ കാർഡോ വോട്ടർ ഐ ഡിയോ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് സ്വീകരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തോളൂ.
2: അപ്ലൈ ചെയ്യാം.

0: അതെ, എന്താണ് മേഡം, വെളിയിലോട്ടൊന്ന് പോകണമെങ്കിൽ നമുക്ക് വിസ ഒക്കെ എടുക്കണമെങ്കിൽ ഇത് എടുക്കണമെങ്കിൽ ഇത് വയസ്സ് തെളിയിക്കുന്നത് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ.
1: അപ്പൊ പാൻ കാർഡോ വോട്ടർ ഐ ഡിയോ എടുത്തിട്ട് അപ്ലൈ ചെയ്തിരുന്നാ മതി, കുഴപ്പമുണ്ടാവില്ല.
0: നമ്മുടെ അതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ.
1: മനസ്സിലായി.
0: പാസ്ബുക്കുണ്ട്.
1: അപ്പൊ എന്തായാലും വോട്ടർ ഐ ഡിയോ പാൻ കാർഡോ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ.
2: ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ, ഇ സി എൻ ആർ, ഇ സി ആർ രണ്ട് രീതിയിലാണ്, വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലേ?
1: വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമാണ്, അതൊരു കോമൺ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മാനദണ്ഡം. നമ്മളിത് വന്നിരിക്കുന്നത് ഇമിഗ്രേഷൻ ആക്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരോ കുട്ടികളെ സ്ത്രീകളെയൊന്നും ആരും വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോയി അവരെ കബളിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു 18 രാജ്യങ്ങളോളമേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങൾ, മാലദ്വീപ്സ്, മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ രാജ്യങ്ങളിലോട്ട് ഈ ഒരു ഇ സി ആർ കാറ്റഗറി, എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു പാസ്പോർട്ട് ഹോൾഡറാണ് പോകുന്നതെങ്കിൽ അവർ കൃത്യമായി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റിന്റെ നിന്ന് ക്ലിയറൻസ് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് വിസയിൽ പോകണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രം അവിടെ സാമൂഹ്യ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കും കൂടെ അത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റിനാണ് പോകുന്നതെങ്കിൽ അതൊന്നും വിഷയമല്ല. നമ്മളിത് കറക്റ്റായിട്ട് എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ്, അപ്പോൾ അവർ ചോദിക്കും, പ്രത്യേകമായിട്ട് ചോദിക്കും എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങൾ. അതായത് ഈ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ പോയി അങ്ങനെ ആരും അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആരും ആരെയും ജോലിക്കോ മറ്റൊന്നിനും ട്രാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് കിട്ടാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ്, നമ്മൾ 10-ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ നമ്മുടെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ് ക്ലിയറൻസ് എടുത്തിട്ട് പ്രോപ്പറായി 3 വർഷത്തിലേറെ ഒരാൾ വിദേശത്ത് ജോലി ചെയ്താൽ അവർക്ക് ലഭിക്കും. പിന്നെ ചിലരുണ്ടാകും ഒരുപാട് എന്താ പറയുക, മറ്റ് ബിസിനസ്സോ മറ്റോ ഉള്ളതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടായിട്ട് അതിനനുപാതികമായിട്ട് നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ, അങ്ങനത്തെ ഒരു നല്ലൊരു നികുതി നായകനാണെങ്കിൽ അവർക്കും ഇ സി എൻ ആറിന് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ചില കാറ്റഗറീസിൽ സ്പൗസസിനുണ്ടെങ്കിൽ മറ്റേ പങ്കാളിക്കും ലഭിക്കും ഇ സി എൻ ആർ. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്.
2: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
3: നമസ്കാരം സാർ. നമസ്കാരം മാഡം.
1: നമസ്കാരം, ചോദിച്ചോളൂ.
3: ഞാന് ഒരു 30 വർഷം മുമ്പ് പാസ്പോർട്ട് എടുത്തിരുന്നു.
1: ഓക്കെ.
3: പിന്നീട് അത് കാണാതായി.
1: ശരി.
3: പിന്നെ ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ആയതാണ്.
1: ഓക്കെ.
3: അപ്പൊ ഇനി അത് എടുക്കുന്നതിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? പഴയ പാസ്പോർട്ട് കൊടുക്കണോ അങ്ങനെ എന്തെങ്കിലും?
1: അതെ അതെ, നമ്മള് എപ്പോഴെങ്കിലും ഒരു പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എപ്പോഴും പാസ്പോർട്ട് പുതുക്കാനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പഴയ പാസ്പോർട്ടിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിൽ ഇതിന്റെ വിവരങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. 10 രൂപയാണ് ഫീസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഇതിൽ താങ്കളുടെ വിവരങ്ങൾ കൊടുത്തിട്ട് അതിന്റെ അകത്ത് എഴുതിയിരുന്നാൽ മതി, എനിക്കിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാമോ എന്ന് പറഞ്ഞ് ചോദിക്കണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് അനുവദിച്ച് തരും. അപ്പം അതിനുശേഷം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പോലീസിൽ നിന്നുള്ള ലോ സർട്ടിഫിക്കറ്റ് വെച്ച് കളഞ്ഞു പോയ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിക്കാം. ഇനി വിവരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാം. മതി, അല്ല, അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ പരിശോധിച്ചിട്ട് അതിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ തരാം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ മതി.
2: വിളിച്ചതിന് നന്ദി. ഫ്രഷ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പാസ്പോർട്ട് എങ്ങനെയാണ്?
1: കുട്ടികളുടെ പാസ്പോർട്ട് നമ്മൾ 5 വർഷത്തേക്കാണ് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. എത്ര ചെറിയ കുട്ടിക്കാണെങ്കിലും പാസ്പോർട്ട് എടുക്കാം. ഞങ്ങൾക്ക് 10 ദിവസം പ്രായമായ കുട്ടികളൊക്കെ വരെ വന്ന് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. 4 വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഫോട്ടോ കൊണ്ടുവരണം, മാതാപിതാക്കൾ കൊണ്ടുവരണം. അതിന് മുകളിൽ പ്രായമുള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോ നമ്മൾ സേവാ കേന്ദ്രയിൽ തന്നെയാണ് എടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഒരു ഒരേ ഒരു ഡോക്യുമെന്റ് ആവശ്യമുള്ളത്. കാരണം അവിടെ അഡ്രസ് പ്രൂഫ് എന്ന് പറയുന്നത് പേരൻസിന്റെ അഡ്രസ് പ്രൂഫാണ്, അത് അച്ഛന്റെയോ അമ്മയുടെയോ ആകാം. പേരൻസിന്റെ അഡ്രസ് പ്രൂഫാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും.
2: ബാലാധാർ ഉണ്ടല്ലോ, 5 വയസ്സ് വരെ.
1: ഇല്ല, അവരുടെ മറ്റു ഡോക്യുമെന്റ് ഒന്നും വേണ്ട, നമുക്ക് മെയിൻലി വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നോർമലി വരുന്ന എല്ലാ ആപ്ലിക്കൻസിന്റെ കയ്യിലും കൃത്യമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരളത്തിൽ പണ്ട് തൊട്ടേ കൃത്യമായിട്ട് ബർത്ത് രജിസ്റ്റർ ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന പ്രാക്ടീസ് പണ്ട് മുതലേ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആധാറും കൊണ്ടുവരാറുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. ആധാർ പിന്നെ ആവശ്യം വരുന്നത് ചിലപ്പോൾ സപ്പോസ് ഈ ബർത്ത് സമയത്ത് ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.

ഉണ്ടാവുള്ളൂ. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളപ്പോൾ അത് തെളിയിക്കാൻ ചിലപ്പോൾ ആധാർ വേണ്ടി വരും. ഒരു അപൂർണമായിട്ടുള്ള പേരൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ അവർക്കത് പേര് മാറ്റണം പിന്നീടൊക്കെ വരുമ്പോൾ, പിന്നീട് ആധാറും കൂടെ പേര് മാറ്റുന്ന ഒരു ഇത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മറ്റ് ഐ ഡി ഡോക്യുമെന്റ്സ് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ 5 വർഷത്തേക്കാണ് പാസ്പോർട്ട് കൊടുക്കുന്നത്, കാരണം അവരുടെ ഫീച്ചേഴ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് വരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുന്നതിന് രണ്ട് പേരൻസിൻ്റെയും കൺസെൻറ്റ്, രണ്ടുപേരുടെ സമ്മതം ആവശ്യമാണ്. രണ്ട് പേരൻസും അവൈലബിൾ ആണെങ്കിൽ അവർ രണ്ടുപേരും അവരുടെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സുമായിട്ട് അനക്ഷ ഡി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ്, അതിൽ രണ്ടുപേരുടെ സമ്മതം ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പല പല കാരണങ്ങളായിട്ട് ചിലപ്പോൾ മറ്റേ പേരന്റെ സമ്മതം ഹാജരാക്കാൻ സാധിക്കാത്തതായിട്ട് വരും. അപ്പോൾ ഒന്ന് ചിലപ്പോൾ കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേരന്റ് വിദേശത്തൊക്കെ ആണെങ്കിൽ അവരുടെ സമ്മതം നമുക്ക് ലോജിസ്റ്റിക്കലി പോസിബിൾ അല്ലല്ലോ കാണിക്കാൻ. അപ്പോൾ അതിന് അനക്ഷർ സി ആണ് ഒരു പേരന്റ് മാത്രം സമ്മതം നൽകുന്ന ഇതിൽ. പിന്നെ ഈ എന്താ പറയുക, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളത്, സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്, ഡിവോഴ്സ് കേസ് നടക്കുന്ന ഇത്, പിന്നെ ഉപേക്ഷിച്ചു പോയ, അങ്ങനെ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ്. നമ്മളിപ്പോൾ പിണങ്ങിയിരിക്കുന്നു എൻ്റെ കൂടെയാണ് കുട്ടി എന്ന് പറഞ്ഞ്, പക്ഷേ മറ്റേ ആളുടെ സമ്മതമില്ലാണ്ട് പാസ്പോർട്ട് എടുത്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. തർക്കം നിലനിൽക്കുമ്പോൾ പിന്നെ കോർട്ടാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് കസ്റ്റഡി, വിസിറ്റേഷൻ റൈറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് നമുക്ക് വരുന്നതാണ് ഈ മൈനർ കുട്ടികളുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ 15 ഉം 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട്

0: ഉണ്ടോ മിക്കവാറും എമർജൻസി സർട്ടിഫിക്കറ്റിൽ? മനസ്സിലായി. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യുക, ആദ്യം വിവരാവകാശ നിയമപ്രകാരം പാസ്പോർട്ട് ഓഫീസിനോട് ചോദിച്ചിട്ട് ഈ കളഞ്ഞുപോയ പാസ്പോർട്ട് ഉണ്ടല്ലോ അതിന്റെ വിവരങ്ങൾ ആദ്യം ചോദിക്കുക, എന്നിട്ട് ആ പാസ്പോർട്ട് കളഞ്ഞുപോയ പാസ്പോർട്ടായിട്ട് കാണിച്ച് അത് പുതുക്കാൻ അപേക്ഷിക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അത് കൊടുക്കേണ്ട ഒരു കോളത്തിൽ കൊടുക്കണം. വെള്ള പാസ്പോർട്ട് കയ്യിലില്ലേ? എമർജൻസി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ. മനസ്സിലായി. പക്ഷെ നമുക്ക് ആ കളഞ്ഞുപോയ പാസ്പോർട്ടിന്റെ തുടർച്ചയായിട്ട് വേണം അപേക്ഷിക്കാൻ. അപ്പൊ ആദ്യം അതിന്റെ വിവരങ്ങൾ എടുക്കണം. വിവരാവകാശ നിയമപ്രകാരം 10 രൂപ ഫീസ് അടച്ച് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈത മുക്കിന്ന് ഓൺലൈൻ ആയിട്ടോ തപാൽ വഴിയോ ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്. കേട്ടില്ല? അതെ അതെ അതെ, കൈതമുക്ക്. അതെ അതെ അതെ, കൈതമുക്ക് ഓഫീസിൽ. അപ്പോ ആദ്യം ഈ കളഞ്ഞുപോയ പാസ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം താങ്കൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് റീഇഷ്യൂ ലോസ്റ്റ്, അതായത് കളഞ്ഞുപോയ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുക. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കോളത്തിൽ താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ കൊടുത്തിരുന്നാൽ മതിയാവും. ആ താങ്കൾ ഇപ്പൊ എവിടെയാണോ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ എടുക്കാം. അതെ അതെ. അപ്പൊ കറക്റ്റ് നമ്മളിപ്പോ കറക്റ്റ് താമസിക്കുന്ന നമ്മുടെ നിലവിലെ മേൽവിലാസത്തിൽ വേണം പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ.
1: അത് ഈ എഴുത്തുകുത്ത് കാര്യങ്ങളുടെ അഡ്രസ്സിൽ, പിന്നെ എന്റെ രേഖ മൊത്തം പഴയ അഡ്രസ്സിലാണ്.
0: അത് പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളിപ്പോ എവിടെയാണോ നിലവിലെ മേൽവിലാസം അതിൽ വേണം പാസ്പോർട്ടിൽ അപേക്ഷിക്കാൻ. നമ്മൾ താമസമില്ലാത്ത അഡ്രസ്സിൽ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് അപ്ഡേറ്റ് ചെയ്തിട്ട് അപേക്ഷിച്ചിരുന്നാൽ മതി. അതെ അതെ, ബാക്കി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വന്ന് എൻക്വയറി ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പറും ഉണ്ട്, 2470225. അതിലും വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം.
2: നമ്മുടെ ഫോൺ നമ്പർ 0471 2470225. വേറെ കോൺടാക്ട് മാർഗങ്ങൾ എന്തോ ഇമെയിൽ ചെയ്യാം.
0: നമുക്ക് ഇമെയിൽ ചെയ്യാം. നമ്മുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് rpo.trivandrum@cpo.gov.in ആണ്. ഇമെയിൽ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോള് പറ്റില്ല, മെസ്സേജുകൾ മാത്രമാണ് ഉള്ളത്. അതിന്റെ വാട്സ്ആപ്പ് നമ്പർ 8089685796.
2: അപ്പോ നമ്മളിപ്പോ ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ടിന്റെ കാര്യമാണ് ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ റീഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: സാധാരണയായിട്ട് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി തീരാറാകുമ്പോഴാണ് നമ്മൾ പാസ്പോർട്ട് പുതുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശയാത്ര സാധ്യമാവുകയുള്ളൂ. അപ്പം അങ്ങനെ യാത്രാ പ്ലാൻസ് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് പുതുക്കണം. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷത്തിനുള്ളിൽ പുതുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഇനി സപ്പോസ് എക്സ്പയർ ആയാൽ ഐഡിയലി 3 വർഷത്തിനുള്ളിൽ പുതുക്കാനായിട്ട് പറയും. പിന്നെ ഇനി എത്ര ഗ്യാപ്പ് വന്നാലും വിഷയമില്ല, അതിലൊരു ഫീസിന്റെ വ്യത്യാസമില്ല, പെനാൽറ്റി ഇല്ല, ഒന്നുമില്ല. എപ്പം വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ നമുക്ക് പാസ്പോർട്ട് പുതുക്കാം. പിന്നെ കറക്റ്റായിട്ട് പുതുക്കി എടുത്തു വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ പാസ്പോർട്ടിന് ഇപ്പം നിലവിൽ 10 വർഷത്തെ പാസ്പോർട്ടിന് 1500 രൂപയാണ്. അപ്പം ആ രീതി നോക്കുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളുടെ പാസ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരിതാണ്. നമ്മൾ കൃത്യമായിട്ട് പുതുക്കിയെടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് എല്ലാ ഡോക്യുമെന്റ്സിനും സർവീസസിനും ഒക്കെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ വന്നപ്പോൾ നമ്മുടെ ഇലക്ഷന് മുന്നോടിയായിട്ട് SIR ഒക്കെ നടന്ന സമയത്ത് ഒരുപാട് പേര് പാസ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട്, എസ്പെഷ്യലി NRIസിനൊക്കെ പാസ്പോർട്ട് കൃത്യമായി പുതുക്കി എടുക്കുന്നതുകൊണ്ട് അവർക്ക് SIR പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ സുഗമമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ കഴിവതും പുതുക്കി കൃത്യമായി എടുത്ത് നോക്കുക. പിന്നെ വരുന്നത് ഇപ്പോൾ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നമുക്ക് പുതുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പേജസ് തീർന്നു പോകും. നമ്മളൊരു വിദേശയാത്രയ്ക്ക് മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ 2 മുതൽ 4 വരെ ബ്ലാങ്ക് പേജസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ പേജ് തീരാറായ പാസ്പോർട്ട് പുതുക്കേണ്ടി വരും. അല്ലെങ്കിൽ പാസ്പോർട്ടിൽ എന്തെങ്കിലും ഡാമേജ്, വെള്ളം വീഴുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് പുതുക്കണം. പാസ്പോർട്ട് കാണാതാവുകയോ അല്ലെങ്കിൽ ഇതുപോലെ മോഷണം പോവുകയോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമ്മൾ പുതുക്കേണ്ടി വരും. പിന്നെ വരുന്നത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റം വരുന്ന സമയത്ത്, നമ്മൾ നേരത്തെ

0: സംസാരിച്ചാലും ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു ഇനി തിരുത്തണം, കാരണം ചില വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രോപ്പറായിട്ട് മാത്രമേ അവർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് പുതുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പങ്കാളിയുടെ പേര് ചേർക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു നഗരത്തിലായിരുന്നു, നമ്മൾ ഇന്ന് ഇതെല്ലാം വിട്ട് വന്നു നമ്മുടെ വീടായി, അപ്പോൾ നമുക്ക് അഡ്രസ്സ് മാറ്റാൻ വേണ്ടി അപേക്ഷിക്കുക. അതൊക്കെയാണ് കോമൺ ആയിട്ട് വാലിഡ് പാസ്പോർട്ടുള്ള സമയത്ത് നമ്മൾ പുതുക്കുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ അതിന് എന്ത് ഏതൊക്കെ സാഹചര്യങ്ങൾ പാസ്പോർട്ട് പുതുക്കാം എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടുണ്ട്. അത് ഏത് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പുതുക്കാൻ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം. ആരാണ്?
2: എന്റെ പേര് കൊല്ലം ജില്ലയിൽ നിന്ന് അഞ്ചൽ എന്നാണ്. എന്റെ പേര് സലീം എന്നാണ്.
1: ചോദിച്ചോളൂ.
2: ഞാൻ 94 ഒരു പാസ്പോർട്ട് എടുത്തിരുന്നു. വിദേശ രാജ്യത്തെങ്ങും ഇതുവരെ പോയിട്ടില്ല.
0: ശരി.
2: അപ്പൊ അത് പുതുക്കാനായി 2024 ഒരു അപേക്ഷ കൊടുത്തപ്പോ അത് പുതുക്കി കിട്ടുന്നില്ല. അപ്പൊ അവിടുന്ന് അറിയിക്കുന്നത് ഈ എന്റെ പഴയ പാസ്പോർട്ടിലെ ഫോട്ടോയും അവിടെ നിലവിലുള്ള റെക്കോർഡിലെ ഫോട്ടോയും വ്യത്യാസമുണ്ടെന്നാണ്. ഇങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല.
0: മനസ്സിലായി. അപ്പോ ഒന്ന് എന്തായാലും ഒന്ന് നേരിട്ട് ഞങ്ങളുടെ മെയിൻ ഓഫീസിലോട്ടൊന്ന് വരാമോ? കയ്യിലുള്ള രേഖകളും ഡോക്യുമെന്റ്സും പാസ്പോർട്ടുകളുമായിട്ട് മെയിൻ ഓഫീസ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ കൈതമുക്കിൽ ബന്ധപ്പെട്ടിരുന്നാൽ മതി. നമുക്കത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കാം. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും താങ്കൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് അത് തീരുമാനിക്കാം. മനസ്സിലായി. നമ്മൾ രേഖകളും പാസ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ച് നമ്മൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം പറയാം. അപ്പൊ വന്നിരുന്നാ മതി കേട്ടോ നേരിട്ട്.
1: നന്ദി. ഇപ്പോൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരുവനന്തപുരം സെർവ് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ബാക്കി ജില്ലകൾ
0: നമുക്ക് ആർപിഒ കൊച്ചിയുണ്ട്. ആർപിഒ കൊച്ചിയാണ് ആലപ്പുഴ മുതൽ പാലക്കാട് വരെ ഇൻക്ലൂഡിംഗ് ലക്ഷദ്വീപ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആർപിഒ കോഴിക്കോട് ഉണ്ട്, കാസർഗോഡ് വരെ ചെയ്യുന്നതിന് വേണ്ടി.
1: ശരി ശരി.
0: ഒരു ഇതും കൂടെ പറയാം, നമ്മൾ കേരളമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടെ കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് 3 പാസ്പോർട്ട് ഓഫീസുകൾ ഉള്ളത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് കൺസിഡറബിൾ നമ്പർ ഓഫ് സ്ത്രീകൾ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതും ഒക്കെ കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒരു പാസ്പോർട്ട് പെനിട്രേഷൻ കേരളത്തിൽ നല്ലതാണ്, നമ്മളത് കൂടുതൽ കൂട്ടാനും ആഗ്രഹിക്കുന്നു.
1: ഇത് എത്ര കാലാവധി, ഐ മീൻ എത്ര വർഷങ്ങളായിട്ടാണ് ഇങ്ങനെ കേരളമാണ് മുന്നിൽ?
0: എനിക്കൊന്നും ഒരുപാട് നാളായിട്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ തന്നെയാണ് മുന്നിൽ നിന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ 15 ലക്ഷത്തിന് മേലെ പാസ്പോർട്ടുകളാണ് ഒരു വർഷം ഇഷ്യൂ ചെയ്യുന്നത്, 15 ലക്ഷത്തിന് മേലെ.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ 35 വർഷമായി 3 വട്ടം വെളിയിലായിരുന്നു.
0: ശരി.
3: ഇപ്പോഴും വീണ്ടും എനിക്ക് ഒന്ന് മോന്റെ അടുത്ത് പോകാൻ ആഗ്രഹമുണ്ട്. പാസ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല.
0: കുഴപ്പമില്ല, ഇനിയിപ്പോ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിച്ചിരുന്നാൽ മതി കേട്ടോ.
3: വേറെ കുഴപ്പമില്ല.
0: വേറെ
3: 2000 1998 ഞാൻ അവിടെ നിന്നത്.
0: ആ കുഴപ്പമില്ല, പാസ്പോർട്ടുകൾ കയ്യിലില്ലേ? പഴയ പാസ്പോർട്ടുകൾ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ആ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിച്ചാൽ മതി. അക്ഷയ കേന്ദ്രയോ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററോ CSEsഓ അല്ലെങ്കിൽ താങ്കളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഈ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടച്ചിട്ട് അടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിരുന്നാൽ മതി, നമുക്ക് പാസ്പോർട്ട് പുതുക്കാം. വലിയ താമസം ഉണ്ടാവില്ല. പോലീസ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് വലിയ താമസം ഇല്ലാണ്ട് പാസ്പോർട്ട് കിട്ടും. ഭയങ്കര അത്യാവശ്യമാണെങ്കിൽ തത്കാൽ പാസ്പോർട്ടിനും അപേക്ഷിക്കാം.
1: വിളിച്ചതിന് നന്ദി. ഇപ്പോൾ അക്ഷയ കേന്ദ്രം പറഞ്ഞതുകൊണ്ടാണ്, പല അംഗീകൃത സ്ഥാപനങ്ങളും ഇത് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അക്ഷയ കേന്ദ്രം, പിന്നെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്.
0: അതെ, ഡിജിറ്റൽ ഇന്ത്യ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 40% പാസ്പോർട്ട് PCC ആപ്ലിക്കേഷൻസ് ഈ കേന്ദ്രാസ് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും അവരും നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ണറാണ്. കാരണം ഒരു ആപ്ലിക്കൻ്റ് വരുമ്പോൾ ആപ്ലിക്കൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ആപ്ലിക്കൻറ്റിനോട് വിവരങ്ങളൊക്കെ ചോദിച്ച് കറക്റ്റായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രാസും ഈ ഡിജിറ്റൽ ഇന്ത്യയിലെ CSEsയുമാണ്. ആണ്. അപ്പോൾ ഒരു നമ്മളൊരു നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ പലപ്പോഴും ആപ്ലിക്കൻറ്റിന് തോന്നുന്ന ഡൗട്ടുകളൊക്കെ ഇവരോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അക്ഷയ കേന്ദ്രസിനും അതുപോലെ തന്നെ CSEsനും കുറച്ചും കൂടെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സെഷൻസൊക്കെ നടത്താറുണ്ട്. കാരണം ഒരു ആപ്ലിക്കൻറ്റ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആപ്ലിക്കൻറ്റ് എന്ന് പറയുക എന്നോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു, എന്നോട് പറഞ്ഞില്ല. കാരണം അവരാണല്ലോ ഫില്ല് ചെയ്യുന്നത്. കേസ് പെൻഡിങ് ആണോ, പിന്നെ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇതുവരെ പഠിച്ചു, പിന്നെ സ്പെല്ലിങ്ങിൻ്റെയൊക്കെ ഇത്. അതപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നവരൊന്ന് ആപ്ലിക്കൻ്റുമായിട്ട് നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സേവാ കേന്ദ്രത്തിൽ ചെയ്യാം, പക്ഷെ നമുക്ക് ഒരുപാട് ടൈം അതിനായിട്ട് പോകും. എത്രത്തോളം കൃത്യമായി ആപ്ലിക്കേഷൻ ചെയ്തു വരുന്നു അത്രത്തോളം സ്മൂത്ത് ആയിട്ട് നമുക്ക് സേവാ കേന്ദ്രയിൽ പ്രോസസ്സിംഗ് നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കറക്ഷൻസ് ചെയ്യും. കറക്ഷനൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മൾ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ വിട്ടുപോകാൻ ഈ എന്താ പറയുക മെയിൽ ഫീമെയിൽ വരെ മാറി വന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ വരുമ്പോൾ ഈ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുന്നിടത്ത് ആക്ച്വലി ഡുവൽ മോണിറ്റർ ഉണ്ട്. ആപ്ലിക്കൻ്റിനും കൃത്യമായിട്ട് കാണാം. ആപ്ലിക്കൻ്റിനോട് എല്ലാം നോക്കി നോക്കണേന്നൊക്കെ പറയാം, എന്നാലും ചിലപ്പോൾ ഒക്കെ ഓരോ കാര്യങ്ങളും മിസ്സാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം തന്നെ ഏറ്റവും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമ്മള് പാസ്പോർട്ടിലെ മിസ്റ്റേക്സ് നമുക്ക് വലിയ പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 40% പാസ്പോർട്ട് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് അക്ഷയാസ CSEs ഇതുപോലത്തെ അംഗീകൃത കേന്ദ്രമായതുകൊണ്ട് അവർക്കും ഒരു പ്രധാനപ്പെട്ട റോള് ഉണ്ട്. പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞ് ആപ്ലിക്കൻസിനെ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്ത് തെറ്റുകൂടാണ്ട് അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് അവർ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമായിരിക്കും.
1: അതെ, മിസ്റ്റേക്സ് കുറയ്ക്കുക മാത്രമല്ല പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഫേക്ക് വെബ്സൈറ്റ്സിന്റെ ഒരു ലിസ്റ്റ്,
0: നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആപ്പ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പൈസ അടയ്ക്കാവുള്ളൂ. പിന്നെ അടയ്ക്കേണ്ടതായിരുന്നു, അതായത് നിങ്ങളുടെ തപാൽ വഴി പാസ്പോർട്ട് എത്തിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഒരു ഇത്തിരി പൈസയുടെ കുറവുണ്ട്, 5 രൂപ അയക്കണം എന്ന് പറഞ്ഞ് ഗൂഗിൾ പേയിൽ അയക്കാൻ പറഞ്ഞിട്ട് പൈസ തട്ടുന്നതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ വേറെ പൈസയൊന്നുമില്ല. ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന 1500 രൂപയിൽ തന്നെ എല്ലാ സേവനങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ചെയ്യുന്നോ ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നോ ഒന്നും വരില്ല. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് സ്കാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുക. ഒരിക്കലും പിന്നീട് ഒരു പൈസ ആരും ഒന്നിനും ചോദിക്കില്ല.
1: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
0: ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുകയാണോ? അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ നമ്മുടെ ജനനത്തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, വോട്ടർ ഐ ഡി, പാൻ കാർഡ് ഒക്കെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖയാണ്. പിന്നെ നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും കൂടെ മാത്രം മതിയാകും. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ ചെയ്യേണ്ടത്. ഫ്രഷ് പാസ്പോർട്ടിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഓൺലൈനായിട്ട് 1500 രൂപ ഫീസ് അടച്ചിട്ട് അടുത്തുള്ള സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് ആ ദിവസം ഒറിജിനൽ രേഖകളൊക്കെ ആയിട്ട് ഹാജരായിരുന്നാൽ മാത്രം
3: മതിയാവും.
0: ഇല്ല, അങ്ങനെ ഒരു കൺസെഷൻ വരുന്നില്ല. ഇല്ല, പിന്നെ താങ്കൾക്ക് ഒരു അവിടെ സേവാ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയോറിറ്റി ടോക്കൺ ഇഷ്യൂ ചെയ്യും. പക്ഷെ ഫീസിന്റെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇളവ് വരുന്നില്ല.
1: വിളിച്ചതിന് നന്ദി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളിലും വരുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ പാസ്പോർട്ടിലും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിയ നൂതന വിദ്യ എന്താണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്
0: വരും? നമുക്ക് പാസ്പോർട്ട് വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഗ്രേഡ് ഈ പാസ്പോർട്ടുകളാണ്. നമ്മളിപ്പോൾ രാജ്യത്ത് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടാണ്. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ബുക്ക്ലെറ്റിൻ്റെ അകത്ത് ഒരു RFID ചിപ്പും കൂടെ ഉണ്ടാകും. അപ്പം അതൊരു പാസ്പോർട്ടിൻ്റെ സുരക്ഷിതത്വമൊക്കെ ഇൻക്രീസ് ചെയ്യും. പാസ്പോർട്ട് ആർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ, അവരുടെ യാത്രാ വിവരങ്ങളൊക്കെ ഈ ചിപ്പിലും കൂടെ ഉണ്ടാകും. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഒരു ഫോർജറി, ഫ്രോഡൊക്കെ നമുക്ക് ഒരുപാട് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പാസ്പോർട്ട് ഇഷ്യൂവൻസുമായിട്ടുള്ള ഒരു മെയിൻ ഇത്. പിന്നെ നമുക്കിപ്പോൾ AI ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് മികച്ച രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആപ്ലിക്കൻസിനുള്ള സംശയങ്ങളൊക്കെ അവർക്ക് അവരുടെ ലാംഗ്വേജുകൾ എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ ഇതും AI ഒക്കെ വെച്ച് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വെബ്സൈറ്റിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മറുപടികൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പല 20 ഇന്ത്യൻ ലാംഗ്വേജസിൽ നമ്മൾ കോൾ സെന്റർ, നാഷണൽ വൈഡായിട്ടുള്ള ടോൾ ഫ്രീ സെന്റർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ടിന്റെ എല്ലാ വിവരങ്ങളും ഏറ്റവും സുതാര്യമായ രീതിയിൽ എല്ലാവരുടെയിലും എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആവശ്യം. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനെ നേരിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക. നമ്മൾ ഇടയ്ക്ക് ആരോടും ചോദിക്കേണ്ട, ഒരു ഏജന്റിൻ്റെയും ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ആക്സസിബിൾ ആയിട്ട് നമ്മുടെ ഓഫീസ് ഉണ്ട്. ഫോൺ വിളിക്കാം, ഇമെയിൽ ചെയ്യാം, കത്തയക്കാം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇനി കൂടുതൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എല്ലാം ചോദിച്ച് ബോധ്യപ്പെടുക. അപ്പോൾ നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ബന്ധപ്പെടുക.
1: അത് പറഞ്ഞപ്പോഴാണ് ആ നമ്പർ ഒന്നുകൂടി പറഞ്ഞത്.
0: നമ്മുടെ കോമൺ ആയിട്ടുള്ള എൻക്വയറി നമ്പർ എന്ന് പറയുന്നത് 0411240225. നമുക്കൊരു വാട്സാപ്പ് നമ്പർ ഉണ്ട്, ഇതിൽ മെസ്സേജുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ നമ്പർ 8089685796. പിന്നെ നമുക്ക് ഇമെയിൽ ഉണ്ട്, rpo.trivandrum@cpo.gov.in. പിന്നെ നമ്മുടെ തപാൽ ഉണ്ട്, കൈതമുക്ക് ഓഫീസ്.
1: ശരി, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹലോ ആകാശവാണിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളുടെ എല്ലാ സംശയങ്ങൾക്കും നിവാരണം നൽകിയ ശ്രീമതി ജീവ മരിയ ജോയ IFS ആകാശവാണിയുടെയും ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
0: നന്ദി, താങ്ക് യു.
4: ഈ മാസം 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. സ്റ്റുഡിയോയിൽ ശ്രീമതി ജീവ മരിയ ജോയോട് സംസാരിച്ചത് ഉണ്ണികൃഷ്ണൻ VS. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ശരത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി നൌഷാദ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ധ്വനി.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള ഗാനസല്ലാപം പരിപാടിയിലൂടെ കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിതഗാനങ്ങൾ കേൾക്കാം. കെ എസ് സുദീപ് കുമാർ പാടിയത്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ആദ്യം തണുവിരലാൽ തലകോതി മഴച്ചാറ്റൽ വന്നു എന്നാരംഭിക്കുന്നു. രചന മഷി.

0: കെ എസ് സുദീപ് കുമാർ പാടിയ ലളിതഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ്

0: പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ വിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇംപാക്ട്.
0: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ July 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
0: SE.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്ന് മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം

0: അലോട്ട്മെന്റും ഇന്ന് അഡ്മിഷൻ .bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനമൊന്നായ ഇന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1118 പോയിന്റ് ഉയർന്ന് 76664 നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1800 രൂപ കൂടി 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മോണയുടെ ആരോഗ്യ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ് സംസാരിക്കുന്നു.
1: നമ്മുടെ വായുടെയും ശരീരത്തിന്റെയും പൊതുവായുള്ള ആരോഗ്യത്തിന് മോണയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. പല്ലുകളെ താടിയെല്ലുമായി ബന്ധിപ്പിക്കുന്ന ഇളം പിങ്ക് നിറത്തിൽ പല്ലുകൾക്ക് ചുറ്റും ചേർന്നിരിക്കുന്ന മൃദുവായ കലയാണ് മോണ. ഇവ പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുവാനും ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുവാനും നമ്മെ

സഹായിക്കുന്നു. ബാക്കിയുള്ളിലെ രോഗങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് മോണരോഗം. മോണയെയും അനുബന്ധ ഭാഗങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളെയാണ് പൊതുവായി നമ്മൾ മോണരോഗം എന്ന് പറയുന്നത്. പല കാരണങ്ങളാൽ മോണരോഗം ഉണ്ടാകുമെങ്കിലും പല്ലിൽ പറ്റിയിരിക്കുന്ന ഡെന്റൽ പ്ലാക്ക് എന്ന നേർത്ത പാടയാണ് ഇതിൽ പ്രധാനം. വായ ശുചിയാക്കാതിരുന്നാൽ ഈ പാടയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുകയും അത് ക്രമേണ കട്ടിയായി ടാർട്ടാർ അഥവാ കാൽക്കുലസായി രൂപപ്പെടുകയും ചെയ്യും. ഇതിലെ അണുക്കൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥങ്ങൾ മോണയിൽ വീക്കമുണ്ടാക്കും. മോണ ചുവന്നു തുടുക്കുകയും മോണയിൽ വേദനയും രക്തസ്രാവവും ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് ജിഞ്ചൈവൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മോണരോഗത്തിന്റെ ആദ്യഘട്ടം. ഇത് ചികിത്സിക്കാത്ത പക്ഷം അണുബാധ താഴേക്ക് അസ്ഥിയിലേക്ക് വ്യാപിക്കും. ക്രമേണ മോണ താഴേക്കിറങ്ങുകയും പല്ലിനും മോണയ്ക്കും ഇടയിലുള്ള വിടവ് വർദ്ധിച്ച് പല്ലിന് ഇളക്കമുണ്ടാവുകയും പല്ല് പതിയെ കൊഴിഞ്ഞു പോകാനും കാരണമാവും. ഇതിനെയാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. വായ ശുചിയായി സൂക്ഷിക്കുകയും 6 മാസത്തിലൊരിക്കൽ ഡെന്റൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നതും ദന്ത സംരക്ഷണത്തിനും മോണയുടെ രോഗങ്ങളെ തടയാനും ഒരു പരിധിവരെ നമ്മെ സഹായിക്കും. വായയുടെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം ദിവസം 2 നേരമുള്ള ടൂത്ത് ബ്രഷിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റയുടനെയും രാത്രി കിടക്കുന്നതിനു മുൻപും നിർബന്ധമായും പല്ല് തേക്കണം. അതുപോലെ ഓരോ തവണയും ഭക്ഷണശേഷം വായ കഴുകുവാനും ശ്രദ്ധിക്കണം. ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് വേണം പല്ലുകൾ വൃത്തിയാക്കാൻ. വിരലുകൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ട് പല്ലിടകൾ വൃത്തിയാകില്ല. അതുപോലെ ഉമിക്കരി, ഉപ്പുപൊടി എന്നിവയുടെ ഉപയോഗം പല്ലിന്റെ തേയ്മാനം വർദ്ധിപ്പിക്കും. പല്ല് തേക്കുമ്പോൾ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് മോണയിൽ നിന്ന് പല്ലിലേക്ക് വേണം ചലിപ്പിക്കാൻ. അതായത് മേൽത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് പല്ലിലേക്ക് താഴേക്കും കീഴ്ത്താടിയിലെ പല്ലുകൾ മോണയിൽ നിന്ന് മുകളിലേക്ക് പല്ലിലേക്കും വേണം വൃത്തിയാക്കാൻ. പല്ലുകളുടെ എല്ലാ വശങ്ങളും ചവയ്ക്കുന്ന പ്രതലവും ബ്രഷ് ചെയ്യണം. ഒരുപാട് സമയം ബ്രഷ് ചെയ്യുന്നതും ഒരുപാട് ശക്തിയായി ബ്രഷ് ചെയ്യുന്നതും പല്ലിന് തേയ്മാനമുണ്ടാക്കും. ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്തു എന്നതിനേക്കാൾ ശരിയായ രീതിയിൽ തന്നെയാണോ ബ്രഷ് ചെയ്തത് എന്നതാണ് പ്രധാനം. അഴുക്ക് നീക്കം ചെയ്യാൻ ആവശ്യത്തിനു മാത്രമുള്ള ബലമുപയോഗിച്ച് ശരിയായ രീതിയിൽ 2 മിനിറ്റ് പല്ലുകൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അമിത ബലവും തെറ്റായ ബ്രഷിംഗ് രീതിയും പല്ലിന് തേയ്മാനവും മോണകൾക്ക് ക്ഷതവും ഉണ്ടാക്കും. അതുമാത്രമല്ല, പല്ലിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് മുഴുവനായി നീക്കം ചെയ്യുകയും ഇല്ല. പല്ലിന് തേയ്മാനവും പുളിപ്പും അനുഭവപ്പെടുന്നവർ മൃദുവായ ബ്രഷ് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. ബ്രഷിന്റെ ബ്രിസിൽസ് പല്ലുകളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലുള്ള ടൂത്ത് ബ്രഷ് വേണം ഉപയോഗിക്കാൻ. പല്ലുകൾ ബ്രഷ് ചെയ്തതിനു ശേഷം നാവിന്റെ ഉപരിതലവും ബ്രിസിൽസ് കൊണ്ട് സാവധാനം വൃത്തിയാക്കണം. ടൂത്ത് ബ്രഷ് ഉപയോഗശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി ടൂത്ത് ബ്രഷ് കവറിലോ ബോക്സിലോ അടച്ചു സൂക്ഷിക്കുക. ബ്രിസിൽസ് കേടായി തുടങ്ങുമ്പോൾ തന്നെ പുതിയ ബ്രഷ് വാങ്ങി ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. പരസഹായമില്ലാതെ ബ്രഷ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. ഒരു ഡെന്റൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ മൗത്ത് വാഷ്, മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്നിവയും മോണയുടെ ആരോഗ്യം നിലനിർത്താൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മൃദുവായി വിരൽ കൊണ്ട് മോണ മസാജ് ചെയ്യുന്നത് മോണയിൽ രക്തഓട്ടം കൂടാനും മോണവീക്കം കുറയ്ക്കാനും സഹായിക്കും. ബ്രഷിംഗ് കൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കാത്ത പല്ലിടകൾ വൃത്തിയാക്കാൻ ഡെന്റൽ ഫ്ലോസ്, ഇന്റർഡെന്റൽ ബ്രഷ് എന്നിവ ഉപയോഗിക്കാം. ഈർക്കിൽ പിൻ എന്നിവ കൊണ്ട് പല്ലിടകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത് മോണയിൽ മുറിവും വീക്കവും ഉണ്ടാക്കും. ദിവസം ഒരു തവണ നിർബന്ധമായും ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുന്നത് മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. നൂലുപോലെയുള്ള സ്ട്രിംഗ് ഫ്ലോസുകൾ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത് 2 ചൂണ്ടുവിരലിലായി ചുറ്റി പല്ലിടകളിലേക്ക് ഇറക്കി സാവധാനം വെളിയിലേക്ക് ചലിപ്പിച്ച് പല്ലിടകളിൽ കുടുങ്ങിയിരിക്കുന്ന ഭക്ഷണശകലങ്ങൾ വൃത്തിയാക്കാം. ഹാൻഡിലോട് കൂടിയ ഫ്ലോസും ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ വാട്ടർ ഫ്ലോസറുകളും ലഭ്യമാണ്. പല്ലിടകളിലേക്ക് ഉയർന്ന പ്രഷറിൽ ഒരു നോസിൽ വഴി വെള്ളം പമ്പ് ചെയ്ത് പ്ലാക്കും ഭക്ഷണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്ന രീതിയാണിത്. ഫ്ലോസിംഗ് ഒരിക്കലും ബ്രഷിംഗിന് പകരമല്ല. 2 തവണ ബ്രഷിംഗും 1 തവണ ഡെന്റൽ ഫ്ലോസിംഗും ചെയ്യുന്നത്, അതായത് ദിവസം വെറും 6 മിനിറ്റ് മതിയാകും. 2 നേരം 2 മിനിറ്റ് വെച്ച് ബ്രഷിംഗും 1 നേരം 2 മിനിറ്റ് ഫ്ലോസിംഗും. ഇങ്ങനെ 6 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ വായുടെ ശുചിത്വം നിലനിർത്താൻ സാധിക്കും. കൂടുതൽ ഇടയകലമുള്ള പല്ലുകൾ വൃത്തിയാക്കാൻ ഇന്റർഡെന്റൽ ബ്രഷുകൾ ഉപയോഗിക്കാം. ബോട്ടിലുകൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷിന്റെ ചെറിയ മാതൃകയിലുള്ള ഇവ പല്ലിടകളിലേക്ക് കയറ്റി വൃത്തിയാക്കാൻ സാധിക്കും. കുട്ടികളുടെ വായുടെ ശുചിത്വം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ ടൂത്ത് ബ്രഷിംഗിൽ മുതിർന്നവരുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം. കുട്ടികൾ 2 നേരം കൃത്യമായി ബ്രഷ് ചെയ്തു എന്നും വീട്ടിലും സ്കൂളിലും ഓരോ തവണയും ഭക്ഷണശേഷം വായ ശുചിയാക്കി എന്നുള്ളതും ഉറപ്പുവരുത്തണം. കുട്ടിയുടെ വായിൽ നിന്ന് ദുർഗന്ധം വരിക, ആഹാരശകലങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ചു കാണുക, ബ്രഷ് ചെയ്തു തുപ്പുമ്പോൾ രക്തക്കറ ഉണ്ടാവുക എന്നത് ബ്രഷിംഗ് ശരിയായ രീതിയിലല്ല എന്നതിന്റെ ലക്ഷണമാണ്. വായുടെ ശുചിത്വം പരിപാലിക്കുന്നതിനോടൊപ്പം ആവശ്യത്തിന് പച്ചക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയ പോഷകസമ്പുഷ്ടമായ സമീകൃത ആഹാരം

0: ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവ മോണയ്ക്ക് ബലം കൂട്ടാൻ സഹായിക്കും. ഓറഞ്ച്, നെല്ലിക്ക, നട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും മോണയുടെ ആരോഗ്യത്തിന്റെ പ്രധാന ശത്രുവാണ്. ഇവ മോണയിലേക്കുള്ള രക്ത ഓട്ടം കുറയ്ക്കും. മോണയുടെ ആരോഗ്യം നിലനിർത്താൻ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. അതുപോലെ സ്ട്രെസ്, അതായത് അമിതമായ മാനസിക സമ്മർദ്ദം, മോണയുടെ പ്രതിരോധ ശക്തി കുറയ്ക്കും. അതിനാൽ മാനസിക സംഘർഷം കുറച്ചുള്ള ജീവിത ശൈലികൾ അനുവർത്തിക്കുക. നല്ല വ്യായാമം, ഉറക്കം ഒക്കെ ശീലമാക്കുക. പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ മോണയുടെ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ പലപ്പോഴും മോണരോഗം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് പലപ്പോഴും നവജാത ശിശുവിന്റെ ഭാരക്കുറവ്, കാലം തികയാതെയുള്ള പ്രസവം എന്നിവയ്ക്ക് വഴിതെളിക്കാം. അതുകൊണ്ട് ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തി ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കണം. വീട്ടിൽ എത്ര ശ്രദ്ധിച്ചാലും ചിലർക്ക് പല്ലിൽ കട്ടിയായി അഴുക്ക് അടിഞ്ഞുകൂടാം. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. അതിനാൽ 6 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റൽ ഡോക്ടറെ കണ്ട് പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യസ്ഥിതി പരിശോധിപ്പിക്കണം. പല്ലിൽ അഴുക്കടിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് അഥവാ പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ വഴി ഇത് മാറ്റുക. ഇത് ദന്താരോഗ്യം നിലനിർത്താനും വായിലുണ്ടാകുന്ന രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് തീവ്രമാകാതെ ലളിതമായി ചികിത്സിച്ച് ഭേദമാക്കാനും സഹായിക്കും. മോണയിൽ നിന്ന് രക്തസ്രാവം, വീക്കം, വേദന, വായ്നാറ്റം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡെന്റൽ ഡോക്ടറെ സമീപിക്കണം. മോണരോഗം തുടക്കത്തിൽ ചെറുതായി തോന്നുമെങ്കിലും അവഗണിച്ചാൽ അത് പല്ല് കൊഴിഞ്ഞു പോകുവാൻ വരെ കാരണമാകാം. മോണയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും മോണരോഗങ്ങളുടെ ഗൌരവത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മെയ് 12 അന്താരാഷ്ട്ര മോണാരോഗ്യ ദിനം, വേൾഡ് ഗം ഹെൽത്ത് ഡേ ആയി ആചരിക്കുന്നു. പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യത്തിനായി ദിവസവും കുറച്ചു സമയം മാറ്റിവെക്കുക. നമ്മുടെ ചെറിയൊരു ശ്രദ്ധയും സമയവും മതി ആരോഗ്യമുള്ള മോണയ്ക്കും ആരോഗ്യമുള്ള പുഞ്ചിരിക്കും.
1: മോണയുടെ ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ കീർത്തി ചന്ദ്.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിൽ.

0: ിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസലിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസലിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം

0: 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2 ലക്ഷം കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBJU തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
2: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to June 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 ഗോളുകളുടെ സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21-നാണ് യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ സ്ലൊവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 1:00.

ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1.

0: 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടി, 9 4 9 6 5 9 6 3 2 1. ഇന്ന് ഗാനസലാപം അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതട്ടെ. ആദ്യത്തെ അതിഥി ആരാണ് എന്ന് നോക്കാം. ഹലോ. ആ ഹലോ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ഡൽഹി പുതിയവള മുതുകുളം പട്ടോളി മാർക്കറ്റ്. അന്നത്തെ ഓർമ്മച്ചത്ത് സാരിക്ക് സാരി അയച്ച കത്ത് വായിച്ച ഗഡു പ്രവാചകന്മാര്, രണ്ടാമത്തെ കത്ത് റെക്കോർഡ് ചെയ്ത കാസറ്റിൽ, വളരെ സന്തോഷം.
1: അപ്പം ഇഷ്ടപ്പെട്ടു അല്ലേ?
2: അവിടെ സത്യന്റെ ജന്മദിനം ഇന്നാണല്ലോ, ചരമവാർഷികം, കൂടെ കുഞ്ചാക്കയുടെ ആണല്ലോ.
1: അതെ അതെ അതെ.
2: ഞാൻ 4 വയസ്സുമുള്ള റേഡിയോ ശ്രോതാവാണ്. 71 വയസ്സ് കഴിഞ്ഞ ഞാൻ 3 റേഡിയോ ടേപ്പ് റെക്കോർഡുണ്ട്, കാരണം വളരെ ആകർഷകമായ പരിപാടികളാണ്
1: ഈ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത്. ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്ന മുമ്പേ നമ്മൾ കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നതാണോ?
2: അപ്പൊ അതിനുള്ള 3 വർഷം കൊല്ലത്ത് ഒരു കഥയെന്ന ഭാഗ്യത്തിന് കിട്ടി.
1: കാസറ്റ് എവിടെ നിന്ന് കിട്ടും? കൊല്ലത്ത് അവിടെ മാത്രമേ ഉള്ളൂ അല്ലേ?
2: കൊല്ലത്തല്ല, കാസറ്റ് ഇപ്പൊ ആക്ടിംഗ് കടയ്ക്ക്.
1: ആ ശരി, വളരെ അപൂർവമായി മാറിയിരിക്കുന്നല്ലോ.
2: 200 രൂപ.
1: അതെന്താണ് കാസറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന? വേറെ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ധാരാളം മറ്റ് ഉപാധികളുണ്ടല്ലോ.
2: ഫോണിൽ കൂടെ ഒക്കെ ചെയ്യാം.
1: എന്നാലും നമുക്കിതൊരു
2: പിന്നെ അത് പെൻഡ്രൈവ് ആക്കി.
1: എന്നാലും ഇതൊരു നൊസ്റ്റാൾജിയ അല്ലേ?
2: കാലം കഴിഞ്ഞപ്പോ പഴയതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ.
1: പണ്ട് നമുക്കതൊരു ഒരു വല്ലാത്തൊരു ഹരമായിരുന്നു കാസറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ശരി, അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: ഗാനം പറഞ്ഞത് 1965 കാക്ക് ഇണപ്രാവ് എന്ന ചിത്രത്തിലെ കാക്കത്തമ്പുരാട്ടി മണവാട്ടി. ഇന്ന് സത്യന്റെ 55-ാം ചരമവാർഷികം, കുഞ്ചാക്കയുടെ 50-ാം ചരമവാർഷികം, കൂടാതെ എന്റെ ഭാര്യയുടെ അച്ഛൻ ചേർത്തല ചന്ദ്രശേഖരൻ മാസ്റ്ററുടെ 25-ാം ചരമവാർഷികം അധ്യാപകനായിരുന്നത് പേടി
1: കേട്ടു അല്ലേ?
2: ചലച്ചിത്ര അധ്യാപകനാണ്, ശൈലജ തിയേറ്റർ നാടക കമ്മിയുടെ ഉടമയായിരുന്നു പ്രശസ്തമായ. അത് ശ്രീകുമാരം തമ്പി, രാജീവ് ബാലങ്കർ, രാജമ്പീല ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: സമർപ്പിക്കുന്നത് മുംതാസ് ബീഗം മയ്യനാട്, പ്രത്യേകിച്ച് സന്തോഷ് കുമാർ വെട്ടിവർക്കാവ്, കൂടാതെ പുതിയുള്ള ആർ സോമശേഖര പിള്ള, ഗീത സനശായി, മുതുകുളം നിർമ്മൽ സ്വാമി, രവിരാജൻ, അജിത റാണി എന്റെ ബന്ധുക്കളാണ്. ഒരു മകള് പൃഥ്വിരാജ് ബെഹറിൻ ജോലി നോക്കുന്നു. ഒരു മൂത്ത പ്രിയങ്ക വീട്ടിൽ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യുക. പിന്നെ 1998 ആദ്യം റേഡിയോ മേടിച്ചു കൊടുത്ത രാമപുരം കായംകുളത്തിന് വടക്ക്, മേക്കാട്ട് വനത്തിൽ അന്നമ്മ ഫിലിപ്പ്, മക്കൾ രാജു ഫിലിപ്പ്, സത്യൻ ഉദയൻ, സച്ചു ഫിലിപ്പ്, വിജയശ്രീ, രാജശ്രീ,
1: ഒരുപാട് പേരുണ്ടല്ലോ.
2: പിന്നെ എന്റെ ഭാര്യ ശൈലജ.
1: ശരി,
2: നടക്കട്ടെ.
1: അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? മലയാളത്തിലെ വലിയ നടൻ സത്യൻ, അദ്ദേഹത്തിനുള്ള ഒരു ഒരു ആദരാഞ്ജലി കൂടിയാണ് ഈ ഗാനം അല്ലേ?
2: കുഞ്ചാക്കു വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ ചന്ദ്രശേഖരൻ മാസ്റ്റർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അദ്ദേഹം 73 വയസ്സിൽ മരിക്കുന്നവരെ റേഡിയോ ശ്രോതാവും യേശുവാസിനെ ജീവനതുല്യം സ്നേഹിക്കുകയും ചെയ്തിരുന്നു.
1: അപ്പൊ നമുക്ക് ഗാനം
2: എന്നെ പോലെയും ലക്ഷക്കണക്കിന് മറ്റാളുകളെ പോലെ
1: ഗാനം നമുക്ക് ഗാനം കേട്ടാലോ?
2: ഇനിയും
1: വിളിക്കണം കേട്ടോ. ഇനിയും നമുക്ക് ഇതുപോലെ വിളിച്ച് ചെറിയ കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വലിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ശരി, എന്നാൽ ഗാനം കേൾക്കാം. വയലാർ എഴുതി, ദക്ഷിണാമൂർത്തി ഇടം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇണപ്രാവുകൾ.
3: കാക്കത്തമ്പുരാട്ടി

0: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ,
1: ഹലോ.
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
1: താങ്ക് യു. നമ്മളെ സാറല്ലേ?
0: അതെ.
1: ഞാൻ
0: ആ
1: സാറിനോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.
0: ഓ, പേര് പറഞ്ഞാൽ കുറച്ചുകൂടി
1: ഞാൻ
0: നന്നായിരുന്നു.
1: ഒരുപാട് പ്രാവശ്യം സാറിനോട് സംസാരിച്ചു.
0: അതെ, അങ്ങയുടെ പേര് പറയൂ. പേര് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ.
1: എന്റെ പേര് മഹേഷ്.
0: ആ മഹേഷ്.
1: ഞാൻ
0: സ്ഥലം സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണ്
1: തൃക്കുന്നപ്പുഴ, ആലപ്പുഴയിൽ.
0: ആ തൃക്കുന്നപ്പുഴ. പിന്നല്ല നമ്മള്. ആ ഞാൻ പേര് പറയാൻ പറയുന്നതിന് കാര്യം എന്നറിയോ, മറ്റുള്ളവരും കൂടെ അറിയട്ടെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ പത്ത് പേര് അറിയട്ടെന്നേ, നമ്മുടെ ശബ്ദം 10 പേര് കേൾക്കട്ടെന്നേ. ആ പറഞ്ഞു. രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും അശ്വതി വിജയനും പാടിയ ഗാനം അല്ലേ? ഇല്ലല്ല, കട്ടാക്കില്ല. പറഞ്ഞോ.
1: എനിക്ക് സമർപ്പിക്കാനുണ്ട്.
0: ഓ, പറഞ്ഞോളൂ.
1: പിന്നെ ഞാൻ എന്റെ ശ്രീഭദ്ര പ്രാർത്ഥന സമിതി എത്തുന്നവരും പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ചന്ദ്ര പിന്നെ ചന്ദ്ര എത്തുന്നവർ പിന്നെ ഒത്തിരിയും കൂട്ടുകാരുണ്ട്. പറയാം, സൗദ അമ്പിളി ഒത്തിരിയും കൂട്ടുകാരുണ്ട്.
0: ആ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം മുഴുവൻ അവരുടെ പേര് മാത്രമേ പറയാൻ സമയം കണ്ടുള്ളൂ അല്ലേ? പറഞ്ഞു.
1: ഒത്തിരി ആൾക്കാരുണ്ട്. അഖണ്ഡനാമ സമിതിയുണ്ട് ഞങ്ങൾക്ക്, ശാരദ പ്രദേശ് അഖണ്ഡനാമ സമിതിയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തും പിന്നെ അതുപോലെ തന്നെ ഈ ആകാശവാണി തങ്കമണി പുരുഷൻ പിന്നെ എന്റെ ഭാര്യ ലളിത മരിമോള് അഞ്ജു കലേഷ് ഞങ്ങളെ കൊച്ചുമോന് അഖിലേഷ്, അതായത് ഞങ്ങളുടെ കൊച്ചുമോന്റെ ജന്മദിനമാണ് ജൂലൈ 6 തീയതി.
0: കൊച്ചുമോന്റെ പേരെന്താണ്?
1: കൊച്ചുമോന്റെ പേര് അഖിലേഷ്.
0: അഖിലേഷ് എത്ര പഠിക്കുന്നു?
1: അയാളിപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുക.
0: സ്കൂളിൽ പോയിക്കല്ലേ?
1: സ്കൂളിൽ പോയിരുന്നു. സ്കൂളിൽ പോയിക്കാണ്. ഞാൻ അമ്പലത്തിൽ, നമ്മളെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഈ സമൂഹ പ്രാർത്ഥനയുണ്ട്. അതിന് അവിടെ വന്നിരുന്നോ വിളിക്കുന്നത്. എനിക്ക് റേഡിയോയിലും കേൾക്കാനൊക്കൊന്നുമില്ല ഇപ്പൊ.
0: അതെന്താ?
1: കാരണം ഞാൻ അമ്പലത്തിൽ ഇരിക്കുമല്ലേ.
0: ഓ ഓ ഓ,
1: അങ്ങനെ വിളിക്കുമല്ലെന്ന് അറിയാൻ വയ്യായിരുന്നു, അങ്ങനെ വിളിച്ചതായിരുന്നു.
0: ശരി ശരി. അപ്പോ അഖിലേഷിന്റെ ജന്മനാൾ എന്നാ പറഞ്ഞത്?
1: ജൂലൈ 6ാം തീയതി
0: വരാൻ പോകുന്നേ ഉള്ളു അല്ലേ? അപ്പൊ ഏതായാലും നമ്മൾ നേരത്തെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അഖിലേഷിനോട് ജന്മദിന ആശംസകൾ പറഞ്ഞേക്കും.

0: ആ അതെ അതെ
1: കേട്ടോ,
0: അതെ
1: രണ്ടാം ക്ലാസ്സിൽ ആണെങ്കിൽ സംസാരിക്കും, മിടുക്കനൊക്കെ അല്ലേ.
0: അതെ അതെ അതെ
1: ആ, അപ്പോൾ
0: സംസാരിക്കണം.
1: കാര്യങ്ങൾ പറയണം കേട്ടോ, റേഡിയോ കേൾക്കാൻ പറയണം, റേഡിയോയിൽ
0: സാറേ
1: കൂടെ ഇങ്ങനെ.
0: ഒരു ഒരു
1: ഓ
0: മിനിറ്റ് കട്ട്
1: ഓ
0: ആക്കരുത്, എനിക്ക്
1: ഓ
0: ഒരു എൻ്റെ ഒരു കൂട്ടുകാരത്തിക്ക് സംസാരിക്കണം.
1: ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ഹലോ,
1: ഹലോ, പേര് പറയൂ, ആരാണ്?
2: ചന്ദ്ര എന്നാണ്.
1: ചന്ദ്ര. എവിടെ സ്ഥലം? സ്ഥലം
2: ആണ്.
1: സ്ഥലം അവിടെ തന്നെയാണോ, തൃക്കുന്നപ്പുഴ തന്നെയാണോ?
2: ആ, തൃക്കുന്നപ്പുഴ തന്നെയാണ്. മഹേഷിന്റെ വീടിന്റെ അടുത്താണ്. ഞങ്ങളെല്ലാം കൂടെ ഒരു
1: റേഡിയോ ശ്രോതാവ്, റേഡിയോ ശ്രോതാവാണ് അല്ലേ?
2: ആണ് ആണ്.
1: കൂടെ കൂടെ പാട്ടുകളൊക്കെ പാടും,
2: അതെ,
1: പാട്ട് കേൾക്കും
2: കേൾക്കും പാടും.
1: ശരി, അപ്പോൾ ഇന്ന് അദ്ദേഹം ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രാക്ഷസ രാജാവ് എന്ന സിനിമയിൽ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളുമായി കൊടുക്കണമെന്ന് സുഹൃത്തുക്കൾക്കുമായി കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടാലോ? വിളിച്ചതിന് നന്ദി. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. പ്രത്യേകിച്ച് അഖിലേഷിനോട് അന്വേഷണം അറിയിക്കണം. ശരി, അപ്പോൾ ഗാനം കേൾക്കാം, ഗാനം കേൾക്കാം. രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി വിനയൻ എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസ്, ചിത്ര, അശ്വതി വിജയൻ എന്നിവർ പാടിയ ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ ഹലോ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.

0: ഹലോ.
1: ഹലോ സ്വാമി, ഞാൻ
0: ഗാനശലാപത്തിലേക്ക്
1: സ്വാമി.
0: സ്വാഗതം. ശരി ശരി ശരി.
1: സ്വാഗതം.
0: ഓ, എന്ത്
1: ആ ആ
0: എന്ത് അല്പം
1: എന്റെ
0: താമസം
1: പേര്,
0: താമസം വന്നു, എന്തു പറ്റി?
1: ഞാൻ വിളിച്ച് മാഡമായിട്ട് സംസാരിച്ചു, അപ്പൊ പിന്നെ മാഡം ആയിരിക്കും സംസാരിക്കുന്നതെന്ന് കരുതി പോയി.
0: അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: ആ ഉണ്ട്, ഞാൻ മാറി നിൽക്കാം.
0: ഒന്ന് മാറി നിൽക്കുക.
1: പിന്നെ ഞാന് കൊല്ലം ജില്ലയിലെ
0: ശരി, അതിന് അതിന്
1: മലപ്പുറത്ത് ആണ്.
0: അതിനു മുമ്പ് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്, അതൊന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി,
0: ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി,
1: ഗാനം
0: ലങ്കാദഹനം എന്നുള്ള ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം അല്ലേ?
1: പാടിയോ?
0: ശരി, അപ്പോൾ നമുക്ക് ഈശ്വരൻ വിരുന്നിന് പോയ കഥ നമുക്ക് കേൾക്കാം. ഈ വിളിക്കുന്ന ആളുടെ പേര് പറയൂ.
1: എന്റെ പേര് ഇന്ദിര പായ്.
0: ഇന്ദിര, എവിടെന്നാ വിളിക്കുന്നേ?
1: ഇടയ്ക്കാട്, കൊല്ലം ജില്ലയിലെ ഇടയ്ക്കാട്.
0: കൊല്ലം ജില്ലയിലെ ഇടയ്ക്കാട്.
1: പ്രസിദ്ധമായ ദുര്യോധന ക്ഷേത്രം കൂടിയുള്ള,
0: അതെ അതെ അതെ അതെ അതെ, ഞാനത് പറയാൻ വരികയായിരുന്നു. ശരി,
1: അതിന്റെ തൊട്ടടുത്ത്,
0: തൊട്ടടുത്താണോ? അതിന്റെ തൊട്ടടുത്താണോ വീട്?
1: അവിടെ വിളിച്ചാൽ നമ്മുടെ വീട്ടിൽ കേൾക്കും, അത്ര ദൂരേ
0: തന്നല്ലേ, അത്ര ദൂരമേ ഉള്ളൂ. വിളിച്ചാൽ വിളി കേൾക്കുന്ന അകലമേ ഉള്ളൂ അല്ലേ? അതെ, വീട്ടിൽ
1: കേൾക്കുന്ന ദൈവമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഞാനൊരു 15 വർഷം മുമ്പ് ആകാശവാണി വിളിച്ചിരുന്നു.
0: ആ,
1: അന്ന് ലീലാമ്മ മാഡം ആണോ രാജശ്രീ മാഡം ആണോ എന്ത് ആരാണെന്ന് അറിയില്ല എനിക്ക്. അവര് അന്ന് എന്നെ പ്രശംസിക്കുകയും ചെയ്തേ.

0: പോലെ മാന്യമായി സംസാരിച്ച ഒരു വ്യക്തി ഇല്ലെന്നൊക്കെ അന്ന് അങ്ങനെ അണങ്ങ് വിളിച്ച് അന്തി ചോദിച്ച പാട്ട് എനിക്ക് കിട്ടിയില്ല. അതിന് മുമ്പ് അവര് വേറൊരാള് വിളിച്ചു പോയി. പിന്നെ മാഡം തന്നെ ഒരു പാട്ട് സെലക്ട് ചെയ്തു.
1: ശരി ശരി. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇന്ദിരാഭായി?
0: വീട്ടിൽ എനിക്ക് ആരും ഇല്ല. എന്റെ ഭർത്താവ് 2 വർഷം June 4 2 വർഷം കഴിഞ്ഞ്
1: മരിച്ചു.
0: പിന്നെ ഞാനേ ഉള്ളു. മക്കളൊക്കെ കൊണ്ടുപോയി എടുത്ത. അവരൊന്നും നമ്മളെ അത്ര ഗവനിക്കത്തില്ല.
1: ഈ
0: കഴിഞ്ഞ മെയ് അവസാനം ഇടി പറ്റിയപ്പോ നമ്മുടെ ദേഹത്ത് ഇടി കാഞ്ഞായിരുന്നു.
1: അയ്യോ, എന്നിട്ട് എന്ത് പറ്റി?
0: ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് വിളിക്കാവുന്നു. ഈ പാട്ട് ചോദിക്കുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട്.
1: ഓ, പറഞ്ഞോളൂ.
0: നമ്മക്ക് 30 വർഷമായി ചായക്കടയായിരുന്നു. അപ്പൊ അവിടെ ജോലി ഇല്ലായിരുന്നു. എന്റെ ഭർത്താവ് സുഖമില്ലായപ്പം നമ്മളൊരു ഹോട്ടലിൽ ജോലിക്ക് പോയി. അപ്പൊ അത് അജിസാറ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ വാർഡനായിരുന്നു അദ്ദേഹം. ആ ഹോട്ടലിലാ നമ്മള് പോയ. അവിടെ ഊണ് വിളങ്ങിക്കൊണ്ടിരുന്നപ്പം ഊണ് അങ്ങ് തീർന്നു പോയി. അപ്പൊ നമ്മുടെ ഹോട്ടലിലെ ജോലിക്കാരൻ ദേവരാജൻ, അയാൾ ഉച്ചയ്ക്ക് എന്തോ മരുന്ന് കഴിക്കുന്ന ആളാ. അദ്ദേഹത്തിന് ചോറ് മതി. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട്, അവിടെ പോയി ഒരു ഊണ് വാങ്ങിക്കൊണ്ടുപോകും, നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. അതയാള് പോകത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോ ഉണ്ട് അടുക്കള ഭാഗത്തു നിന്നൊരു പാട്ട് കേൾക്കുന്നു. ഒരു പിടി ചോറിഞ്ഞായി യാചിച്ചു ദൈവം.
1: ആ ഒരു സന്ദർഭം യോജിച്ചു വന്നു അല്ലേ?
0: അജിസാർ എന്നെ വിളിച്ചു ചോദിച്ചു, ഇന്ദിരാമോ അവിടെ എന്തുവാ? ഞാൻ പറഞ്ഞ ഗാനമേളയാ നടക്കുന്നേ. സാറാ അതിന്റെ കാരണക്കാരൻ. അപ്പൊ സാറ് ഈശ്വരന് ഒരിക്കൽ വിരുന്നിനു പോയി എന്നും പറഞ്ഞു സാർ. അതിന് ഞാൻ അന്നേ വിചാരിക്കും ഈ പാട്ടൊന്ന് ചോദിക്കണം, എവിടെങ്കിലും ദേവരാജം കേൾക്കുന്നുണ്ടെങ്കിൽ കേക്കട്ടെ.
1: പിന്നെ
0: എന്റെ വീട്ടിൽ 2 മക്കളാ എനിക്ക്. മൂത്ത മകൾ ശിവരഞ്ജിനി, അവരുടെ ഭർത്താവ് ബിജു, മകള് ഗായത്രി, മകൻ ശ്രീശാന്ത്.
1: ഇളയ
0: മകള് ശാന്തിനി, അവരുടെ ഭർത്താവ് ഹരീഷ് കുമാർ, ഒരു മകളെ ഉള്ളു പിന്നെ ഹരിപ്രിയ.
1: ശരി, അപ്പോ നമുക്ക്
0: വേണ്ടി കൂടെ ആ പാട്ട്.
1: ശരി, അപ്പം
0: കേട്ടോണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും ഈ പാട്ട് നോക്കി കേൾക്കാം. നല്ല
0: രസം. ഓരോ സംസാരങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാ.
1: അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം കേട്ടാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ സമയം വളരെ.
0: തീർച്ചയായിട്ടും
1: വിളിക്കണം, തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള രസകരമായ ഏതെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈശ്വരനൊരിക്കൽ
0: ആവശ്യപ്പെട്ടു.
1: ശരി,
0: ഞാൻ പറഞ്ഞു എനിക്ക് പാട്ടൊന്നും അറിയില്ല, ഞാൻ ആരും അറിയില്ല, ലളിതഗാനം പാടാം.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ. ശരി, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഒരു ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ.
0: ശരി,
1: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ലങ്കാദഹനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ആലപ്പുഴ ജില്ലയിൽ നിന്ന് അമ്പലപ്പുഴയിലെ ശിവവി മോഹൻ.
0: മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ?
1: സാറിനോട് ഞാൻ രണ്ടാമത്തെ തവണയാണ് സാർ. കാരണം 2024 നവംബറിലാണ് അന്ന് കിട്ടിയത്. പിന്നെ വിളിച്ചിട്ടൊന്നും കിട്ടിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഒരു വർഷമായിട്ട് കത്തുകളൊന്നും അയക്കാറില്ല.
0: അതെന്തേ?
1: കത്തുകൾ അയക്കാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ പിന്നെ അതിനൊന്ന് താമസം വന്നു സാർ. പിന്നെ മൊബൈൽ എന്റെ റേഡിയോ ഒന്ന് കംപ്ലൈന്റ് ആയി ഇറക്കി. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കഴിഞ്ഞ അങ്ങേ തിങ്കളാഴ്ച വിളിച്ച് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റിയില്ല സാർ, സംസാരിക്കാൻ പറ്റിയില്ല.
0: അതെന്തോ കട്ട്, അത് ചിലപ്പോ അത് കട്ടായി പോയതായിരിക്കാം കേട്ടോ.
1: അല്ല, മറ്റേ മൊബൈൽ അല്ല, ഇത്
0: ഏതായാലും നമുക്ക് ഇപ്പോൾ കിട്ടിയല്ലോ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായല്ലോ. പിന്നെ നമുക്ക് ഈ ഗാനശലാപത്തിൽ ഇങ്ങനെ ഓ
1: അല്ല സാർ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ റേഡിയോ പരിപാടികളൊന്നും മിസ് ചെയ്യാറില്ല കേട്ടോ.
0: അങ്ങനെ നമ്മൾ മിസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം റേഡിയോ അവിടെ ഇരുന്ന് തന്നെത്താൻ ഇരുന്ന് പാടുകയും പറയുകയും കഥ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ജോലിയും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വശത്തോടെ ഇങ്ങനെ പോവുക, അതല്ലേ? അപ്പോ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? കൈതപ്പുറം എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അനിയത്തിമാരുടെ പേരൊക്കെ പറഞ്ഞോളൂ.
1: അനിയത്തിമാരുടെ പേര്, ഒരാള് കുഞ്ഞുമോള്, ഒരാള് ജനിമോള്. ഹസ്ബൻഡിന്റെ പെങ്ങന്മാരാണ് രണ്ടുപേരും. ഒരാള് റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാണ് ജനിമോള്.
0: ഇത്രയേ ഉള്ളൂ അവിടുത്തെ വിശേഷങ്ങളൊക്കെ.
1: വിശേഷങ്ങള് നന്നായിട്ട് പോകുന്നു സാർ.
0: വലിയ കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
1: കുഴപ്പങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ
0: വിളിച്ച് തന്ന ആളിനെ സംസാരിക്കണമൊന്നുമില്ല. ഓ, പിന്നല്ല, കൊടുക്കൂ. ഓ, നമസ്കാരം. ഫോൺ വിളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു നിക്കുകയാണല്ലേ. ശരി. പേര്? ഓ, അങ്ങനെ പോകുന്നു. അങ്ങനെ പേരെന്താണ്?
2: മോഹനൻ.
0: മോഹൻ എന്ത് ചെയ്യുന്നു?
2: ഞാൻ ചില വർക്കൊക്കെ ഉണ്ടായിരുന്നില്ല, മീൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില വർക്കുണ്ട്. ഇപ്പൊ ചെയ്യുന്നില്ല.
0: ശരി, നിർത്തിയതാണോ അതോ?
2: എന്തോ
0: നിർത്തിയതാണോ അതോ ലാഭം അങ്ങനെ ഇല്ലാത്തതോ?
2: തന്നല്ലേ.
0: ശരി ശരി ശരി ശരി.
2: പിന്നെ ആകാശവാണിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ മനുഷ്യന്റെ അറിവും ജ്ഞാനവും എല്ലാം കിട്ടുന്നൊരു,
0: പിന്നെ നമുക്ക് എന്തുമാത്രം അറിവും അറിവും വിജ്ഞാനവും അല്ല, അറിവും വിനോദവുമാണ് നമ്മൾ പങ്കുവെക്കുന്നത് അല്ലേ?
2: അതെ അതെ അതെ. കാരണം നമ്മൾ ടിവി ഓൺ ചെയ്താൽ നമുക്ക് കാണാൻ പാടില്ലാത്തതും കാണേണ്ടതും എല്ലാം ഉണ്ട്. നമ്മള് മാതാപിതാക്കൾക്കും മക്കൾക്കും ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത സംഗതികളൊക്കെ. പക്ഷെ റേഡിയോ ഓൺ ചെയ്താൽ എല്ലാവർക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളെ പറയുകയും അറിവുണ്ടാകുകയും ചെയ്യും. വലിയ ഇത് തന്നെയാണ്.
0: അപ്പൊ നമുക്ക് നന്ദിയുണ്ട്. നമ്മളെ മറക്കാതെ നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം.

0: നമുക്ക്
1: ആ കാര്യം നമുക്ക് ധാരാളം ധാരാളം ശ്രോതാക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്ന് തൊട്ട് രണ്ട് വരെ നമ്മുടെ കൺസോളിൽ ഇങ്ങനെ ധാരാളം ഇങ്ങനെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഏതായാലും പിന്നെ ഇത്രയും ആൾക്കാർ വിളിക്കുകയല്ലേ, ലക്ഷക്കണക്കിന് ശ്രോതാക്കളല്ലേ നമ്മള് നമ്മുടെ കൂടെ ഉള്ളത്. അതെ അതെ. അപ്പൊ നമുക്ക് ഏതായാലും അപ്പൊ നമുക്ക് മറ്റുള്ളവർക്കും കൂടി അവസരം കൊടുക്കണം. തീർച്ചയായിട്ടും അവസരം കൊടുക്കണം. അപ്പോ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കണം. നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമായി. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതിയ ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഉള്ളടക്കം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ ഗാനശലാപത്തിലേക്ക് ഹലോ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് കേൾക്കുന്നില്ലേ? ഓ നമസ്കാരം. അതെ, പേര് പറയൂ.
1: കൊല്ലം ജില്ലയിൽ നിന്ന്.
0: ഫോണ് കിട്ടി, ഫോണ് കണക്റ്റ് ആയതിന്റെ ഒരു ഒരു സന്തോഷമാണോ അതിന്റെ ഒരു ഒരു ഒരു ഒരു അത് ശരി. അപ്പോ ഇന്ന് ഞാൻ തുടക്കത്തിൽ ചോദിക്കട്ടെ, ഏത് ഗാനമാ കേൾക്കേണ്ടത്? ഗസൽ സിനിമയിലെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അല്ലേ? ശരി ശരി, ആ പാട്ട് കേൾപ്പിക്കാം. പറയൂ നസീമ, വീട്ടിലെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട്. മൂത്ത മോൻ കോള് കഴിഞ്ഞ് ഒരു കമ്പനിയില് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനുണ്ട് കാര്യമുണ്ട്. ഇളയ മോൻ പ്ലസ് ടു പഠിക്കുന്നു, ഇന്ന് അവൻ അവധിയാണ്.
0: ശരി ശരി.
1: വിഭാഗ വർഷമാണ് ജൂൺ 20. ഇരുപത്തിരണ്ട് വർഷമാണ്
0: ജൂൺ 20. നിങ്ങളുടെ 20-ാം വാർഷികമാണ് അല്ലേ?
1: 22-ാം വാർഷികമാണ്.
0: അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഇപ്പൊ കിട്ടി, ഇപ്പൊ കിട്ടിയല്ലോ. ഓടി ഓടി വന്ന് ഫോൺ എടുത്ത കോൾ ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് ഒരല്പം ഒന്ന്, അപ്പൊ കിട്ടി. അപ്പൊ കോള് കിട്ടിയപ്പോഴത്തേക്ക് ഇവിടെ ആണോ അതോ വേറെ ആർക്കെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത്?
1: ആദ്യം വേറെ നാടാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്കാണോ കിട്ടിയാണോ
0: കൺഫ്യൂഷൻ എല്ലാം മാറിയല്ലോ അല്ലേ? ശരി ശരി, അപ്പൊ ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് റിലാക്സ്
1: ചെയ്തോളൂ.
0: ശരി ശരി. ഇങ്ങനെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ?
1: കൊണ്ടുവരും.
0: കട എന്താ ജോലി? എന്താണ്? കടയാണോ? തയ്യക്കടയാണല്ലേ. നമുക്ക് പ്രിയപ്പെട്ട കുറേ ശ്രോതാക്കളുണ്ട്, ഇതേപോലെ നമ്മുടെ തയ്യൽ തൊഴിൽ ചെയ്യുന്ന പ്രിയപ്പെട്ട കുറേ ശ്രോതാക്കളുണ്ട്.
1: കേൾക്കാറുണ്ട്.
0: ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, ആർക്കൊക്കെ? ഹലോ, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അപ്പോ വിവാഹ വാർഷികം ജൂൺ 20 അല്ലേ? ജൂൺ 20 വിവാഹ വാർഷികം ആഘോഷിക്കാൻ. അതെ, അപ്പൊ നമുക്ക് ഏതായാലും ഈ ഭാഗ്യം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഭാഗ്യം കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാ കിട്ടിയത്. ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ഇതേപോലെ സംസാരിക്കാം, ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരി എഴുതി, ബോംബെ രവീണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം ഗസൽ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, പേര് പറയൂ.
1: അഷറഫ്, വെസ്റ്റ് കൈപ്പുറം, വളാഞ്ചേരി.
0: വളാഞ്ചേരി,
1: വെസ്റ്റ് കൈപ്പുറം.
0: വെസ്റ്റ് കൈപ്പുറം,
1: വളാഞ്ചേരിക്കടുത്ത്.
0: എന്താ വെസ്റ്റ് കൈപ്പുറം എന്ന് പറയുന്നത്?
1: രണ്ട് കൈപ്പുറം,
0: രണ്ട് കൈപ്പുറമുണ്ട്, ഈസ്റ്റ് കൈപ്പുറമുണ്ട്, വെസ്റ്റ് കൈപ്പുറമുണ്ട് അല്ലേ?
1: അതെ അതെ.
0: എന്ത് ചെയ്യുന്നു അഷ്റഫ്?
1: മുമ്പത്തെ കോളർ പറഞ്ഞതുപോലെ തയ്യലാണ്.
0: ആ ആ നമുക്ക് ഈ രഞ്ജിനിയിലേക്ക് കത്ത് അയക്കാറില്ലേ അഷ്റഫ്?
1: രഞ്ജിനിക്ക് എഴുതാറില്ല, പ്രോഗ്രാം കേൾക്കാറുണ്ട്.
0: ഇപ്പോ പ്രോഗ്രാം എവിടെയോ അഷ്റഫിന്റെ പേര് കണ്ടതുപോലെ തോന്നിയിട്ടുണ്ട്. എഴുത്ത് പെട്ടിയിലേക്ക് അയക്കാറുണ്ടല്ലേ?
1: കുറവാണ്,
0: കുറവാണ്. ആ പോട്ടെ, ഇവിടെ അവിടെ കേൾക്കാറുണ്ട്. അപ്പൊ കൈപ്പുറത്ത് തന്നെയാണോ വീട്?
1: കൈപ്പുറത്ത് തന്നെയാണ് വീട്. വർക്ക് ചെയ്യുന്നത് വളാഞ്ചേരിക്കടുത്ത് കൊടുമുടിയാണ്.
0: ശരി ശരി. അടുത്തടുത്താണോ സ്ഥലം?
1: അത് വീട് പാലക്കാട് ജില്ല, ഷോപ്പ് മലപ്പുറം ജില്ല. 2.5-3 കിലോമീറ്റർ അതിർത്തി മാറുന്നത്.
0: ഓ ശരി. അപ്പൊ ഒരു ജില്ലയിൽ താമസിച്ച് മറ്റൊരു ജില്ലയിൽ പോയി ജോലി ചെയ്യുന്നു അല്ലേ? എന്നാലും വലിയ ദൂര വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ജില്ലകളുടെ അതിർത്തികളൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് അഷ്റഫ്?
1: ഭാര്യ, 3 കുട്ടികൾ.
0: ആ ഹലോ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു?
1: മോൻ പുറത്താണ്, ഒരു മോള് കല്യാണം കഴിഞ്ഞു, ഒരു മോള് സൈക്കോളജി പഠിക്കുന്നു. സൈക്കോളജി കഴിഞ്ഞു.
0: ശരി ശരി. ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ അല്പം താമസമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ. ഒരു കുറവ്, നന്നായിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ആ അപ്പോ അവിടെ ഞാൻ ചോദിച്ചു.

0: അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൽ ചെറിയ ഒരു ഇത് വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. പോട്ടെ, അപ്പോൾ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സിനിമ കണ്ണാടി കടവത്ത്. പാട്ട് ഇഷ്ടമാണ്, ഇഷ്ടമാണ് എനിക്ക് നിങ്ങൾ. കാരണം ഈ പാട്ട് ചോദിക്കാൻ കാരണം
0: ഓ
1: ഈ സിനിമയുടെ ഭാഗങ്ങളൊക്കെ നമ്മളെ ഷോപ്പിന്റെ അടുത്ത ഭാഗങ്ങളിൽ നിന്നായിട്ട്
0: അടുത്തിട്ടുണ്ട്. അത് ശരി.
1: അതിന്റെ ഭാഗങ്ങൾ കുറച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമയുടെ.
0: യേശുദാസും സംഗീതം പാടിയ ഗാനം അല്ലേ? ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും
0: കൂട്ടുകാർക്കുമായിട്ട് ഗാനം സമർപ്പിക്കുന്നു. ശരി, വേറെ വിശേഷങ്ങൾ കൈപ്പുറത്ത് എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? ഓ, കൈപ്പുറത്ത് ഇതൊന്നും ഇത് ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ അല്ലേ?
1: നമ്മള്
0: യൂണിഫോം യൂണിഫോം തയ്യലൊക്കെ തീർന്നോ?
1: കഴിഞ്ഞിട്ടില്ല.
0: യൂണിഫോം വർക്ക് നല്ലൊരു നല്ലൊരു വർക്കാണല്ലേ ഈ സമയത്ത്? യൂണിഫോം വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഒരു എന്താണ് ഒരു അവസരമാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ നടക്കട്ടെ നിങ്ങളുടെ ജോലി. അതെ അതെ. അതെ, അപ്പോ ഏതായാലും ജോലിയും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഗാനം കേട്ടാലോ? അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ബാലഭാസ്കർ ഈണം പകർന്ന് യേശുദാസും സംഗീതയും പാടിയ ഗാനം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ.
0: ആ,
1: ഞാൻ തോട്ടപ്പള്ളിയിൽ നിന്നാണ്. മുനീറ ബീവി എന്നാണ് പേര്.
0: ആ, അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കുകയോ ശബ്ദം കുറച്ച് വെക്കുകയോ ചെയ്യാം.
1: ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് സെർവന്റാണ്.
0: ആ, പേരെന്താണ് ഒന്ന് ഒന്ന് വ്യക്തമാക്കാമോ?
1: മുനീറ ബീവി.
0: മുനീറ ബീവി. ആ, ഞാൻ ഈ റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കാനോ മാറി നിൽക്കാനോ പറഞ്ഞതിന് കാര്യം എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് വ്യക്തമാകില്ല, പേരും സംസാരവും ഒന്നും വ്യക്തമാകില്ല, അതുകൊണ്ടാണ്. ആ, അതെ അതെ. കൊല്ലം ജില്ല അല്ലേ? ആലപ്പുഴ ജില്ല, തോട്ടപ്പള്ളി. ആ, അതെ, ശരി ശരി. ആ, എവിടെ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? സിവിൽ സപ്ലൈസ്. എത്ര വർഷം ഉണ്ടായിരുന്നു? ആ, എന്നാലും എന്നാലും മോശമല്ലല്ലോ അല്ലേ? ശരി.
1: ഇപ്പോ
0: ആ, അത് മിക്കവാറും നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആണ് പാട്ട്. നല്ലൊരു പാട്ട് കേട്ടാൽ നമ്മൾ അവിടെ അങ്ങ് നിന്നു പോവും. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഒരു നിമിഷം മുനീറ ബീവി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഞാന് ആദ്യം വിളിച്ചോ പറഞ്ഞ കാരണം ഇഷ്ടമുള്ളത് തന്നെ, പക്ഷെ എനിക്ക് എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 8-9 വർഷം കഴിഞ്ഞു. എനിക്കിപ്പോ 73 വയസ്സ് കഴിഞ്ഞു.
0: അല്ല, പാട്ട് ഏതാണ്? പാട്ട് ഏതാണെന്ന് പറഞ്ഞോളൂ.
1: പാട്ട് പറയാം, ഞാൻ പറയാം.
0: നീ എത്ര ധന്യ, ഏത് പാട്ടാണ്?
1: അരികിൽ
0: നീ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? നീ എത്ര ധന്യ,
1: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
0: നമുക്ക്
1: ഇഷ്ടപ്പെടുവായിരുന്നു,
0: നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?
1: അത്രയ്ക്കും.
0: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ ഇപ്പം മോനും മരുമോളും മക്കളും ഉണ്ട്.
0: പിന്നെ
1: മക്കള് രണ്ടുപേരുണ്ട്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു.
0: അഡ്വക്കേറ്റ് ആണ്. അവരുടെ പേരുകളൊക്കെ പറഞ്ഞോളൂ.
1: പറഞ്ഞു സഫിയ, അതിന്റെ ഹസ്ബൻഡിന്റെ പേര് സുധീർ. രണ്ടുപേരും അഡ്വക്കേറ്റ് ആണ്. അവിടുത്തെ 25 വർഷമായി ഉണ്ടായിട്ട്.
0: അപ്പൊ നമുക്കേ നമുക്ക് പറഞ്ഞോളൂ, പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ.
1: കായംകുളത്തിന് കിഴക്ക് ചാരുമൂടാണ് അവൾ താമസിക്കുന്നത്. പിന്നെ
0: അപ്പോ നമുക്ക് ഈ ഗാനം ഉണ്ടല്ലോ, ഒരു അല്പം ദൈർഘ്യമുള്ള ഒരു ഗാനമാണ്. നമ്മൾ ഇപ്പോഴും കേട്ട് തുടങ്ങിയില്ലെങ്കിൽ പാട്ട് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. നമുക്ക് പാട്ട്. ആ, ശരി.
1: അപ്പം
0: ശരി ശരി. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ഇനിയും നമുക്ക് ഇതുപോലെ വിളിക്കുമ്പോ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. ആ, നന്ദിയുണ്ട് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. ആ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ അങ്ങനെ ഒന്ന് നിന്ന് പാട്ട് കേട്ടിട്ടൊക്കെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ്. ശരി, അപ്പൊ നമുക്ക് അധികം സംസാരിക്കാൻ സാധിക്കാത്തതിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ്. ശരി ശരി ശരി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജനെ പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം.

0: മരിച്ചുപോയി ഒരു മാത്ര വേറുതേ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സാങ്കേതിക സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അനന്തു, മൈലച്ചൽ, സെലീന.
2: ഇന്ന് ഗാനശലാപം അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. ഗാനശലാപം സമാപിച്ചു.

0: കാർമെലഡോവിൻ്റെ വീടിന് തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമനവാദിയുടെ മുറിയിലാണ് ലൂഷിൻ ഇപ്പോൾ താമസിക്കുന്നത്. മർമലഡോവിൻ്റെ വീട്ടിൽ ശവസംസ്കാരത്തോടനുബന്ധിച്ച് ഒരു വിരുന്നു നടക്കുന്നിടത്തേക്ക് ലൂഷിനും ആൻഡ്രിയും വരുന്നു. സോണിയ തൻ്റെ മുറിയിൽ നിന്ന് 100 രൂപൾ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് അവളെ അധിക്ഷേപിക്കാൻ നടത്തിയ ലൂഷിൻ്റെ ശ്രമങ്ങളെല്ലാം ആൻഡ്രി പൊളിച്ചടുക്കുന്നിടത്താണ് ഈ രംഗം ആരംഭിക്കുന്നത്. വഴക്കു കഴിഞ്ഞ് വൈകാതെ സോണിയ താമസിക്കുന്ന ഒറ്റമുറിയിലേക്ക് ആശ്വാസം തേടി നിക്കോവ് എത്തും. ഇരട്ട കൊലപാതകത്തിൻ്റെ ചുമക്കാനാവാത്ത ഭാരം നിക്കോവ് അവിടെ ഇറക്കി വയ്ക്കുമോ?
1: എന്തൊരു ചതിയനാടോ താൻ! നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു, ഞാനത് വ്യക്തമായി കണ്ടു.
2: ഓ, എന്തു നുണയാണിത്!
1: ഞാനെല്ലാം കണ്ടു. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ ലൂഷിൻ ഞാൻ എല്ലാം കണ്ടെന്ന്?
2: ഞാൻ എന്തിനങ്ങനെ ചെയ്യണം?
1: അയ്യോ, അതെനിക്കറിയില്ല. എന്നാ ഞാൻ കണ്ടതാ നിങ്ങൾ 10 രൂപൾ സോണിയക്ക് കൊടുക്കാൻ പോകുമ്പോ 100 രൂപൾ നോട്ട് കൂടി എടുക്കുന്നത്. ഞാൻ അപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്നത് കൊണ്ട് അത് വ്യക്തമായിട്ട് കണ്ടു.
3: ആൻഡ്രി, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ മാത്രമേ സോണിയക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ. അവൾ ഒരു അനാഥയാണ്. ദൈവമാണ് നിങ്ങളെ അയച്ചത്.
2: അസംബന്ധം! ഇത് തികച്ചും അസംബന്ധമാണ്.
4: എങ്ങനെ അസംബന്ധമാകും? നിങ്ങൾ ചെയ്തത് കണ്ടവരുണ്ടല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാതിരുന്നാലേ ആശ്ചര്യമുള്ളൂ. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഈ സംഭവത്തിന്റെ തുടക്കം മുതൽ ഇതിനു പിന്നിൽ എന്തോ വൃത്തികെട്ട ഗൂഢാലോചന നടക്കുന്നുണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഇയാൾ ഈയിടെ എന്റെ അനുജത്തിയുമായി വിവാഹ നിശ്ചയം നടത്തിയതാണ്. എന്നാൽ പീറ്റേഴ്സ്ബർഗിൽ വന്ന ഇയാൾ ആദ്യ സന്ദർശനത്തിൽ തന്നെ എന്നോട് വഴക്കിട്ടു. ഞാൻ ഇയാളെ ആട്ടിപ്പുറത്താക്കി.
1: ആ, അങ്ങനെ തന്നെ വേണം.
4: ആൻഡ്രി, നിങ്ങളുടെ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കിയ ദിവസം തന്നെ, അതായത് മെനഞ്ഞാന്ന്, ഇവിടെ വെച്ച് ശവസംസ്കാരം നടത്തുന്നതിനായി കുറെ പണം കൊടുക്കുന്നത് അയാൾ കണ്ടു. മരിച്ചുപോയ മർമല ഡോവിന്റെ സുഹൃത്തെന്ന നിലയിലാണ് ഞാനത് കാതറീനയ്ക്ക് നൽകിയത്. ഇയാൾ എൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ എൻ്റെ പണം മുഴുവൻ കാതറീനയ്ക്കല്ല, സോണിയയ്ക്കാണ് കൊടുക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ഇയാൾ എന്നെ തകർക്കാനാണ് ഇത് ചെയ്തത്. സോണിയയുടെ അന്തസ്സും സന്തോഷവും എനിക്ക് വിലപ്പെട്ടതാണെന്ന് അയാൾക്കറിയാം. എന്നോട് നേരിട്ട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്.
1: ആ പദ്ധതിയും പൊളിഞ്ഞു. ലൂഷിൻ, എന്റെ മുറിയിൽ ഇനി നിങ്ങളെ കണ്ടുപോവരുത്. ഉടനെ ഒഴിഞ്ഞു പൊക്കോളണം. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു കഴിഞ്ഞു. വഞ്ചകൻ!

0: ആരാ?
1: ഞാൻ റസ്കോൾനിക്കോവ്.
0: ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: ഇത് നമ്മുടെ ഒടുവിലത്തെ കൂടിക്കാഴ്ച.
0: ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു, എന്നിട്ടും നമ്മൾ ഇന്ന് കണ്ടു.
1: ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ ആരാണ് എലിസബത്തെ കൊന്നതെന്ന് നിന്നോട് പറയാമെന്ന്.
0: അപ്പോൾ നിങ്ങൾ പറയണമെന്ന് ശരിക്കും ഉദ്ദേശിച്ചിരുന്നോ?
1: ഉദ്ദേശിച്ചിരുന്നു. അത് പറയാനാ വന്നിരിക്കുന്നത്.
0: എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അതറിയാം?
1: എനിക്കറിയാം.
0: അവർ അയാളെ കണ്ടുപിടിച്ചോ?
1: കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല.
0: അപ്പൊ പിന്നെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: നീ ഒന്ന് ഊഹിച്ചു നോക്ക്.
0: എന്നാൽ നിങ്ങൾ എന്നിങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്തിനാണ്?
1: അയാളുടെ അടുത്ത സുഹൃത്താണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, അയാൾ ഒരിക്കലും ലിസവറ്റെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അത് യാദൃച്ഛ്യമായി സംഭവിച്ചതാണ്. ആ വൃദ്ധ തനിച്ചായിരിക്കുമ്പോൾ കൊല്ലാൻ വേണ്ടിയാണ് അയാൾ അന്ന് ആ വീട്ടിൽ ചെന്നത്. ഒട്ടും വിചാരിക്കാത്ത സമയത്തപ്പോൾ ലിസവറ്റ് അവിടെ എത്തി. അതുകൊണ്ട് അയാൾക്ക് അവളെയും കൊല്ലേണ്ടി വന്നു.
0: ഭയങ്കരം. എങ്കിലും ആരാണത് ചെയ്തത്?
1: ഇപ്പോഴും നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ലേ? നീ ഒന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കൂ എന്റെ മുഖത്തേക്ക്. ശ്രദ്ധിച്ചു നോക്കൂ. നിനക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ കൊലയാളിയെ?
0: കരുണാമയനായ ദൈവമേ, നിങ്ങൾ എന്തിനാണ് ആ കൃത്യം ചെയ്തത്? നിങ്ങൾ എന്തിനിങ്ങനൊരു കൃത്യം ചെയ്തു?
1: നീ കൗതുകമുളവാക്കുന്ന ഒരു പെൺകുട്ടി തന്നെ സോണിയ. ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ?
0: ഈ ലോകത്ത് നിങ്ങളെപ്പോലെ ദുഃഖിതനായി ആരും ഉണ്ടാവുകയില്ല.
1: സോണിയ, ഇനി നീ എന്നെ ഉപേക്ഷിക്കുമോ?
0: ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ എന്നും നിങ്ങളെ പിന്തുടരും. ഞാൻ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകും. കരുണാമയനായ ദൈവമേ, ഞാൻ എത്ര നിർഭാഗ്യവതിയാണ്! എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ കണ്ടുമുട്ടിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല?
1: ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ.
0: വൈകിപ്പോയി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഒരുമിച്ച് കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയാൾ ഒരു കൊലപാതകിയാണ്, അത് സത്യമാണോ? ഇതിന്റെ അർത്ഥം എന്താണ്? ഞാനിതെവിടെയാണ്?
1: സോണിയ, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
0: നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളെപ്പോലൊരു സംസ്കാര സമ്പന്നനായ മനുഷ്യന് എങ്ങനെ ഇത്തരമൊരു ചിന്തയുണ്ടായി? നിങ്ങൾ എങ്ങനെ അത് ചെയ്തു? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം?
1: ഞാൻ പറയാം. മോഷ്ടിക്കുവാൻ. സോണിയ, ദൈവിയത് നിർത്ത്.
0: നിങ്ങൾക്ക് വിശന്നിരുന്നോ? അത് നിങ്ങളുടെ അമ്മയെ സഹായിക്കാനായിരുന്നോ?
1: അല്ല സോണിയ, ഒരിക്കലുമല്ല. എനിക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വാസ്തവത്തിൽ അമ്മയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമല്ല വാസ്തവം. ദേവിയെ തന്നെ പീഡിപ്പിക്കല്ലേ സോണിയ?
0: ഇത് സത്യമാണോ ദൈവമേ? ഇത് സത്യമാണോ? ആർക്കാണിത് വിശ്വസിക്കാൻ കഴിയുക? നിങ്ങൾ കയ്യിലുള്ള പണം മുഴുവൻ വാരിക്കോരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, എന്നിട്ടും കൊലയും കൊള്ളയും നടത്തുന്നു. നിങ്ങൾ കാതറീനയ്ക്ക് കൊടുത്ത പണം
1: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എൻ്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എൻ്റെതാണ്, എൻ്റെ സ്വന്തം.
0: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?

സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
0: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
0: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. CIET സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനമാണ് ഇനി ഗാനോപഹാരത്തിൽ. ചിത്രം CID മൂസ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം എസ് രമേശൻ നായർ വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ദോസ്ത്.

ബി ആർ പ്രസാദ് വരികൾ എഴുതി വിദ്യാസാഗർ സംഗീതം പകർന്ന് വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന്, യേശുദാസും ശബ്നവും പാടിയത്. ചിത്രം നിറം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സായന്തനത്തിലെ അതിഥി ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ശ്രീ കലേലിൽ രാഘവൻപിള്ളയാണ്. അദ്ദേഹത്തോടൊപ്പം ഹരികുമാർ വാലേത്ത്.
1: ആലപ്പുഴയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ആലപ്പുഴയുടെ ഗുരുനാഥൻ എന്ന് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന കല്ലലിൽ രാഘവൻപിള്ള സാറിന്റെ പ്രതികരണങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്. കളത്തിൽ ഗോപാലപിള്ള, കല്ലലിൽ കമലമ്മ എന്ന ദമ്പതികൾക്ക് 96 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച രാഘവൻ ഈ ആലപ്പുഴയിലെ ചരിത്രമുറങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാല്യവും പഠനകാലവുമൊക്കെ. ആലപ്പുഴയുടെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ട് ആലപ്പുഴയോടൊപ്പം തന്നെ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന കല്ലലിൽ രാഘവൻപിള്ള സാർ 10,000 വിദ്യാർത്ഥികളെയാണ് ആലപ്പുഴയിൽ അഭ്യസിപ്പിച്ചിട്ടുള്ളത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആവിർഭാവത്തോടുകൂടി രൂപം കൊണ്ട സനാതനധർമ്മ വിദ്യാശാലയിൽ പഠിക്കുകയും അവിടെ തന്നെ അധ്യാപകനായി വരികയും പ്രഥമ അധ്യാപകനായി വിരമിക്കുകയും ഒക്കെ ചെയ്ത സുദീർഘമായ 60 നീണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അധ്യയന സപര്യ. വിരമിച്ച ശേഷവും മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അമരത്ത് വന്ന കല്ലലിൽ രാഘവൻപിള്ള സാർ അദ്ദേഹം ഒരു വിശ്രമകാലം ഇപ്പോൾ അനുഭവിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു 5 ഇപ്പുറമായിട്ടുള്ള അതുവരെ സജീവമായി ആലപ്പുഴയിലെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ ഒരു ഗുരുനാഥനായും എല്ലാ അർത്ഥത്തിലും പുതിയ തലമുറയോടൊപ്പം അവർക്ക് മാർഗദർശിയായി ജീവിച്ച ഒരു അധ്യാപകനാണ്. 60 വർഷങ്ങളായി അദ്ദേഹം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്രമ കസേരയുടെ തൊട്ടിറമ്പിൽ ഒരു ട്രാൻസിഷൻ റേഡിയോ ഉണ്ട്. കൃത്യസമയം ഘടികാരബന്ധിതമായി അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആകാശവാണി നിലയത്തിലെ പ്രോഗ്രാമുകൾ മാന്യ ശ്രോതാക്കൾക്കൊപ്പം അദ്ദേഹത്തിനും ഹൃദ്യസ്ഥമാണ്. സാറിനോട് ആകെ ചോദിക്കേണ്ടി വരുന്നത്, സാർ ആദ്യമായി ആകാശവാണി നിലയത്തിൽ അങ്ങ് 70-75 ശ്രോതാവാണ്. ആ ശ്രോതാവെന്നുള്ള നിലയ്ക്കുപരിയായി ആകാശവാണിയുടെ ഒരു മാർഗരേഖകൻ അദ്ദേഹം അതിന്റെ

0: ഒരു അഡ്വൈസറി ബോർഡ് മെമ്പറും മറ്റ് പലതുമായിരുന്നു. സ്ഥിരമായി അങ്ങ് ആകാശവാണിയിൽ നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്, പ്രഭാഷകൻ, അതുപോലെ തന്നെ പല ചർച്ചകളിലും പങ്കെടുക്കുന്ന ആള്, അങ്ങനെ പല കാര്യങ്ങളിലൂടെ. അപ്പൊ ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്.
1: ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ആകാശവാണിയുമായി ഉണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തോളം ഞാൻ മൗനമായിരുന്നു. അതിനു മുമ്പ് നല്ലപോലെ ആകാശവാണിയുടെ സാധിച്ചു കൊടുക്കുക എനിക്ക് കഴിയുമായിരുന്നു. ഒരു 75 വർഷം ഞാൻ ആകാശവാണിയുമായി ബന്ധപ്പെടുകയുണ്ടായി.
0: എപ്പോഴും സാർ പറയും, ജോസഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ പറ്റി, ആകാശവാണിയുടെ ഒരു പ്രതിനിധിയെ പറ്റി പറയും, മുൻകാല പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റിയൊക്കെ സാർ പറയുന്നത് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ജോസഫിനെ ഇപ്പോഴും സാർ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ജോസഫ് എന്ന പേരുള്ള ഒരു സ്നേഹിതൻ എനിക്ക് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. അത് ജോസഫ് വന്നിരുന്നത് ആകാശവാണിയുടെ തലപ്പാവലായിരുന്നു. ആ തലേക്കെട്ടിൽ എന്നോട് ആകാശവാണിയെക്കുറിച്ച് പറയുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം ഒന്നൊന്നായി ഓർമ്മിക്കാൻ എനിക്കിപ്പോഴും സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേറെ എത്രയോ പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. ആകാശവാണിയിൽ കൂടി ഞാൻ വാസ്തവത്തിൽ പ്രശസ്തനായി. ഞാൻ ജോസഫിനോട് അക്കാര്യത്തിൽ വളരെ ധന്യനായി എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അദ്ദേഹം തേവരയിലായിരുന്നു താമസം.
0: അധ്യാപന മേഖലയിലെ ധന്യ മുഹൂർത്തങ്ങൾ എന്ന പേരിൽ ആ ഒരു ശീർഷകത്തിൽ ആദ്യമായിട്ട് ആകാശവാണിയിൽ സാർ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അല്ലേ? അന്ന് ധാരാളം നിർദ്ദേശങ്ങൾ സാർ നൽകിയിട്ടുണ്ട്. അത് ആ ധന്യ മുഹൂർത്തങ്ങൾ ഇപ്പോഴും ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ?
1: ആകാശവാണിയിലൂടെ അധ്യാപക ധന്യമുഹൂർത്തം എന്ന ഒരു ഫീച്ചർ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒന്നാമതായി പ്രസംഗിച്ചത് ഞാനായിരുന്നു.
0: ആകാശവാണിയെ പറ്റി പറയുമ്പോൾ സാർ എപ്പോഴും, സാർ ആകാശവാണിയുടെ ഉപദേശക സമിതി അംഗമായിരുന്നു, എനിക്ക് തോന്നുന്നത് ഒരു 10,000-ത്തോളം പ്രഭാഷണങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്.
1: ഞാൻ ആകാശവാണി ഉപദേശക അംഗമായി എന്നതാണ്. ഇത്രയും കാലത്തെ പരിചയത്തിലൂടെ ആകാശവാണിക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ ഞാൻ 2-3 നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. അതൊക്കെ ഇപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യമായിട്ടുള്ള ഒന്ന്.
0: ധാരാളം കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് സാർ. കുട്ടികളോടൊപ്പമാണ് എപ്പോഴും. ചാച്ചാജിയെ പോലെ ആലപ്പുഴയിലെ കുട്ടികൾക്ക് പ്രിയങ്കരനാണ് കല്ലേലി സാർ. ആ ബാലജനസഖ്യ ഓർമ്മകൾ ഇപ്പോഴും സാറിൻ്റെ മനസ്സിലെ കുട്ടികളുണ്ട് അല്ലേ? ഒന്ന് ഓർത്തെടുത്തേ.
1: ആലപ്പുഴയിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഒരിക്കൽ ഞാൻ എൻ്റെ വഴിയെ പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു, സാർ സാർ എന്ന്. ഞാൻ അവിടെ നിന്നു. അയാൾ ഓടിയെത്തി എത്തിയിട്ട് എന്നോട് പറഞ്ഞു, സാറിന് എൻ്റെ മകനെ പഠിപ്പിക്കരുത് എന്ന്. ഞാൻ ചോദിച്ചു, മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അയാളുടെ ക്ലാസ്സും അയാളുടെ സ്കൂളും അയാൾ പറഞ്ഞു. അയാൾക്കുണ്ടായിരുന്ന ഒരു മതിപ്പ് ഞാൻ ഇപ്പോഴും വിലമതിക്കുന്നുണ്ട്. ആ ആളിലൂടെ എനിക്ക് ബാലജനസഖ്യവുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ സാധിച്ചു. എനിക്ക് പ്രചോദനം നൽകിയത് ഈ ഒരു വിളിയായിരുന്നു, സാർ സാർ എന്ന് ഒരു വിളി. ആ വിളിയോടുകൂടി ഞാൻ ആകാശവാണിയുമായി കൂടുതൽ ബന്ധപ്പെടുകയുണ്ടായി.
0: തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി, അതായത് സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അത് തുടക്കം കുറിച്ചതാണ് ആലപ്പുഴയിലെ ജവാഹർ ബാലഭവൻ. സാറ് ഉച്ചരിക്കുന്നതന്നെ ജവാഹർ എന്നാണ്. ആ ഒരു ജവാഹർ ബാലഭവന്റെ ഉത്ഭവവും അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള സാറിന്റെ ആ ഒരു കൂടിച്ചേരലും.
1: ബാലജനസഖ്യത്തിലൂടെ വളർന്നു വന്ന എനിക്ക് കുട്ടികളുമായി ബന്ധപ്പെടുകയും അങ്ങനെ ആകാശവാണിയുടെ ബന്ധത്തെക്കുറിച്ചും അവരോട് പറയുകയുണ്ടായി. അതിനുശേഷം ഞാൻ ബാൽഭവൻ സംഘടനയ്ക്ക് കാരണക്കാരനായി. എന്ന് വെച്ചാൽ 1975 എന്ന് തോന്നുന്നു ബാലജനസഖ്യപ്പെടുകയുണ്ടായി.
0: സാർ എപ്പോഴും പറയും, കുട്ടികളുടെ ബന്ധു എന്ന നിലയിലാണ് ഞാൻ അറിയപ്പെടാൻ ഏറെ ആഗ്രഹിക്കുന്നതെന്ന്. ശരിയല്ല? അത് ഏറെ സന്തോഷം പകരുന്നില്ലേ?
1: സുന്ദരമായ ഒരു ധന്യമുഹൂർത്തമായിരുന്നു അത്. കുട്ടികളെ ആകർഷിക്കുവാനും കുട്ടികളുടെ കളികളും കുട്ടികളുടെ തമാശകളും ഒക്കെ അതോടുകൂടി ഞാൻ കുട്ടികളുടെ ഒരു ബന്ധുവായി മാറിയും. ഇന്നും ഏത് സ്കൂളിലും അന്നത്തെ കാര്യം പറയുമ്പോൾ കുട്ടികൾ അവരെ ഞാൻ സന്തോഷിപ്പിക്കുകയുണ്ടായി.

0: സാറിൻ്റെ ധാരാളം യാത്രകൾ, സന്ദർശനങ്ങളൊക്കെ സാർ എപ്പോഴും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മദ്രാശി രാജാജി ഹാളിൽ പോയി ജോൺ പോൾ മാർപ്പാപ്പ തിരുമേനിയെ കണ്ടതും, ആ ഒരു സന്ദർഭം സാറിനൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
1: പിന്നെ എനിക്ക് ഓർമ്മിക്കാനുള്ളത് 1986 തോന്നുന്നു അൽഫോൻസ് അമ്മയ്ക്കിടെ വിശുദ്ധ മാതത്വം ഡിക്ലെയർ ചെയ്യുന്നതായിരുന്നു. അതിനുവേണ്ടി അന്നത്തെ പോപ്പ് ജോൺ രണ്ടാമൻ വരികയുണ്ടായി. രാജാജി ഹാളിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഇന്ത്യയൊട്ടാകെ 211 ആളുകൾ അവിടെ കൂടി അവരുടെ ഓരോരുത്തരെയും പോയി അദ്ദേഹം കാണുകയും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു. MP മന്മഥനും സുകുമാർ അഴിക്കോടും അമ്പലപ്പുഴ രാമവർമ്മയും DC കിടക്കേ മുറിയും ഒക്കെ അതിൽ ഞാനും ഒരാളായിരുന്നു.
0: എപ്പോഴും ദുഃഖത്തോടുകൂടി അല്ലെങ്കിൽ ഒരല്പം സാറ് രോഷാകുലനാകുന്നൊരു സന്ദർഭം ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധിജിക്ക് ആലപ്പുഴയിൽ ഒരു സ്ഥായിയായ രൂപം, ഒരു പ്രതിമയില്ല എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി സാറ് ഒരുപാട് ആവശ്യപ്പെടുകയും അതൊരു സംഘടന പോലും അതിനുവേണ്ടി രൂപം കൊടുക്കുകയും ഉണ്ടായി. ആ ഒരു സ്മൃതി മണ്ഡപ സമിതി സാർ രൂപം കൊടുത്തു. അങ്ങനെ 2011 July 17 സ്ഥാപിച്ച ഗാന്ധിജി സ്മൃതി മണ്ഡപത്തെ പറ്റി ഒന്ന് നമുക്കൊന്ന് സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
1: 2011 മഹാത്മാഗാന്ധിക്ക് ഒരു സ്റ്റാച്യു ഇല്ലാത്ത ഒരു നഗരമാണല്ലോ ആലപ്പുഴ എന്ന് തോന്നിയത് കൊണ്ട് എൻ്റെ പ്രോത്സാഹനത്തിൽ ഞാൻ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു. അത് 2011 അന്ന് മഹാത്മാഗാന്ധിയുടെ വലിയ ചെവിയും ഒക്കെ ഉള്ള ഒരു ഗാന്ധിജിയാണ് ഞങ്ങൾ കണ്ടത്. ഗാന്ധിജി ഇന്നും എല്ലാ 2nd October ഞങ്ങളവിടെ എത്താറുണ്ട്. അതെ, അതിന് ഒരു സ്മൃതി മണ്ഡപം എന്ന പേര് ഞങ്ങൾ തന്നെ നൽകുകയുണ്ടായി.
0: 15 ഖാദി ധരിച്ച ഗാന്ധിയനായി മാറിയ ഒരാളാണ് കല്ലിൽ രാഹുംപിള്ള സാർ, അല്ലേ? ആ കുട്ടിക്കാലം, ശരിക്കും ബാല്യം അങ്ങോട്ട് വിട്ട് കൗമാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗാന്ധിയനായി മാറിയ ആ ഓർമ്മകളൊന്ന് പറയാമോ?
1: മഹാത്മാഗാന്ധി കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചത് ഞാനായിരുന്നു. ഒന്നാമത്തെ അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മിക്കാനുള്ളത് 15 ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഖാദി ധരിച്ചു എന്നുള്ളതാണ്. അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഖാദി ധരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് അതായിരുന്നു. സ്വന്തം കൈകൊണ്ട് നൂറ് ഖദർ സ്റ്റോർ കൊടുത്ത് അവിടെ നിന്ന് അതിനൊത്ത വിലയുള്ള ഖാദി മേടിച്ച് അങ്ങനെ പടിപടിയായി 48 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഖാദി ധരിക്കുന്ന ഒരാളായി മാറി.
0: യൗവന കാലഘട്ടത്തിൽ രഘുപതി രാഘവ രാജാറാം എന്ന ആ കീർത്തനം പോലെ അല്ലെ ഒരു ഗാനം ആലപിച്ച് നടന്ന റോഡിലൂടെ നടന്ന ഓർമ്മകൾ.
1: 48 മഹാത്മാഗാന്ധി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങളൊരു പ്ലാവൻ ചുവട്ടിൽ ഇരുന്ന് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം ഞങ്ങൾ ചൊല്ലി എല്ലാവരും കൂടി ആ ഗാനത്തിൽ ഏറ്റുവാങ്ങി.
0: ചങ്ങനാശ്ശേരി SB കോളേജിലെ പഠനകാലത്തെ വളരെ രസകരമായിട്ട് സാറ് പറയാറുണ്ട്, ഞങ്ങളൊക്കെ കേട്ടിട്ടുമുണ്ട്. ആ ഒന്നുകൂടെ സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ശ്രോതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവും.
1: അന്ന് ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദാസിദാര സാക്ഷാൽ NB ചെല്ലപ്പൻ നായർ. ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് കോളേജിലേക്ക് പോവാൻ, എൻ്റെ കോളേജ് SD കോളേജാണ്, അവിടെ ചെന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് ഏകോപാലമേനോൻ സാറാണ്, നീ പട്ടാളത്തിൽ പോയിട്ടുണ്ടോ എന്നായിരുന്നു. ഞാനെന്താ പട്ടാളത്തിൽ പോയത് എന്ന് ഞാൻ ചോദിച്ചില്ല. നീ പട്ടാളത്തിൽ പോയിട്ടുണ്ടോ എന്ന്, എന്തോ അദ്ദേഹത്തിന് ഞാൻ ഒരു പട്ടാളക്കാരനായ പോലെ തോന്നി. അങ്ങനെ എന്നെ അദ്ദേഹം ഒരു പട്ടാളക്കാരനായി കാണുകയുണ്ടായി.
0: സാറ് ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയിൽ ജോലിയിലിരിക്കുന്ന കാലത്താണ് ധാരാളം റിസോഴ്സ് പേഴ്സൺസ് നമ്മുടെ അധ്യയന മേഖലയിൽ സുലഭമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി സാറിനെയൊക്കെ BT തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ നിയോഗിച്ചായിരുന്നല്ലോ. അങ്ങനെ ജോലിയിലിരുന്നു കൊണ്ട് ശരിക്കും ഒരു FIP ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് വർഷങ്ങൾക്ക്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാവർത്തികമാക്കിയത് സാറിൻ്റെയൊക്കെ കാലത്ത്, അതൊന്ന് ഓർക്കാമോ?
1: ഞാൻ BT

0: തികച്ചും മൗനിയായിരുന്നു. ഒരക്ഷരം വേണ്ടിയില്ല. ഈ എൻ്റെ പാസ്റ്റ് എൻ്റെ കഴിഞ്ഞുപോയ, ഞങ്ങൾ സർക്കാരിൻ്റെ പണത്തോടു കൂടിയാണ് ഞങ്ങളന്ന് ജോലി ചെയ്തത്. കാരണം അത്രത്തോളം കേഴ്സിറ്റി അത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ സർക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയും ഞങ്ങളെ കൊണ്ട് അദ്ദേഹം പാട്ട് പാടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ആയിരുന്നു അത്.
1: ആകാശവാണിയിലെ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ആ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ സ്വാതന്ത്ര്യദിന രാത്രി ഒരിക്കൽ കൂടി സാർ ഒന്ന് പറയുകയും അന്ന് മഹാത്മാഗാന്ധിജിക്ക് ജയ് എന്ന ശക്തിയോടുകൂടി വിളിച്ച ആ വിളി ആ ഒന്നുകൂടെ സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ശ്രോതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവും.
0: ഒക്ടോബർ 2 മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം 3 ഞാൻ വിളിപ്പിക്കുകയുണ്ടായി.
1: ഇടയ്ക്കൊക്കെ രാജനെ പറ്റി സാറ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ പഠിക്കുന്ന ആ കൂട്ടുകാരൻ രാജൻ, രാജന്റെ ഓർമ്മകളും വല്ലപ്പോഴും ഒക്കെ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വീണ്ടും നമുക്കതൊന്ന് ഓർത്തെടുക്കാം.
0: രാജൻ എന്ന് പറയുന്ന എൻ്റെ വിദ്യാർത്ഥി അവിടെ ചെന്ന് എനിക്കൊരു കത്തയച്ചു. അത്ഭുതകരമായ ഒരു ആശയമായിരുന്നു അത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഞാനീ പറയുന്നത് 70 മുമ്പുള്ള കഥയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് അത്ഭുതകരമായ മറ്റൊരു കഥയാണ്. എൻ്റെ സുഹൃത്തായിരുന്നു ഞാൻ പരമേശ്വരൻ നായർ, തകഴി ഉണ്ണി എന്ന് ഞാൻ വിളിച്ചിരുന്നു. തകഴി ഉണ്ണിയെ ഞങ്ങളുടെ ഉണ്ണി എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ പറയട്ടെ, ആ തകഴി ഉണ്ണി ആണ് അന്ന് കൊച്ചി ഡയറക്ടറായിരുന്നു. ആ സമയത്താണ് ഞാനീ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ബാലകൃഷ്ണൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അയാൾ എന്നെയും കൊണ്ട് ആലപ്പുഴ മുഴുവൻ കാണിക്കുവാൻ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അന്നത്തെ കളക്ടർ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഒരു കാര്യം സാർ എനിക്ക് പറയാനുണ്ട്. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകനായ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിനോട് ഒരു ഉപദേശം തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം പറയുക, ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഈ രണ്ടുപദേശമാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഇപ്പോഴും ഞാനത് വിചാരിക്കുന്നു. ഈ രണ്ട് ധർമ്മം എൻ്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടാവും, അതാണ് ചിന്ത. അത് പിന്നെ എൻ്റെ വർത്തമാനം, അതാണ് എൻ്റെ പ്രവൃത്തി. അങ്ങനെ ഞാൻ ഒരു അധ്യാപകൻ കൂടിയായി. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഇപ്പോഴും ഞാൻ ഇത് അനുഷ്ഠിക്കുന്നു എന്നതാണ്. ഈ സമയം നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്ന ഈ സമയവും ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ വിചാരിക്കാറുണ്ട്. എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും ചെയ്യുക. ചിന്തിക്കുക, ചെയ്യുക, അത് നമ്മുടെ ധർമ്മമാവട്ടെ എന്ന്.
1: ഇനി ഏറെ കേൾക്കാനുള്ളത് മഹാഗുരുനാഥൻ്റെ വിദ്യാലയ അധ്യയന ഓർമ്മകളാണ്. സാറിന് രസകരമായ ധാരാളം ഓർമ്മയുണ്ട്. ഒരിക്കലും ചൂരലില്ലാതെ കണ്ടിട്ടുള്ള ഒരു ഗുരുനാഥൻ എന്നാണ് സാറിനെ പറ്റി ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ആ വിദ്യാലയ കാലത്തെ ഓർമ്മകൾ ഒന്ന് സൂചിപ്പിക്കാം.
0: ഒന്നാമത് പറയാനുള്ളത് എൻ്റെ വിദ്യാലയത്തെ കുറിച്ച് തന്നെയാണ്. ഞാൻ പഠിപ്പിച്ചത് സനാതനധർമ്മ വിദ്യാശാലയിലും എസ് ഡി കോളേജ് പഠിച്ചു. ആ കോളേജിൽ എസ് ഡി സ്കൂൾ സ്ഥാപിച്ചതിന് മുമ്പ് അതൊരു ലോഡ്ജായിരുന്നു. ഞാൻ അവിടെ ഒരു അധ്യാപകനായി തീരുകയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാന്ദ്യം, ഏറ്റവും വലിയ കാര്യം ഞാൻ ഒരു അധ്യാപകനായി എന്നതാണ്.
1: അങ്ങനെ പഠിപ്പിച്ച അധ്യാപകരെ പറ്റി എപ്പോഴും വളരെ വികാര വായ്പോടുകൂടിയാണ് സാറ് സംസാരിച്ചിട്ടുള്ളത്. ആ താണുവേര് സാറിനെ പറ്റിയും ഒക്കെയുള്ള മഞ്ചേരി സാറിനെ പറ്റിയൊക്കെ എപ്പോഴും സാർ പറയുമായിരുന്നു. അവരെ കൂടി ഈ കൂട്ടത്തിൽ നമുക്കൊന്ന് ഓർത്തു പോകാം.
0: എന്നെ പഠിപ്പിച്ചത് രണ്ട് വലിയ അധ്യാപകരായിരുന്നു. ഒന്ന് വി എസ് താണുവയ്യൻ, രണ്ട് വലിയ നീലകണ്ഠയ്യർ. അദ്ദേഹം ഇതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിലും ഹെഡ് മാസ്റ്റർ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങളുടെ വി എസ് താണുവയ്യർ ആയിരുന്നു. അവരാരും ഇപ്പോഴില്ല. അവരൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിൽ മായാതെ കിടപ്പുണ്ട്.

0: അന്ന് ഡോക്ടർ ആനി ബെസൻ്റെ നേതൃത്വം നൽകിയ ഒന്നായിരുന്നു ലോഡ്ജ് എന്നത്. ഗാന്ധിജിക്ക് പോലും ബഹുമതി ഉണ്ടാക്കിയ ഒരാളാണ് ആനി ബെസൻ്റ്.
1: സാർ എപ്പോഴും പറയും, അനേകായിരം ശിഷ്യന്മാരുള്ളതാണ് എൻ്റെ സമ്പാദ്യമെന്ന്. തീർച്ചയായിട്ടും അതിൽ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് സാറെന്ന് എനിക്കറിയാം.
0: അനേകം ശിഷ്യന്മാരെയും, അത് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കെ പി അപ്പനും മുതൽ എനിക്ക് നിങ്ങളോട് ഏറ്റുപറയാനുള്ളത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ആ ചിന്ത നിങ്ങളുടെ പ്രവർത്തനത്തിൽ വരട്ടെ. അതിലൂടെ അത് നിങ്ങളുടെ ഒരു ധർമ്മമാവട്ടെ എന്നും മാത്രമാണ്.
1: ആലപ്പുഴ SDV സെന്റിനറി ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിനെത്തിയത് ഭാരതത്തിന്റെ ഒന്നാം പൗരനായിരുന്നു ഭാരത രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ആലപ്പുഴയിൽ വരാനിടയായത് അദ്ദേഹത്തിന്റെ സഹപാഠി കൂടിയായിരുന്ന മഹാദേവൻ സ്വാമിയുടെ ഒരു ആഗ്രഹപ്രകാരമാണ്. അത് സാറൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ.
0: ഞങ്ങളുടെ സെന്റിനറി ആഘോഷത്തിൽ വന്നത് മഹാദേവൻ സഹപാഠിയായിരുന്നു അബുൽ കലാം ആയിരുന്നു.
1: ഇനി ഏറെ കേൾക്കാനുള്ളത് മഹാഗുരുനാഥന്റെ വിദ്യാലയ അധ്യയന ഓർമ്മകളാണ്.
0: അത് വേറൊരു അധ്യായമാണ്. ഞാൻ ചങ്ങനാശ്ശേരി കോളേജിൽ പഠിക്കുകയാണ്. പെരുന്ന കോളേജാണ് ആദ്യമായി NSS കിട്ടിയ കോളേജായിരുന്നു പെരുന്ന കോളേജ്. അവിടെ കുറേ കുട്ടികൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കുകയുണ്ടായി. ഞങ്ങൾ വാഴപ്പള്ളി വരെ നടന്നു പോയി തിരിച്ചും മഹാത്മാഗാന്ധിയുടെ സ്മരണ നിലനിർത്താൻ ഞങ്ങൾ തിരിച്ചും മടങ്ങി വന്നു. കുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്ന് മുദ്രാവാക്യം വിളിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ കുമാരനാശാൻ്റെ മകനും ഉണ്ടായിരുന്നു ദിവാകരനും. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പെരുന്ന വന്നു. ആ സമയം ഓർമ്മിക്കാവുന്ന ഒന്ന്, അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ പക്ഷം താണുമുള്ള സാറ് വന്ന് ഞങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വരികയുണ്ടായി.
1: പട്ടം താണുള്ള സാറിനെ പറ്റിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സാറുമായി ആ ഒരു ചെറിയ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് വരുന്ന അന്നത്തെ ആ രാഘവൻ പിള്ള എന്നുള്ള പട്ടം താണുള്ള സാറിൻ്റെ വിളിയെ പറ്റിയൊക്കെ സാറ് പ്രസംഗിച്ച് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാവോ?
0: പട്ടം താണുള്ള സാർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? വെറും ഒരു കാറ് മാത്രം, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വിളിച്ച് രാഘവൻ പിള്ള, ഞാൻ ഇയാൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടാക്കാം എന്ന് എന്നെ വിളിച്ച്. ഞാൻ വേലായുധ മന്ദിരത്തിലാണ് താമസിച്ചിരുന്നത്, എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോകും. എന്നെ വിളിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ലാപ്പാലമ്മൽ വരെ യാത്ര ചെയ്തു. ഞാൻ പറഞ്ഞത് വെറും ഒരു ഇന്നത്തെ മാതിരി യാതൊരു പ്രയാസവും കൂടാതെ അദ്ദേഹം ഒരാൾ മാത്രം വന്നു. അത് ഒരു അത്ഭുതമായിരുന്നു. വാസ്തവത്തിൽ അന്ന് ഒരു റേഡിയോയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുറിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഗാന്ധിജിക്ക് ജയ് വിളിച്ചു, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കുകയുണ്ടായി.
1: ഭാരതം സ്വതന്ത്രയായി എന്നുള്ളത് ആദ്യമായി നമ്മളെല്ലാം കേൾക്കുന്നത് റേഡിയോയിലൂടെയാണ്. അന്ന് റേഡിയോ സാർവത്രികമല്ല, വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രമേ റേഡിയോ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ റേഡിയോയിൽ കൂടി ഭാരതം സ്വതന്ത്രയായി കേട്ട ആ ഓർമ്മകൾ,
0: അത് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന വാർത്ത ആദ്യമായി ഞങ്ങൾ കേട്ടത് ആകാശവാണിയിലൂടെയാണ്. അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു.
1: സാറിന് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നല്ലോ കാവാലവും MK സാനും ആഷുവും. അവരെ പറ്റിയും സാറ് ധാരാളം ഓർക്കാറുണ്ടല്ലോ, അതുകൂടി ഒന്ന് പറയാമോ?
0: ഞാൻ ഇരിക്കുന്ന സെറ്റിയാണ്. ആ സെറ്റി എനിക്ക് സംഭാവന ചെയ്തത് കാവാലമാണ്. അദ്ദേഹം മരിച്ചു. ഞങ്ങള് പഠിക്കുന്ന കാലം തൊട്ട് കാവാലും അതേപോലെ MK സാനുവും ഒരുമിച്ച് പഠിച്ചവരാണ്. MK സാനു എൻ്റെ കൂടെ ആദ്യം മുതൽക്കേ ജീവിച്ചയാളാണ്. ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചു, പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് സാനു നേരെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് എറണാകുളത്ത് മാഷായി. അതൊരു സാറായിരുന്നു. അതിൻ്റെ കൂടെ എന്നെ എൻ്റെ

0: കൂടെ സഹായിക്കുവാൻ എം കെ സാനു ഉണ്ടായിരുന്നു, ജോൺസൺ ഉണ്ടായിരുന്നു, എൻ ബി ചെല്ലപ്പൻ നായർ, എൻ ബി ചെല്ലപ്പൻ നായർ അദ്ദേഹം അന്ന് തഹസിൽദാരായിരുന്നല്ലോ. അത് അദ്ദേഹത്തോട് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഇത്ര അനുഭാവമുള്ള അങ്ങ് എന്തുകൊണ്ട് രാജിവെച്ചുകൂടാ, അങ്ങക്ക് രാജിവെക്കാൻ സാധ്യമല്ലേ ആയില്ലേ എന്ന് അദ്ദേഹം ചിരിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് വേറൊരു കഥയാണ്.
1: 1986 ഡൽഹിയില് ദേശീയ അവാർഡൊക്കെ വാങ്ങിക്കാൻ പോയ ആ കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുക്കുവോ?
0: ഒന്നാമതായി എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് 1986 ഞാൻ ദേശീയ അവാർഡിന് അർഹനായി. ഡൽഹി പോവുകയും 3-4 ദിവസം താമസിക്കുകയും ആ 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹി മുഴുവൻ കാണുകയും ചെയ്തിരുന്നു.
1: ആകാശവാണിയെ പറ്റി വ്യാഴവട്ടങ്ങൾ നീണ്ട ബന്ധമാണ് സാറിനുള്ളത്. സാർ എന്നും ആകാശവാണിയെ വിലയിരുത്തുന്നത് കേൾക്കുന്നത് അതിൻ്റെ വിശ്വാസ്യതയെ പറ്റിയാണ്. സാർ അത് ഒരിക്കൽ കൂടി പറയുമ്പോൾ ശ്രോതാക്കൾക്കും ഏറെ ഹർഷം പകരുന്നതായിരിക്കും.
0: ആകാശവാണിയെ ഞാൻ ബന്ധുവായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ. അതൊരു കുറേ കാലം ആകാശവാണിയിലെ ഒരംഗമായിരുന്നു ഞാൻ. എടുത്തു പറയാനുള്ളതുണ്ടോ, ഏറ്റവും വിശ്വസനീയമായ ഒന്നാണ് ആകാശവാണി. ആകാശവാണിയിൽ തെളിഞ്ഞ് കേട്ടാൽ അത് മനസ്സിൽ പതിയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആകാശവാണിയാണ് എൻ്റെ ആശ്രയം എന്ന് പറയാം.
1: കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ രചിക്കുകയും 10,000-ക്കണക്കിന് പ്രഭാഷണങ്ങൾ ആലപ്പുഴയിലെ സാംസ്കാരിക സാമൂഹ്യ മേഖലയ്ക്ക് പകരുകയും ചെയ്ത രാഘവൻപിള്ള സാർ 1964 നാഷണൽ ബുക്ക് ട്രസ്റ്റ് ബാലസാഹിത്യ രചനകൾക്ക് വേണ്ടി ഒരു മത്സരം നടത്തിയപ്പോൾ സാറിൻ്റെ നാഷണൽ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച നല്ല കുട്ടി എന്ന പുസ്തകമാണ് അന്ന് പുരസ്കാരം നേടിയത്. അന്നു മുതൽ കുട്ടികൾക്ക് വേണ്ടി പറയുകയും കുട്ടികൾക്ക് വേണ്ടി എഴുതുകയും ചെയ്യുന്ന ഒരു ബാലസാഹിത്യകാരൻ എന്നുകൂടി കല്ലിൽ രാഘവൻപിള്ള സാറിനെ പറ്റി വിലയിരുത്തപ്പെടാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നടത്തിയ 10,000-ത്തോളം പ്രസംഗങ്ങൾ സമാഹരിച്ചിരുന്നുവെങ്കിൽ വളരെ മുതൽക്കൂട്ടാകുമായിരുന്നു. ഏറെ പ്രസംഗിക്കാൻ സമയം കണ്ടെത്തിയ കാലം അദ്ദേഹത്തിൻ്റെ എഴുത്തുവഴികളിൽ വളരെയേറെ സമയം അവഹരിച്ചിരുന്നു എന്നുള്ള ഒരു ദുഃഖം ആലപ്പുഴക്കാർക്കുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്നും ശ്രോതാക്കൾക്കും ആലപ്പുഴയിലെ ഓരോ തലമുറയിൽപ്പെട്ട ആളുകൾക്കും വളരെ പ്രിയങ്കരമാണ്.
2: ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ആലപ്പുഴയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ശ്രീ കല്ലേലിൽ രാഘവൻപിള്ളയായിരുന്നു ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് ഹരികുമാർ വാലേത്ത്.
3: സായന്തനം സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടി 9495569631. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ,
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: റേഡിയോ ഹെൽത്ത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിൽ ആദ്യം ഒരു തമിഴ് ഗാനമാണ് കറുപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി സായ് അഭയങ്കറും ഗണമുത്തുവും പാടിയത്. സംഗീതം സായ് അഭയങ്കർ.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. സാരഥി വരികളെഴുതി ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം പകർന്ന്, സൂരജ് സന്തോഷും ചിന്മയും പാടിയത്, ചിത്രം സിറായി.

മഴവില്ലിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഹിന്ദി ഗാനമാണ്, രംഗ്ദേ ബസന്തി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ദലേർ മെഹന്തിയും പാടിയത്. രചന പ്രസൂൻ ജോഷി, സംഗീതം AR റഹ്മാൻ.

0: മഴവില് പൂർണ്ണമാകുന്നു. ആകാശവാണി സമയം 5 മണി.
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് എഴുത്തുപുര മലയാള ഭാഷാ സാഹിത്യവേദി കളിയിക്കാവിള തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ എസ് ആർ സജിൻ, സാവിത്രി മോസദ്, അനുഷ നിർമ്മൽ, ശരണ്യലക്ഷ്മി എ ആർ.
2: അമ്പത്തൊന്നക്ഷരാളി കലിതതനുലതെ വേദമാകുന്ന ശാഹിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർബാണഡംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണവലയാദീശ്വരീ വിശ്വനാഥേ.
3: ചിത്തം മാനസബുദ്ധ്യഹങ്കൃതികളും തത്വാംശമായി നിൻ ബലം ചേർത്തന്തക്കരണം രചിച്ചു ഭഗവൻ സൃഷ്ടിച്ചു പിന്നിന്ദ്രിയം തീർത്തും തൈജസഭാവമായി ഗഗനതന്മാത്രാരവം താമസം തീർത്തൂഹേ ഭഗവൻ മരുത്ത്.

0: ഭാഗ്യമായി സമർത്ഥമതിയാക്കണേ ഭുവന നിർമ്മിതിക്കായി ഭവാൻ. ഇതേവിധം അജൻ സ്തുതിച്ച ഭഗവൻ തുണയ്ക്കെന്നെയും.
1: സ്ഥൂലങ്ങളായി സൂക്ഷ്മമായി നിർലീനം തവമായയും ത്രിഗുണസാമ്യത്താൽ ചലിക്കാതെയായി അല്ലും വാസരവും പ്രപഞ്ചനിലയും സംസാരവും മോശവും ചൊല്ലില്ലീവിധം ഏകനങ്ങ് പരമാനന്ദ സ്വരൂപത്തിലും.
2: തന്യപാനമതുപാതിയാകനീ ഒന്നു മന്ദഹസിതാസ്യനാകവേ ചെന്നടുപ്പിലുയരുന്ന ചൂടുപാലൊന്നെടുപ്പതിനു തായ

0: ബ്രഹ്മപദത്തിലെത്തുമധികം ജന്മം കഴിഞ്ഞന്ത്യമായി.
1: ഹിരണ്യാക്ഷൻ നീയായി പൊരുതുവതിനായി ആർത്തി പെരുകീഹരേ, കാൽമുട്ടത്തും പ്രളയ സലിലത്തിൽ തിരയായി തിരക്കിട്ട

കരപദര ഫലത്തപ്പോലെ നീ കാട്ടിയല്ലോ പരപദമതുദേവ മറ്റൊരേടത്ത സാധ്യം പരമിക പശുപൻ തൻ രൂപമായി നീ പരാത്മൻ ഹരി ഇനി മമരോഗം നീക്കിടാൻ നോക്കിടേണേ.

0: ഭയമായ ഭവാ ഭഗവാനെയോർത്തു.
1: നിൻപാദദ്യുതി പോൽ സരാഗസുഭകർ തൃക്കണ്ണ പോല്ലോലകൾ നിൻ പൂമേനി സമം പയോധരമിഴും നന്മേനിയുള്ളോരവർ നിൻ പൂപ്പുഞ്ചിരി പോൽ കളങ്കരഹിതർ കേശം കലാപങ്ങളാലാഭം ഹാരിണീയോഷമാർ കുതുകമോടെത്തി നമസ്കാരമായി.
2: നൽകി കുബ്ജയൊരബ്ജനേത്ര വഴിയിൽ തന്നങ്കരാഗം മുതാ നൽകി രാഗമവൾക്കുമങ്ങു പകരം

0: ോടു രഥത്തിലായി ഉടനെ കുണ്ടിനമെത്തിയ രക്ഷക ഒരു പുരേശകദൗഹമുലയ്ക്കവേ സപതിയാപതിയാശ്രയമേ കണേ.
1: ഗാത്രം വരും മഹിമതന്നുട ഗൗരവത്തെ പേർത്തും വളർത്തുവതുപോൽ ധരയെ കുലുക്കി ശത്രുത്തപം തടയുമാറുപയുക്തമാകും ത്രത്തൊടും ധനുജദണ്ഡമൊടും നടന്നു.
2: ശക്രൻ വധിച്ചുരണ ഭൂവതിലേകി ജീവൻ ശുക്രൻ ബലിക്ക ബലമേറി മഹാമഖത്താൽ ചക്രത്തെയും ഭയമെഴാത്തവനായി ത്രിലോകം വിക്രാന്തിയായി വശകമായി

0: ജനനം പോൽ.
1: പഴുത്തുകാമ്പുള്ളവ തേനൊഴുക്കും, പഴം ഭുജിച്ചും ചുമടായെടുത്തും, സംതൃപ്തരായി അല്പമഹങ്കരിച്ചും മടങ്ങിയ കുട്ടികളങ്ങോടൊപ്പം.
0: സമുദ്രനാഥൻ തവ പൂജ ചെയ്യൂ, സസംഭ്രമം താതന നൽകി വേഗം സമാനമായങ്ങു തിരിച്ചു പോന്നു. സവിസ്തര

0: മൂലമേറും മോഹം കളഞ്ഞു ചിലരങ്ങയെ മാത്രമോർത്തും ദേഹം വെടിഞ്ഞുടനെ മുക്തി വരിച്ചു ഭാഗ്യം. ഹാ ഹാ, ശരിക്കും അവരാണതി ധന്യധന്യർ.
1: ദ്രോണപ്പോരായി ദന്തിസ്ഥിതരണ ഭഗത തേരിതം വൈഷ്ണവാസ്ത്രം വേണുന്നെന്നുള്ള മട്ടിൽ സ്വയമതുമൊരലങ്കാരമായി മാറിലിട്ടു. കാണാതാക്കി ദിനേശപ്രഭയുടനരിയാൽ സിന്ധുരാജാന്ത്യമായി കർണാസ്ത്രം തേരുതാഴ്ത്തി തരമൊടുമകു

0: തിന്നേ തോറ്റു നേടി ശിവനോടു വരമായി സൗഭമെന്നാം വിമാനം. എന്നാൽ പ്രദ്യുമ്നനായി തടയുവതിനുമേ നിന്നഭാവത്തിലും ഹാ കൊന്നാനപ്പോൾ ദ്യുമാനെ സജീവനെ 27 നാൾ നീണ്ടു യുദ്ധം.
1: ഏവം നാനാവികാരാൽ ജഗതിയെ അഖിലം മോദസമ്പന്നമാക്കി ഭൂവിൻ ഭാരം കുറയ്ക്കാൻ ജല ജനനിധനം

0: തൊടുമൈ ഭഗവൻ യാദവന്മാർക്കിഷ്ടയ്ക്കായി.
1: സ്മരിച്ചപ്പോഴത്തീകരുടനവിടെ കേറി മടിയിൽ തരംപോൽ ഭാമയ്ക്കായിടവും മുളവായി രേണുസമമായി അരാധീദുർഗങ്ങൾ കുസുമരുചിരോദ്യാനരസമായി. ഹരേ ചെന്നു പ്രാഗ്ജ്യോതിഷപുരമതാക്കി നിണപുരം.
2: അക്രൂരനോടി കൃതവർമ്മനോടൊത്ത് ഭീയാലങ്ങേകിയപ്പോഴാ ഭയം.

0: ജനൗഘം. ഇതിനെന്തിനെന്തു കാരണം ചേർന്നതിയായി ചിന്തനം ആവലാതി പോലായി.
1: ഇതെന്തെനിക്കും വഴിയൊന്നു തെറ്റിയോ, ഭ്രമിച്ചകത്തേക്കു കടന്നു പത്നിയോ, സുവർണരത്നാങ്കിത തോഴിമാരുമായി മഹാത്ഭുതം നിൻ കൃപയെന്നറിഞ്ഞുടൻ.

0: ചുവരും ആശയുട വ്രജസ്ത്രീ വൃന്ദത്തിലേക്ക് കുതികൊണ്ടു ഭവാൻ നമിക്കാം.
1: മലേക്കര സരോജം കൊണ്ടു പൊക്കിച്ചുവട്ടിൽ ജലമതകല നിന്നേ മാറ്റി ഗോഗോപരെയും പലവിധ വിഭവത്താലുള്ള ഗേഹങ്ങളെയും നലമുടു

0: നിൽ കാലത്തിനൊത്ത ബലമോടതി ദീർഘമാകും കാലും ദഹിച്ചഖിലവും ചുടുചാമ്പലാക്കും ജ്വാലാഗ്നി കൃത്യയതി ഭീകര പൗരരോധി ചേലിൽ കളിക്കെ ഹരിവിട്ടിതു കാലചക്രം
1: ജഗത്രയേശൻ വ്രജനാഥനാകെ മുകുന്ദ നിന്ദിവ്യ മഹാപ്രഭാ

ജാലമുള്ളിൽ തനയ മമതയാൽ ചിത്ര കണ്ഠം കണക്കെ ചാടാതാകേണം ആഴം ജലതിയുടെ പെരും പാമ്പുപോൽ ഭക്ഷണാർത്ഥം തേടാതെ കാമിനിക്കായി ശലഭമതുകണക്കഗ്നിയിൽ വെന്തിടാതെ നേടും തേൻ സാരമാത്രം ഭ്രമരം അതുപടിച്ചാ

0: ശ്രീമാർക്കനുഗ്രഹം ചുരിയാനെത്തി പുഴക്കരയ്ക്കുടൻ.
1: വീണ്ടും ഹുങ്കാർന്ന ബാണൻ പലവിധ പുതുശസ്ത്രങ്ങളാലെത്തി പോരിൽ കണ്ടിക്കപ്പെട്ടു കൈകൾ ശിവനുടമൊഴിമാനി

0: സർവം തവ പുരമണയാൻ നിന്നൊടൊത്താത്ത മോദം.
1: രമാകാന്ത, ഭക്തർക്കുടനെ അരുളുന്നില്ല മുഴുവൻ ധനാധൈശ്വര്യം നീ അറിവതു മതം കൂടുമതിനാൽ. ശമം തന്നായി ചെയ്താൽ തരുമഖിലവും വേണ്ടവിധമായി പ്രശാന്തൻ നിൻ ഭക്തൻ അതു

0: തൊഴുതെത്തവേ വസ്ത്രമേകിനി വരമായുള്ളൊരു വാക്കുമീവിധം.
1: തരുദ്വയത്തിൻ പതനത്തിലുച്ചമായി വിരാവമഗ്ഗോപരുമത്തി മുക്തിതൻ ഹരിപിതാവ ത്രിപിതാംബ മുന്നിൽ നിന്നുരൽ കയർ ബന്ധ

ആകാശവാണി, സമയം 5:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം MG ശ്രീകുമാർ, ചിത്രം സകുടുംബം ശ്യാമള.

0: ആകാശവാണി സമയം 5:45.
1: പുരാണപാരായണം കുരീപ്പുഴ സജീവ് പാരായണം ചെയ്യുന്നു.
2: തുഞ്ചത്തെഴുത്തച്ഛന്റെ ശ്രീ മഹാഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലുള്ള ശ്രീ പരീക്ഷിതന്റെ ജനനം എന്ന ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്.

ങ്ങളിങ്ങ് ഒരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്നോർത്തു ശീലിക്കുന്നു. സംഗമോ

ആകാശവാണി ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, കന്നുകാലികളിലെ ബ്രൂസെല്ലോസിസ് രോഗം, ഡോക്ടർ വിനീത എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഗണിതം മധുരം, ഗണിത അധ്യാപിക സുചിത്ര കെ സംസാരിക്കുന്നു. 9:30 ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചുറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ബാലാമണി അമ്മയുടെ പാവക്കുഞ്ഞ് എന്ന കവിത ആലവനം അനിൽ റാം. 6:15 ഉദയഗീതം റിജു ജോസഫ് പാടുന്നു. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടുതാങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 50. 8:35 സ്മൃതിമഥനം. 8:45 യോഗസൌഖ്യം. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, പന്തളം വി ഗണേഷ് പാടിയ കൃതികൾ. 11:00 ഹരിതവാണി, മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശ്യാമള സംസാരിക്കുന്നു. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ. ICDS പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്, വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ തസ്നീം പി എസ് എന്നിവർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിതഗാനങ്ങൾ, ദിവ്യശ്രീ എം പി പാടുന്നു. രചന ഡോക്ടർ ശുഭ, സുധീഷ്ണ ബി കെ, സംഗീതം മധു അഞ്ചൽ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കേശ സംരക്ഷണം, ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 മഞ്ഞണി പൂനിലാവ്. 2:15 ദൊസ്തെവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും ഭാഗം 47. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് CAET സ്പോൺസേഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ഗാനോപഹാരം. 4:00 നേർമൊഴി പുനഃപ്രക്ഷേപണം. നാടകകൃതും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിയുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവിൽ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 ഹിന്ദി പരിപാടി. ഗീതാഞ്ജലി ശ്രീ കി ഉപന്യാസോമേ ഉത്തർ ആധുനികത, ദേവിപ്രിയ ഓ സംസാരിക്കുന്നു. 5:15 തുടിതാളം, എസ് മുത്തുമണിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, എ ബഷീറ ബീവിയും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം.

0: 25 മലയാളത്തിൽ വാർത്തകൾ 7:35 യുവവാണി. യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷെറിൻ നൂറുദ്ദീനുമായുള്ള അഭിമുഖം 8:00. സർഗ കേരളം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ വികാസ് യോജന 8:35. വാർത്താ ബുള്ളറ്റിൻ 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, അയലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കഥ ശ്രീ മഹാദേവൻ, 10:00 കഥകളി പദങ്ങൾ, കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാകും. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും പൊതുവെ ആകാശം മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ പൂർണ്ണമാകുന്നു. ആകാശവാണി, സമയം 6:00. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും, പാക്കേജിംഗിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Civil Aviation Sector. Addressing the inaugural ceremony, Union Civil Aviation Minister K. Ramamohan Naidu said that the airport will serve as a hub for both domestic and international operations. Railways has approved a 201 crore rupee Kavach project for the Ambala division of Northern Railway. Kavach is an indigenously developed automatic train protection system designed to enhance operational safety. Railways has also approved 140 crore rupee Kavach project for the Ahmedabad division in Gujarat. Union Finance Minister Nirmala Sitharaman has said that the country has adequate buffer stock of food grains and there will be no shortage despite the impact of El Nino conditions. Speaking at the Mid-Mine Summit in New Delhi today, the Finance Minister stated that though the southwest monsoon rainfall this year is expected to be below normal, however, sufficient quantity of fertilizers is available for the Kharif crop season. In the FIFA World Cup 2026, Sweden thrashed Tunisia 5-1 in the Group F match in Mexico today. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Lakshadweep Vruttantham.
2: ലക്ഷദ്വീപിന്റെ തുറമുഖ മേഖലയിൽ ചരിത്രപരമായ വികസന വിപ്ലവം ചാർത്തുന്നതിനായി കടമത്ത്, കൽപ്പേനി എന്നീ ദ്വീപുകളിലെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ ചടങ്ങ് ഡമനിൽ നിന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിർച്വലായി നിർവഹിച്ചു. കഴിഞ്ഞ 5-ാം തീയതി ഡമനിലെ സ്വാമി വിവേകാനന്ദ ഗ്രൗണ്ടിൽ വൈകുന്നേരം നടന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിന്റെ 4 പദ്ധതികളുടെയും തറക്കല്ലിടൽ കർമ്മം അദ്ദേഹം നിർവഹിച്ചത്. ഏകദേശം 885 കോടി രൂപയുടെ ചെലവ് വരുന്ന 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണങ്ങൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിൽ സാഗർമാല പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് 4 ജെട്ടികളുടെയും നിർമ്മാണം ഒരുങ്ങുന്നത്. ലക്ഷദ്വീപ് തുറമുഖ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് 2 ദ്വീപുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവനും സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രികരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ഇന്ധന ഐസ് വിതരണ കേന്ദ്രങ്ങൾ, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൗകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും. മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് പകരുന്ന ഈ 4 പദ്ധതികളും ലക്ഷദ്വീപിന്റെ സമഗ്ര സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വിപ്ലവകരമായ വികസന കുതിപ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന്റെ ഭാഗമായി BJP ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപ് തലങ്ങളിലായി വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തുദ്വീപിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ BJP നാഷണൽ സെക്രട്ടറിയും മുൻ MP കൂടിയായ വിനോദ് സോങ്കർ പങ്കെടുത്തു. 22 വരെ നീളുന്ന ശുചീകരണ ക്യാമ്പയിനുകൾ, ഏക് പേട് മാക്കേ നാം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ, ദ്വീപതല പാർട്ടി യോഗങ്ങൾ എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ദ്വീപുകളിൽ ആരംഭിച്ചു. യാത്രി സുവിധാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിലും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി എയർപോർട്ട് ഡയറക്ടർ മധുകുമാർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ലക്ഷദ്വീപിന്റെ തനത് നൃത്തകലാരൂപങ്ങളായ കോൽക്കളി, പരിചക്കളി, ദഫ്മുട്ട് എന്നിവയിലൂടെ യാത്രികരെ വരവേറ്റു. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ്, ക്വിസ് പെയിന്റിംഗ് മത്സരങ്ങൾ, വിമാനത്താവള സന്ദർശനം, ഒപ്പം വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരെ ആദരിക്കൽ, ഹസ്വചിത്രങ്ങളുടെ പ്രദർശനം, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായുള്ള പ്രത്യേക വേദികളും യാത്രി സുവിധാ ദിവസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിൽ കഴിഞ്ഞ 10-ാം തീയതി മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ബിത്ര ഉൾപ്പെടെയുള്ള 10 ദ്വീപുകളിലെ 32 സ്കൂളുകളിലായി 12,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പഠിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ മുന്നൊരുക്കങ്ങളാണ് എല്ലാ സ്കൂളുകളിലും പൂർത്തിയാക്കിയതെന്ന് എഡ്യൂക്കേഷൻ ഓഫീസർ ഇ രവീന്ദ്രനാഥൻ അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ ലഭ്യത, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ സജ്ജീകരണം, കുടിവെള്ള സൗകര്യങ്ങൾ, ശുചിമുറികളുടെ പരിപാലനം എന്നിവയ്ക്കൊപ്പം CCTV

0: പി ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയതായി ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 പ്രകാരമാണ് ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദ്വീപുകളിലെ പ്രധാനപ്പെട്ട പൊതുസ്ഥലങ്ങൾക്ക് ചുറ്റും നിശ്ചിത ദൂരപരിധിയിലാണ് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ അഗത്തി, അമിനി, കവരത്തി, അന്ത്രോത്ത് എന്നീ ദ്വീപുകളിൽ നടന്ന പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്ര IAS അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഓരോ പൌരന്റെയും പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ലക്ഷദ്വീപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് ശിവം ചന്ദ്ര അറിയിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്കിയ ദേശസ്യ രാജധാന്യാം ബ്രാതിസ്ലാവ നഗര്യാം തത്യേന പ്രധാനമന്ത്രിണ റോബർട്ട് ഫിക്കോ ഇത്യനേന സഹ സംവാദം അകരോത്. പ്രധാനമന്ത്രി അവോചത് ഭാരത് സ്ലോവാക്കിയ ദേശോ വ്യാപക സഹഭാഗിതയാ സംബന്ധാൻ സമുന്നേതും നിർണയം കൃതവന്തഃ. ഭാരതേന പശ്ചിമേഷ്യായാം പ്രചലിത സംഘർഷസ്യ സമാപ്തയെ അമേരിക്കാ ഇറാനയോഃ സന്ധേഃ സ്വാഗതം കൃതം. ഉക്തം ച സന്ധേഃ കാര്യാന്വയനേന ക്ഷേത്രേ ശാന്തിഃ സ്ഥിരതാ ച പുനഃ സ്ഥാപിതാ ഭവിഷ്യതി. വിത്തമന്ത്രി നിർമ്മലാ സീതാരാമനഃ അവോചത് യത് ദേശേ ഖാദ്യാന്നസ്യ പര്യാപ്ത ഭണ്ഡാരഃ വർത്തതേ അഥ ച അലനീനോ കാരണേന അപി ഖാദ്യാന്നസ്യ നൈയൂന്യം ന ഭവിഷ്യതി. ഉത്തരപ്രദേശസ്യ ജീവരക്ഷേത്രേ നോയിഡാ അന്താരാഷ്ട്രീയ വിമാനസ്ഥാനകം വാണിജ്യകരൂപേണ ആരബ്ധം. അദ്യാരഭ്യ തത്ര വിമാനാനാം സഞ്ചാലനം അഭവത്. അപി ച ഫിഫ വിശ്വചഷക് സ്പർദ്ധായാം സ്വീഡനദേശഃ അദ്യ മെക്സിക്കോ ദേശസ്യ മോണ്ടേരേ ക്രീഡാംഗണേ ട്യുനേസിയ ദേശം 5-1 അങ്കാന്തരാലേന പരാജയത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്കിയ ദേശസ്യ രാജധാന്യാം ബ്രാതിസ്ലാവ നഗര്യാം തത്രത്യേന പ്രധാനമന്ത്രിണാ റോബർട്ട് ഫിക്കോ ഇത്യനേന സഹ സംവാദം അകരോത്. ഉപവേശനസ്യ അനന്തരം സംയുക്ത വാർത്താഹര സമ്മേളനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് ഭാരത് സ്ലോവാക്കിയ ദേശോ വ്യാപക സഹഭാഗിതയാ സംബന്ധാൻ സമുന്നേതും നിർണയം കൃതവന്തൌ. ശ്രീമോദി അവോചത് യത് ദേശദ്വയോഃ രക്ഷാസഹയോഗം പരസ്പര വിശ്വാസസ്യ പ്രമാണം വർത്തതേ. ദേശദ്വയേന രക്ഷാക്ഷേത്രേ സഹയോഗം സമേധിതും അപി സഹമതിപത്രം ഹസ്താക്ഷരിതം.
2: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ये हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है. आज प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് AI ഇത്യസ്യ ഭവിഷ്യം ന കേവലം നവോന്മേഷെ അപി തു മാനവ ഗരിമാ വിശ്വാസാധാരിതം അപി ഭവേത്. ശ്രീമോദി അവോചത് യത് പ്രൌദ്യോഗികീ ക്ഷേത്രേ വിഹിത സന്ധിഃ അപി ദേശദ്വയോഃ മിഥഃ സഹയോഗം ദൃഢയിഷ്യതി.
2: AI का भविष्य केवल इनोवेशन से नहीं बल्कि ट्रस्ट, रिस्पॉन्सिबिलिटी और ह्यूमन डिग्निटी पर आधारित होना चाहिए. रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
1: अत्रावसरे स्लोवाकिय देशस्य प्रधानमंत्री रॉबर्ट फिको भारतस्य समेधमानार्थ व्यवस्थां प्रौद्योगिक विकासं च प्रति

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹരിമന്ദേ കുട്ട,
0: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
7: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
5: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 1 July ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
8: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ 2nd July, 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം.
9: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16-30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ്, അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1st-30th വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ

0: നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
1: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 വയസ്സുള്ള കുട്ടിക്കും പുറമേലിൽ 10 വയസ്സുകാരനും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
2: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രസംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കൈയേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കൈയേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷെ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തതുകൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അവർ സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ടായി. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
2: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 ഉയർന്ന് 76,264 നിഫ്റ്റി 231 നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ജൂലൈ 1 മുതൽ. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗെല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ന് ലോക വയോജന പീഡനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ ഘട്ടമാണ് വാർദ്ധക്യം. ബാല്യവും യൗവനവും പിന്നിട്ട് പ്രായമേറുന്തോറും ജീവിതാനുഭവങ്ങളുടെയും ജ്ഞാനത്തിന്റെയും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നുചെല്ലുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് വയോജനങ്ങൾ. അവരുടെ അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാണ്. അതുകൊണ്ടുതന്നെ വയോജനങ്ങളെ ആദരിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയും കുടുംബഘടനകളിലുണ്ടായ മാറ്റങ്ങളും സാമൂഹിക ബന്ധങ്ങളിലെ അകൽച്ചയും കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയാകുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ഈ യാഥാർത്ഥ്യം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കാനുമായി ഐക്യരാഷ്ട്രസഭ 15 ജൂൺ ലോക വയോജന പീഡനത്തിനെതിരെ ബോധവൽക്കരണ ദിനം അഥവാ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ലോകമെമ്പാടും വിവിധ പരിപാടികളോടെ ഈ ദിനം ആചരിക്കപ്പെടുന്നു. 2026 പ്രമേയം അവബോധത്തിനപ്പുറം വൃദ്ധജന ദുരുപയോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആഗോളതലത്തിൽ വയോജന പീഡനം തടയുന്നതിലും പ്രതികരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഉന്നതതല പാർശ്വ പരിപാടിയിലൂടെ യുഎൻ സാമ്പത്തിക സാമൂഹികകാര്യ വകുപ്പും അതിന്റെ പങ്കാളികളും ഈ ദിനത്തെ നോക്കിക്കാണുന്നു. ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകൾ കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ള വാർദ്ധക്യത്തിനായി വാദിച്ചും ദുരന്ത കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിൽ പ്രായമായവരെ പിന്നോട്ട് തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയും ഈ ദിനം ആചരിക്കുന്നു. പ്രായമായവരെ ശാരീരികവും സാമ്പത്തികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയാക്കുന്ന സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുക, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദുരുപയോഗം തിരിച്ചറിയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രാഥമികാരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനം എന്നീ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളുമായി ഇടപഴകുന്നതിലൂടെ ലോകത്താകമാനം പ്രായമായവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മുന്നേറ്റത്തിൽ പങ്കുചേരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനായി പ്രാദേശിക വെബിനാറുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് പ്രാദേശിക എൽഡർ കെയർ, ഹെൽപ്പേജ് ഇന്ത്യ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളുടെ പ്രാധാന്യവും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയോജന പീഡനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയോജനങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ദോഷം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയുമാണ്. ചിലപ്പോൾ ഇത് തുറന്ന ആക്രമണമായും ചിലപ്പോൾ അവഗണനയുടെ രൂപത്തിലുമായിരിക്കും പ്രകടമാകുന്നത്. മർദ്ദനം, ഭക്ഷണമോ മരുന്നുകളോ നിഷേധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, പരിഹാസം എന്നിവ മൂലം വയോജനങ്ങളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകരാറിലാക്കുന്നത് മാനസിക പീഡനമാണ്. പെൻഷൻ, സമ്പാദ്യം, സ്വത്ത് എന്നിവ ദുരുപയോഗം ചെയ്യുകയോ തട്ടിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. ഇത് അവർക്കെതിരെയുള്ള സാമ്പത്തിക ചൂഷണമാണ്. ആവശ്യമായ പരിചരണവും ചികിത്സയും ഭക്ഷണവും നൽകാതിരിക്കുക, ഒറ്റപ്പെടുത്തുക തുടങ്ങിയവ അവരോടുള്ള അവഗണനയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയും തിരക്കേറിയ ജീവിതശൈലിയും കാരണം പല വയോജനങ്ങളും ഏകാന്തത അനുഭവിക്കുന്നു. ജീവിത പങ്കാളിയുടെ വേർപാടും മക്കളുടെ തൊഴിലാവശ്യങ്ങൾക്കായുള്ള വിദൂരത്തെ താമസവും ആരോഗ്യ പ്രശ്നങ്ങളും അവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഡിജിറ്റൽ ലോകത്തിന്റെ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയും പലർക്കും സാമൂഹിക അകൽച്ച സൃഷ്ടിക്കുന്നു.

0: ഇനി ഒരു കൂട്ടർ ശാരീരിക അവശതകൾക്കിടയിലും മക്കളേൽപ്പിക്കുന്ന വീട്ടുജോലിയും പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക, വിളിച്ചുകൊണ്ടുവരിക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അവരുടെ ശാരീരികവും മാനസികവുമായ അവശതകൾ പ്രത്യക്ഷത്തിൽ അവഗണിക്കുന്ന രീതികളുൾപ്പെടെ ഒന്നും സഹിക്കാൻ ഏതൊരു പ്രായമായ വ്യക്തിക്കും സാധ്യമല്ല. ക്രമേണ അവർ നിരാശയിലേക്കും വിഷാദത്തിലേക്കും വഴുതിമാറും. നല്ല പ്രായം മുഴുവനും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിച്ച അവർക്ക് സമാധാനപരമായ ഒരു വാർദ്ധക്യകാലം നിഷേധിക്കാമോ? അത് യുവതലമുറ പ്രായമായവർക്ക് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. വയോജനങ്ങൾ സമൂഹത്തിന്റെ അനുഭവങ്ങളുടെ കലവറയാണ്. കുടുംബത്തിന്റെ മൂല്യങ്ങളും സംസ്കാരവും പാരമ്പര്യവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും കുടുംബത്തിന്റെ ഐക്യത്തിലും അവരുടെ സാന്നിധ്യം നിർണായകമാണ്. അതിനാൽ അവരുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവും അന്തസ്സുള്ളതുമാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. പണ്ട് വൃദ്ധരായവർക്ക് ആൺപെൺ വ്യത്യാസമെന്നിയേ കുടുംബത്തിലും സമൂഹത്തിലും പ്രത്യേക പരിഗണനയും സ്നേഹവും ബഹുമാനവുമൊക്കെ നൽകിയിരുന്നു. ഇന്നത്തെ കുടുംബവ്യവസ്ഥിതിയിലും കാഴ്ചപ്പാടിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ അവസ്ഥ തിരുത്തണമെന്ന് നമുക്ക് തന്നെ തോന്നുമാറ് അത് വളർന്നു കഴിഞ്ഞു. വയോജനങ്ങളോട് ആദരവോടെയും സ്നേഹത്തോടെയും പെരുമാറുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും തീരുമാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. ആരോഗ്യ പരിചരണവും സുരക്ഷിതമായ ജീവിത സാഹചര്യവും ഉറപ്പാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ചൂഷണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഏകാന്തത ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്താൽ ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. വയോജന സൌഹൃദ സമൂഹം രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അവരെ സമൂഹത്തിന്റെ സജീവ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യാം. ഇന്ത്യയിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 നിലവിലുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. കൂടാതെ വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും വയോജന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു ഭാരമല്ല, മറിച്ച് ജീവിത അനുഭവങ്ങളുടെ ശേഖരമാണ്. ഇന്ന് നാം കാണുന്ന പുരോഗതിയുടെ അടിത്തറ പാകിയത് ഇന്നത്തെ വയോജനങ്ങളാണ്. അതിനാൽ അവരുടെ ജീവിത സായാഹ്നം സുരക്ഷിതവും സന്തോഷപൂർണവും അഭിമാനകരവുമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. 2026 ലോക വയോജന പീഡന ബോധവൽക്കരണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു സന്ദേശമാണ്: വയോജനങ്ങളെ സംരക്ഷിക്കാം, ആദരിക്കാം, അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാം. ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെയുടെ യൗവനമാണ്, ഇന്നത്തെ യുവത്വം നാളെയുടെ വാർദ്ധക്യവും. അതിനാൽ വയോജനങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ ഭാവിയെ ആദരിക്കുന്നതിന് തുല്യമാണ്. അത് രാജ്യസംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ഇന്നലകളില്ലാതെ ഇന്ന് ഇല്ലാത്ത പോലെ വയോജനങ്ങളില്ലാതെ യുവജനങ്ങൾ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സാംസ്കാരികമായി ഉയർന്നവർ എന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിന് ഉണ്ടായേ മതിയാവൂ. ആ തിരിച്ചറിവിലൂടെ പുരോഗതിയുണ്ടായാലേ ഏത് രാജ്യവും നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം.
1: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496565631, മറ്റൊരു നമ്പർ 9496569321. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: വയലും വീടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കുകളും ഒക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബ്രൂഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മൃഗങ്ങളിലെ രോഗങ്ങൾ, പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്നവ, ക്ഷീരകർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാറുണ്ട്. വലിയ ഫാമുകൾ നടത്തുന്ന കർഷകർക്ക് പകർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല. മൃഗങ്ങളിലെ എല്ലാ രോഗങ്ങളും അപകടകാരിയല്ല. പലതും വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്നതും ശരിയായ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുന്നവയുമാണ്. എന്നാൽ ചില രോഗങ്ങൾ ലക്ഷണങ്ങളിലൂടെ വേഗം കണ്ടുപിടിക്കാൻ കഴിയാത്തതും മരണനിരക്ക് കൂടുതലുമാണ്. അത്തരമൊരു രോഗമാണ് ബ്രൂസല്ലോസിസ്. മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണിത്. മനുഷ്യരിൽ അത്ര അപകടകാരിയല്ലെങ്കിലും മൃഗങ്ങളിൽ ഈ രോഗം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ ബ്രൂസല്ലോസിസ് രോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാം. ഡോക്ടർ വിനീത എസ് ആണ് ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ വിനീതയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ വിനീത, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കന്നുകാലികൾ കണ്ടുവരുന്ന ഈ ബ്രൂസല്ലോസിസ് പറഞ്ഞൊരു രോഗമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ബ്രൂസല്ലോസിസ് ഉണ്ടാകുന്നത്?
3: കോശത്തിനുള്ളിൽ വളരുന്ന ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ബ്രൂസല്ല. ഈ ബ്രൂസല്ലയിൽ തന്നെ പല ഇതുണ്ട്. അത് പശുക്കളെ ഇത് ബാധിക്കുന്നത് ബ്രൂസല്ല അബോട്ടസ് എന്നുള്ളതാണ്. ആടുകളെയാകുമ്പം ബ്രൂസല്ല മിലിറ്റൻസിസ്, പന്നികളെ ബ്രൂസല്ല സുയിസ്, നായകളിൽ ബ്രൂസല്ല കാനിസ്, അങ്ങനെ പല സ്പീഷീസിലും കാണുന്നുണ്ട്. ഇതിൽ തന്നെ ബ്രൂസല്ല സുയിസും അതുപോലൊക്കെ തന്നെ ബ്രൂസല്ല മിലിറ്റൻസിസും ആണ് മനുഷ്യരെ ബാധിക്കാൻ ഏറ്റവും സാധ്യതയുള്ള രണ്ട് രോഗമാണ്. ഇത് ശരിക്കും ഒരു കോശത്തിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന പെരുകുന്ന ഒരു രോഗാണുമാണ്. ഇതുപോലെ കോശത്തിനകത്ത് മറ്റു പെരുകുന്ന ഒരു രോഗാണുമാണ് ട്യൂബർക്കുലോസിസ്. അപ്പം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണോ അതുപോലൊക്കെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് ബ്രൂസല്ലോസിസ്. കാരണം രണ്ടിന്റെയും കോശത്തിനകത്താണ് ഇത് പെരുകുന്നത്. അതുകൊണ്ട് ദീർഘനാളത്തെ ഒരു ചികിത്സ കൊണ്ട് മാത്രമേ ഈ രോഗബാധ തടയാനായിട്ട് പറ്റുകയുള്ളൂ.
2: ഏത് രോഗമാണെങ്കിലും ആദ്യം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ലക്ഷണം എന്തുവാണ്, അതറിഞ്ഞാലല്ലേ കർഷകർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ഒരു രോഗം കന്നുകാലികളിൽ വന്നെന്ന്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തോ?
3: ഇത് ശരിക്കും പശുക്കളെ ഞാൻ ബാധിക്കുമെന്ന് പറഞ്ഞു. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ളതും എന്നാൽ പ്രഗ്നന്റ് അല്ലാത്തതുമായ പശുക്കളെയും ബാധിക്കാം. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള പശുക്കളിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസത്തിൽ ഇപ്പം ബാധിച്ചു എന്നാൽ ഒരു 6 മാസം മുതൽ 9 മാസം വരെ ഇത് അബോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ശരീരത്തിലേക്ക് രോഗാണ് കയറിക്കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ ഏകദേശം 1 വർഷം വരെ ഇത് ശരീരത്തിൽ പെരുകാനോ അല്ലെങ്കിൽ അസുഖം ബാധിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് അബോഷനാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഗർഭമലസൽ, ഗർഭമലസൽ ഉണ്ടാവാം. അതുപോലൊക്കെ തന്നെ അകിടുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം പാലിൽ കൂടി ഇത് പകരാനുള്ള സാധ്യതയും അതുപോലെ സന്ധികളിലെ വീക്കം അതും പ്രധാനമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ടാണ് കാണുന്നത്. പാലിലെ ഗണ്യമായ കുറവ് അതും പ്രധാനപ്പെട്ട കർഷകർക്ക് ഏറ്റവും നഷ്ടം വരാവുന്ന ഒരു കാര്യമാണ് ഈ അബോഷൻ ഉണ്ടാവുന്നതും അതുപോലൊക്കെ തന്നെ പാലിലെ ഗണ്യമായിട്ടുള്ള കുറവ്. ഏകദേശം 300 കോടിയോളം രൂപയുടെ നഷ്ടമാണ് മൊത്തത്തിൽ ഈ ബ്രൂസല്ല ഇൻഫെക്ഷൻ കാരണം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്.
2: അപ്പൊ ഇത് മാഡം പറഞ്ഞ് പ്രഗ്നന്റ്

0: അനിമൽസിൽ ആദ്യം കാണുന്നത്. പക്ഷെ കുട്ടികളിലും ഇത് രോഗം വരാറുണ്ടോ?
1: തീർച്ചയായും. ചില കന്നുകുട്ടികൾ പ്രസവിച്ച് തീരെ ആരോഗ്യമില്ലാത്ത കന്നുകുട്ടികൾ ഉണ്ടാവും. അപ്പം ഈ പ്രസവ സമയത്തും ഇത് കന്നുകുട്ടികളിലേക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏത് പ്രായത്തിലുള്ള പശുക്കളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്, ഒരു സാംക്രമിക രോഗത്തെ പോലെ തന്നെ ഇതൊരു ജന്തുജന്യ രോഗമാണ്. അതായത് ഇതിന്റെ ഈ പ്രസവ സമയത്ത് പുറന്തള്ളുന്ന സ്രവങ്ങളിലൂടെയും അതുപോലെ തന്നെ പാലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ രോഗാണു പെരുകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ പാലിൽ കൂടിയും അണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണു സന്ധികളിൽ ഇരിക്കാനും അതുപോലെ തന്നെ പേശി വേദന, അതുപോലെ തന്നെ സന്ധി വീക്കം, അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും, പിന്നെ ഇടവിട്ടുള്ള പനി, ഇപ്പൊ രാവിലെ ഒരു പനി ഉണ്ടാവാം, പിന്നെ കുറച്ച് സമയത്തേക്കൊന്നും ഉണ്ടാവില്ല, അതിന് ഇന്റർമിറ്റന്റ് ഫീവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മനുഷ്യരിൽ അണ്ടുലന്റ് ഫീവർ എന്ന് പറയും. അത് ഇടവിട്ടുള്ള പനി ഉണ്ടാവാനുള്ള സാധ്യതയും ഈ രോഗാണു കാരണം ഉണ്ടാവുന്നുണ്ട്. ഏറെ നാളെ ഈ രോഗലക്ഷണങ്ങൾ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറെ നാള് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രോഗമാണ് ഈ ബ്രൂസലോസിസ്
0: മനുഷ്യരിൽ. ഇപ്പൊ മേഡം പറഞ്ഞ മനുഷ്യരിലും ഫീവർ വരാൻ സാധ്യതയുണ്ട്, സന്ധിവേദന വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിലോട്ട് വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റഡ് മിൽക്കിലൂടെ വരാൻ സാധ്യതയുണ്ട്.
1: അതെ, പ്രസവ സമയത്ത് അതിന്റെ സെക്രീഷൻസ് പുറന്തള്ളും. അതായത് ഒന്നുകിൽ ഇത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ കുട്ടി മരിച്ചു പോവുകയോ, അല്ലെങ്കിൽ ചാപിള്ളയായിട്ട് വരികയോ, അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്ന സ്രവങ്ങളിലൂടെയോ, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഡിസ്ചാർജുകളിലൂടെയോ. ഇനി കുട്ടി ജനിച്ചു അത് ആരോഗ്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സെക്രീഷൻസിലൂടെയോ ഒക്കെ ഈ രോഗാണു പുറത്തു വരും. പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ഇപ്പം കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിന്റെ സെക്രീഷൻസും ഡിസ്ചാർജുകളും എല്ലാം ശരിയായ രീതിയിൽ നമ്മൾ നിർമാർജനം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൃഗ ഡോക്ടർമാർ എന്ന് പറയുന്ന ഞങ്ങൾ ഈ രോഗത്തിന് വളരെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ അബോർഷന്റെ സമയത്തും അല്ലെങ്കിൽ ഡിസ്റ്റോക്കി അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രോഗബാധ വരാനുള്ള സാധ്യതയുള്ളൊരു വിഭാഗമാണ്. അതുപോലെ തന്നെ കർഷകർ, ഫാമിലെ ജോലിക്കാർ, അതുപോലെ അറിവുശാലകളിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നവർ, ഇങ്ങനത്തെയുള്ള വിഭാഗക്കാർക്കെല്ലാം ബാധിക്കാൻ സാധ്യതയുള്ളൊരു
0: ഇതൊരു മേഡം പറഞ്ഞല്ലേ, ഇതൊരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ യൂഷ്വലി നമ്മളൊരു വീക്ക് പാത്തോജൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈകളിലൊക്കെ മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്.
1: അതായത് മുറിവ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ കൂടി ഇത് അകത്ത് പ്രവേശിക്കുകയോ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.
0: അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് വല്ല മുറിവ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ.
1: അതെ, തീർച്ചയായും. നമ്മൾ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പ്രസവം നടക്കുന്ന സമയത്തോ എന്തെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും കൈയുറകൾ ഉപയോഗിക്കുക, ശരിയായ രീതികൾ കൈകൾ കഴുകുക, അതായത് 20 സെക്കൻഡെങ്കിലും മിനിമം കോണ്ടാക്ട് ടൈം വരുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക. പിന്നെ ഈ പുറന്തള്ളപ്പെട്ട സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, ഈ മറുപിള്ള, ചാപിള്ള, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നിർമാർജനം ചെയ്യണം. അത് നമുക്ക് ഷെഡ് വൃത്തിയാക്കാനായിട്ടാണെങ്കിൽ അത് കുമ്മായം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ. ഇത് രണ്ടും ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റന്റുകളാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഒരു പ്രസവ സമയത്ത് ഒരു അബോർഷൻ ഉണ്ടായി, ഒരുപാട് അണുക്കളെ അവിടെ ഷെഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത മൃഗത്തിലേക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു ഫാമിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗത്തിന് വായുവിലൂടെയും പകരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗങ്ങൾക്ക് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അവിടെയുള്ള ഡങ്ങ്, യൂറിൻ, ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വൺസ് ഒരു അബോർഷൻ ഉണ്ടായാൽ പിന്നീട് ഇത് ഉണ്ടാവണമെന്നില്ല. ഒരിക്കൽ അത് ഗർഭമലസി, പിന്നീട് നോർമൽ പ്രസവം ഉണ്ടാവാം, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവാം. ആ സമയത്തും ഈ അണുക്കൾ അവിടെ നിന്ന് ഷെഡ് ചെയ്യാം, പുറന്തള്ളാം. അപ്പൊ ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയാൽ അത് ലൈഫ് ടൈം ആ മൃഗം ഇൻഫെക്റ്റഡ് ആയിരിക്കും.
0: ടോട്ടൽ ഇൻഫെക്ഷൻ മാറ്റാൻ അത്ര എളുപ്പമുള്ള കാര്യം.
1: അതെ അതെ. അതുകൊണ്ട് തന്നെ ദയാവധം എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്കൊരു രോഗബാധ ഫർദർ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ പകരാതിരിക്കാനായിട്ടോ ചെയ്യാൻ പറ്റുന്നത്. ആ ആനിമലിനെ ദയാവധം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
0: അത്രയും ഭീകരമായ ഒരു രോഗം നമുക്കത് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തിൽ ഇതിന്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്? ഈ രോഗം ആദ്യമായിട്ട് കാണാറുണ്ടോ?
1: അതായത് 2023-24 ഇപ്പം കുറച്ച് റിപ്പോർട്ട്സ് പറയുന്നത് ഒരു 4 ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരിൽ. അത് കണ്ണൂര്, വയനാട്, കോട്ടയം ഇങ്ങനെയുള്ള ജില്ലകളിൽ ഒരു 4 ഔട്ട്ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ കോട്ടയത്ത് ഒരു ഫാമിലാണെങ്കിൽ ഞങ്ങൾ ടാർഗറ്റഡ് സർവേ ചെയ്തപ്പോൾ അവിടെ ഏകദേശം ഒരു 12 ആനിമൽസ് ഇതിന് പോസിറ്റീവ് ആയിരുന്നു. അതായത് ശരിക്കും നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ശരിക്കും ഈ ടാർഗറ്റഡ് സർവേ ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഗവൺമെന്റ് ഫാമുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതിന്റെ സർവേലൻസ് ചെയ്യുന്നുണ്ട്. അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റിയുടെ ഫാമിൽ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഡിസ്പോസ് ചെയ്തു. അതുപോലെ തന്നെ പന്നികളിലും ബ്രൂസെല്ല സുയിസ് എന്ന് പറയുന്ന രോഗമാണ്, അതിനെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു 3 വർഷം മുന്നേ കപ്പാട് ഫാമില്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആനിമൽസിനെയും നമ്മൾ ദയാവധം ചെയ്ത് അവിടെ

0: അവിടുത്തെ എല്ലാ ആനിമൽസും നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് മുന്നോട്ട് പോയത്.
1: പന്നികളിലും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ടോ?
0: തീർച്ചയായും ലക്ഷണങ്ങൾ കാണാൻ നിർബന്ധമില്ല, പക്ഷെ എന്നാൽ സീറോ പോസിറ്റിവിറ്റി കിട്ടാറുണ്ട്.
1: പശുക്കളിലൊക്കെ മേഡം പറഞ്ഞ മാതിരി ലക്ഷണങ്ങൾ അത്ര പ്രത്യക്ഷമായിട്ട് അത് കാണാൻ സാധിക്കത്തില്ല. സന്ധിവേദന ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ, നമുക്കത് മനസ്സിലാക്കാൻ പാടായിരിക്കും.
0: അതെ അതെ അതെ. 6 മുതൽ 9 മാസം വരെ ഗർഭമലസലുണ്ടാകുക, അല്ലെങ്കിൽ വന്ധ്യത കൂടുതലായിട്ട് കാണുക, ഗണ്യമായ പാലിലുള്ള കുറവ്, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ രോഗബാധ നമുക്ക് സംശയിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മൃഗങ്ങളുടെ രക്തത്തിലൂടെയോ അല്ലെങ്കിൽ പാലിൽ കൂടെയോ നമുക്ക് ഇതിന്റെ രോഗാണുബാധ ഉണ്ടോ എന്നുള്ളതിനെ സ്ക്രീൻ
1: ചെയ്യാനായിട്ട്.
0: അതെ അതെ, രക്തം അതുപോലെ തന്നെ പാല്, ഇത് രണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗർഭമലത്തുന്ന സമയത്ത് അവിടെ കിട്ടുന്ന നമുക്ക് സ്രവങ്ങൾ, അതിൽ കൂടിയും ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ രോഗബാധ ഉണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രതിരോധ മാർഗമായി നമ്മൾക്ക് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മുഖേന വാക്സിനേഷൻ, ആകെ നമുക്ക് മൃഗങ്ങൾ മാത്രമേ ഒരു കൺട്രോൾ മെഷർ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ കാഫ് ഫുഡ് വാക്സിനേഷൻ എന്നാണ് പറയുന്നത്. കാരണം 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങളിലും എരുമക്കിടാങ്ങളിലും വാക്സിനേഷൻ ഇന്ന് ലഭ്യമാണ്. അവർക്ക് ഒറ്റത്തവണ വാക്സിനേഷനിലൂടെ നമുക്ക് ഈ രോഗത്തിന് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് 3 ഫേസിലായിട്ട് വാക്സിനേഷൻ നടന്നു കഴിഞ്ഞു, തുടർന്നും ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം 3rd ഫേസ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങൾക്കും ഒറ്റത്തവണയായിട്ടുള്ള വാക്സിൻ. തീർച്ചയായിട്ടും റുട്ടീൻ 6 മന്ത്സ് ഒരു ഇന്റർവെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3 or 4 ഫേസസ് ആയിട്ടാണ് ഈ വാക്സിനേഷൻ നടക്കുന്നത്.
1: അപ്പൊ ഒരു കർഷകൻ ഇപ്പം ഒരു പശുക്കിടാവ് ഉണ്ടായി അല്ലെങ്കിൽ എരുമക്കിടാവ് ഉണ്ടായി, അപ്പൊ അതൊരു 6 മുതൽ 8 മാസം ആവുമ്പത്തിനും ബ്രൂസലോസിസിന്റെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും. അത് കൂടാതെ നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ, അതായത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൈയുറകൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക, കൈകൾ വാഷ് ചെയ്യുക, സാധാരണ നമ്മൾ പാലിക്കുന്ന എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും ഈ അസുഖത്തിലും തീർച്ചയായിട്ടും അവലംബിക്കേണ്ടതാണ്. ആദ്യമായി നമ്മുടെ മൃഗങ്ങളിൽ ഈ അസുഖം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മനുഷ്യർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഡോക്സിസൈക്ലിൻ അതുപോലത്തെ മരുന്നുകൾ കൊടുത്ത് ദീർഘകാലം കൊടുത്ത്. മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് കുറവാണ്, പക്ഷേ മനുഷ്യരിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ ഫീവർ ഉണ്ട്, അതുപോലൊക്കെ പുരുഷന്മാരിൽ വൃഷണങ്ങളിലെ വീക്കും, അതുപോലെ സന്ധികളിലെ പ്രശ്നങ്ങളായിട്ട്, അങ്ങനെ അബോർഷനുകൾ, ഇൻഫെർട്ടിലിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് മനുഷ്യരിൽ. മരണനിരക്ക് തീരെ കുറവാണ്, പക്ഷെ എന്നാലും എൻഡോകാർഡൈറ്റിസ് അതുപോലെ ആ ഹൃദയത്തിന്റെ ആന്തരിക വോളിൽ വീക്കം ഉണ്ടാവുക, അതുപോലെ തന്നെ ബ്രെയിനെ അഫക്ട് ചെയ്യുക, അങ്ങനത്തെ കണ്ടീഷൻസിൽ അത് ചിലപ്പം
1: ഫേറ്റലാകുന്നുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്തായാലും ഒരു ജാഗ്രത ടോട്ടലായിട്ട് നമുക്ക് പാലിക്കേണ്ടതിരിക്കുന്ന ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ബ്രൂസലോസിസ് നമുക്ക് ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ലക്ഷണം കൊണ്ട്, പക്ഷെ നമുക്കൊരു ലക്ഷണം കണ്ടാൽ അത് നമുക്ക് ഇമീഡിയറ്റ്ലി അതിന്റെ എന്തോ പരിഹാരം എന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കണം. അപ്പൊ ഒരു ഫാമിൽ ഒരു പശുവിന് ഇങ്ങനത്തെ ഒരു ലക്ഷണം കണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്ത്, അപ്പൊ ആ കർഷകൻ മറ്റേ പശുക്കളെ എങ്ങനെയാ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തോ ജാഗ്രതയാണ് അവിടെ പാലിക്കേണ്ടത്?
0: ആദ്യം തന്നെ ഈ അസുഖം ബാധിച്ചതിനെ ഒഴിവാക്കേണ്ടി വരും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും സ്ക്രീൻ ചെയ്യുക, അതിന് അസുഖം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടർച്ചയായിട്ടുള്ളൊരു നിരീക്ഷണം അവിടെ അത്യാവശ്യമാണ്. അസുഖം ബാധിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ മോണിറ്റർ ചെയ്യും. പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ളതിനെ ഹാൻഡിൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതാണ്.
1: ഒരു നല്ല വലിയ ഫാമാണ് അവിടെ, ഒത്തിരി പശുക്കളുണ്ട്, അല്ലെങ്കിൽ നല്ല ഇനം പശുക്കളിലൊക്കെ ഇത് വന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ഇവിടെ ബ്രൂസലോസിസ് നമ്മൾ പറയുന്ന മാതിരി തന്നെ ഭീകരമായ രോഗം തന്നെയാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഡെയറി ഫാമിനെ നമുക്ക് ഒരു പരിധിവരെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ പ്രതിരോധ കുത്തിവെപ്പ് അല്ലെങ്കിൽ വാക്സിനേഷനാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ വിനീത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രൂസലോസിസിനെ കുറിച്ച് സംസാരിച്ച് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: മൃഗങ്ങളിലെ ബ്രൂസലോസിസ് രോഗത്തെക്കുറിച്ച് ഡോക്ടർ വിനീത എസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറുവാപ്പട്ട ആഹാരത്തിലെന്ന പോലെ ഔഷധങ്ങളിലും ഉപയോഗിക്കുന്ന സുഗന്ധിയായ

0: ഔഷധച്ചെടിയാണ് കറുവാപ്പട്ട. 6 മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ് കറുവ. ഇതിന്റെ തൊലിയാണ് മസാലകളിലും ഔഷധങ്ങളിലും ചേരുവ. വീട്ടിൽ വളർത്തിയാൽ അത്യാവശ്യഘട്ടങ്ങളിൽ മരുന്നിനും ഒപ്പം ഭക്ഷണത്തിലെ വിഷരഹിത ചേരുവയായും ഇത് പ്രയോജനപ്പെടും. ആയുർവേദ ഔഷധക്കൂട്ടുകളിലെ ത്രിജാതം, ചതുർജാതം തുടങ്ങിയവയിൽ പ്രധാനപ്പെട്ട ചേരുവയാണ് ഇലവങ്കം അഥവാ കറുവാപ്പട്ട. വയറുപെരുപ്പം, മലബന്ധം, വയറുവേദന, ഛർദി തുടങ്ങിയവയ്ക്ക് കറുവാപ്പട്ട തൈലം കൽക്കണ്ടം ചേർത്തു നൽകുന്നത് പ്രയോജനകരമാണ്. ഏലം, കറുവാപ്പട്ട, തിപ്പലി, കൂവ എന്നിവ പൊടിച്ച് തേൻ ചേർത്തു സേവിച്ചാൽ ചുമയ്ക്ക് ശമനമുണ്ടാകും. അണുനാശക ശക്തിയുള്ളതിനാൽ കറുവാപ്പട്ട പൊടിച്ച് ചെറിയ മുറിവുള്ള ഭാഗത്ത് വയ്ക്കുന്നത് ആ ഭാഗത്തെ രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനും മുറിവുണക്കാനും സഹായിക്കുന്നതായി കാണാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. രണ്ട് ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക.

0: കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പിച്ചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബ്രൂഡിംഗ്? ഉത്തരം, 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ തൂവൽ വളർച്ച എത്തുന്നതുവരെ കൃത്രിമ ചൂട് നൽകി വളർത്തുന്നതിനെയാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുങ്ങാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ

കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർക്ക് അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടാം. ഓണത്തിനിറങ്ങാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾ പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. പശ്ചിമതീര നെടിയൻ 50 രൂപ, കുള്ളൻ തൈകൾ 50 രൂപ, സങ്കരയിനം തൈകൾ 125 രൂപ എന്ന നിരക്കിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. മേൽപ്പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. തെങ്ങിൻ തൈകളുടെ എണ്ണം പരിമിതമായതിനാൽ എത്രയും വേഗം കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് വെള്ളനാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ CS അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9383471159. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തേകൾ വിൽപ്പനയ്ക്ക്. ഫോൺ നമ്പർ 0484280993 അല്ലെങ്കിൽ 8075222086 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NDCP FMDCP 8-ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം ജൂൺ 19 മാറ്റിയതായി കുടപ്പനക്കുന്ന് ഗോരക്ഷാഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495276205050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. മണർക്കാട് പ്രാദേശിക കോഴിവളർത്തൽ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പിടക്കോഴിക്കുഞ്ഞിന് 25 രൂപയും പൂവൻ കുഞ്ഞിന് 5 രൂപയുമാണ് നിരക്ക്. ഫോൺ നമ്പർ 0481237310 അല്ലെങ്കിൽ 8301897710. ഇതുവരെ കേട്ടത് കമ്പോള കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,800, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 28,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,200. തേങ്ങാപ്പിണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, അടൂർ 18,000, കായംകുളം 19,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, കോട്ടയം 23,000, എറണാകുളം 23,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊഴുപുഴ 2,650, കട്ടപ്പന 2,500. കുരുമുളക് അൺഗാർവെൽഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, അടൂർ 69,500. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. ചുക്ക് ക്വിന്റലിന് അടൂർ 28,500. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 26,000, കോട്ടയം 23,200, പാല 22,000. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 7,000, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52 G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13 തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.

0: മാണ്.
1: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
2: Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുംതൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. sec.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൗദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
0: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം.
4: മനുഷ്യ

0: ബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ള ബന്ധമാണ് ദാമ്പത്യം. ദാമ്പത്യത്തിന്റെ പൂന്തോട്ടത്തിൽ പ്രേമത്തിന്റെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീ പുരുഷന്മാർ. എന്നാൽ ശ്രദ്ധയോടെയുള്ള പരിപാലനമില്ലെങ്കിൽ പെട്ടെന്ന് വാടുകയും കൊഴിയുകയും ചെയ്യുന്ന ഉദ്യാനത്തിലെ പൂക്കൾക്ക് സമമാണ് വിവാഹ ജീവിതം. ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ ഒരു നോവലുണ്ട് ഭാരതീയ സാഹിത്യത്തിൽ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉദ്യാനം അഥവാ മാലഞ്ച.
1: ആയിരത്തി 1861 കൽക്കട്ടയിലെ ജൊറാഷങ്കോ എന്ന പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പിറവിയെടുത്തു. ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ഭാരതത്തിലേക്ക് ആദ്യമായി ടാഗോർ നൊബേൽ സമ്മാനം എത്തിച്ചു. വംഗനാട്ടിൽ പിറന്ന ആ സാഹിത്യ താരകം ഇന്നും ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിസ്മയമായി നിലനിൽക്കുന്നു.
0: കഥകൾ, കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ, ആത്മകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി വിശാലമായ ടാഗോർ സാഹിത്യപ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് നോവലാണ് ഉദ്യാനം. ഭാവനയിലും ഭാഷയിലും ഒരു നീണ്ട ഗദ്യകവിതയുടെ ലിറിക്കൽ സ്വഭാവം നിലനിർത്തുന്ന ഈ നോവൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്നു.
2: പിറകിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന തലയണകളെ താങ്ങി രോഗശയ്യയിൽ പകുതി ചാഞ്ഞ നിലയിൽ ഇരിക്കുകയാണ് നീരജ. വെളുത്ത ഒരു പട്ടുപുതപ്പ് അവളുടെ കാലുകളെ മറയ്ക്കുന്നുണ്ട്. നേർത്ത മേഘത്തിനപ്പുറം ശുക്ലപക്ഷത്തിന്റെ മൂന്നാം നാളിലെ ചന്ദ്രന്റെ മങ്ങിയ പ്രഭ പോലെ ഉണ്ടാ കാഴ്ച. കങ്കണങ്ങൾ അയഞ്ഞും നീലഞരമ്പുകൾ തെളിഞ്ഞും കിടന്ന അവളുടെ കൈകളും നീണ്ട രോഗഗ്രസ്തമായ ഒരു കാലത്തിന്റെ ലക്ഷണങ്ങൾ പേറുന്ന ഇടതൂർന്ന കൺപീരികളും എല്ലാം കൂടി അവൾക്ക് വിളറിയ ഒരു വെൺശംഖിന്റെ ഛായ പകർന്നു.
0: ഉദ്യാനം എന്ന നോവൽ തുടങ്ങുകയാണ്. നോവൽ തുടങ്ങുമ്പോൾ നാം കാണുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന യുവവധുവായ നീരജയെയാണ്. ഒരു വലിയ ജമീന്ദാരി കുടുംബത്തിലെ മരുമകളാണ് അവൾ. ആ മുറിയുടെ ഉൾഭാഗം കണ്ടാലറിയാം, ദീർഘകാലമായി നീരജ രോഗക്കിടക്കയിലാണ്. നീരജയുടെ മുറിയുടെ ചുമരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു പൂമാലിക മേശപ്പുറത്ത്, അതിൽ നിറയെ പൂന്തോട്ടത്തിൽ നിന്നും അന്ന് ഇറുത്തെടുത്ത നവപുഷ്പങ്ങൾ പരിമളം പരത്തുന്നുണ്ട്. മരുന്നുകളും കഴിക്കാനുള്ള പഴസത്തും ആ ടേബിളിൽ കാണാം. ജനാലയ്ക്കപ്പുറം വസന്തപ്രൗഢിയിൽ വിടർന്ന് വിലസിച്ചു നിൽക്കുന്ന പൂന്തോട്ടം കാണാം. ആ വലിയ വീട്ടിലേക്ക് അവൾ വധുവായി വരുന്നതിന് മുൻപ് തന്നെ പൂക്കച്ചവടത്തിൽ പേരും പ്രശസ്തിയും നേടിയ യുവവ്യാപാരിയാണ് ആദിത്യൻ. അയാളുടെ പൂന്തോട്ടം ആ നാട്ടിൽ മാത്രമല്ല, അന്യനാടുകളിലും ഖ്യാതി നേടിയതാണ്.
1: നീരജയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതോടെയാണ് ആദിത്യന് ഐശ്വര്യം ഇരട്ടിച്ചതെന്ന് പലരും പറയാറുണ്ട്. വിവാഹത്തിന് ശേഷം ഇരുവരും തങ്ങളുടെ അനുരാഗത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം ഉദ്യാനത്തിൽ പുതിയ പുതിയ തരുലതാദികൾ വളർത്തി. ഓരോരോ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചെടികളുടെയും വള്ളിച്ചെടികളുടെയും മരങ്ങളുടെയും ഒരു ഉപവനമായി ആ ഉദ്യാനം മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട ആരാമത്തിൽ ഓരോ തളിർക്കല്ലിലും പൂക്കല്ലിലും തങ്ങളുടെ ആനന്ദവും പ്രേമവും പൂത്തു തളിർക്കുന്നത് ആദിത്യനും നീരജയും അനുഭവിച്ചു. എന്നാൽ വിധിയുടെ പ്രഹരം ആ പൂന്തോട്ടത്തിൽ പതിച്ചു. നീരജ ഒരു ചാവിള്ളെ പ്രസവിച്ചു. അവൾ രോഗശയ്യയിലുമായി.
0: പ്രസവാനന്തരം ആരോഗ്യം നശിച്ച് നീരജ കിടപ്പിലായതോടെ പൂന്തോട്ടം മെല്ലെ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഭാര്യയെ

0: ശുശ്രൂഷിച്ച് അവളുടെ രോഗക്കിടയ്ക്ക് സമീപമാണ് ആദിത്യൻ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. എന്നാൽ അധികം താമസിയാതെ തന്റെ അകന്ന ബന്ധുവായ സരള എന്ന യുവതിയെ തോട്ടത്തിലെ പണികളിൽ സഹായിക്കാനായി ആദിത്യൻ കൂട്ടിക്കൊണ്ടുവരുന്നതോടെയാണ് നോവലിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. സരളയുടെ വരവ് നീരജയെ അഗാധമായി വിഷമിപ്പിക്കുന്നു. തന്റെ സ്ഥാനത്ത് നിന്ന് ഉദ്യാനത്തിലെ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സരളയെ ജനാലയിലൂടെ നീരജ കാണുന്നു.
1: തന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും തകർച്ചയും തളർച്ചയും നീരജയെ അതീവ ഖിന്നയാക്കുന്നതോടെ ആദിത്യനോട് തീരാത്ത പരിഭവവും സരളയോട് പകയും അവളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നു. ആയയായ റോഷ്നിയും തോട്ടത്തിലെ പ്രധാന ജോലിക്കാരനായ ഹോലയും നീരജയുടെ വിശ്വസ്തരാണ്. യജമാനും സരളയും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് അവർ കൃത്യമായി അവളെ ധരിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂറ് അവളോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോലയും നീരജയെ തന്ത്രത്തിൽ വശീകരിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ സമ്പാദിക്കാറുണ്ട്. പഴയ സാരി മുതൽ പല വസ്തുവകകളും നീരജ അവന് നൽകും.
2: മേശപ്പുറത്തിരുന്ന പിച്ചളപാത്രത്തിൽ നിന്നും നീരജ പൈസ എടുത്ത് ഹോലയ്ക്ക് കൊടുത്തു. എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്നു. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ പഴയതെന്തെങ്കിലും യജമാനത്തിക്ക് ആവശ്യമില്ലാത്തത് തന്നാൽ അവിടുന്ന് നീണാൾ വാഴും. ഇത് പറയുമ്പോൾ വെറ്റിലക്കറ പിടിച്ച പല്ലുകൾ മുഴുവൻ വിടർത്തി ഹോല യജമാനത്തിയെ നോക്കി പുഞ്ചിരിച്ചു. റോഷ്നി, എന്താ യജമാനത്തി? ആ അയയിൽ കിടക്കുന്ന സാരി എടുത്ത് ഇവന് കൊടുക്കൂ. എന്താ പറയുന്നത്? അത് കുഞ്ഞിന്റെ ധാക്കാ സാരിയല്ലേ?
0: നീരജയുടെ മനസ്സിലിരുപ്പ് അറിയാതെ സരള മിക്കവാറും രോഗക്കിടക്കയിൽ കഴിയുന്ന രോഗിയെ സന്ദർശിക്കാൻ വരുന്നത് പതിവായിരുന്നു. യൗവനത്തിന്റെ എല്ലാ പ്രസരിപ്പും അവളുടെ ഉടലിൽ തിളങ്ങി നിന്നു. എന്നിരുന്നാൽ തന്നെയും നീരജയ്ക്ക് അസ്വസ്ഥത തോന്നാതിരിക്കുന്നതിനായി പരമാവധി അനാകർഷകമായാണ് സരള വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു കൈത്തറി സാരിയുടുത്ത് കയ്യിൽ ഒരു ഓർക്കിഡ് പൂവുമായി നീരജയുടെ സവിധം അവളെത്തി. ശുദ്ധഗതിക്കാരിയായ നീരജയ്ക്ക് അവളോടുള്ള അമർഷം അടക്കിവെക്കാൻ കഴിഞ്ഞില്ല.
3: നിന്നോടാരു പറഞ്ഞു ഇത് കൊണ്ടുവരാൻ?
4: ആദിത്യ യജമാനൻ.
3: അതെന്താ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലേ?
4: ചായ കുടിച്ചുടാൻ അദ്ദേഹം ചന്തയിലേക്ക് ധൃതി പിടിച്ചു പോയി.
3: എന്താ ഇത്ര ധൃതി?
4: കഴിഞ്ഞ രാത്രി ആരോ കടയുടെ പൂട്ട് തകർത്ത് പണം മോഷ്ടിച്ചതായി അറിഞ്ഞു.
3: എനിക്കു വേണ്ടി 5 നിമിഷങ്ങൾ ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലേ?
4: കഴിഞ്ഞ രാത്രി ദീദിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വെളുപ്പിനെയാണ് ദീദി ഉറങ്ങിയത്. അദ്ദേഹം രാവിലെ വരെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. പോവുമ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ പൂവ് ദീദിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
3: എനിക്കീ പൂ വേണ്ട. നിനക്കറിയാമോ ചന്തയിൽ ഈ പൂവിന് എന്ത് വില കിട്ടുമെന്ന്? കടയിലേക്ക് തന്നെ കൊടുത്തയക്കൂ. എന്തിനാ ഇത് വെറുതെ കളയുന്നത്?
1: ക്ഷോഭം കൊണ്ട് നീരജ സരളയോട് പൊട്ടിത്തെറിച്ചു. അവൾ മനഃപൂർവ്വം തന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. താൻ കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞു വരുത്തുകയും ഉദ്യാനത്തിലെ തൊഴിലിന് തന്നെ കൊള്ളില്ലെന്ന് നീരജ പറഞ്ഞത് അവൾക്ക് മനോവിഷമുണ്ടാക്കി. യജമാനിന്റെ അഭാവത്തിൽ നീരജ യജമാനത്തെ ചമഞ്ഞ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡാലയത്തിലെ പണി ചെയ്യാൻ ഹോലയോട് പറഞ്ഞാൽ മതിയെന്ന് നീരജ പറയുന്നു. ക്ഷീണിതയായ രോഗി സ്ത്രീ സഹജമായ അസൂയയാൽ തിളയ്ക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. തന്റെ ഭർത്താവിന്റെ സ്നേഹം മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്നുവെന്ന സംശയമാണ് നീരജയെ നയിക്കുന്നത്. നീരജയെ ശുശ്രൂഷിക്കാൻ സരള ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സരളയെ ആട്ടിപ്പുറത്താക്കുന്നു.
0: സരളയ്ക്ക് ഉദ്യാനത്തൊഴിലുകളിൽ ഒന്നും പ്രാവീണ്യമില്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദിത്യൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അയാൾ സരളയെ പുകഴ്ത്തുന്നു. ആദിത്യൻ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. നീരജയുടെ പരാതികൾ പരിഹരിക്കാൻ

0: അയാൾ തീരുമാനിച്ചു. സരളയെ ഉദ്യാനത്തിൽ നിന്നും പുറത്താക്കാമെന്ന് അവൾക്ക് അയാൾ വാക്കുകൊടുത്തു. ആരാമം തകർന്നാലും കച്ചവടം നശിച്ചാലും സരളയുടെ തകർച്ച മാത്രമാണ് നീരജയുടെ ലക്ഷ്യമെന്നോർത്തപ്പോൾ ആദിത്യന് അതികഠിനമായ സങ്കടം തോന്നി. അയാൾ ഭാര്യയോട് പിണങ്ങി പൂന്തോട്ടത്തിൽ പോകുന്നു. ഇതിനിടയിൽ ആദിത്യന്റെ ബന്ധുവായ രമൺ എന്ന യുവാവ് സരളയെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. നീരജയുടെ സഹായത്തോടെ സരളയെ വിവാഹം കഴിക്കാൻ രമൺ പദ്ധതി ആവിഷ്കരിക്കുന്നു. എന്നാൽ സരളയുടെ മനസ്സിൽ തന്റെ സഹോദരതുല്യനായ ആദിത്യനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. എന്നാൽ നീരജ തമാശയായി പറഞ്ഞതാണെങ്കിലും സരളയെ വിവാഹം കഴിക്കാനും ഒരു പുതുജീവിതം തുടങ്ങാനും മനസ്സിന്റെ ഉള്ളിൽ ആദിത്യൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യാനത്തിൽ നിന്നും ഈ ഭവനത്തിൽ നിന്നും താൻ വിട്ടുപോയാൽ മാത്രമേ നീരജയ്ക്ക് ശാന്തി ലഭിക്കൂ എന്ന് സരള തിരിച്ചറിയുന്നു. എന്നാൽ ആദിത്യനാവട്ടെ അവളെ ഏതുവിധേനയും ഉദ്യാനത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു.
1: ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം, എന്നെ കൂടുതൽ തളർത്തരുതേ, സരള കണ്ണീരോടെ പറഞ്ഞു. ആദിത്യൻ സരളയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രമേൽ ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നെന്റെ ഹൃദയം ആനന്ദത്തിലാണ്. അമൃതമഹിമയുള്ള ഒരു മുകുളം ഇന്നിതാ വിടർന്നിരിക്കുന്നു. 23 വർഷമായി കാത്തിരുന്ന പൂവ് ഇന്ന് എന്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്നു. മതി മതി, അങ്ങ് ഇങ്ങനെയൊന്നും പറയരുതേ, എനിക്ക് മാപ്പ് തരൂ.
0: ഇതിനിടയിൽ രമൺ തന്റെ പ്രാണപ്രേയസിയായ സരളയെ സ്വന്തമാക്കുന്നതിനായി പല പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. രോഗക്കിടക്കയിൽ കഴിയുന്ന നീരജയാണ് അവന്റെ ഏക പ്രതീക്ഷ. രമൺ അവളെ ബാവോ ദീദി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഡോക്ടറുടെ വിദഗ്ധ ചികിത്സയിലൂടെ തന്റെ ബാവോ ദീദി പരിപൂർണ ആരോഗ്യവതിയായി മടങ്ങിയെത്തുമെന്നും ഉദ്യാനത്തിലെ റാണിയായി വീണ്ടും വിലസുമെന്നും രമൺ പ്രതീക്ഷിക്കുന്നു. ആ ശുഭാപ്തി വിശ്വാസം അവൻ നീരജയുമായി പങ്കുവയ്ക്കാറുണ്ട്.
2: എന്നാൽ വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് മനുഷ്യർ എന്ന തരത്തിൽ നീരജയ്ക്ക് ഇനി അധിക നാളുകളില്ലെന്ന് ഡോക്ടർ പറയുന്നതോടെ ആ ഉദ്യാനത്തിൽ വീണ്ടും ദുഃഖം പടർന്നു പിടിക്കുന്നു. രോഗശയ്യയിൽ കഴിയുന്ന ഭാര്യയെ താൻ ഒരുപാട് വേദനിപ്പിച്ചതായി ആദിത്യന് തോന്നുന്നു. മരണക്കിടക്കയിൽ കഴിയുന്ന നീരജയെ ശുശ്രൂഷിക്കുന്നതിനായി ഇനി ദിവസങ്ങൾ മാറ്റിവെക്കണമെന്ന് സരള അയാളെ ഉപദേശിക്കുന്നു.
1: ആദിത്യന്റെ കൈപിടിച്ച് സരള പറഞ്ഞു, ഈ പ്രതിജ്ഞ അങ്ങ് എനിക്ക് വേണ്ടി നിറവേറ്റൂ. അങ്ങയുടെ സ്നേഹവും കരുതലും കൊണ്ട് ദീദിയുടെ അവസാന നാളുകൾ നിറയ്ക്കൂ. ആദിത്യൻ നിശബ്ദനായി നിന്നു. എനിക്ക് വാക്കു തരൂ. ഞാൻ നിനക്ക് വാക്കു തരാം, നീയും എനിക്കൊരു വാക്ക് തരണം. ചിലപ്പോൾ എനിക്ക് ആ വാക്ക് പാലിക്കാൻ കഴിയാതെയാകും, അതിനാൽ എനിക്ക് വാക്ക് തരാൻ കഴിയില്ല, സരള അതീവ ദുഃഖിതയായി പറഞ്ഞു.
0: തുടർന്ന് പല നാടകീയ സംഭവങ്ങളും നോവലിൽ ഉടലെടുക്കുന്നു. സരളയും ആദിത്യനുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആദിത്യൻ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ ആവശ്യത്തിനായി രാജ്ഞിയുടെ മുദ്ര മോഷ്ടിക്കാനായി സരള വൈസ്രോയിയുടെ ഭാര്യയുടെ മുറിയിൽ കയറി. എന്നാൽ പാറാവുകാരൻ അവളെ കൈയോടെ പിടികൂടിയതോടെ സരളയെ ജയിലിലടയ്ക്കുന്നു. സരള ജയിലിൽ അകപ്പെട്ടത് പത്രവാർത്തയിലൂടെ നീരജ അറിയുന്നു. അത് അവളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നു. സരളയോട് താൻ അനീതി കാണിച്ചതായി നീരജയ്ക്ക് തോന്നുന്നു. അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ജയിലിലേക്ക് ഒരു കത്തയക്കുന്നു.
1: ഒരു കപ്പ് മരുന്നുമായി ആദിത്യൻ മുറിയിലേക്ക് കയറി വന്നു. ഇതെന്താ? നീരജ ചോദിച്ചു. ഓരോ മണിക്കൂറിലും ഈ മരുന്ന് കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ആദിത്യൻ മറുപടി

0: പറഞ്ഞു. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ എനിക്ക് മരുന്ന് തരാൻ? അങ്ങേക്ക് ഇത്ര ആധിയുണ്ടെങ്കിൽ പകൽ സമയത്ത് ഇവിടെ ഒരു നേഴ്സിനെ നിർത്താമല്ലോ. നീരജ പറഞ്ഞു. നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നിന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ കിട്ടുന്ന അവസരം കളയുന്നത്? അങ്ങേക്ക് ഉദ്യാനത്തിൽ ഈ വിലപ്പെട്ട സമയം വിനിയോഗിച്ചുകൂടെ? എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നത്? നീരജ സങ്കടപ്പെട്ടു.
1: സ്ത്രീ സഹജമായ നിലയിൽ ഒരിക്കൽ താൻ റാണിയായുവാണ് ഉദ്യാനത്തിൽ നിന്നും തന്റെ പ്രാണനാഥനായ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും അസുഖബാധിതയായതോടെ മാനസികമായി പുറത്താക്കപ്പെട്ട നീരജയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുന്നതാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. സരളയോട് ആദിത്യൻ കാണിക്കുന്ന അടുപ്പത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നീരജ ക്രമേണ രോഗത്തിന്റെ മൂർധന്യതയിൽ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് നോവലിൽ കാണാം. മരണത്തോടടുക്കുന്ന നിമിഷത്തിലും ജീവിതത്തെ ചേർത്തുപിടിക്കാൻ അവൾ ശ്രമം നടത്തുന്നു. വാടിക്കൊഴിഞ്ഞ് മണ്ണോട് ചേരുന്ന ഒരു സുന്ദരമായ പൂവിന്റെ ക്ഷണനേരത്തേക്കുള്ള ജീവിതമാണ് നാം നീരജയുടെ കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. വിധിയുടെ കയ്യിലെ പാവകളാണ് മനുഷ്യർ എന്ന സത്യം നീരജ ഓർമ്മിപ്പിക്കുന്നു.
2: ഉദ്യാനത്തിലെ സൂര്യപ്രഭ കണ്ട് പ്രഭാതങ്ങളിൽ പൂക്കളെ താലോലിക്കാൻ കൊതിച്ച നീരജ നമ്മുടെ സഹാനുഭൂതി അർഹിക്കുന്ന കഥാപാത്രമാണ്. ടാഗോർ നോവലുകളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ഇളം തെന്നലിന് കാതോർത്തും ആരാമത്തിലെ പുഷ്പങ്ങളെ താലോലിച്ചും ഒരു അമ്മയാവാൻ കൊതിച്ച നീരജയുടെ ജീവിതം ഇരുളടയുന്നത് വായനക്കാരൻ ദുഃഖത്തോടെ തിരിച്ചറിയുന്നു. ഏറ്റവും സജീവമായ ഉപമകളാൽ സമ്പന്നമാണ് ടാഗോറിന്റെ ഈ നോവലെന്ന് നിസ്സംശയം പറയാം. വിശ്വമഹാകവിയുടെ തൂലികയിൽ നിന്നും പിറന്ന അനശ്വര സൃഷ്ടി. നീരജയുടെ പ്രതീക്ഷകൾ ഏതൊരു യുവവധുവിന്റെയും സ്വപ്നങ്ങളാണ്. ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിയാത്ത ഉത്തമ ഭാര്യയാണവൾ. എന്നാൽ ഒരു വേള ഭർത്താവിനു വേണ്ട കടമകൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കുന്നുണ്ട്. തന്റെ ബാല്യകാല സഖിയായ സരളയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആദിത്യനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഭാര്യയുടെ രോഗം കൊണ്ട് ഒറ്റപ്പെട്ടുപോയ ആ യുവ ഭർത്താവ് നമ്മുടെ സഹതാപം അർഹിക്കുന്നുണ്ട്.
1: രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നുപോകുന്ന നീരജയെയാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. ആസന്നമായ മൃത്യുവിനെ മാറ്റിനിർത്താൻ തത്രപ്പാടുപെടുന്ന പ്രാണന്റെ നിലവിളി നീരജയിൽ നിന്നുയരുന്നു. ആദിത്യനോട് അവൾക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂന്തോട്ടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവൾ അയാളുമായി ചർച്ച ചെയ്യുന്നു.
0: പറയൂ, അങ്ങ് എന്താണ് കരുതിയിരിക്കുന്നത്? ഒരു തരത്തിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നേരിയ സാന്നിധ്യമായെങ്കിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നീരജ അതീവ ദുഃഖത്തോടെ ആദിത്യനോട് ചോദിച്ചു. അയാളൊന്നും പറയാതെയിരുന്നു. തീർച്ചയായും സാധിക്കും. ആ പൂന്തോട്ടം അവിടെ ഉള്ളതുപോലെ ഞാനും ഇവിടെ ഉണ്ടാകും. ഇളം തെന്നലിൽ ആ വൃക്ഷത്തിലെ ഇലകൾ ആടുന്നതുപോലെ, പൂക്കൾ പൂവല്ലിയിൽ കിടന്ന് സല്ലപിക്കുന്നതുപോലെ ആ കാഴ്ചകൾ കാണുന്ന ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ആ ഉദ്യാനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാറ്റ് അങ്ങയുടെ മുടികൾ മാടി ഒതുക്കുമ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ഓമനിക്കുന്നതുപോലെ ഞാനിവിടെ ഉണ്ട്. ഞാൻ എങ്ങും പോകില്ല.
1: നീരജയുടെ അന്ത്യനിമിഷങ്ങൾ ആഗതമായെന്ന് ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലായി. ആദിത്യൻ രാത്രി മുഴുവൻ അവളുടെ കിടക്കയ്ക്ക് സമീപം തന്നെയായിരുന്നു. ചില നേരം അവൾ അടങ്ങിക്കിടക്കും, പെട്ടെന്ന് ചാടിയെഴുന്നേൽക്കും. വിട്ടുപോകുന്ന പ്രാണൻ രോഗിയെ വലയ്ക്കുന്നതായി എല്ലാവർക്കും തോന്നി. സങ്കടപ്പെടുത്തുന്ന ആ കാഴ്ച കാണാൻ കഴിയാതെ പലരും മുറിയിൽ നിന്ന് പുറത്തുപോയി. ആദിത്യൻ നീരജയുടെ ശിരസ് മടിയിൽ ചേർത്തുപിടിച്ചു, മൃദുവായി മുടി തഴുകി. നീരജ അയാളോട് ക്ഷമ ചോദിക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ സരളയെ തെറ്റിദ്ധരിച്ചു. അങ്ങേ.

0: ഒരുപാട് വേദനിപ്പിച്ചു. ദയവായി അങ്ങ് എന്നെ ശപിക്കരുത്, എന്നെ സ്നേഹിക്കണം. ആദിത്യൻ മറുപടിയൊന്നും പറയാതെ അവൾക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി.
1: നീരജയുടെ രോഗക്കിടക്കയ്ക്ക് സമീപം തന്നെ ഡോക്ടർ കാത്തിരുന്നു. സമയാസമയം ഡോക്ടർ വന്ന് അവളുടെ നാഡി പരിശോധിച്ചു. ഡോക്ടറുടെ മുഖത്ത് നോക്കി നീരജ തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. സരളയോട് തനിക്ക് ക്ഷമ ചോദിക്കണം എന്ന ആഗ്രഹം അത്യാസന്ന നിലയിലും അവളെ വേട്ടയാടി. ദിവസങ്ങൾ അങ്ങനെ മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ കടന്നുപോയി. മൺചിരാതിൽ കാറ്റത്താടുന്ന ദീപനാളം പോലെ നീരജയുടെ പ്രാണൻ ആടിക്കളിക്കുവാൻ തുടങ്ങി. മൃത്യുവിൻ്റെ കരാള നൃത്തം ആ രോഗക്കിടക്കയിൽ പ്രകടമായി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയായി.
2: നിശബ്ദമായി പ്രാർത്ഥിക്കുന്നത് പോലെ നീരജയുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ആദിത്യൻ കണ്ടു. ബോധ അബോധങ്ങൾക്കിടയിൽ കിടന്ന അവളുടെ മുഖം മാറിമറിഞ്ഞു. ആദിത്യൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു, സരള ഇവിടെയുണ്ട് നീരജ. സരള അവളുടെ കാലുകളിൽ തൊട്ടു വന്ദിച്ചു. വൈദ്യുതാഘാതമേറ്റപോലെ ആ ശരീരം വിറച്ചു. മുറിഞ്ഞ ശബ്ദത്തിൽ നീരജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് വിട്ടുതരാൻ കഴിയില്ല, നിനക്കിവിടെ സ്ഥാനമില്ല. എടി മന്ത്രവാദിനി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് രോഗി ഒരു പേക്കോലത്തെപ്പോലെ എഴുന്നേറ്റ് നിന്നു. പൊയ്ക്കോ ഇവിടുന്ന്, നിന്റെ ഹൃദയം ഞാൻ വലിച്ചു കീറും, നിന്റെ രക്തം മുഴുവൻ ഞാൻ ഊറ്റിക്കുടിക്കും. ഇതും പറഞ്ഞ് അവൾ തറയിലേക്ക് വീണു. അവളുടെ ശബ്ദം കേട്ട് ആദിത്യൻ മുറിയിലേക്ക് ഓടിയെത്തി. ജീവത്ബലം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് നീരജ അവസാന ശ്വാസം വലിച്ചു.
0: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും എക്കാലത്തെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ നോവൽ ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ് എന്നതിൽ നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. അസാധാരണ ഭംഗിയാർന്ന ഒരു നോവൽ ശില്പമാണ് ഉദ്യാനം എന്ന ഈ ലഘു നോവൽ. രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെയും കാണാപ്പുറങ്ങൾ സുന്ദരമായി ആവിഷ്കരിക്കുന്ന ഈ ടാഗോർ ക്ലാസിക് ഓരോ വായനക്കാരന്റെയും മനസ്സിൽ മായാമുദ്രയായി എന്നും നിലനിൽക്കും.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് NJ ജോഷിലാൽ. നിർവഹണ സഹായം PSHREEKALA. നിർവഹണം ഐശ്വര്യം.

0: ആകാശവാണി സമയം 8:00.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ജൂൺ 10 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠൻ മറുപടി നൽകുന്നു.
3: എന്താണ്

0: പെരിയഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയഡോണ്ടിസ്റ്റ് ആരാണ്, ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്കും ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൊരു വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്ന അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് 2 കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലംപൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ പല്ല് നിൽക്കുന്നത് മോണയിലാണ്. മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോണരോഗത്തിൻ്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സബായിട്ടുള്ള കാര്യങ്ങളും വരും. ലേസർ ഡെന്റിസ്ട്രി അതിനകത്ത് ഒരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും. പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
0: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് ലീല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റാ. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാണ്.
0: ആയിക്കോട്ടെ, സ്ഥലം കൂടെ പറയണേ.
2: സ്ഥലം കോഴിക്കോട് ജില്ല കുറ്റ്യാടി.
0: ഡോക്ടർ ജി ആർ മണികണ്ഠനുണ്ട്, സംസാരിച്ചോളൂ.
2: എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ എങ്ങനെ കേടായിട്ട് വേദന. ഇപ്പൊ അത് പല്ല് പറിക്കാൻ പറ്റുമോ എന്നറിയാന്. കേടാ പല്ലിനൊക്കെ.
1: എത്ര വയസ്സായി അമ്മക്കിപ്പോ?
2: എനിക്ക് 61 വയസ്സായി.
1: ക്യാൻസർ പേഷ്യന്റാന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണോ?
2: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
1: എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
2: ക്യാൻസർ വൻകുടലിനായിരുന്നു ആദ്യം വന്നത്. സർജറി ചെയ്ത് വൻകുടലിന് പൈസ വരുന്നു.
1: കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 6 കഴിഞ്ഞിട്ടുണ്ടോ?
2: ആറുമാസം കഴിഞ്ഞു.
1: കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
2: ഇല്ലല്ല, ഇനിയിപ്പം 3 കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പം പിന്നെയും വയറിൽ തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 ആയതേളും പിന്നെ 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്.
1: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്തുവല്ലോ വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീക്കാറുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയത്തേക്ക് പ്രത്യേകിച്ച് റേഡിയേഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കാരണം അവിടുത്തെ നമ്മുടെ വായിലെ തൊലി നമ്മൾ പറഞ്ഞ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പൊ അതിനൊരു നീർവീക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പോ അമ്മയ്ക്ക് ഇപ്പൊ 6 ആയല്ലോ കഴിഞ്ഞിട്ട്. പല്ല് പറിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മൾ ഇതൊരു ക്യാൻസർ പേഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ അമ്മ ട്രീറ്റ് ചെയ്ത ആ ഓങ്കോളജിസ്റ്റിന്റെ ഒരു ഒരു കൺസെന്റ് കൂടി മേടിച്ചിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ല് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പൊ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഓങ്കോളജിസ്റ്റിന്റെ ഒരു കൺസെന്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അമ്മ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം ഹൃദയ സംബന്ധമായിട്ട് മറ്റു മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്ടറിനെ കൂടെ കാണേണ്ടതായിട്ട് വരും. ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതി നടത്തണമെന്നുള്ളതാണ് ഉള്ളത്. അല്ലാതെ അമ്മ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
2: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
1: അത് കുഴപ്പമില്ല,
2: വേറെ ഒന്നുമില്ല.
1: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
0: വിളിച്ചതിന് നന്ദി. മോണരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
1: ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോഡീകരണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളതിന് ഇങ്ങനെ രണ്ടായിട്ട് പറയും. വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു മോണരോഗമുണ്ട്. കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ സ്റ്റേജിങ്ങും ഉണ്ട്, ഗ്രേഡിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിൻ്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ബോൺ ലോസ് ഡിവൈഡ് ബൈ ഏജ് എന്നുള്ള അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിനെ മൈൽഡ് ആണോ, അതായത് വളരെ ലഘുവായിട്ടുള്ള മോണരോഗമാണോ, ഒരു ഇടത്തരം ലെവലിലുള്ള മോഡറേറ്റ് ആണോ, അത് വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ മോണ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ പിങ്ക് നിറത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ അത്രയും പിങ്ക് വരത്തില്ല ഇന്ത്യക്കാരിൽ, ഒരു ചെറിയൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു മോണ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ മോണ എന്ന് പറഞ്ഞാൽ 4 കലകൾ കൂടിച്ചേർന്ന ഒരു ഒരു കോംപ്ലക്സിനാണ് ശരിക്കും മോണ എന്ന് പറയുന്നത്. 4 കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ജിഞ്ചൈവ അല്ലെങ്കിൽ ഗം എന്ന് പറയുന്ന അത് ആ ഒരു മോണയുടെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിനെ എല്ലുമായിട്ട് ചേർത്ത് നിർത്തുന്ന നേർത്ത തന്തുക്കളുണ്ട് അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്. നമ്മൾ അതിനെ പറയും പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിന്റെ ഒരു ഭാഗമുണ്ട്, നമ്മൾ അതിന് ആൽവിയോളാർ ബോൺ എന്ന് പറയും. പല്ലിന്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമെന്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്, അപ്പൊ ഹാർട്ട് ടിഷ്യൂസ് എന്ന് പറയും. അപ്പൊ മോണരോഗത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടത്തില് വളരെ മൃദുവായിട്ടുള്ള കലകളിൽ

0: മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതലൊരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പം ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മൾ അതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പോൾ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വെക്കുന്നില്ല, പല്ലില് നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ, മൃദുവായിട്ടുള്ള ദശ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളതിനെ റിസഷൻ എന്ന് പറയും. അപ്പോൾ ഈ പിൻവാങ്ങൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും പല്ലുകൾക്ക് നീളം കൂടുതലായിട്ട് തോന്നുക. പല്ലുകൾക്കിടയിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നതാണ്, അവർ രണ്ട് വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവുകൾ കൂടുന്നു. രണ്ട് വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഒതുങ്ങിയിരുന്ന പല്ലാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവ് കൂടിക്കൂടി വരുന്നു. ഈ പല്ലുകൾ ഇങ്ങോട്ട് ഫ്ലെയർ അപ്പ് ചെയ്ത്, അതായത് ഫ്രണ്ടിലേക്ക് തള്ളി ഉന്തി വരുന്നു. മറ്റൊരു കാരണവും, നമ്മളതിനെ പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും, അത് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയാം, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയും ഇത് വേദനയല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റ് ആയിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷെ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പൊ അതൊക്കെ തന്നെ മോണരോഗത്തിന്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: കോളർ വെയിറ്റിംഗിലാണ്, ആരാണ് നോക്കാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, പേര് പറയാമോ?
2: സാർ എന്റെ പേര് സുഗേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ. സാറെ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് ഈ വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും.
0: പുകയില ഉപയോഗിക്കുന്നുണ്ടോ സാർ? വെറ്റിലയും പാക്കും മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ കുറവാണ്.
0: ശരി.
2: എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നു. എന്നാൽ ഈ മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നുന്നില്ല.
0: പറ്റുന്നില്ല.
2: റെഡിയാക്കാൻ എന്താ ചെയ്യാ സാറെ?
0: കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷെ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിള് പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5 10 ഒക്കെ മുറുക്കുമായിരുന്നു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ആക്കിയിരിക്കുക.
0: ആ ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അപ്പൊ
0: പുകയില, അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ചൂയിങ്കം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് BP കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടുപോകാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിൽ നിക്കോട്ടിന്റെ അളവുള്ള ചൂയിങ്കം ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ 0 കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 എടുത്തു കഴിഞ്ഞാൽ സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ആ ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അപ്പൊ പുകയില ഡേഞ്ചറസ് ആണ്, നമുക്കറിയാം. അതിനകത്ത് 400 ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കി അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കി എന്ന് പറയുന്നത്. അപ്പൊ അടക്കിയും ഈ അർബുദത്തിന് മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും, പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത്. അതൊന്നാണ് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞു മുറുകുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ് ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു PH ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ. ആ PH കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു PH ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പൊ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിന്റെ ഒരു വേഗത ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് 1 2 കൂടുതലായിട്ട് 1 1 more than 2 പറയുന്നത്. അതായത് 2 കൂടുതൽ എഫക്റ്റ് വരും ഇത് രണ്ടും കൂടെ. മദ്യപാനം മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വലിയ പഠനങ്ങളില്ല. പക്ഷെ പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്ട് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട്

0: ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും. ഒന്ന് ക്ലീൻ ചെയ്യാം. അതെ അതെ, ശരി സാർ.
1: മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഇപ്പം ഏതാണ്ട് 57 രോഗങ്ങളുമായിട്ട് മോണരോഗം ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏതാണ്ട് 8 രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധം എന്ന് പറയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ റിലേഷൻഷിപ്പ്. അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലും മോണരോഗത്തിന്റെ തീവ്രത കൂടും, തിരിച്ചുമുണ്ട്. മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മളൊരു സുവർണ അളവുകോലെന്ന് പറയുന്നത് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിന് ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവുകോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് 2 നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ 8-9 HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 or 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധമെന്ന് പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷേ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തിൽ ഈ ഗമ്മിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ 2 ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷീമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്. മോണരോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷീമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയ്ഡ് പ്ലാക്സ് അല്ലെങ്കിൽ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്നൊരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും, ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട്, ഗൗട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള, ഇപ്പോൾ ഇവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിൻ്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ബാധിക്കുന്ന 2 ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നതുകൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: ശരി, കൂർക്കം വലി ഇപ്പോൾ ആൾക്കാർ നേരിടുന്ന എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പൊ കൂർക്കം വലി പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പൊ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് ആക്ച്വലി. ഇതിന്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ആ പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ്. അതായത് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിന്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശ്വാസത്തിന്റെ ഗതി കുറയുന്നതിന് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്നും പറയും. അപ്പൊ ഇവ തമ്മിലൊരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ, അതൊരു 5 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 to 15 ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും 15 to 25 ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മരിക്കുന്നതിന്റെ 4 പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ 4 നിൽക്കുന്ന ഒന്നാണ് OSA.
1: നമ്മളിപ്പോ
0: അതെ അതെ നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും

0: മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ ഒഎസ്എ കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ദുർമേയസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിന്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ഹോം സ്ലീവ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യന്റിനോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല. ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം ഭാര്യയോടോ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട് ഞാനല്ലേ കേൾക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ് സ്റ്റഡി. ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇതിനകത്ത് നോക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ പോളിസോംനോഗ്രാഫി എന്ന് പറയും. 4 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിന്റെ സമയത്ത്. അതുപോലെ തന്നെ ECG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്നത്, റെസ്റ്റ്ലെസ് ലെഗ്സ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ മൂവ്മെന്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിന്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസിലാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പൊ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പൊ ആ കണ്ണുകളുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടി EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് 4 കൂടി ചേരുന്നതിനാണ് പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ ഡെന്റിസ്റ്റിന് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കീഴ്ത്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യന്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പൊ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർവേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീ വ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങൾ ഡെന്റിസ്റ്റിനെയും ENT ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇപ്പൊ സെൻട്രൽ പോലെയുള്ള ആപ്നി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് CPAP വെക്കേണ്ടി. CPAP എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസാണ്. പക്ഷെ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ENT കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിയയ്ക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കം വലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവേ ഈ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ കണക്കാക്കാറുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് സനലാണ്, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ്
1: സംസാരിച്ചുള്ളൂ.
2: എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മക്ക് എത്ര വയസ്സായി സാർ?
2: അമ്മയ്ക്ക് 60 കഴിഞ്ഞു.
0: ശരി,
2: എനിക്കാണെങ്കിൽ മുകളിലത്തെ പല്ല് ഇനി 3 ഉള്ളു, ബാക്കി എല്ലാം കൊച്ചിയിലെ 13-15 ആയപ്പോഴേ കേടായില്ലേ ഇണക്കി. എനിക്ക് 50 ഏകദേശം പല്ല് ഇനി 3 പല്ലേ
0: ഉള്ളൂ.
2: എന്റെ മക്കൾക്ക് 18-23
0: ശരി,
2: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വന്നു. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് പറഞ്ഞു, പക്ഷെ കംപ്ലീറ്റ് കേടായി വന്നു. അടുത്ത് ഇപ്പൊ ഇരിക്കുന്ന പല്ല് എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു.
0: സാറിന്റെ സംശയം പാരമ്പര്യമാണോന്നാണോ സംശയം?
2: ഓ, അങ്ങനെ അതാണ് സംശയം. പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്.
0: സാറിന് ഇനി 3 പല്ലേ ഉള്ളൂ?
2: ഇനി 3 പല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ എല്ലാ ദിവസവും 2 പല്ല് കഴിച്ച് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
0: എങ്ങനെയാണ് പല്ല് കഴിക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ല് കഴിക്കുന്നത്?
2: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെ. ബ്രഷ്
0: ഇട്ട് തന്നെയാണ് തേക്കുന്നത്? ഒരുപാട് സമയം പല്ല് തേക്കുമായിരുന്നോ? 10 ഒക്കെ തേക്കുമായിരുന്നോ പല്ല് വിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്?
2: ഇല്ല, അങ്ങനെ തേക്കില്ല, കുറച്ച് തന്നെ സമയം എടുക്കും.
0: പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
2: എല്ലാം കേട് വന്നു പോയതാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേലൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ കേടായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് കേടായാൻ കംപ്ലീറ്റ് ഇല്ലാതായി.
0: ശരി, ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷേത്രങ്ങളെ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ പല കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് കഴിക്കും 2 അവനാണ് വല്ലപ്പോഴും 1-2 മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലിൽ ദന്തക്ഷയ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ്

0: ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാറിപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിന്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല, ഇപ്പൊ എക്ലെയർ മിഠായിയോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. നമ്മളിപ്പോ ഒരു ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒരു അവിയൽ കഴിച്ചെന്നിരിക്കട്ടെ, അതായത് ഒരു തേങ്ങക്കൊത്താണെങ്കിലും മതി, തേങ്ങക്കൊത്ത് കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ പി എച്ച് എന്ന് പറയും, ഒരു നമ്മുടെ ആ വായിലെ പി എച്ചിന്റെ അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പല്ലിന്റെ സർഫസ്, അതായത് പ്രതല, ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഇപ്പൊ പല്ല് പൊടിയുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. പല ആൾക്കാരും പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പൊ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു, പക്ഷെ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിപ്പോ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പൊ സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണയായിട്ട് പല്ലിന്റെയും എല്ലിന്റെ ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ഒരു 30-35 ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം രണ്ടു നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയുന്നുള്ളതാണ്. മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതി തരും. പക്ഷെ ഡെന്റലിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്, അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റും സെലീനിയവും മെഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ സിങ്കിന്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെയോ സെലീനിയത്തിന്റെയോ ഫോസ്ഫറസിന്റെയോ മെഗ്നീഷ്യത്തിന്റെയോ ഒക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മെഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: ഇപ്പൊ ശ്രോതാവിന്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിന്റെ ലക്ഷണമാണോ?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഏതാണ്ട് 10-15 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്ക് വായ്പുണ്ണ് വരാനൊരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കാരണം വരാം. നമുക്കിപ്പോൾ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം കുടിക്കുന്നില്ല. കുറഞ്ഞ നമ്മൾ 8 മുതൽ 12 ഗ്ലാസ്, 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെന്നുള്ള അതൊരു ഫാക്ടറാണ്. പിന്നെ ചില ഈ പറഞ്ഞതുപോലെ ചില വൈറൽ പനികൾ വരുമ്പോഴത്തേക്കും, വൈറൽ ഫീവർ വരുമ്പോഴത്തേക്കും വാക്കിയാത്തും അതിൻ്റെ ചേഞ്ചസ് വരും. ഇപ്പം നമുക്ക് തന്നെ ചിക്കൻ പോക്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെങ്കു വരുന്ന സമയത്തോ ഒക്കെ തന്നെയും അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് വായിൽ ചേഞ്ചസ് വരാം. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ മോണയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്കൂൾ കാലം തൊട്ടേ പഠിക്കുന്നുണ്ട്, സ്കർവി എന്ന് പറയും. അപ്പൊ സ്കർവി കാരണം ഉണ്ടാകുന്ന മോണരോഗത്തിന് സ്കോർബ്യൂട്ടി ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് നമ്മുടെ മോണയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും. അപ്പൊ കൊളാജന്റെ ഒരു മെച്ചുറേഷന് സഹായിക്കുന്ന രണ്ട് കോഫാക്ടേഴ്സ് ആണ് വൈറ്റമിൻ സിയും സിങ്കും എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും മോണയുടെ ബലം കുറയുകയും മോണ പെട്ടെന്ന് ചെറുതായിട്ടൊരു പുതിയ ബ്രഷൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മോണ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പോൾ വൈറ്റമിൻസ് കുറയുമ്പോഴും അതും വായ്പുണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിനോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂസ് തമ്മിൽ നന്നായിട്ട് ഒരു ബ്ലീഡിംഗ് വരാത്ത രീതിയിൽ ടിഷ്യൂസിന്റെ ഒരു ഗ്രോത്തിന് വളരെ സഹായിക്കുന്നത്. അപ്പോൾ വായിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഡി, ഈ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻ തന്നെ, കെ യു ഒക്കെ തന്നെ നമ്മുടെ ഓറൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒക്കെ തന്നെ നമുക്ക് വായ്പുണ്ണിന് കാരണം. പലരും ആൾക്കാർ വിചാരിക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോകും. പക്ഷെ നമ്മൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് മൂന്നാഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു,

0: അല്ലെങ്കിൽ നമ്മുടെ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ളൊരു പാട് എത്രയായിട്ട് മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ എന്ന് നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പുവരുത്തുന്നത് നമുക്ക് കുറച്ചുകൂടി ഏർലി സ്റ്റേജിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ. ജൂൺ 10-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496565321, മറ്റൊരു നമ്പർ 9496569321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമം

0: 9.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1,000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക് ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാ പ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താസമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. 52-ാമത് G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13-ാം തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെൻസസ് 2027 ന്റെ

0: ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് രണ്ട് കുട്ടികൾക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗബാധിതന് രണ്ടാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയതായും മന്ത്രി അറിയിച്ചു. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ് ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ മുടങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് CPIM. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ് വെർദയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൌദി അറേബ്യ യുറുഗ്വേ പോരാട്ടം. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം നാളെ രാവിലെ 11 മുതൽ 1 മണിവരെ തടസ്സപ്പെടും. പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ജലസംഭരണികളിൽ നിന്നുള്ള ജലവിതരണം ഇക്കാരണത്താൽ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാഘോഷങ്ങൾക്കും വായനാ ദിനമായ June 19 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് വായനാ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേരാണ് അറസ്റ്റിലായത്. അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ രചന, MG രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസും ജാനകിയും പാടിയത് ചിത്രം തകര.

0: Waterway used to ferry one-fifth of the global oil supplies. In a social media post, Prime Minister Narendra Modi said, India hopes the implementation of the understanding will help restore peace and stability in the region and ensure the freedom of navigation and commerce. The peace agreement will be signed on the 19th of June in Switzerland. Meanwhile, hours after the United States and Iran announced the peace deal, Israeli Defense Minister Israel Katz has declared that the Israeli military will not pull back from its position across the border. While detailing Israel's security policy, the defense minister stated that the Israel Defense Forces will remain indefinitely in security zones in Lebanon, Syria and Gaza to protect Israeli citizens. Israeli media reported that Jerusalem has directly communicated its refusal to comply with international withdrawal timelines to U.S. President Donald Trump. So benchmark domestic equity indices today ended trading session with strong gains of nearly 1%. Investor sentiment improved following the announcement of a peace agreement between the United States and Iran. The Sensex surged 736 points to close at 76,264, while the Nifty jumped 231 points to settle at 23,854. The government has said that all refineries are operating at high capacity with adequate crude inventories and maintaining sufficient stocks of petrol and diesel. Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, was addressing the interministerial briefing in New Delhi today on recent developments in West Asia. Joint Secretary in the Department of Fertilizers, Bandana Prayashi, said that the overall stock position of fertilizers in the country is normal. Director in the Ministry of Port Shipping and Waterways, Upesh Kumar Sharma, said that the LNG carrier Disha, with 62,370 metric tons of cargo, has safely transited the Strait of Hormuz and is expected to reach the Dahej port in Gujarat on Thursday. In the FIFA World Cup football, Spain will play against Cabo Verde in the Group H clash at Atlanta in the United States tonight. The match will begin from 9:30 p.m. Indian time. Sweden thrashed Tunisia 5-1 in their Group F match in Mexico earlier in the day. The India Meteorological Department, IMD, has forecast heavy to very heavy rainfall over parts of Northeast, Bihar, Kerala, Mahe, Tamil Nadu, Puducherry and Karaikal tomorrow. The Met Department has issued an orange color warning for thunder squall conditions in West Rajasthan for tomorrow. It has also predicted thunderstorms accompanied by lightning and gusty winds over Haryana, Chandigarh, Delhi, Punjab, Jammu and Kashmir, Ladakh, Bihar, the Andaman and Nicobar Island, Chhattisgarh, Karnataka, Jharkhand, Konkan, Goa, Madhya Pradesh, Maharashtra, Odisha, Telangana, West Bengal and Sikkim during the next 3 to 4 days. And now before we end the bulletin, the headlines once again. India and Slovakia elevate ties to comprehensive partnership, Inc. 11 pacts to boost cooperation in key sectors including labour migration, digital technology and defence. Prime Minister Narendra Modi and his Slovak counterpart also agreed to establish a joint working group on counter-terrorism. The French city of Avignon gears up to host G7 summit beginning tonight. Prime Minister Modi to attend summit tomorrow. DRDO successfully conducts flight test of indigenously developed long-range land attack cruise missile. Israel says its military will continue to hold positions indefinitely in Lebanon, Syria and Gaza despite US-Iran peace deal. And in the FIFA World Cup, Spain to take on Cabo Verde in Group H clash at Atlanta in the US tonight. And that's all in the news at night. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ഗണിതം പാഠത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പടരുന്ന ശാസ്ത്രമാണ്. ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.
3: ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന ഭാഷയാണ് ഗണിതം. ഗണിതം പല വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട വിഷയമാണെങ്കിലും മറ്റു ചിലർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായി തോന്നാറുണ്ട്. ഗണിതം വെറും അക്കങ്ങളുടെയും ഫോർമുലകളുടെയും ലോകമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും അടിസ്ഥാനമാണ് ഗണിതം എന്ന് പറയാം. നാം രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതുവരെയുള്ള പല കാര്യങ്ങളും ഗണിതവുമായി ബന്ധമുള്ളതാണ്. സമയം നോക്കുന്നതും പണം കണക്കാക്കുന്നതും അളവുകൾ നിർണയിക്കുന്നതുമെല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന വിശേഷണത്തോടെ ലോകമെമ്പാടും പ്രശസ്തയായ വ്യക്തിയാണ് ശകുന്തളാദേവി. കാൽക്കുലേറ്ററോ പേനയോ പേപ്പറോ ഉപയോഗിക്കാതെ തന്നെ വലിയ കണക്കുകൾ അതിവേഗത്തിൽ മനസ്സിൽ തന്നെ ചെയ്ത് അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. അവരുടെ അഭിപ്രായത്തിൽ, വിത്തൌട്ട് മാത്തമാറ്റിക്സ് ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു, എവറിഥിങ് അറൌണ്ട് യു ഈസ് മാത്തമാറ്റിക്സ്. അതായത്, ഗണിതമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാം ഗണിതമാണ്. കാൾ ഫ്രെഡറിക് ഗോസ് എന്ന ഗണിതശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ, മാത്തമാറ്റിക്സ് ഈസ് ദ ക്യൂൻ ഓഫ് ദി സയൻസസ്, ഗണിതശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങളുടെയും രാജ്ഞിയാണ്. അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാകാത്തത് ആണ് ഗണിതം ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഗണിതത്തിൽ ഒരു ആശയം മറ്റൊന്നിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. കൂട്ടലും കുറയ്ക്കലും ശരിയായി മനസ്സിലാകാത്ത കുട്ടിക്ക് ഭിന്നസംഖ്യകളും ബീജഗണിതവും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന്, 10-ാം ക്ലാസ്സിലെ രണ്ടാം കൃതി സമവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഗുണനവും ഘടക വിശകലനവും വ്യക്തമായില്ലെങ്കിൽ കുട്ടിക്ക് ആ പാഠം മനസ്സിലാക്കാൻ കഴിയില്ല. ഗണിതം എന്ന വിഷയത്തോടുള്ള ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് മറ്റൊരു പ്രധാന കാരണം. ഗണിതം വളരെ പ്രയാസമാണ് എന്ന ധാരണ പല കുട്ടികളിലും കാണപ്പെടുന്നുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടാൽ പിന്നീട് ചോദ്യങ്ങൾ ചെയ്യാൻ പോലും അവർ മടി കാണിക്കുന്നു. ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നതിനും ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതായത്, വാക്കു പ്രശ്നങ്ങൾ അഥവാ വേർഡ് പ്രോബ്ലംസ്, അതുപോലെ ഗണിത പദങ്ങളുടെ അർത്ഥം മനസ്സിലാകാത്തത് തുടങ്ങിയവ. അതിനാൽ തന്നെ ഭാഷാപരമായ കഴിവ് ഗണിത പഠനത്തിന് പ്രധാനമാണ്. മറ്റൊരു പ്രശ്നം അഭ്യാസത്തിന്റെ കുറവാണ്. ഗണിതം കണ്ടു പഠിക്കുന്ന വിഷയമല്ല, മറിച്ച് ചെയ്തു പഠിക്കുന്ന വിഷയമാണ്. ദിവസേന പരിശീലനം ഇല്ലാത്തതും ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നതും പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാത്തതും പഠനഫലത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. സൂത്രവാക്യങ്ങൾ മനഃപ്പാഠമാക്കാനുള്ള പ്രവണത ചില കുട്ടികളില്ലെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഇതും പഠനഫലത്തെ ബാധിക്കുന്ന ഒന്നാണ്. പഠന രീതിയിലെ പ്രശ്നങ്ങളും ചില കുട്ടികൾക്കെങ്കിലും പഠനത്തോടുള്ള താല്പര്യക്കുറവ് സൃഷ്ടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പ്രവർത്തനാധിഷ്ഠിത പഠനത്തിന്റെ അഭാവം, ഗണിത ലാബുകളുടെ കുറവ്, ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാത്ത പഠനം, ഇവയെല്ലാം കുട്ടികളിൽ ഗണിത താല്പര്യം കുറയ്ക്കുന്നുണ്ട്. ഗണിതത്തിലെ പല ആശയങ്ങളും നേരിട്ടു കാണുവാനോ സ്പർശിക്കാനോ കഴിയില്ല. ഉദാഹരണത്തിന്, അനന്തത, സംഖ്യകൾ, ഫംഗ്ഷനുകൾ, രേഖ തുടങ്ങിയവ. ഇത്തരം ആശയങ്ങൾ കുട്ടികൾക്ക് സങ്കൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രശ്നമായി പറയാനുള്ളത്, പല വിദ്യാർത്ഥികളും മാർക്കിനു വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. ഇതിന്റെ ഫലമായി അവർ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കും, ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അതിനാൽ തന്നെ പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുകയുമില്ല. ഗണിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി കണ്ടുവരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നതാണ് പല കുട്ടികളുടെയും മനസ്സിൽ തോന്നുന്നത്. ശ്രദ്ധക്കുറവും ഏകാഗ്രതയുടെ അഭാവവും ഗണിത പഠനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഗണിത പാഠം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ പ്രധാന ആശയങ്ങൾ നഷ്ടപ്പെടാം. ഒരു ചെറിയ ഘട്ടം പോലും മനസ്സിലാകാതെ പോയാൽ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. ഏകാഗ്രതയില്ലെങ്കിൽ അക്കങ്ങൾ തെറ്റായി എഴുതി പോവുകയും ചിഹ്നങ്ങൾ മാറിപ്പോവുകയും ലളിതമായ കൂട്ടൽ കുറയ്ക്കൽ തെറ്റിപ്പോവുകയും ചെയ്യും. ഓർമ്മശക്തിയിലുള്ള പ്രശ്നങ്ങൾ ചില കുട്ടികളെ സാരമായി ബാധിക്കാറുണ്ട്. സൂത്രവാക്യങ്ങൾ, നിയമങ്ങൾ, നിർവചനങ്ങൾ, മുമ്പ് പഠിച്ച ആശയങ്ങൾ എന്നിവ ഓർമ്മയിൽ നിലനിൽക്കുമ്പോഴാണ് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളിൽ ഗണിത താല്പര്യം സൃഷ്ടിക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സുപ്രധാന പങ്കുണ്ട്. ഗണിതം എന്ന വിഷയത്തെ എങ്ങനെ താല്പര്യത്തോടെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 1-ാമതായി പറയാനുള്ളത്, ഗണിതം എന്ന വിഷയത്തെ ഭയപ്പെടാതിരിക്കുക. ഈ ഭയം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ചെറിയ വിജയങ്ങളിൽ പോലും അഭിനന്ദിക്കുകയും വേണം. എല്ലാവർക്കും പറ്റുന്ന വിഷയമല്ല ഗണിതം എന്ന ധാരണ വെച്ചു പുലർത്താതിരിക്കുക. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ ആം സോ സ്മാർട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഐ സ്റ്റേ വിത്ത് പ്രോബ്ലംസ് ലോങ്ങർ. അതായത്, പ്രശ്നങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. ശരിയായ പരിശീലനത്തിലൂടെയും ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെയും എല്ലാവർക്കും ഗണിതത്തിൽ പുരോഗതി നേടാൻ കഴിയും. അടുത്തതായി ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. ഫോർമുലകൾ മനഃപ്പാഠമാക്കുന്നതിനു പകരം അവയുടെ പിന്നിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹൈസ്കൂൾ തലത്തിൽ പൈതഗോറ സിദ്ധാന്തം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന ഫോർമുല കുട്ടികൾ പലപ്പോഴും മനഃപ്പാഠമാക്കാറാണ് പതിവ്. ഇതിനെ ഒരു യഥാർത്ഥ പ്രശ്നവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഒരു മതിലിൽ ചാരിയിരിക്കുന്ന ഏണിയുടെ അടിഭാഗം മതിലിൽ നിന്നും 3 മീറ്റർ അകലെയാണെങ്കിൽ ഏണിയുടെ മുകൾ ഭാഗം 4 മീറ്റർ ഉയരത്തിൽ എത്തുന്നു എങ്കിൽ ഏണിയുടെ നീളം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ കുട്ടികളിൽ കൗതുകം ഉണർത്താൻ സാധിക്കും. അതുപോലെ ഒരു മട്ടത്രികോണം വരച്ച് അവയുടെ 3 വശങ്ങളിലും ഓരോ സമചതുരങ്ങൾ വരച്ച് അവയുടെ പരപ്പളവുകൾ താരതമ്യം ചെയ്താൽ ഈ ബന്ധം ദൃശ്യമായി മനസ്സിലാക്കാൻ സാധിക്കും. 10ാം ക്ലാസ്സിലെ 2ാം ഗതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ ഫോർമുലകൾ നേരിട്ട് പഠിക്കുന്നതിനു പകരം ആശയത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഒരു ചതുരത്തിന്റെ ഒരു വശം എക്സ് എങ്കിൽ അതിന്റെ പരപ്പളവ് എക്സ് സ്ക്വയർ ആയിരിക്കും എന്ന കണ്ടെത്തലിലൂടെ 2ാം ഗതി എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും. +1 +2 തലത്തിൽ കുട്ടികൾ പരിചയപ്പെടുന്ന ഒരു ആശയമാണ് ഡെറിവേറ്റീവ്സ്. ഒരു അളവ് എത്ര വേഗത്തിൽ മാറുന്നു എന്ന് അളക്കുന്നതാണ് ഡെറിവേറ്റീവ്സ്. ഒരു വാഹനത്തിന്റെ വേഗത സമയത്തിനനുസരിച്ച് മാറുന്നതുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ ആശയം വ്യക്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു കാർ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ ആണ്. എന്നാൽ ഒരു പ്രത്യേക നിമിഷത്തിൽ കാറിന്റെ വേഗത എങ്ങനെ കണ്ടെത്തും എന്ന ചോദ്യത്തിലൂടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന ആശയത്തിലേക്ക് എത്താൻ സാധിക്കും. ഡെറിവേറ്റീവ് എന്നത് ഒരു അളവിന്റെ മാറ്റനിരക്കാണെന്ന് കുട്ടികൾ മനസ്സിലാക്കും. സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്ന പാഠഭാഗം വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അമൂർത്തമായ നിർവചനങ്ങളിൽ നിന്ന് തുടങ്ങാതെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ ആശയം രൂപപ്പെടുത്തുന്നതാണ് നല്ലത്. നാളെ മഴ പെയ്യാനുള്ള സാധ്യത എന്ത്? ഒരു നാണയം എറിഞ്ഞാൽ തല വരാനുള്ള സാധ്യത എന്ത്? ഒരു ഡൈ ഉരുട്ടിയാൽ 6 കിട്ടാനുള്ള സാധ്യത എത്ര? ഇത്തരം ചോദ്യങ്ങളിലൂടെ സാധ്യത എന്ന ആശയം കുട്ടികൾക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. ഇങ്ങനെ കളിച്ചും പരീക്ഷിച്ചും കണ്ടെത്തുന്ന രീതിയിൽ പഠിച്ചാൽ പ്രോബബിലിറ്റി കുട്ടികൾക്ക് ഏറ്റവും രസകരവും എളുപ്പമുള്ളതുമായ ഗണിത പാഠങ്ങളിലൊന്നായി മാറും എന്നതിൽ സംശയമില്ല. ഓരോ പാഠഭാഗങ്ങളും ശരിയായി മനസ്സിലാക്കുകയും അവ പരിശീലിക്കാനായി ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്. ശരിയായ പരിശീലനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നതിൽ സംശയം വേണ്ട. ഗണിതത്തിൽ തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഒരു പ്രശ്നം തെറ്റിയാൽ അതിൽ നിരാശപ്പെടാതെ എന്തുകൊണ്ട് തെറ്റി, എവിടെയാണ് തെറ്റിയത്, ശരിയായ രീതി എന്താണ് എന്നിവ സ്വയം പരിശോധിക്കേണ്ടതാണ്. ഗണിത താൽപര്യം വർദ്ധിപ്പിക്കാൻ സുഡോക്കു, നമ്പർ പസിലുകൾ, ലോജിക് ഗെയിമുകൾ, ഗണിത ക്വിസുകൾ എന്നിവ പരിശീലിക്കാം. ഇവ ചിന്താശേഷിയും പ്രശ്നപരിഹാര കഴിവും വർദ്ധിപ്പിക്കും. ജ്യാമിതി, ത്രികോണമിതി, സ്ഥിതി വിവരക്കണക്ക് തുടങ്ങിയ പാഠഭാഗങ്ങൾ ചിത്രങ്ങളുടെയും ഗ്രാഫുകളുടെയും സഹായത്തോടെ പഠിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്ന് പഠിക്കുന്നത് ഗണിത പഠനത്തെ കൂടുതൽ ഫലപ്രദമാക്കും. പരസ്പരം സംശയങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ താരതമ്യം ചെയ്തും വ്യത്യസ്ത രീതികൾ പരിശീലിക്കുകയും ചെയ്യുന്നത് ഗണിത പഠനത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാങ്കേതിക വിദ്യ ഗണിത പഠനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഒരു കാലത്ത് പുസ്തകങ്ങളിലേക്കും ബ്ലാക്ക് ബോർഡിലേക്കും മാത്രം ഒതുങ്ങിയിരുന്ന ഗണിത പഠനം ഇന്ന് കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ സഹായത്തോടെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധരുടെ ക്ലാസുകൾ കേൾക്കാനും വിവിധതരം ചോദ്യങ്ങൾ പരിചയപ്പെടാനും കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. ഇന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്തമാറ്റിക്സ് ലാബ് കുട്ടികൾ പരിചയപ്പെടുന്നുണ്ട്. മാത്സ് ലാബിലൂടെ ത്രികോണമിതി, വെക്റ്റർ, കോണിക് സെഷൻ, പ്രോബബിലിറ്റി തുടങ്ങിയ ആശയങ്ങൾ മോഡലുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ്സിൽ പഠിക്കുന്ന ആശയങ്ങൾ യഥാർത്ഥ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലാബ് സഹായിക്കുന്നുണ്ട്. ഗണിത പഠനത്തിൽ ഒരേ സമയം വലിയ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് ഒരേ സമയം വളരെയധികം വിവരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുമ്പോൾ ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിർത്താനും സാധിക്കും.

0: കുട്ടികളിൽ ഗണിതത്തോടുള്ള ഭയവും വിരസതയും മാറ്റി ആസ്വാദനവും താൽപര്യവും വളർത്തുന്നതിൽ ഗണിതമേളകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ക്ലാസ് മുറികളിൽ പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഗണിതത്തെ ജീവിതത്തോട് ചേർത്ത് അനുഭവിക്കാൻ ഗണിതമേളകൾ അവസരമൊരുക്കുന്നുണ്ട്. ഗണിതവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, പരീക്ഷണങ്ങൾ, ഗെയിമുകൾ, പസിലുകൾ, മോഡലുകൾ, മത്സരങ്ങൾ എന്നിവ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസോത്സവമാണ് ഗണിതമേള. ഇവിടെ കുട്ടികൾ വെറും കാണികളല്ല, അവർ തന്നെയാണ് അവതാരകരും അന്വേഷകരും സൃഷ്ടാക്കളും. ഗണിതമേള കുട്ടികളിൽ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുകയും അവരുടെ യുക്തിചിന്തയും പ്രശ്നപരിഹാര ശേഷിയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ സംഘപ്രവർത്തന മനോഭാവം വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഗണിതമേളകൾക്ക് വലിയ പങ്കുണ്ട്. വിവിധതരം ഗണിത കളികളിലൂടെ കുട്ടികളിൽ ഗണിത താല്പര്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഗണിത കളികൾ വെറും വിനോദോപാധികളല്ല, അവ കുട്ടികളിൽ ഗണിതത്തോടുള്ള താല്പര്യവും ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്ന ശക്തമായ പഠനോപാധികളാണ്. ഗണിതത്തെ പുസ്തകത്തിലെ അക്കങ്ങളിൽ ഒതുക്കാതെ കളികളിലൂടെ അനുഭവമാക്കി മാറ്റുമ്പോൾ കുട്ടികൾ ഗണിതത്തെ സ്നേഹിക്കുകയും പഠനത്തിൽ കൂടുതൽ സജീവമാകുകയും ചെയ്യും. കളിച്ചുകൊണ്ട് പഠിക്കുന്ന ഗണിതം കുട്ടികളുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. അതിനാൽ ഗണിത പഠനത്തെ താല്പര്യമുള്ളതാക്കി മാറ്റാൻ ഗണിത കളികൾക്ക് വലിയ പങ്കുണ്ട്. ഗണിതത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കാം. വിപണിയിലെ കിഴിവുകൾ, ബാങ്ക്, പലിശ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, വീടിൻ്റെ അളവെടുപ്പ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗണിതം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിഷയത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ പല മാർഗങ്ങളുമുണ്ട്. ദിവസേന ചെറിയ അളവിൽ ആവർത്തന പഠനം നടത്തുന്നതും സൂത്രവാക്യങ്ങൾ ചാർട്ടുകളിൽ തയ്യാറാക്കി കാണുന്ന സ്ഥലങ്ങളിൽ പതിക്കുന്നതും പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ധാരാളം പരിശീലന പ്രശ്നങ്ങൾ ചെയ്യുന്നതിലൂടെയും ഓർമ്മശക്തി മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഓരോ പ്രശ്നത്തിനും യുക്തിപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ഗണിതം. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഗണിതത്തെ പ്രിയ വിഷയമാക്കി മാറ്റാൻ സഹായിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ചിന്താശക്തിയും യുക്തിബോധവും വളർത്തുന്ന ഒരു ശക്തമായ ഉപകരണമാണ് ഗണിതം. അതുകൊണ്ടുതന്നെ ഭയത്തെ മാറ്റി കൗതുകത്തോടെ ഗണിതത്തെ സമീപിച്ചാൽ ഗണിതം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും എന്നതിൽ സംശയമില്ല. ഗണിത വിജയം എന്നത് ചിട്ടയായ പരിശീലനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.
1: ഗണിതം മധുരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഗണിത അധ്യാപിക സുചിത്ര കെ.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. ഇപ്പോൾ ശരണ്യ ബി മംഗൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മുതുകുളം MS ശ്രീരാഗ് മൃദംഗം, വി ഗജാനന പൈ ഗഞ്ചിറ. ആദ്യം ഭൗളി രാഗത്തിൽ പാർവതി നായക എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരണ്യ ബിമംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, വി ഗജാനനപ്പൈ ഗഞ്ചിറ. കരുണൈ പുരീത് എന്ന് തുടങ്ങുന്നു രാഗം വരാളി, മിശ്രചാപ്പ് താളം, നീലകണ്ഠശിവൻ കൃതി.

ഇതുവരെ കേട്ടത് ശരണ്യ ബി മംഗളിന്റെ വീണക്കച്ചേരി. മുതുകുളം എം എസ് ശ്രീരാഗ് മൃദംഗം, ബി ഗജാനനപ്പൈ ഗഞ്ചിറ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഈ ഗാനത്തിന്റെ രചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം ഐത്തം.

യേശുദാസും സേതു പാർവതിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ജോൺസൺ, ചിത്രം ഇസബെല്ല.

0: ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്.
1: നമ്മളെ നമ്മളോളം അടുത്തറിയുന്ന ഒരാളും വേറെയില്ല. നമ്മുടെ മിത്രവും ശത്രുവും നാം തന്നെയാണ്. നമ്മെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും നാം തന്നെയാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഈ ശ്ലോകത്തിന് എങ്ങനെയാണ് അർത്ഥം പറയുക? ഒരാൾ സ്വയം ഉദ്ധരിക്കണം, ഒരാളും സ്വയം അധപ്പതിക്കാൻ പാടില്ല. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധുവും ശത്രുവും. നമ്മൾ തന്നെ വേണം നമ്മെ ഉയർത്താൻ. മറ്റാരെക്കാളും നമ്മെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വന്തം ആത്മാവിനെ അറിയുകയും ഉയർത്തുകയും ഉണർത്തുകയും ചെയ്യുന്നവൻ ഉദ്ധരിക്കപ്പെടുന്നു, അല്ലാത്തവൻ അധപ്പതിക്കുന്നു. നമുക്ക് കൂട്ടിച്ചേർക്കാം, നിരാശയിലേക്കും വിഷാദത്തിലേക്കും ആത്മനാശത്തിലേക്കും ആത്മഹത്യയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നാം തന്നെയാണ് ജാഗരൂകരാകേണ്ടത്. കാരണം നമ്മുടെ സ്നേഹിതനും ബന്ധുവും ഗുരുവും രക്ഷകർത്താവും നാം തന്നെയാണ്. പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളെക്കാൾ ഫലപ്രദം ഉള്ളിൽ നിന്നുള്ള നിമന്ത്രണങ്ങളാകുന്നു. ബാഹ്യലോകത്തിൻ്റെ താരസ്വരങ്ങളെക്കാൾ മനസ്സാക്ഷിയുടെ മന്ത്രസ്വരത്തിനാണ് നാം കാതുകൾ കൊടുക്കേണ്ടത്. ആത്മോദ്ധാരണത്തിന് ശ്രമിക്കുന്ന ആൾ സ്വന്തം മനസ്സിലേക്ക് നോക്കണം, ചിന്തകളെ പരിശോധിക്കണം, ദുഷ്ടചിന്തകളെ നിയന്ത്രിക്കുകയും സത്ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സംയമനം പാലിക്കണം. അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് ധ്യാനം ശീലമാക്കുകയും വേണം. രമണ മഹർഷി കടലിൽ നിന്ന് മുത്തെടുക്കുന്ന പ്രക്രിയയോട് ധ്യാനത്തെ ഉപമിക്കുന്നുണ്ട്. മുത്തെടുക്കാൻ കടലാഴത്തിലേക്ക് മുങ്ങുന്നയാൾ സമുദ്രോപരിതലത്തിൻ്റെ ആകർഷണ പ്രലോഭനങ്ങളാൽ കടലിന്മുകളിലേക്ക് തിരികെ പൊന്തി വരാതിരിക്കാൻ വേണ്ടി അരയിൽ കനമുള്ള വലിയ കല്ല് കെട്ടാറുണ്ട്. അതേപോലെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ഉള്ളിലെ ഈശ്വരനെ അഥവാ നന്മയെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മനിന്ദ ചെയ്യാതിരിക്കൽ, സ്വയം വഞ്ചിക്കാതിരിക്കൽ, അനുകൂലോർജത്താൽ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാൽ സ്വയം ശുദ്ധീകരിക്കൽ, തെറ്റെന്ന് മനസ്സ് പറയുന്ന മാർഗങ്ങളിൽ സഞ്ചരിക്കാതിരിക്കൽ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ, ഇതൊക്കെ ആത്മോദ്ധാരണത്തിന് ആവശ്യമാണ്. ദേഹേന്ദ്രിയങ്ങളെ ജയിച്ചവന് അവൻ തന്നെ ബന്ധുവാകുന്നു എന്ന് ഭഗവത്ഗീതയിലെ തുടർ ശ്ലോകങ്ങൾ പറയുന്നു. ഇന്ദ്രിയവശകന് താൻ തന്നെ ശത്രുവാകും. എന്നാൽ സ്വന്തം മനസ്സിനെ ജയിച്ച് പ്രശാന്തി അനുഭവിക്കുന്നവനോ അവൻ സമചിത്തനാകും.

0: ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, പ്രതിപത്തി, വിപ്രതിപത്തി, മാനം, അപമാനം തുടങ്ങിയ വിരുദ്ധദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് മാത്രമേ സമചിത്തത പാലിക്കാൻ കഴിയുകയുള്ളൂ. അതായത് ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, സ്നേഹം, ദ്വേഷം, ലാഭം, നഷ്ടം തുടങ്ങിയ വിരുദ്ധ വികാരങ്ങളെ സമമായി കണ്ട് ദ്വന്ദ്വാതീതനായി വർത്തിക്കുവാൻ, അങ്ങനെ വിജയപഥത്തിൽ എത്തിച്ചേരാൻ അയാൾക്കാവുന്നു. കട്ടയും കല്ലും സ്വർണവും എന്നു വേണ്ട എല്ലാ ഭൗതിക വസ്തുക്കളെയും വേർതിരിവില്ലാതെ തുല്യമായി കാണുകയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സഹോദരസ്ഥാനത്ത് കാണുകയും സമദർശനം സ്വഭാവമാക്കുകയും സകല സങ്കല്പങ്ങളെയും ഉപേക്ഷിക്കുകയും കൂടസ്ഥ നിലയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന യോഗാരൂഢനിലേക്കുള്ള വളർച്ചയ്ക്ക് ആദ്യം വേണ്ടത് ആത്മോദ്ധാരണമാണ്. കടലിൽ താണുപോയ മന്ദരപർവ്വതത്തെ ആമയായി അവതരിച്ച് ഉയർത്തിയെടുത്ത മഹാവിഷ്ണു ശക്തമായൊരു പുരാണ സൂചകമാണ്. ആഴങ്ങളിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ് പാലാഴിമഥനത്തിലേക്കും അമൃതിൻ്റെ ലബ്ധിയിലേക്കും നയിച്ചത് എന്നോർക്കുക. മന്ദരപർവ്വതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ആ വീണ്ടെടുക്കൽ അതുതന്നെയാണ് വാസ്തവത്തിൽ പാലാഴിമഥനത്തിലേക്ക് അമൃതിൻ്റെ ലബ്ധിയിലേക്ക് നയിച്ചത്.
1: ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്.